0: Thank you, Shagun. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi thanks BRICS leaders for making Delhi summit productive and outcome-oriented. Union Home Minister Amit Shah says BJP-led NDA governments in 21 states will introduce uniform civil code before 2029. Festival of Ganesh Chaturthi being celebrated across the country today with great devotion. Hindi Divas being celebrated today. Rajbhasha Awards for 2025-26 to be presented at Mumbai Conference. India condemns attack on merchant vessel off Oman coast. 13 Indian crew members rescued. Dheeraj Bomma Devra scripts history by becoming first Indian male recurve archer to win gold medal at World Cup final in Mexico. And with that, we end the morning news. Have a nice day.
1: Akashvani. Thiruvananthapuram, Alappuzha, Kavarathi, Alappuzha FM, Kayamkulam FM, Pathanamthitta FM.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: കമ്പനി പടിക്കൽ വെച്ച് സുലൈമാൻ ചില അന്വേഷണങ്ങൾ നടത്തി. കുഞ്ഞിരാമൻ താമസിക്കുന്നത് ഇന്നയിടത്താണെന്ന് മനസ്സിലാക്കി. അവർ അങ്ങോട്ട് നടന്നു. ഇടുങ്ങിയ ഒരു തെരുവ്, രണ്ടു വശത്തും കൊച്ചു കൊച്ചു വീടുകൾ. ആദ്യത്തെ വീട്ടിൽ ഒരു കൊല്ലനാണ്. അവിടെ ഒരു ഉല നിന്ന് തീ തുപ്പുന്നുണ്ട്. ഉള്ളിൽ നിന്ന് കുട്ടികളുടെ കരച്ചിലും അമ്മയുടെ ശകാരവും കേൾക്കുന്നു. മുമ്പിൽ ഒരു ദീർഘകായനായ മനുഷ്യനിരുന്ന് കൂടം ഊക്കിൽ തല്ലുകയാണ്. സുലൈമാൻ അയാളോട് ചോദിച്ചു, കുഞ്ഞിരാമൻ്റെ വീട് ഏതാ? അവിടെ. മൂന്നാമത്തെ വീട് ചൂണ്ടിക്കാട്ടി. അവർ അങ്ങോട്ട് നീങ്ങി. വൃത്തികെട്ട ഒരു അന്തരീക്ഷമായിരുന്നു. അങ്ങേയറ്റത്തെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കുട്ടികൾ വട്ടമിട്ടിരുന്ന് മലവിസർജനം നടത്തുകയാണ്. ആ കുട്ടികളോട് മത്സരം നടത്തുന്നതുപോലെ വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുന്ന ആടും. മൂത്രത്തിൻ്റെ ഗന്ധം ആ മുറ്റത്ത് നിന്ന് പൊന്തുന്നു. വ്രണങ്ങൾ തുടച്ച ശീലത്തുണ്ടങ്ങൾ ഒരു വീട്ടിൻ്റെ മുമ്പിൽ ചിതറിക്കിടക്കുന്നു. ശകാരങ്ങൾ, കുട്ടികളുടെ കരച്ചിൽ, മാന്തുന്ന വട്ടച്ചൊറികൾ, അഴുക്ക്, ദുർഗന്ധം. വിശ്വത്തിന് അസഹ്യമായി തോന്നി ആ അന്തരീക്ഷം. ഇവിടെ മനുഷ്യരാണോ എന്ന് തന്നെ സംശയിച്ചു. മൂന്നാമത്തെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. സുലൈമാൻ അതിന്മേൽ മുട്ടി. വാതിൽ പകുതി തുറന്ന് ഒരു കൊമ്പൻ മീശക്കാരൻ തലകാട്ടി. തടിച്ച ഞരമ്പുകളും ഇളം ചുവപ്പ് കയറിയ വട്ടക്കണ്ണുകളും പുകയുടെ നിറവും കൂടി അയാളെ തികച്ചും ഭീകരനാക്കിയിരുന്നു. എല്ലാറ്റിലും ഭയങ്കരമായിരുന്നത് അയാൾക്ക് ഒരു പെൺകിടാവിൻ്റെ സ്വരമാണെന്നുള്ളതാണ്. അയാൾ ചോദിച്ചു, എന്താണ്?
5: കുഞ്ഞിരാമനില്ലേ?
6: ഇല്ല.
5: എവിടെ പോയി?
6: അറിയില്ല.
5: സ്ഥലത്തില്ലേ?
4: ഒരു നിമിഷം ആലോചിച്ച് അയാൾ മറുപടി പറഞ്ഞു,
6: ഇല്ല.
5: എവിടേക്ക് പോയിരിക്കുന്നു?
6: അറിയില്ല.
5: ഇന്ന് വരുമോ?
6: ഇല്ല.
5: നാളെ?
6: ഇല്ല.
5: എന്ന് വരുമെന്ന് ദയവായി പറയാമോ? അദ്ദേഹത്തിൻ്റെ സ്വന്തം ചില ആളുകൾ കാണാൻ വന്നിരിക്കുന്നു.
4: മീശക്കാരൻ ഒരു സംശയദൃഷ്ടിയോടെ ആഗതരെ ഒന്ന് നിരീക്ഷിച്ചിട്ട് അന്വേഷിച്ചു,
6: എവിടെ നിന്നാ?
5: അയാളുടെ നാട്ടിൽ നിന്ന്.
4: ഈ പറഞ്ഞത് വിശ്വമാണ്.
6: ശരി, മറ്റന്നാൾ ഉച്ചതിരിഞ്ഞിട്ടേ വരൂ.
4: ഇതുമറിയിച്ച് അയാൾ വാതിലടച്ചു. അടഞ്ഞ വാതിലിനു മുൻപിൽ വിശ്വനാഥനും സുലൈമാനും നിന്നു. പരസ്പരം നോക്കി ഇറങ്ങി നടന്നു. വിശ്വനാഥൻ ഈ വർത്തമാനം രാധയെ അറിയിച്ചപ്പോൾ അവൾ സ്വല്പനേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു,
6: ശരി, കാക്കാം. കാക്കാതെ എനിക്ക് ഗതിയില്ല.
4: വിശ്വം ഒന്നും പറഞ്ഞില്ല. ദിവസം ഒന്ന് കഴിഞ്ഞു. പിറ്റേന്ന് സന്ധ്യയ്ക്ക് വിശ്വനാഥൻ പറഞ്ഞു, ഞാനൊന്ന് പുറത്തിറങ്ങി വരട്ടെ.
6: ഓ
4: രാധ, വേഗം തിരിച്ചു വരാം.
6: ഞാനും വരട്ടെ.
4: ഇരുന്നും മടുത്തു. ഗോപാലകൃഷ്ണൻ ചോദിച്ചു. ഏകാന്തത തേടിയാണ് വിശ്വം പുറപ്പെട്ടത്. പക്ഷേ വരരുതെന്ന് പറയാമോ?
5: വരൂ.
4: അവർ പുറത്തേക്ക് കടന്ന് വാതിൽ ചാരി. രാധ ചിന്താധീനയായി പുറത്തേക്ക് നോക്കി. അവൾ ജനാലയുടെ ഒരരികു പറ്റിയിരുന്നു. വെളിയിൽ നിന്ന് നോക്കുന്നവർക്ക് അവളെ കാണാൻ വയ്യ. അവൾക്ക് എല്ലാം കാണുകയും ചെയ്യാം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുക്കുന്നു.
1: നമുക്ക് ആ സമയത്ത് 1 കോടി രൂപ തന്നാൽ പോലും കിട്ടാത്ത ഒരു മാനസിക ഉല്ലാസമാണ് നമുക്ക് ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് സാറിന് എന്നെ ഓർമ്മയുണ്ടോ, സാറിനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിൽ കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ, അത് നമുക്ക് അതിന് വിലവയ്ക്കാൻ പറ്റില്ല.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 9:15.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഉമംഗ് CIT സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി സ്മൃതിമധുരം. ഇന്ന് വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി. തടസ്സങ്ങൾ മാറി പുതിയ തുടക്കങ്ങൾ സുഗമവും വിജയകരവുമാക്കാൻ ഗണേശപൂജകൾ ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. ചലച്ചിത്രങ്ങളിലെ ഗണേശസ്തുതികൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യം അഭിമന്യു എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സംഘവും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 1 ലക്ഷം തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
2: ഹായ്.
5: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: ഹൈ അലർട്ട് എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവൻ പാടിയത്. ഗാനരചന VR ബാബു, സംഗീതം രവി വർമ്മ.

0: വിനായക ചതുർത്ഥി ദിനമായ ഇന്ന് ചലച്ചിത്രങ്ങളിലെ ഗണേശ സ്തുതികളാണ് സ്മൃതിമധുരത്തിൽ കേട്ടത്. ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയിലെ ബന്ധയെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
3: ബന്ധ എന്നാൽ ദൃഢമാക്കുക, കെട്ടുക, നിയന്ത്രണത്തിലാക്കുക എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട്. യോഗശാസ്ത്ര പ്രകാരം ബന്ധ നമ്മുടെ ശരീരത്തിൽ അന്തർലീനമായ പ്രാണശക്തി ഉണർത്തി ഊർജ്ജസ്വലമാക്കി സൂക്ഷ്മ നാടികളിലൂടെ കടത്തിവിട്ട് ഷഡാധാര ചക്രങ്ങളായ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിവയിലൂടെ കടത്തി സഹസ്രാര പത്മത്തിൽ ലയിപ്പിച്ച് ശരീരബോധത്തെ ആത്മബോധത്തിൽ വിലയം പ്രാപിച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരം നേടുക എന്നതാണ് ഉദാത്തമായ ലക്ഷ്യം. നമുക്കിനി മൂലബന്ധം എന്ന് പരിചയപ്പെടാം. നടു നിവർന്നിരിക്കുക, ഇരു കൈകളും ചിന്മുദ്രയിൽ വെക്കുക, അതായത് ചൂണ്ടുവിരലും തള്ളവിരലും കൂട്ടിമുട്ടിക്കുക. മൂലഭാഗം ഉൾപ്പെടെയുള്ള ഭാഗം ശ്വാസം ഉള്ളിലെടുത്തുകൊണ്ട് സങ്കോചിപ്പിക്കുക. കുറച്ചുനേരം അപ്രകാരം പിടിച്ചു നിർത്തിയതിനു ശേഷം ശ്വാസം വിട്ടുകൊണ്ട് മൂലബന്ധം അയക്കാവുന്നതാണ്. പഞ്ചപ്രാണനിൽപ്പെട്ട അപാനവായുവിന്റെ സഞ്ചാരഗതി താഴേക്കാണ്. മൂലബന്ധം പരിശീലിക്കുന്നത് വഴി അപാനവായുവിന്റെ സഞ്ചാരത്തെ ബോധപൂർവം മൂളിലേക്ക് പ്രവഹിപ്പിക്കുകയും സുഷ്മനാഡിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് മൂലാധാരത്തിൽ കുടികൊള്ളുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ സഹായിക്കുന്നു എന്നാണ് വിശ്വാസം. എന്താണ് മൂലബന്ധത്തിന്റെ പ്രായോഗികമായ ഗുണങ്ങൾ? മൂലഭാഗത്തുള്ള പേശികൾക്കും നാഡികൾക്കും ബലം ലഭിക്കുന്നു. മൂലക്കുരു, ഫിസ്റ്റുല, മലബന്ധം എന്നിവയ്ക്ക് ഗുണകരമാണ്. അടുത്തതായി ഉഡ്യാന ബന്ധ. ഉഡ് എന്നാൽ ഉണർവ്, പറക്കൽ എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട്. കൈകൾ കാൽമുട്ടിൽ വെക്കുക, ശ്വാസം സാവധാനം വിടുകയും എടുക്കുകയും ചെയ്തതിനു ശേഷം വയർ ഉള്ളിലേക്ക് വലിക്കുക. കുറച്ചുനേരം ഈ നില തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് ഉദരം പൂർവ്വസ്ഥിതിയിലാക്കാവുന്നതാണ്. എന്താണ് ഉഡ്യാന ബന്ധത്തിന്റെ ഗുണങ്ങൾ? ഊർജ്ജസ്വലത ഉണ്ടാവുന്നു, സ്ത്രീജന്യ രോഗങ്ങൾക്ക് ഗുണകരമാവുന്നു, ഫെർട്ടിലിറ്റി, ഗർഭാശയ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായ മാർഗമാണ് ഉഡ്യാന ബന്ധ. അടുത്തതായി ജാലന്തര ബന്ധ. ജാലന്തര ഹൃദയ ബന്ധേ കണ്ട സങ്കോചലക്ഷണേ സപ്യൂഷം പദജ്ഞിയ നചവായു പ്രഭുവത്യതേ യോഗ കുണ്ടലിനി ഉപനിഷത്. സാവധാനം നടുനിവർന്നിരിക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് സങ്കോചിപ്പിക്കുക, അതായത് താടി താഴ്ത്തി വെക്കുക. കുറച്ചുനേരം കഴിയുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് തന്നെ തല നിവർത്താവുന്നതാണ്. എന്താണ് ഇവയുടെ ഗുണം? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നത് വഴി ഗോയിറ്റർ പോലുള്ള രോഗങ്ങൾക്ക് ഗുണകരമാണ്. തലയിലേക്ക് രക്തപ്രവാഹം വർദ്ധിക്കുന്നതിനാൽ ബുദ്ധി, ഓർമ്മ എന്നിവയ്ക്ക് ഗുണകരമാവുന്നു. ഈ മൂന്ന് ബന്ധങ്ങൾ, അതായത് മൂലബന്ധ, ഉഡ്യാനബന്ധ, ജാലന്തരബന്ധ എന്നിവ ഒന്നിച്ചു ചെയ്യുന്നതിനെ മഹാബന്ധ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ അന്തസ്രായ വ്യവസ്ഥകളെയും നാഡി വ്യവസ്ഥകളെയും ഉത്തേജിപ്പിക്കുവാൻ ഇത്തരം ബന്ധ നമ്മളെ സഹായിക്കുന്നു.
2: യോഗയിലെ ബന്ധയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
4: കേരള ഹിന്ദി പ്രചാര സഭ ഹയർ സെക്കൻഡറി വരെയുള്ള ഹിന്ദി അധ്യാപക യോഗ്യതയായി കേരള സർക്കാരും PSC അംഗീകരിച്ച ആചാര്യ BEd കോഴ്സ് നടത്തിവരുന്നു. കേന്ദ്ര സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവയിലെ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഹിന്ദി ഓഫീസർ തസ്തികകളിലേക്ക് യോഗ്യതയായി അംഗീകരിച്ചിട്ടുള്ള PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് കറസ്പോണ്ടൻസ് കോഴ്സും സഫയുടെ കീഴിൽ ലഭ്യമാണ്. ഇതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സുഗമ ഹിന്ദി പരീക്ഷകളും കേരള ഹിന്ദി പ്രചാര സഭ സംഘടിപ്പിച്ചു പോരുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
6: എന്നും രാവിലെ 7:13
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
7: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: സെന്ററിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: ഇനി ചകോരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എന്ന പരിപാടിയിൽ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപം.

0: വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.
1: ഹിന്ദി ദിവസിനോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള ഹിന്ദി പ്രചാര സഭ.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഹിന്ദി പ്രചാര സഭ ഹിന്ദി പ്രഥമ മുതൽ സാഹിത്യാചാര്യ വരെയുള്ള വിവിധ ക്ലാസുകൾ നടത്തിവരുന്നു. ബിഎഡിന് തുല്യമായ ആചാര്യ കോഴ്സ്, PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ കോഴ്സ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, വേർഡ് പ്രോസസിംഗ് തുടങ്ങിയ കോഴ്സുകളും സഭയ്ക്ക് കീഴിൽ ലഭ്യമാണ്. കൂടാതെ ചിറയിൻ കീഴിൽ CBSE സിലബസിൽ പ്രവർത്തിക്കുന്ന ശ്രീചിത്ര പബ്ലിക് സ്കൂൾ നടത്തുന്നു. സെറ്റ് നെറ്റ്, സ്പോക്കൺ ഹിന്ദി, JLT, HST, HSST തുടങ്ങിയ PSC കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നതും കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രവർത്തനങ്ങളിൽപ്പെടുന്നു.
3: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഹിന്ദി ദിവസ് ആചരിക്കുമ്പോൾ

0: ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുകയാണ്. ഹിന്ദിയുടെ പ്രാധാന്യം ലോകത്തെ മനസ്സിലാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ദിനാചരണം. എല്ലാ വർഷവും സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ് ആചരിക്കുന്നത്. 1949 സെപ്റ്റംബർ 14 ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായി അംഗീകരിച്ചത്. ചരിത്രപരമായ ഈ തീരുമാനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ദിനാചരണം. രാജ്യത്തിന്റെ ഭാഷ, സംസ്കാരം, വേഷം എന്നിവയിലുള്ള വൈവിധ്യം നിലനിർത്തുന്നതിൽ ഹിന്ദി ഭാഷ വഹിക്കുന്ന പങ്ക് ഈ ദിവസത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഭാരതം വൈവിധ്യങ്ങളുടെ നാടാണ്. വേഷം, ഭാഷ, ആഹാരം, ആചാരം, ജാതി, മതം തുടങ്ങി ധാരാളം വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും അതിലെ ഏകത്വം നിലനിർത്തുന്നതിന് ഹിന്ദി ഭാഷ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഹിന്ദി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുജിത് എൻ തമ്പി.
1: വൈവിധ്യമാണ് ഇന്ത്യയുടെ സൗന്ദര്യം. അതിന് മാറ്റുകൂട്ടുന്നതാണ് പലതരം ഭാഷകൾ. വാമൊഴിയായും വരമൊഴിയായും ഇന്ത്യൻ ജനതയുടെ ഹൃദയതാളമായി അത് വിരാജിക്കുന്നു. പല ഭാഷകൾ ഉള്ളപ്പോൾ ആശയവിനിമയം ബുദ്ധിമുട്ടേറിയതാവില്ലേ എന്ന സംശയം സ്വാഭാവികം. എന്നാൽ ഈ ഭാഷകളെ ആന്തരികമായി ഏകോപിപ്പിക്കുന്ന പല ഘടകങ്ങൾ സജീവമാണ്. അങ്ങനെ ഏകോപിപ്പിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായി നിൽക്കാൻ ഇന്ത്യക്കുള്ള ഒരു അത്ഭുത ശേഷിയാണ് ഹിന്ദി എന്ന ഭാഷ. വടക്കേ ഇന്ത്യ ആയാലും തെക്കേ ഇന്ത്യ ആയാലും എല്ലാവരെയും ഒറ്റക്കെട്ടായി നിലനിർത്താൻ അതിന് കഴിയുന്നുണ്ട്. തൊഴിലെടുക്കാൻ കേരളത്തിലെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്കും വിനോദയാത്രയ്ക്കായി കാശ്മീരിലെത്തുന്ന മലയാളിക്കും തന്റെ ആവശ്യങ്ങൾ നിറവേറാൻ സരളമായ ഹിന്ദി കൊണ്ട് സാധിക്കുന്നു. അതിസമ്പന്നമാണ് ഹിന്ദിയുടെ നാടോടി സാഹിത്യ പാരമ്പര്യം. ഹിന്ദിയുടെ ഗദ്യ, പദ്യ, നാടക സാഹിത്യവും അതിവിശാലമാണ്. ദേശത്തെയും കാലത്തിന്റെയും അതിർവരമ്പുകളെ ഭേദിച്ച് ലോക സമൂഹത്തിനാകെ വെളിച്ചം പകർന്ന കബീർദാസും തുളസീദാസും ഹിന്ദി ഭാഷയുടെ അഭിമാനമാണ്. ആധുനിക ഹിന്ദി ഭാഷയ്ക്ക് അടിത്തറ പാകിയ ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ ഹിന്ദി സാഹിത്യത്തെ ഭാരതീയ നവോത്ഥാനത്തിനുള്ള ഉപകരണമാക്കി മാറ്റുകയായിരുന്നു. വിദേശ ഭരണത്തിന്റെ അടിമത്വത്തെ തൂത്തെറിയാൻ തന്റെ ഉജ്ജ്വലമായ സാഹിത്യത്തിലൂടെ അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. പ്രേംചന്ദിന്റെ കഥകളും നോവലുകളും ഭാരതീയ ജീവിതത്തിന്റെ അനശ്വരമായ മാതൃകയായി ലോക സാഹിത്യത്തിന്റെ നെറുകയിൽ തല ഉയർത്തി നിൽക്കുന്നു. കാലികമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തനത് വഴികളിലൂടെ സജീവമായി ഹിന്ദി സാഹിത്യം ഇന്ത്യയെ ഇന്നും മുന്നോട്ട് നയിക്കുന്നു.
0: ദില്ലി തുടങ്ങിയ പ്രദേശങ്ങളിലെ സംസാര ഭാഷയായ ഖടി ബോലിയിൽ നിന്നാണ് ഇന്നത്തെ ആധുനിക ഹിന്ദി വികസിതം.

0: ആകുന്നത്. കാലക്രമത്തിൽ പേർഷ്യൻ, അറബിക്, തുർക്കിഷ് ഭാഷകളുടെ സ്വാധീനത്താൽ ഇതിൽ നിന്നും ഉറുദു ഭാഷയും രൂപപ്പെട്ടു. ദക്ഷിണേന്ത്യയിൽ ഹിന്ദിയുടെ പ്രചരണാർത്ഥം രൂപീകരിക്കപ്പെട്ട ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ ഹിന്ദി പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ കേരള ഹിന്ദി പ്രചാർ സഭ ഇന്ന് ഹിന്ദി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രിൻസിപ്പളും കേരള ഹിന്ദി പ്രചാർ സഭയുടെ കേരള ജ്യോതി മാസികയുടെ എഡിറ്ററുമായ ഡോക്ടർ എം എസ് വിനയചന്ദ്രൻ,
1: 1949 September 14 ഹിന്ദി ഭാഷയെ അംഗീകൃത ഔദ്യോഗിക ഭാഷയായി, ഒഫീഷ്യൽ ലാംഗ്വേജായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദി ഡേ ഉത്സവ ധർമ്മിതയോടെ ആഘോഷിക്കപ്പെടുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഹിന്ദി ഭാഷയ്ക്കും സാഹിത്യത്തിനും വലിയ പ്രാധാന്യമാണ് ഉണ്ടായിട്ടുള്ളത്. സമ്പർക്ക ഭാഷ എന്ന നിലയിൽ, ലിങ്ക് ലാംഗ്വേജ് എന്ന നിലയിൽ ഭാരതത്തിന് അകത്തും ലോകരാജ്യങ്ങളിലും ഹിന്ദിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ഹിന്ദി പഠനത്തിന്റെ സാധ്യതകളെ വിപുലപ്പെടുത്തുന്നു. ഹിന്ദി ഭാഷയുടെ പ്രചരണത്തിൽ കേരള ഹിന്ദി പ്രചാര സഭയുടെ പങ്ക് വളരെ ശ്രദ്ധേയമാണ്. മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം ഹിന്ദി പ്രചാരണം ജീവിത വ്രതമായി സ്വീകരിച്ച് കെ വാസുദേവൻ പിള്ള 1931 സ്ഥാപിച്ച തിരുവിതാംകൂർ ഹിന്ദി പ്രചാര സഭയാണ് കേരള ഹിന്ദി പ്രചാര സഭയായി മാറിയത്. കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും അംഗീകാരമുള്ള കേരള ഹിന്ദി പ്രചാര സഭ ഹിന്ദി ഭാഷയെയും സാഹിത്യത്തെയും പ്രചരിപ്പിക്കുവാൻ, പരിപോഷിപ്പിക്കുവാൻ വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഹിന്ദി പ്രഥമ മുതൽ സാഹിത്യാചാര്യ വരെയുള്ള ക്ലാസുകൾ, സുഗമ ഹിന്ദി പരീക്ഷകൾ സംസ്ഥാന തലത്തിൽ നടത്തി വരുന്നു. 14 ജില്ലാ തലങ്ങളിലും സഭയ്ക്ക് ഹിന്ദി വിദ്യാലയങ്ങളുണ്ട്. വിവിധ പരീക്ഷകളിൽ മികവാർന്ന വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്കും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തുന്ന സ്കൂളുകൾക്കും പുരസ്കാരങ്ങൾ നൽകി വരുന്നു.
0: കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഭരണരംഗത്തും ഹിന്ദി ഭാഷയുടെ പ്രചാരണവും പ്രോത്സാഹനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പ്രധാന വകുപ്പാണ് രാജ്ഭാഷ വകുപ്പ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് ഈ വകുപ്പ് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ ഹിന്ദി ഡയറക്ടറേറ്റ്. ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഭാഷാ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനും പുസ്തകങ്ങളും ഡിക്ഷണറികളും പ്രസിദ്ധീകരിക്കുന്നതിനും നേതൃത്വം നൽകുന്നു. പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതിയാണ് കേന്ദ്രീയ ഹിന്ദി സമിതി. ഹിന്ദി ഭാഷാ പ്രോത്സാഹനത്തിനായുള്ള നയരൂപീകരണങ്ങൾ നടത്തുന്നത് ഈ സമിതിയാണ്. NCC ഡയറക്ടറേറ്റിലെ മുൻ ഹിന്ദി പരിഭാഷക ശ്രീമതി എം നിർമ്മലകുമാരി.
2: ഹിന്ദി ദിവസം September 14 ഭാഷ ആശയവിനിമയത്തിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, മറിച്ച് അത് സംസാരിക്കുന്നവരുടെ സംസ്കാരവും പാരമ്പര്യവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയിൽ ഭരണകാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമേ അവർക്ക് അതിൽ സജീവമായി പങ്കാളികളാകാൻ സാധിക്കൂ. അതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന നിലയിൽ 1949 September 14 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഹിന്ദിയെ കേന്ദ്ര സർക്കാരിന്റെ ഭരണഭാഷയായി പ്രഖ്യാപിച്ചു. അന്നു മുതൽ September 14 ഹിന്ദി ദിനമായി ആചരിച്ചു വരുന്നു. ഈ ഹിന്ദി ദിനത്തിൽ ഹിന്ദി ഉൾപ്പെടെയുള്ള എല്ലാ ഭാരതീയ ഭാഷകളെയും ആദരിക്കാനും അവയെ ഒപ്പം ചേർത്ത് പിടിച്ച് ആത്മനിർഭരവും ആത്മവിശ്വാസമുള്ളതും വികസിതവുമായ ഭാരതത്തിലേക്ക് മുന്നേറാനും നാം പ്രതിജ്ഞാബദ്ധരാണ്. രാജ്ഭാഷ, രാഷ്ട്രഭാഷ, സമ്പർക്ക ഭാഷ, വിശ്വഭാഷ എന്നീ നിലകളിൽ ഹിന്ദിക്ക് അർഹമായ മാനവും പ്രതാപവും നൽകിക്കൊണ്ട് ഇന്നും നാളെയുമായി മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നടക്കുന്ന ഹിന്ദി ദിവസത്തിന്റെയും 6th അഖില ഭാരത രാജ്ഭാഷാ സമ്മേളനത്തിന്റെയും ഭാഗമാകുന്ന എല്ലാ പേർക്കും, എല്ലാ ഹിന്ദി പ്രേമികൾക്കും ഹൃദയം നിറഞ്ഞ ഹിന്ദി ദിനാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദി. സബ് കുച്ച് ഛൂട്ട് ജായേ പേ മേ അപ്നി ഭാഷാ ന ഛോഡൂ വഹ് മേരി മാതാ ഹേ ഉസ്സേ നാതാ കൈസേ തോടൂ.
0: ഹിന്ദിയുടെ ചരിത്രപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഹിന്ദി ദിവസ്. ഒരു ഭാഷ എന്ന നിലയ്ക്ക് ഹിന്ദിക്ക് ആഴത്തിലുള്ള വേരുകളുണ്ട്. തലമുറകളെ ബന്ധിപ്പിക്കുകയും സാംസ്കാരികപരമായ ആചാരങ്ങൾ ഒരു കാലഘട്ടത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിലേക്ക് കൈമാറാനും ആധുനിക ലോകത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടുന്ന ഒരു ഭാഷയാണ് ഹിന്ദി. പുതിയ വാക്കുകളും ആശയങ്ങളും അതിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. സാഹിത്യം, കല, സിനിമ, ദൈനംദിന ആശയവിനിമയം എന്നിവയിൽ ഹിന്ദി വളരെയേറെ മുന്നോട്ടു പോയിരിക്കുന്നു. മുൻ ഹിന്ദി പ്രൊഫസർ ഡോക്ടർ സുനിൽ കുമാർ,
3: സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഭാഷയാണ് ഹിന്ദി. ഭാരതഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന ഏകദേശം 145 കോടി ജനങ്ങളിൽ 70% പേരും ഹിന്ദി ഭാഷയിലൂടെ ആശയവിനിമയം നടത്തുന്നവരാണ്. ഉത്തരഭാരതത്തിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെയും ജനങ്ങളുടെ മാതൃഭാഷ ഹിന്ദിയാണ്. ഇന്ന് ലോകഭാഷയായി ഹിന്ദി മാറിയിരിക്കുകയാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 14 നാം ഹിന്ദി ദിനമായി ആഘോഷിക്കുന്നു. 14 മുതൽ ഒരാഴ്ചക്കാലം ഹിന്ദി സപ്താഹ് ആയും 14 മുതൽ 2 ആഴ്ചക്കാലം ഹിന്ദി പഖ്വാഡ ആയും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വരുന്നു. ഭരണഘടനയുടെ Article 343(1) പ്രകാരമാണ് ഹിന്ദിയെ ഭരണഭാഷയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 343 മുതൽ 351 ആർട്ടിക്കിളുകൾ ഹിന്ദി ഭാഷയുടെ ഉപയോഗത്തെക്കുറിച്ചും അതിന്റെ വ്യാപനത്തെക്കുറിച്ചും പ്രചാരത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 8ാം പട്ടികയിലാണ് രാഷ്ട്രഭാഷകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അവിടെ ഭാരതത്തിലെ 22 പ്രധാന ഭാഷകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദി ഭാഷയ്ക്ക് 1000 വർഷത്തിലധികം പഴക്കമുള്ള സാഹിത്യകൃതികളുടെ അടിത്തറയുണ്ട്. ബുദ്ധമത സാഹിത്യവും ജൈനമത സാഹിത്യവും കഴിഞ്ഞാൽ അപഭ്രംശ ഭാഷയിൽ നിന്നാണ് ഹിന്ദി ഭാഷയുടെ ഉദ്ഭവവും വികാസവും ഉണ്ടാകുന്നത്. ഇന്ന് നാം ഉപയോഗിക്കുന്ന ഖടീബോലി ഹിന്ദിയുടെ ഉദ്ഭവം ആദ്യകാല കൃതികളിൽ മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹിന്ദി കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രോഗ്രാമുകൾക്ക് ഉചിതമായ ഒരു ഭാഷ കൂടിയാണ്. ഇന്ന് ഹിന്ദി ഭാഷയും സാഹിത്യവും വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്.
0: ഹിന്ദിയെ ഒരു പ്രധാന ആഗോള ഭാഷയായി ആഘോഷിക്കുന്നതിനും അന്താരാഷ്ട്ര വേദിയിൽ അതിന്റെ പ്രചാരണവും അംഗീകാരവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ പരിപാടികളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. ഹിന്ദി ദിവസ് ആചരണവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലും കോളേജുകളിലും ധാരാളം പരിപാടികളാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. കൂടാതെ ഹിന്ദി ഭാഷയ്ക്കും സാഹിത്യത്തിനും മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദരിക്കുന്ന ദിവസം കൂടിയാണ് ഹിന്ദി ദിവസ്. ഹിന്ദി ഭാഷയുടെ സമ്പുഷ്ടീകരണത്തിനും സംരക്ഷണത്തിനുമായി ജീവിതം സമർപ്പിച്ച എഴുത്തുകാർ, കവികൾ, പണ്ഡിതർ തുടങ്ങിയവർക്ക് അവാർഡുകളും അംഗീകാരങ്ങളും നൽകുന്നു. ഹിന്ദി പ്രോത്സാഹിപ്പിക്കുന്നതിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ദേശസാൽകൃത ബാങ്കുകൾ എന്നിവയ്ക്ക് രാജ്യഭാഷ അവാർഡുകളും സമ്മാനിക്കപ്പെടുന്നു. ബോളിവുഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സിനിമ പ്രധാനമായും ഹിന്ദിയിലാണ്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സലീജ എപി,
4: നമസ്കാരം. ഭാഷ കേവലം ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധിയല്ല, അതൊരു ജനതയുടെ സംസ്കാരവും ചരിത്രവും വികാരങ്ങളും ചേർത്ത് പിടിക്കുന്ന ഒരു പാലമാണ്. അത്തരത്തിൽ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രധാന ഭാഷകളിൽ ഒന്നാണ് ഹിന്ദി. ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഹിന്ദി ഭാഷ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇന്ത്യൻ സമൂഹങ്ങളിലൂടെയും സിനിമയിലൂടെയും സംഗീതത്തിലൂടെയും സാഹിത്യത്തിലൂടെയും ഹിന്ദി ആഗോളതലത്തിൽ സാന്നിധ്യം അറിയിക്കുന്നു. രാജ് കപൂറിന്റെ കാലം മുതൽ ഹിന്ദി സിനിമയും ഗാനങ്ങളും വിദേശങ്ങളിൽ നിറയെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പലരും ഇപ്പോഴും ഹിന്ദിയെ രാഷ്ട്രഭാഷ എന്നാണ് പറയാറുള്ളത്. ശരിക്കും ഹിന്ദി നമ്മുടെ രാജ്ഭാഷയാണ്, ഒഫീഷ്യൽ ലാംഗ്വേജ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി എന്റെ ആദ്യ പ്രണയമാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ എന്നിലേക്ക് ഒട്ടിച്ചേർന്ന പ്രണയം എന്ന് തന്നെ പറയാം. ഹിന്ദിയുടെ വാക്കുകളും വാക്യങ്ങളും ഒരു മാജിക് പോലെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളത് പല കാരണങ്ങൾ കൊണ്ടാവാം. മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായ ആകർഷകമായ എന്തോ ഒരു ശൈലിയുണ്ട് ഹിന്ദിക്ക് എന്ന് തോന്നിയിട്ടുണ്ട്. സാധാരണയുള്ള ഒരു സംസാരം പോലും വളരെ കാവ്യാത്മകമായാണ് എന്നെ സ്പർശിക്കാറുള്ളത്. എന്നെ ഹിന്ദിയിലേക്ക്, ഈ ജാദുവിന്റെ ലോകത്തേക്ക് നയിച്ച കാര്യങ്ങളിൽ നമ്മുടെ കാലത്തെ ദൂരദർശന് വലിയ പങ്കുണ്ട്. ദൂരദർശൻ എന്റെ ആദ്യത്തെ ഗുരുവാണെന്ന് തന്നെ പറയാം. ലോകത്തിൽ എവിടെ പോയാലും ഹിന്ദി സംസാരിക്കുന്നവർ ഉണ്ടാവും എന്നതിലുപരി ഹിന്ദി പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളും കാണാം. ലോകമാകെ 100ലധികം യൂണിവേഴ്സിറ്റികൾ ഹിന്ദി ഉപരിപഠനത്തിനായുണ്ട്. പിന്നെ 15ലധികം രാജ്യങ്ങളിലെ ICCRന്റെ ഹിന്ദി ചെയേഴ്സ് ഉണ്ട്. അത്തരം യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രൊഫസേഴ്സ് എംപാനൽഡ് പ്രൊഫസേഴ്സ് ആയി വിസിറ്റ് ചെയ്യും. റഷ്യയുടെ ഗസാൻ ഫെഡറൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ പ്രൊഫസർ പ്രിയ എംപാനൽഡ് പ്രൊഫസറായി ഇപ്പോൾ അവിടെ ഉണ്ട് എന്നത് വളരെ അഭിമാനത്തോടെ പറഞ്ഞു വെക്കുന്നു.

നമ്മുടെ ഭാഷ നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഔദ്യോഗിക ഭാഷയും ഏറെ പ്രധാനമാണ്. നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സമൂഹവുമായി ബന്ധപ്പെടാൻ ഹിന്ദി വളരെയധികം സഹായിക്കുന്നു. ഹിന്ദി സംസ്കാരങ്ങളെ, ഭാഷകളെ, വേഷത്തെ, സമൂഹത്തെ ഒന്നിപ്പിക്കുമ്പോൾ നാം ഒന്നാണ്. നമ്മൾ ഭാരതീയരാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ഇന്ന് September 14 രാഷ്ട്രീയ ഹിന്ദി ദിവസ്. ആശംസകളോടെ കേരള ഹിന്ദി പ്രചാര സഭ.
4: ആകാശവാണി.
5: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
6: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുക്കുന്നു. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
7: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പം കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഡോക്ടർ ബി മധുവാണ് ജീവിതാനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കാനായി എത്തിയിട്ടുള്ളത്. ഇന്ത്യൻ സൈന്യത്തിൽ 20 വർഷക്കാലം റിലീജിയസ് ടീച്ചറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന് പൂനെ INA നടന്ന നാഷണൽ ഇന്റഗ്രേഷൻ കൌൺസിൽ 1st കരസ്ഥമാക്കാനും സാധിച്ചിട്ടുണ്ട്. 1983 മുതൽ കേരള ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി പ്രചാരകനായി പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ മന്ത്രാലയങ്ങളിലെ ഹിന്ദി ഉപദേശക സമിതി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2023 ഫിജിയിൽ വെച്ച് നടന്ന ലോക ഹിന്ദി സമ്മേളനത്തിൽ വേൾഡ് ഹിന്ദി പുരസ്കാർ നൽകി ആദരിക്കപ്പെട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം. തന്റെ സമ്പന്നമായ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും ഹിന്ദി ഭാഷാ പ്രചാരണ രംഗത്തെ വിശേഷങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ അഡ്വക്കേറ്റ് ബി മധുവിനെ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
8: നമസ്കാരം.
7: സർ, എവിടെയാണ് ജനിച്ചത്? സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു? ഹിന്ദിയോട് ഇത്തരം താല്പര്യം വരാനുള്ള ഒരു കാരണം, ആ ഒരു പശ്ചാത്തലത്തിനെ കുറിച്ച് പറയാമോ?
8: ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ തിരുമലയിലുള്ള ഒരു മങ്കാട് സ്കൂൾ എന്ന് പറയും, പഴയകാലത്തെ ഓലമേഞ്ഞ സ്കൂളുണ്ടല്ലോ, ഇന്നത് നോസ്റ്റാൾജിയാണ് നമുക്ക് ഓർമ്മിക്കുമ്പോൾ. ആ സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങിയത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം തിരുമലയിലുള്ള KS അബ്രഹാം മെമ്മോറിയൽ ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയാണ്. ഇപ്പോൾ അന്ന് ഹയർ സെക്കൻഡറി ഇല്ല, ഹൈസ്കൂൾ വിദ്യാഭ്യാസമെല്ലാം. പ്രീ ഡിഗ്രി MG കോളേജാണ് പഠിച്ചത്. അതൊരു വലിയ അഭിമാനമായിട്ടാണ് പറയുന്നത്. മോഹൻലാലും ഞാനും ഒക്കെ ഒരേ സമയത്ത് പഠിച്ചിരുന്നവരാണ്. അദ്ദേഹം 4th ഗ്രൂപ്പും ഞാൻ 3rd ഗ്രൂപ്പുമായിരുന്നു MG കോളേജിൽ. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചു, ഫിലോസഫി ആയിരുന്നു. കരിവട്ടം ക്യാമ്പസിൽ MA ഹിന്ദിക്ക് പഠിച്ചു. ആ സമയത്താണ് ഇവിടെ കേരള ഹിന്ദി പ്രചാര സഭയിൽ തന്നെ ഞാൻ BA പഠിക്കുമ്പോൾ തന്നെ ഹിന്ദി ക്ലാസ്സുകൾ നടത്തുന്നതിന് വേണ്ടി ഹിന്ദി പ്രചാരകനാകാനായിട്ട്. ഇപ്പോൾ ഹിന്ദി ക്ലാസ്സുകളെല്ലാം തന്നെ വെക്കേഷൻ സമയത്താണ് സാധാരണ നടത്താറുള്ളത്. ഞാൻ SLC കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ആ സമയം ഒരു പ്രവേശം പോലും പഠിക്കാൻ്റെ അവസരം കിട്ടി. അങ്ങനെ പ്രവേശിച്ച് ഭൂഷൺ സാഹിത്യാചാര്യം കഴിഞ്ഞു. സാഹിത്യരത്നം അന്ന് നമ്മുടെ നാട്ടിൽ വലിയ വിലയും നിലയുമുള്ള ഒരു ഡിഗ്രിയായിരുന്നു. അലഹബാദ് ഹിന്ദി വിശ്വവിദ്യാലയം നടത്തിക്കൊണ്ടിരുന്നതാണ്. അന്ന് ഭാരതത്തിൽ MA തുല്യമായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ അംഗീകാരം പോയി കഴിഞ്ഞു. സാഹിത്യരത്നവും കഴിഞ്ഞിട്ട് കേരള ഹിന്ദി പ്രചാര സഭയിൽ 1980 പ്രചാരകനായിട്ട് ചേരുകയാണ് ചെയ്തത്.
7: വിദ്യാഭ്യാസ രംഗത്ത് ഹിന്ദി ഇഷ്ടവിഷയമായിട്ട് പഠിച്ചതാണോ?
8: ആ ഇഷ്ടവിഷയമായിട്ട് പഠിക്കാൻ കാരണം, ഇടയ്ക്ക് കുറച്ചു കാലം ഞാൻ ഈ ബോംബെയിലൊക്കെ ഇച്ചിരി കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദി സംസാരിച്ചപ്പോൾ ഹിന്ദിയോടുള്ളൊരു സ്വാഭാവികമുണ്ടല്ലോ, പ്രാമുഖ്യം വർദ്ധിക്കുകയും. അങ്ങനെയാണ് ഹിന്ദി പഠിക്കുവാനായിട്ടുള്ള താല്പര്യം. അങ്ങനെ പ്രവേശിച്ചും ഭൂഷണം സാഹിത്യാചാര്യം കഴിഞ്ഞു, സാഹിത്യരത്നവും കഴിഞ്ഞു. ഇപ്പോഴാണ് ഇതൊരു അവസരമാണ് കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രചാരകന്മാർക്ക് ഹിന്ദി ക്ലാസ്സുകൾ നടത്താനുള്ള യോഗ്യതയായിട്ട് അംഗീകരിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്, പ്രചാരക്ഷിപ്പും. അത് അന്നത്തെ കാലത്തൊരു ജീവിത മാർഗം കൂടെ ആയിരുന്നു. പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്ത് 100-150

0: കുട്ടികളാണ് ഹിന്ദി പഠിക്കാനായിട്ട് വരുന്നത് സ്കൂൾ അടയ്ക്കുന്ന കാലഘട്ടത്തിൽ. അങ്ങനെ ഹിന്ദി പ്രചാരകനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് 90s ജോലി ലഭിച്ച് ഞാനിങ്ങനെ സൈന്യത്തിലേക്ക് പോകുന്നതൊക്കെ. 20 വർഷക്കാലം അവിടെ ഉണ്ട്. അപ്പോഴും ഇടയ്ക്ക് വെക്കേഷൻ സമയത്ത് തന്നെയാണ് ഞാൻ ലീവിൽ വരുന്നത്. സ്വന്തമായിട്ട് ഹിന്ദി വിദ്യാലയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിദ്യാലയത്തിൽ വന്ന് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒരു ഇഷ്ട കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ വെക്കേഷനൊക്കെ വന്ന് ക്ലാസ് എടുക്കുമായിരുന്നു.
1: LLB ഏത് സമയത്തായിരുന്നു?
0: ഇവിടെ ഞാൻ തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ ചേർന്ന സമയത്തായിരുന്നു എനിക്ക് ജോലി പ്രവേശനം കിട്ടിയത്. ആദ്യത്തെ സർവീസ് എന്ന് പറഞ്ഞത് കാശ്മീരിലായിരുന്നു, ഉറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അവിടെയായിരുന്നു 3 വർഷക്കാലം. അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് വന്നത് ഗാന്ധിനഗറായിരുന്നു. അപ്പം ഞങ്ങളുടെ യൂണിറ്റിനോട് ചേർന്ന് 1 കിലോമീറ്റർ വ്യത്യാസമില്ല. അവിടെ ഡോക്ടർ അംബേദ്കറിൻ്റെ പേരിലൊരു ലോ കോളേജുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഇവിടുന്ന് മൈഗ്രേഷൻ എല്ലാം മേടിച്ചിട്ട് അവിടെ പോയി. പക്ഷേ അന്നത്തെ കാലത്ത് ആർമിയിൽ നിന്ന് പെർമിഷൻ മേടിക്കണം. CO ഒരു മലയാളിയായിരുന്നു, അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അപേക്ഷിച്ചു, പുള്ളി റെക്കമെൻഡ് ചെയ്തു, അങ്ങനെ പെർമിഷൻ കിട്ടി. അങ്ങനെ അവിടുത്തെ സ്റ്റുഡൻ്റായി മാറി ലോ കോളേജിൽ. ഈവനിങ് സ്റ്റുഡൻ്റാണ്. അപ്പം ജോലിക്ക് തടസ്സം വരാത്ത രീതിയിൽ പഠിക്കാനുള്ള അനുവാദമാണ് തന്നത്. അങ്ങനെ 3 വർഷം കംപ്ലീറ്റ് ആകുന്ന മുമ്പ് തന്നെ വീണ്ടും എഗെയിൻ പോസ്റ്റിംഗ് ആയി. പക്ഷെ ലീവ് എടുത്ത് വീണ്ടും അവിടെ വന്ന് പരീക്ഷ എഴുതുകയൊക്കെ ചെയ്ത് അങ്ങനെ ആണ് ആ 3 വർഷം. ഇവിടുത്തെ പോലെ അല്ല, അവിടെ സെമസ്റ്റർ സിസ്റ്റമാണ്. ഓരോ 6 മാസവും കഴിയുമ്പോഴും ആ സെമസ്റ്ററിലുള്ള മുഴുവൻ പാസ്സായാൽ മാത്രമേ അടുത്ത സെമസ്റ്ററിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞു, സർവീസ് കഴിഞ്ഞു വന്നപ്പോൾ ഉടൻ തന്നെ ഇവിടെ എൻറോൾമെൻ്റ്
1: പ്രാക്ടീസ്
0: തുടങ്ങി. 10 വർഷം പ്രാക്ടീസ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരുവിധം തെറ്റില്ലാത്തൊരു വക്കീലായപ്പോഴാണ് ഇവിടെ ഇലക്ഷൻ നടന്നത്. ഹിന്ദു പ്രചാര സഭയിൽ ഇലക്ഷനാണ്. പ്രചാരകരിൽ തന്നെ 20 വർഷം പൂർത്തിയായിട്ടുള്ള പ്രചാരകർക്ക് ഓട്ടവാശം ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഓട്ടവാശം കിട്ടിയൊരു പ്രചാരം എന്ന നിലയ്ക്ക് മത്സരിച്ചു, 2 പ്രാവശ്യം തോറ്റു, 3rd ജയിച്ച് സെക്രട്ടറി ആയി.
1: ഇപ്പോ എത്ര വർഷമായിട്ട്?
0: ഇപ്പോ 7.5 വർഷം കഴിഞ്ഞു, 2nd ടേൺ ഓവറും കഴിഞ്ഞു.
1: അപ്പോ ഇന്ത്യൻ സൈന്യത്തില് 20 വർഷക്കാലം റിലീജിയസ് ടീച്ചറായിട്ടാണ് സാർ സേവനം അനുഷ്ഠിച്ചത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ സംസ്ഥാനത്തും ഓരോ ഭാഷയും പല പല മതവും വിശ്വാസങ്ങളും അങ്ങനെ പല ആൾക്കാരാണ്. അതിൻ്റെ എല്ലാം കൂടെ ഒരു മിനിയേച്ചർ ഫോമാണ് നമ്മുടെ ആർമി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയി അവരോടും റിലീജിയസ് ടീച്ചറായിട്ട് നാഷണൽ ഇൻ്റഗ്രേഷനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ സാറ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടാവണമല്ലോ.
0: ആർമി എന്ന് പറയുന്നത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. നമുക്ക് പരസ്യമായിട്ടൊരു വെല്ലുവിളി ഉണ്ടാകത്തില്ല. അവിടെ വന്നിട്ട് കമാൻഡിംഗ് ആണ്. കമാൻഡിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആജ്ഞാപിക്കുക, അനുസരിക്കുക, ഈ 2 കാര്യങ്ങൾ അതിനകത്തുള്ളൂ. പക്ഷേ അവരുടെ മനസ്സിൽ ചിന്താഗതികൾ കടന്നുകൂടരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ഈ പറഞ്ഞ പോലെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാന ഘടകമാണ് ആർമി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ചോയ്സ് ഇല്ല. അപ്പോൾ അതിനുള്ളിൽ തന്നെ മതപരമായ ചിന്തകളോ വേർതിരിവുകളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ രാഷ്ട്രം ശിഥിലമായി പോകും. രാജാക്കന്മാരുടെ കാലങ്ങളിലൊക്കെ ഇത് ധർമ്മഗുരു എന്ന് പറഞ്ഞ് രാജാവിനെ ഉപദേശിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അത് പിന്നീട് മാറിയിട്ടാണ് ഈ പറഞ്ഞ റിലീജിയസ് ടീച്ചർ. ഒരു ഇൻഫൻട്രി യൂണിറ്റിന് ഒരു റിലീജിയസ് ടീച്ചർ എന്നുള്ളതാണ്. അപ്പം ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിവിധ ഭാഷകളാണ്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന മതപരമായ ചിന്തകളുള്ളവരാണ്. അവരെ ഒരുമിച്ചിരുത്തിയിട്ട് ഒരു മന്ത്രി പരേഡ് എന്ന് പറയും. സാധാരണ നമുക്ക് അവർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഭഗവത്ഗീതയിൽ ഇന്ന കാര്യം പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ബൈബിളിൽ എന്ത് പറയുന്നതിനെക്കുറിച്ച് സമാനമായ ഉദ്ധരണികൾ, അതുപോലെ ഖുറാനിലായാലും ശരി, ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ്.

0: പ്രതിബദ്ധത, സ്നേഹം, പിന്നെ തന്റെ ഡ്യൂട്ടി എന്നത് വലിയൊരു സത്യസന്ധമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് മതവിശ്വാസിയാണെങ്കിലും ശരി, രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർഡർ കിട്ടുമ്പോൾ ആ സമയത്ത് നിമിഷങ്ങൾ കൊണ്ട് തയ്യാറായിട്ട് എന്റെ മുന്നിൽ നിൽക്കുന്നവൻ ഏത് മതത്തിലുള്ളവനാണെന്നോ അല്ലെങ്കിൽ ഏത് ജാതിക്കാരനാണെന്നോ ഏത് ഭാഷക്കാരനാണോ നല്ല ചിന്ത, അവന്റെ ഡ്യൂട്ടി അതാണ് ഫസ്റ്റ്. ആ സമയത്ത് ശത്രുവിനെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ അയാളുടെ മനസ്സിൽ വരാൻ പാടുള്ളൂ. ആ തരത്തിലേക്കുള്ളൊരു ചിന്ത ഈ പറഞ്ഞ ഓരോ സൈനികന്റെയും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഇത് മാത്രമല്ല, ഈ ഫീൽഡ് എന്ന് പറഞ്ഞ കടുത്ത ഫീൽഡുകളുണ്ടല്ലോ, ഇപ്പോൾ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളുണ്ട്, ഹൈആൽറ്റുണ്ട്, ഏകാന്തമായ സമയങ്ങൾ ഒരു 8 മണിക്കൂർ അവിടെ ഇരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് മനുഷ്യൻ ഭ്രാന്തെടുക്കുന്ന അവസരങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കുള്ള സമയങ്ങളിലും അവരെ കാണുകയും അവരെ ഉപദേശിക്കുകയും, അതുപോലെ പലരും മാനസികപരമായ ഇപ്പോൾ കുടുംബ പശ്ചാത്തലങ്ങൾ പലർക്കും ഉണ്ടാവും, എവിടെ ഇരുന്നാലും സൈനികനായാലും ശരി തന്നെയാണ്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഉപദേശിക്കുകയും അവരുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഇതിൻ്റെ ജോലിയുടെ ഭാഗമാണ്. അങ്ങനെ 20 വർഷക്കാലം 7.5 വർഷം കാശ്മീരിൽ സർവീസ് ചെയ്തു. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ എപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന സ്ഥലമാണ്. ഒന്ന് ഉറി എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ 84-85 കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു കാശ്മീരിൽ ഈ പ്രശ്നങ്ങളൊക്കെ കൂടാൻ കാരണം. അതുവരെ അത്ര വലിയ പ്രശ്നമില്ല, ശാന്തമായിട്ട് ഏത് സൈനികനും ഏത് സിവിലിനും സിവിൽ ബസ് പിടിച്ച് ഈ പറഞ്ഞ കാശ്മീരിൻ്റെ ഏതറ്റത്തും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. 84-85 മുതലാണ് അത് മാറി, റെസ്ട്രിക്ഷനായതും പിന്നെ പോകാൻ പറ്റാത്തൊരൊക്കെ അവസ്ഥയിലായത്. എഗൈൻ വീണ്ടും പോയത് കിരൺ സെക്ടർ എന്ന് പറയും, അത് ഹൈആൽറ്റുഡാണ്. ഹൈആൽറ്റുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9000 അടിക്ക് മുകളിലുള്ള എല്ലാ ഹൈആൽറ്റുഡ് കണക്കാക്കുന്ന അവിടെ 8-9 മാസവും മൈസാണ്, 16-18 അടിയോളം മൈസുകൾ വീഴുന്ന സ്ഥലങ്ങളാണ്. 6-7 മാസക്കാലം ടിൻ ഫുഡും ഒക്കെ കഴിച്ച് കഴിയുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ നമുക്ക് ഉത്തരവാദിത്വങ്ങൾ കൂടുന്ന സ്ഥലങ്ങളാണ്. കാരണം മാനസികപരമായി ഇവരെല്ലാം തന്നെ വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, പത്രങ്ങളിൽ കണ്ടു, സൈനികൻ സൈനികനെ വെടിവെച്ചെന്നോ അല്ലെങ്കിൽ മേലധികാരി വെടിവെച്ചെന്നൊക്കെ വരുന്നത് അവരുടെ മാനസിൻ്റെ വിഭ്രാന്തി കൊണ്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടവരായി മാറും. പി സ്റ്റേഷനിൽ ഇത്രയും നമുക്ക് ബുദ്ധിമുട്ടില്ല, അവിടെ സാധാരണ എല്ലാവരും ഹാപ്പി ആയിരിക്കും, ഫാമിലി വയ്ക്കാം, കുട്ടികളുണ്ടാകും, ഒക്കെ അവർ പ്രത്യേക ശൈലി. അല്ലെങ്കിൽ അവർ ഫ്രീ ടൈമിന് അവർക്ക് മറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ കൂടുതൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതാണ്. അപ്പോൾ കിരൺ സെക്ടർ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. ആ കിരൺ സെക്ടർ 2 വർഷമേ ഉള്ളൂ, ഈ 2 വർഷത്തിൽ കൂടുതൽ സൈനികൻ അവിടെ കൊടുക്കത്തില്ല. പക്ഷേ ഈ സമയത്തെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ പാവപ്പെട്ട ജവാന്റെയൊക്കെ മരണങ്ങളൊക്കെ കാണുവാനും എൻ്റെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണ് അവരെയൊക്കെ തിരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുവാനും. അന്നത്തെ കാലത്ത് ഈ വീട്ടിലെത്തിക്കുന്ന ഒരു സംവിധാനം ഇല്ലായിരുന്നു. ഏതെങ്കിലും ഒരു ജവാനെ വിളിച്ചിട്ട് അയാളെ കൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യിച്ച് ഇത് ചെയ്യുകയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് വീട്ടിലെത്തിക്കുന്നതൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളൊരു ജോലിയാണ് എൻ്റെതായിരുന്നത്. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒരുപാടുണ്ട് 20 വർഷത്തിനകത്ത്.
1: ഇപ്പം നമ്മുടെ ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കാവുന്നതാണ്. അപ്പോൾ ഏത് പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്?
0: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹിന്ദി സോങ് എന്നുണ്ട്, രാജ് കപൂർ അഭിനയിച്ച മേരാ നാം ജോക്കർ എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്, അല്ലെ ജാനേ കഹാം ഗേ വദ്ദിൻ ഓദിൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഹസ്രത് ജയ്പുരിയാണ് എൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത്. മ്യൂസിക് ശങ്കർ സിംഗ് രഘുവംശി എന്ന് പറഞ്ഞ ആളാണ്. മുകേഷാണ് അത് ആലപിച്ചിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ ഇപ്പോഴും കിട്ടുന്ന ഒരു ആനന്ദം, ഒരു പ്രത്യേകതയാണത്.

0: ഇപ്പൊ സാർ അവിടുന്ന് VRS എടുക്കേണ്ട അല്ലെങ്കിൽ പ്രീമച്ചുവർ റിട്ടയർമെന്റിന് ചിന്തിക്കാനുള്ള കാര്യം എന്തായിരുന്നു?
1: ഒന്ന്, അമ്മയുടെ ഒരു അനാരോഗ്യം. ഞാൻ ഒരാളെ ഉള്ളൂ, ഒരു മകനേ ഉള്ളൂ. പിന്നെ രണ്ട് പെൺമക്കളാണ് എനിക്കുള്ളത്. അപ്പം മൂത്ത മകൾ ആ സമയത്ത് പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയം. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടൊരു ബന്ധവും കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വമൊക്കെ വേണം. അതിനേക്കാൾ ഉപരി സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു അഡ്വക്കേറ്റ് ആകണം എന്നുള്ള അത്യാർത്ഥിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ 15 വർഷത്തെ സർവീസ് കഴിഞ്ഞപ്പോൾ മുതൽ എഴുതി കൊടുത്തതാണ്. പക്ഷേ ഞങ്ങളുടെ ഈ പറയുന്ന തസ്തികയ്ക്ക് യൂണിറ്റ് കമാൻഡിങ് ഓഫീസർക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ റെജിമെൻറ്റിനോ അധികാരമില്ല. അത് ആർമി ഹെഡ്ക്വാർട്ടറിൽ നിന്ന് സാങ്ഷൻ ചെയ്ത് വേണം. അപ്പോൾ എപ്പോഴും റെക്കമെൻഡേഷൻ ചെയ്ത് ഇവിടുന്നായിരിക്കും അവിടുന്ന് തിരിച്ചു വരും. കാരണം ഈ വേക്കൻസികൾ അപ്പോഴും ഫില്ല് ചെയ്തിട്ടില്ല. അപ്പം നികത്താനുള്ള വേക്കൻസി ഉള്ള സമയത്ത് ഇതേപോലെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഒരാൾ പോകുക എന്ന് പറഞ്ഞാൽ ആർമിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പ്രീമച്ചുവറായിട്ടുള്ള ഒരു ഡിസ്ചാർജ് അവർ അംഗീകരിക്കാതെയായി. അങ്ങനെ 5 വർഷവും ട്രൈ ചെയ്തു. എല്ലാ വർഷവും ഇതേപോലെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കമാൻഡിങ് ഓഫീസർ 2 വർഷത്തേക്ക് മാറും. അങ്ങനെ അവസാനം ആർമിയുടെ കീഴിൽ തന്നെ ഉള്ള ഒരു വേറൊരു സെക്ഷൻ ഉണ്ട്. കാശ്മീരിൽ മാത്രം ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈനികമായിട്ട് ബന്ധപ്പെട്ടാണ്, അർദ്ധ സൈനിക എന്ന് വേണമെങ്കിൽ പറയാം. RR എന്ന് പറയും, രാഷ്ട്രീയ റൈഫിൾ എന്ന് പറയും. ഈ പ്രദേശത്തിന്റെ പരിസ്ഥിതിക്ക് അനുസരിച്ച് ജോലികൾ നിർവഹിക്കാൻ വേണ്ടി വിനിയോഗിക്കപ്പെട്ട ഒരു ബറ്റാലിയനാണ് RR എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു RR എനിക്ക് പോസ്റ്റിംഗ് ഒന്നുമില്ല ആ സമയത്ത്. അവിടെ പോയപ്പോഴും 2 വർഷം കഴിയുമ്പോൾ കമാൻഡിങ് ഓഫീസർ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ എന്ത് സഹായമാണോ ചെയ്യാമെന്ന് പറയും. ആ സമയത്താണ് ഞങ്ങളുടെ ഒരു ജനറൽ സ്റ്റാഫ് അവിടെ വിസിറ്റ് വന്നത്. അപ്പോൾ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യ്, നിന്റെ യൂണിറ്റിലേക്ക് ആൾ വേണ്ട, ഞാൻ സഫർ ചെയ്തോളാം, തയ്യാറാണ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് എന്നാൽ ഞാൻ പറഞ്ഞുവിടാം, അതേപോലെ ഞാൻ എഴുതിത്തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഔദാര്യം കൊണ്ടാണ് എനിക്ക് സാങ്ഷൻ ആയത്. വന്ന പിന്നെ ഭാഗ്യത്തിന് വന്ന് ഞാൻ March 31 അവിടെ നിന്ന് ഔട്ടാവുന്നു. മെയിൽ ഇവിടെ എൻറോൾമെന്റ്, ആ എൻറോൾ ചെയ്തു. അങ്ങനെ അവർക്ക് വക്കീലായി.
0: അപ്പൊ ഒരു അഭിഭാഷകൻ എന്നുള്ള ജീവിതം തുടങ്ങുന്നത് കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇത്രയും പഠിച്ചതിന് ശേഷം ഒരു വലിയ ഇടവേള ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി വരുമ്പോ ആയിരിക്കുമല്ലോ പിന്നെ രണ്ടാമത് ഹിന്ദി പ്രചാര സഭയുടെ ഒരു പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പൊ അഭിഭാഷകൻ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു?
1: സത്യസന്ധമായ ഒരു കാര്യം, പഠനം കൊണ്ട് ആരും അഭിഭാഷകനാകത്തില്ല. നമ്മൾ പഠിക്കുന്നു എന്നുള്ളത് ശരിയാണ്, അത് യഥാർത്ഥത്തിൽ പ്രായോഗികമാക്കണമെങ്കിൽ എക്സ്പീരിയൻസ് തന്നെയാണ് വേണ്ടത്. നല്ലൊരു സീനിയറായിട്ടുള്ള ഒരു വക്കീലിന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോഴോ പ്രാക്ടീസ് ചെയ്യുമ്പോഴോ മാത്രമേ അത് കിട്ടത്തുള്ളൂ. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം സ്കൂൾ മുതൽ പഠിച്ചു വന്ന ഒരാളാണ് അന്ന്. അയക്കന്ന് ആ സമയത്തേക്ക് ഞാൻ സർവീസ് കഴിഞ്ഞ് വന്നപ്പോൾ 35 വർഷത്തെ പ്രാക്ടീസ് ഉണ്ട് അദ്ദേഹത്തിന്. തിരുവനന്തപുരം ബാറിലെ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ അവസരം കിട്ടി. മിക്കവാറുള്ള എല്ലാ കേസുകളും അദ്ദേഹത്തിന് പകരം അദ്ദേഹം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ സാധാരണ ആരും അങ്ങനെ താല്പര്യം കാണിക്കത്തില്ല വക്കീലന്മാരുടെ ഇടയിൽ, കാരണം ഇതൊരു ജോലിയുടെ ഭാഗമാണ്. കാരണം സത്യം, ഒരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു ശരിക്കൊരു വക്കീലാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് വന്ന് ഇവിടെ വന്നത്. ഇപ്പോഴും ഓഫീസുണ്ട്, എൻ്റെ സീറ്റും അവിടെ ഉണ്ട്. അത്യാവശ്യം വന്നാൽ പോകും, പക്ഷേ ഇപ്പോൾ സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ.
0: ഈ അഭിഭാഷക ജീവിതത്തിനിടയ്ക്ക് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ ഞാൻ തിരഞ്ഞെടുത്തത്

0: നന്നായി, നല്ലൊരു പ്രൊഫഷനാണ്, എനിക്ക് അതിൽ വളരെയധികം സന്തോഷത്തോടെ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: അല്ല, ആഘോഷ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അതവിടെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എൻ്റെ കൂടെയുള്ളവർ പറയും, നീ വക്കീലാകാൻ യോഗ്യനല്ലെന്ന് പറയും. കാരണം ഫാമിലി കേസുകളാണ് കൂടുതലായിട്ട് വരുന്നത് ആ സമയത്ത്. സിവിൽ കേസും ക്രിമിനൽ കേസൊക്കെ വർഷങ്ങളോളം തീരാനൊക്കെ, സിവിൽ കേസൊക്കെ ഒരുപാട് സമയങ്ങളെടുക്കും. നിയമത്തിന് പലപ്പോഴും ഈ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നുകൂടാൻ കഴിയാത്ത അവസ്ഥകളുണ്ടാവും. സത്യസന്ധമായ ഒരു ഫാക്റ്റാണത്, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഫാമിലി കേസിൽ രണ്ട് ഭാഗത്ത് നിൽക്കുന്നവരുടെയും ധാരണ അവരുടെ ഭാഗം ജയിക്കണം എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് വരുന്ന കക്ഷികളെ കാണുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് എൻ്റെ മകളെക്കുറിച്ചാണ്. എൻ്റെ മകളുടെ നാളെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇതിൽ ചിലപ്പോൾ ഒരാൾ കുറ്റക്കാരനായിരിക്കും, ഒരാൾ കുറ്റക്കാരനല്ലായിരിക്കാം. ചിലപ്പോൾ രണ്ടുപേരുടെയും വാശിയും രണ്ടുപേരുടെയും വീട്ടുകാരുടെ നിർബന്ധത്തിൻ്റെയും അവരുടെ പിടിവാശിയും ഉണ്ടായിരിക്കാം. ഇവർ നിരപരാധികളായിരിക്കാം. ഇങ്ങനെ പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്നോ രണ്ടോ കേസ് ഒഴിച്ച് ബാക്കി വന്ന കേസുകളെല്ലാം തന്നെ ഞാൻ കൂട്ടിയോജിപ്പിച്ചിട്ട് അതെന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സന്തോഷം കിട്ടിയിട്ടുള്ള അവസരം കാണും.
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലും.
1: മലയാളത്തിൽ തന്നെ പല സിനിമകളിലും ധാരാളം ഹിന്ദി പാട്ടുകളുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുകയും കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് എനിക്ക് എന്നെ സംബന്ധിച്ച് കാശ്മീരുമായിട്ട് ബന്ധമുള്ള ഒരു പാട്ടാണ് കീർത്തിചക്ര എന്ന് പറയുന്ന സിനിമയിൽ, ഖുദാസേ മന്നത്ത്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കാണുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിയുള്ളൂ. പഴയ കാലത്തെ കാശ്മീരിനെ കുറിച്ച് അതെനിക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞു പാടുന്നൊരു പാട്ടാണ്. മ്യൂസിക്കും ലിറിക്സും ഒരാൾ തന്നെയാണ്, സജിത് പ്രകാൻ എന്ന് പറഞ്ഞ ആളാണ്. കൈലേഷ് ഖേർ എന്നാണ് അദ്ദേഹമാണ് പാടിയിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ അവിടെ സർവീസ് ചെയ്തവർക്ക് കുറച്ചുകൂടെ കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പഴയ കാലത്തെ ആ പൂന്തോട്ടങ്ങളും ആ തടാകവും. കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് മറ്റ് ലോകരാഷ്ട്രങ്ങളൊന്നും ഞാൻ അധികം പോയിട്ടില്ലെങ്കിൽ പോലും പറയുന്നതും എൻ്റെ അനുഭവത്തിലും പറഞ്ഞൊരു സ്വർഗ്ഗമുണ്ടെങ്കിൽ അത് കാശ്മീരാണ്. ചെറിയ ചില പ്രശ്നങ്ങളും ഉണ്ട് അവിടെ ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറ്റിയെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൻ്റെ കിരീടം തന്നെയാണ് കാശ്മീർ. സമ്പൽ സമൃദ്ധമായ ഒരു പ്രദേശമാണത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ടാകുന്ന മിങ്ങലാണ് എനിക്ക് എൻ്റെ പഴയ കാശ്മീരിനെ എനിക്ക് തിരിച്ചു തരുമെന്നുള്ളതാണ്. അത് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു പാട്ടാണ്.

0: സർ, 1983 മുതൽ കേരള ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി പ്രചാരകനായിട്ട് പ്രവർത്തനം ആരംഭിച്ച താങ്കളുടെ സഭയുമായിട്ടുള്ള ഒരു ദീർഘകാല ബന്ധത്തെ കുറിച്ചൊന്ന് പറയാമോ?
1: ഒരു കാലഘട്ടത്തിൽ എന്റെ ജീവിതത്തിന്റെ വരുമാന മാർഗമായിരുന്നു കേരള ഹിന്ദി പ്രചാര സഭ എന്ന് പറഞ്ഞാൽ. ധാരാളം കുട്ടികൾ പഠിക്കുകയും തുച്ഛമായ ഫീസാണെങ്കിലും അതുകൊണ്ട് ഒരു കുടുംബം നോക്കിയിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് വിവാഹമൊന്നും നടത്തിയിട്ടില്ലെന്ന്, ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥലം തന്നെയാണ് തന്നത്, തിരുമല ജംഗ്ഷനിൽ. ഓല കൊണ്ട് മേയുന്ന രീതിയിലൊക്കെയാണ് അന്നത്തെ ഈ കവുങ്ങ് എന്ന് പറഞ്ഞൊരു സ്ഥലം, അടയ്ക്കാൻ മരം, അതുകൊണ്ട് വെട്ടി കൊണ്ടുവന്ന് നിർത്തി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓല മേഞ്ഞ് അങ്ങനെ കോളേജ് തുടങ്ങി. ഇടയ്ക്ക് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് മൂന്നാലും ക്ലാസ്സുകൾ നടത്തി. വെക്കേഷൻ സമയത്ത് രാവിലെ തുടങ്ങിയാൽ ഉച്ച വരെ ചില ക്ലാസ്സുകൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും, മറ്റ് അവധി ദിവസങ്ങളിൽ അതുപോലെ പകൽ മുഴുവൻ ഉണ്ടാവും, അല്ലാത്ത ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി തൊട്ട് ഇങ്ങനെ. പക്ഷെ ക്ലാസ് ഒരുപാട് കുട്ടിയുണ്ടായിരുന്നു. നമുക്ക് ആ സമയത്ത് 1 കോടി രൂപ തന്നാൽ പോലും കിട്ടാത്ത ഒരു മാനസിക ഉല്ലാസമാണ് നമുക്ക് ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് സാറിന് എന്നെ ഓർമ്മയുണ്ടോ, സാറിനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിൽ കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ, അത് നമുക്ക് അതിന് വിലവയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അനുഭവം ഒന്ന്. രണ്ട്, ഈ ഹിന്ദി പ്രചാര സഭയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചെന്ന ഇന്നിപ്പോൾ അതില്ല, അന്ന് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടിക്കായിരുന്നു അന്ന് ഭൂഷൺ അവിടെ ഗോൾഡ് കോയിൻ കിട്ടിയത്. അതും എന്നെ സംബന്ധിച്ച് വലിയൊരു അഭിമാനകരമായ കാര്യമാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അധ്യാപകൻ്റെയും കൂടെ റിസൾട്ടാണ്. അത് ആ കുട്ടി 100% മാർക്ക് മേടിച്ചെങ്കിൽ അത് കുട്ടിയുടെ മാത്രമല്ല, അധ്യാപകൻ ആ കുട്ടിയെ ആരെയും പഠിപ്പിച്ചു മനസ്സിലാക്കിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു അനുഭവമുണ്ട്. പിന്നെ ഹിന്ദി പ്രചാരസഭയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 പ്രാവശ്യം ഇലക്ഷൻ മത്സരിച്ച് തോറ്റു, 3rd പ്രാവശ്യം ജയിപ്പിച്ചു, 4th പ്രാവശ്യം ആരും മത്സരിക്കാനേ വന്നില്ല. അതൊരു വലിയൊരു അഭിമാനകരമായ കാര്യമാണ്. സഭയുമായിട്ട് അത്രമാത്രം ഒരു ബന്ധമുണ്ട്. പിന്നെ പല വിദ്വാൻമാരായ ഒത്തിരി പേരുകളുണ്ട്. ഇപ്പം അന്നിരുന്ന വേലാനേർ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 24 വർഷത്തോളം അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് ഈ സഭയെ ആ നിലയിലേക്ക് എത്തിച്ചത്. അത് അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന വിദ്വാൻമാരായിട്ട് പലരും ഉണ്ടായിരുന്നു. കോളേജുകളിൽ നിന്നൊക്കെ റിട്ടയർ ആയിട്ടുള്ള HOD മാർ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആർ ജനാർദ്ദനപിള്ള സാർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ PRD ആയിരുന്ന നമ്മുടെ കുന്നുകുഴി കൃഷ്ണൻകുട്ടി സാറുണ്ടായിരുന്നു, നമ്പൂരി സാറുണ്ടായിരുന്നു, ധാരാളം വിദഗ്ധരായ ആൾക്കാരും. അവരെയൊക്കെ പരിചയപ്പെടാനും അവരുടെയൊക്കെ സ്നേഹവാത്സല്യങ്ങളും. കലാമത്സരങ്ങൾ നടക്കും, അപ്പോൾ എല്ലാ കലാമത്സരങ്ങളിലും ഞങ്ങൾ പോയി പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ മലയാള നാടകങ്ങളെ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തെറ്റിരുത്തരുന്നൊക്കെ അധ്യാപകരാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു അനുഭവങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ ജയിച്ചു കഴിഞ്ഞ് സെക്രട്ടറി ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല, പക്ഷേ സെക്രട്ടറി ആകപ്പെട്ടതാണ്. സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഓഫീസിൽ പോകാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ പറയാറുണ്ട്, സഭയ്ക്ക് അപ്പുറം എനിക്കൊരു ചിന്ത ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ മേഖലയിലുണ്ടായ ആ പുരോഗതി അനുസരിച്ചിട്ടാണ് ഈ ഫിജിയിൽ വച്ച് വിശ്വഹിന്ദി പുരസ്കാരം ലഭിക്കാനും, അതോടൊപ്പം തന്നെ 3 മന്ത്രാലയങ്ങളിൽ ഹിന്ദി ഉപദേശക സമിതിയിൽ അംഗമാക്കാൻ മന്ത്രാലയങ്ങൾ അംഗീകരിച്ച രാജഭാഷ സമിതിയാണ് അംഗീകരിച്ചിട്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ്, ഗസറ്റ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് അത് ഒപ്പിടുന്നത് ആദരണീയനായ രാഷ്ട്രപതിയാണ്. ആ ഒപ്പിട്ടൊരു പേപ്പർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ക്രെഡിറ്റ് കേരള ഹിന്ദി പ്രചാര സഭയ്ക്കാണ്, എനിക്കല്ല. ആ സ്ഥാപനം അവിടെ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഹിന്ദി പഠിക്കുവാനും ഹിന്ദി അധ്യാപകനാകാനും ഇതുപോലെയുള്ള സ്ഥാനങ്ങളിൽ എത്തുവാനൊക്കെ കഴിഞ്ഞത്. കേരള ഹിന്ദി പ്രചാര സഭയിൽ ഇത്രയും സർട്ടിഫിക്കറ്റ് ഒപ്പിടുന്നത് ഞാനാണ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഇതിനപ്പുറം എനിക്ക് എന്താ കിട്ടാനുള്ളത് ജീവിതത്തിൽ?
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാൽ,
1: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളത്തിലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഹിന്ദി പാട്ടാണ് ഹിസ് ഹൈനസ് അബ്ദുള്ളിൽ മോഹൻലാൽ പാടുന്ന തുബടി മഷാല എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അതൊന്നും എല്ലാ മലയാളികളും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. അതിന്റെ ലിറിക്സ് മധു ബിഹാറും രവീന്ദ്ര മാഷിന്റെ മ്യൂസിക്കുമാണ്. യേശുദാസ്.

കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനോ ഹിന്ദി പഠിക്കാനോ മലയാളം അങ്ങനെ ഒരു വേർതിരിവൊന്നുമല്ല. എനിക്ക് തോന്നുന്നു മാതൃഭാഷയേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ ഹിന്ദിക്കും ഇംഗ്ലീഷിനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. അവർക്ക് ഒരു മാതൃഭാഷാവാദം എല്ലാ കാലത്തും ഉണ്ട്. ചില സംസ്ഥാനങ്ങളിൽ വളരെ ശക്തമായി തന്നെ

0: ആ വാദമുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്ഭാഷ എന്നുള്ള രീതിക്ക് പോലും ഹിന്ദി അംഗീകരിക്കാത്ത സ്ഥലങ്ങളുണ്ട്, പ്രമുഖ വ്യക്തികളുണ്ട്, അവരുടെ വാദങ്ങളുണ്ട്. ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കുമല്ലോ. ഇപ്പൊ സാർ ഇപ്പോ രാജ്ഭാഷ ഉപദേശക സമിതിയുടെ മെമ്പർ ആ ഒരു പോസ്റ്റിലൊക്കെ ഇരിക്കുമ്പോൾ അത്തരം വാദഗതികളൊക്കെ ദിവസവും നമ്മൾ നേരിടേണ്ടി വരുമല്ലോ.
1: അത് നമ്മുടെ ഭാരതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കേരള ഹിന്ദി പ്രചാര സഭ 1934 തുടങ്ങിയാണ്. മഹാത്മാഗാന്ധി 16 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ് പറഞ്ഞത്, ഭാരതത്തിന് വിവിധ ഭാഷകളും വിവിധ ഈ പറഞ്ഞ തരത്തിലുള്ള വേഷഭൂഷങ്ങളും ഒക്കെ ആണല്ലോ. അപ്പൊ ഇതിനൊരു ഐക്യം ഉണ്ടാകുന്നതിന് വേണ്ടിയും പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തുന്നതിനു വേണ്ടി ഒരു ഭാഷയുടെ ആവശ്യം വേണം. അപ്പൊ അദ്ദേഹം ഗുജറാത്തി ആണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സമ്പർക്കം ചെയ്യുന്ന ഭാഷ ഹിന്ദിയാണ്, അതുകൊണ്ട് ഹിന്ദി ആയിക്കോട്ടെ തുടങ്ങി എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസ്സാക്കി. 1947 സ്വാതന്ത്ര്യം ലഭിച്ചു, ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ രാഷ്ട്രത്തിന്റെ ഭാഷ രാഷ്ട്രഭാഷ, അപ്പോൾ ഒരു ഭാഷ ഹിന്ദി എന്ന് പറഞ്ഞപ്പോൾ അന്ന് നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ട് പറഞ്ഞു പറ്റില്ല. ആസാമി പറഞ്ഞു ആസാമി വേണമെന്ന് പറഞ്ഞു, ബംഗാളി പറഞ്ഞു ബംഗാൾ വേണമെന്ന് പറഞ്ഞു, തമിഴ്നാട് പറഞ്ഞില്ല തമിഴ്. അപ്പൊ ആ തലത്തിലേക്ക് ചിന്തിച്ചതുകൊണ്ട് രാഷ്ട്രഭാഷ എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ട് പിന്നെ അത് ഭരണഭാഷയായി മാറി. അങ്ങനെ രാജഭാഷ എന്ന് പറഞ്ഞ ഹിന്ദി ഭരണഭാഷയായിരിക്കും അംഗീകരിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ അഭിപ്രായങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് അതിൽ നിന്നെല്ലാം വ്യത്യസ്തങ്ങളായി കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, നമ്മൾ സംസ്കൃതവുമായിട്ട് നമുക്ക് വളരെയധികം ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ പലതും ശബ്ദങ്ങളും വാക്കുകളെല്ലാം തന്നെ സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ പലതും ഹിന്ദിയിലും ഉണ്ട്. അത് ഒന്ന്. രണ്ട്, ഇന്നും നോർത്ത് ഇന്ത്യക്കാർക്ക് അറിഞ്ഞൂടാത്ത ഒരു രഹസ്യം, ഹിന്ദി കൂടുതൽ സംസാരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ മനസ്സുകൊണ്ട് മലയാളി ഹിന്ദിയെ സ്വീകരിച്ചിട്ടുണ്ട്. അതിനൊരു പരിധിവരെ പ്രചാര സഭയെ പോലുള്ള സംഘടനകൾ ഭാഗവക്കളായിട്ട് ഞങ്ങളുടെ തന്നെ ഇതുവരെ 8600+ പ്രചാരകരുണ്ട്. അതിലൊരു 12,000 പ്രചാരകർ ഇപ്പോഴും സക്രിയരാണ്. കാസർഗോഡ് മുതൽ പാറശാല വരെ വന്നാൽ 1 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴും ഇവിടെയെങ്കിലും ഒരു ഹിന്ദി വിദ്യാലയത്തിന്റെ ബോർഡ് കാണും. റോഡ് സൈഡിലുള്ള വീടുകളാണെങ്കിൽ വീടിന്റെ മുകളിൽ കാണും, ചില വിദ്യാലയങ്ങളിലൊക്കെ കാണും. ഈ പറയുന്ന പ്രചാരകരുടെ പരിശ്രമമാണ്. ഈ 12,000 പ്രചാരകരെ 1, 2, 5 കുട്ടികളെ വിധം പഠിപ്പിച്ചാൽ അവരെല്ലാം ഹിന്ദി പഠിച്ചവരാണ്. അവരാരും ഹിന്ദി കയറിയ സമരം ചെയ്യത്തില്ല. അപ്പൊ അവർ ഉള്ളുകൊണ്ട് ഹിന്ദി ആഗ്രഹിക്കുന്നതാണ്. മറ്റൊന്ന്, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് അമ്മ പറയുന്നത് പോയി പണിയടാ കളിക്കാതെ എന്തെങ്കിലും 2 അക്ഷരം പഠിച്ച് അറിവ് നേടുമെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോ ആ അറിവിന്റെ സ്ഥാനത്ത് എന്റെ മകളോട് ഞാൻ പറഞ്ഞത് എന്താ, ജോലി നേടുമെന്നാണ്. ആ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം മൂല്യാധിഷ്ഠിതത്തിൽ നിന്നും ഈ പറയുന്ന തൊഴിലധിഷ്ഠിതത്തിലേക്ക് വിദ്യാഭ്യാസം മാറി. അപ്പൊ തൊഴിലിന് പ്രാധാന്യം കൊടുത്തു. പക്ഷെ അവിടെ ഇന്ത്യയുടെ പ്രത്യേകത, ഹിന്ദി പഠിച്ചവർക്ക് ഭാഷയായാലും ശരി മറ്റേത് വൈച്ചിക വിഷയം എടുത്ത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സാരവാസം. പിന്നെ ഹിന്ദിയുടെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ഉദാഹരണത്തിന് ഒരു സയൻസ് എടുത്ത് പഠിച്ച ആളാണ്, ബയോളജിയോ ഫിസിക്സോ എടുത്ത് പഠിച്ച് ഡിഗ്രി എടുത്തു, അവർക്ക് ആ വിധത്തിൽ ഏതെങ്കിലും ഒരു തൊഴിലിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വശത്തോടെ വെക്കേഷൻ സമയത്തോ എങ്ങനെയെങ്കിലും ഹിന്ദി പഠിച്ച് സാഹിത്യാചാര്യ കഴിഞ്ഞു, BSc പഠിച്ചു BSc ജോലി കിട്ടിയില്ല, ഈ സാഹിത്യാചാര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ BEd വരാം അധ്യാപക പരിശീലനം. അല്ലാത്തൊരാളാണെങ്കിൽ BA ഹിന്ദി കഴിഞ്ഞ് 90% മാർക്ക് മേടിച്ചിട്ട് എൻട്രൻസ് എഴുതിയാൽ 4-5 സീറ്റാണ് BEd കോളേജിലുള്ളത്. ഈ BSc അല്ലെങ്കിൽ എക്കണോമിക്സോ ഹിസ്റ്ററി ഏത് ഐച്ഛിക വിഷയം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഹിന്ദി പഠിച്ച് സാഹിത്യാചാര്യം പാസ്സായിട്ടുള്ളവർക്ക് നേരിട്ട് ഇവിടുന്ന് BEd കഴിഞ്ഞിറങ്ങിയാൽ അവർക്ക് അധ്യാപക ജോലി കയറാം. രണ്ടാമത്, ഇപ്പം ഭരണഭാഷ ആക്കിയതിന് ശേഷമുള്ള ഒരു പ്രത്യേകത, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അതുപോലെ നാഷണലിസ്റ്റ് ബാങ്കിലെല്ലാം തന്നെ ഒരു ഹിന്ദി ഓഫീസർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റർ അത്യാവശ്യമാണ്. കാരണം കേന്ദ്ര സർക്കാരിലോട്ട് കത്തയക്കണമെങ്കിൽ ഹിന്ദിയിൽ അയക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് വരുന്ന കത്തുകളെല്ലാം ഹിന്ദിയിലാണ്. അപ്പൊ അത് മൊഴിമാറ്റം നടത്തേണ്ട ആൾ വേണം. ഞങ്ങൾ നടത്തുന്ന കോഴ്സാണ് ഈ ഹിന്ദി ട്രാൻസ്ലേറ്റർ. അതും ഇതുപോലെ BA ഹിന്ദി ഇല്ലെങ്കിലും ഏത് ഡിഗ്രി ആയാലും വേണ്ടില്ല, സാഹിത്യാചാര്യം കഴിഞ്ഞിട്ട് അവർക്ക് PG ഡിപ്ലോമ ചെയ്യാം. PG ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള കോഴ്സാണ്, അവർക്ക് ജോലി സാധ്യതയുണ്ട്. അടുത്ത NEP പ്രോഗ്രാം അനുസരിച്ചിട്ടാണെങ്കിൽ 2030 മുതൽ 1-ാം ക്ലാസ് മുതൽ ഹിന്ദി വരും. ഇപ്പം CBSE സ്കൂളിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നിർബന്ധമായിട്ടും 2 ഭാരതീയ ഭാഷയും 1 വിദേശ ഭാഷയും പഠിക്കണമെന്നാണ്. 2 ഭാരതീയ ഭാഷ എന്ന് പറയുമ്പോൾ ഏത് സംസ്ഥാനത്തുള്ളവരാണെങ്കിലും 1-ാമത്തെ പ്രാധാന്യം മാതൃഭാഷയ്ക്കാണ്. 2-ാമത്തെ ഭാഷ ഞാൻ ഏത് പഠിക്കും, എനിക്ക് ഹിന്ദിയാണ്. 3-ാമത്തെ ഭാഷ പാശ്ചാത്യ ഭാഷ അല്ലെങ്കിൽ വിദേശ ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷിന് പറയാം. അപ്പം പ്രാധാന്യം ഹിന്ദിക്കുണ്ട്. ആ പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കുന്നതുകൊണ്ടാണ് ഹിന്ദി പ്രത്യേകിച്ച് കേരളീയർ സ്വീകരിക്കുന്ന. ഇനി ഇതിനേക്കാൾ ഉപരി നമ്മൾക്ക് ആർക്കും പറഞ്ഞൂടാത്തൊരു കാര്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സമ്പർക്കം ചെയ്യുന്ന ഭാഷ ഹിന്ദിയാണ്. നമ്മൾ ധരിക്കുന്നത് ഇംഗ്ലീഷാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെയാണ് ചെയ്യുന്നത്. ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ചീനിയാണെന്നൊക്കെ പറയും. അതല്ല, 40 രാജ്യങ്ങളിൽ ഹിന്ദി 2-ാം ഭാഷയായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ഹിന്ദി ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഉത്തരേന്ത്യയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണെന്നാണ് വിചാരിക്കുന്നത്. ഞാനീ ഫിജി പറഞ്ഞല്ലോ, ഫിജിയിൽ ഞാൻ പോയപ്പോൾ അവിടുത്തെ 2-ാമത്തെ ഭാഷ ഹിന്ദിയാണ്. ഏഷ്യൻ കൺട്രീസിൽ മുഴുവൻ 2-ാമത്തെ ഭാഷ ഹിന്ദിയാണ്. ഉറുദു അറബി അറിഞ്ഞൂടാത്തവർ ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദി, പക്ഷേ അവിടുത്തെ അറബി നല്ലോണം ഹിന്ദി പറയും. അതുകൊണ്ട് ഹിന്ദി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഭാഷ കൂടെയാണ്. ഈ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ടാണ് ഈ ഹിന്ദി പ്രചാരസഭ ഉണ്ടായതെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഹിന്ദിക്ക് എന്ത് പ്രാധാന്യം എന്ന് ചോദിച്ചു. വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു. സ്കൂളുകളിലും കോളേജുകളിലും ഹിന്ദി പഠിപ്പിക്കാതിരുന്ന കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഹിന്ദിയുടെ കോഴ്സുകൾ സ്റ്റാർട്ടായത് കേരള ഹിന്ദി പ്രചാരസഭയാണ്. പ്രഥമ മുതൽ സാഹിത്യാചാര്യരുടെ കോഴ്സുകൾ 48 മുതൽ തുടങ്ങിയതാണ്. 1975 ആയപ്പോൾ ഇപ്പോൾ 50 വർഷത്തിൽ കൂടുതലായി. കേരളത്തിലെ കുട്ടികളുടെ മനസ്സിൽ ഹിന്ദിയോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സുഗമ ഹിന്ദി പരീക്ഷ തുടങ്ങിയത്. ഇപ്പം ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഈ സുഗമ ഹിന്ദി പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട സമ്മാനങ്ങൾ വിതരണം ചെയ്യാൻ പോകുമ്പോഴേ ആരായാലും പറയുന്ന വാക്കുകളാണ് എനിക്ക് ഹിന്ദി വലിയ ബന്ധമില്ലെങ്കിലും ഞാൻ സുഗമ ഹിന്ദി പരീക്ഷ എഴുതിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതാണ് സത്യം.
0: അടുത്തൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുള്ളത് ഏതായിരിക്കും?
1: നേരത്തെ ഞാൻ പറയാം, മലയാളത്തിലെ പല പാട്ടുകളും യേശുദാസ് തന്നെയാണ് ഹിന്ദിയിലും പാടി.

ഉള്ളത്. എങ്കിലും യേശുവാസ് ഹിന്ദി സിനിമയ്ക്ക് വേണ്ടി പാടി തുടങ്ങിയതിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് കാക്കരും സജിനി എന്നുള്ളൊരു പാട്ടാണ്. സ്വാമി എന്ന് പറഞ്ഞ ചിത്രത്തിലുള്ളതാണ്. എൻ്റെ ലിറിക്സ് അമിത് ഖന്നയാണ്, രാജേഷ് റോഷനാണ് എൻ്റെ മ്യൂസിക് കൊടുത്തിട്ടുള്ളത്.

ഇന്ത്യൻ സൈന്യത്തിലെ സേവനാനുഭവങ്ങൾ മുതൽ കേരള ഹിന്ദി പ്രചാരസഭയുടെ നേതൃസ്ഥാനം വരെയുള്ള തന്റെ പ്രചോദനാത്മകമായ ജീവിതയാത്ര നമ്മളുമായി പങ്കുവച്ചതിന് അഡ്വക്കേറ്റ് ബി മധുസാറിന് ആകാശവാണിയുടെ പേരിലും പ്രിയ ശ്രോതാക്കളുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഭയിലൂടെ ഹിന്ദി ഭാഷാ പ്രചാരണത്തിനും വിദ്യാഭ്യാസത്തിനും നൽകുന്ന മഹത്തായ സംഭാവനകൾ തുടർന്നും നൽകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പരിപാടിയിൽ പങ്കെടുത്തതിനും വിശേഷം.

0: വിവരങ്ങളും ഇഷ്ടഗാനങ്ങളും ശ്രോതാക്കളുമായി പങ്കുവച്ചതിനും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ഹിന്ദി രാജ്ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ട ദിവസമാണ് സെപ്റ്റംബർ 14. 1949 ആണ് വിധാനസഭയിൽ അംഗീകരിച്ചത്. അപ്പൊ എല്ലാ സെപ്റ്റംബർ 14 ഹിന്ദി ദിവസമായിട്ട് നമ്മൾ രാഷ്ട്രം മുഴുവൻ കൊണ്ടാടുന്നു. അപ്പൊ ഈ ഒരു ദിവസം ഹിന്ദി ഗാനങ്ങളെക്കുറിച്ചായാലും ശരി, ഹിന്ദിയെ കുറിച്ചായാലും ശരി, ഇവിടെ ഒന്ന് പറയാനൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞതൊരു വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതിന് പ്രത്യേകിച്ച് ആകാശവാണിയോട് നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരെ കേട്ട ശ്രോതാക്കൾക്കും എന്റെ എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുന്നു. നമസ്കാരം.
2: കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.

0: പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കൊതുകുജന്യ രോഗങ്ങളെ തടയാനാകുമോ? ഡോക്ടർ അനുപമ വി ജി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: കേരള ഹിന്ദി പ്രചാരസഭ ഹയർ സെക്കൻഡറി വരെയുള്ള ഹിന്ദി അധ്യാപക യോഗ്യതയായി കേരള സർക്കാരും PSC അംഗീകരിച്ച ആചാര്യ BEd കോഴ്സ് നടത്തിവരുന്നു. കേന്ദ്ര സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവയിലെ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഹിന്ദി ഓഫീസർ തസ്തികകളിലേക്ക് യോഗ്യതയായി അംഗീകരിച്ചിട്ടുള്ള PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് കറസ്പോണ്ടൻസ് കോഴ്സും സഫയുടെ കീഴിൽ ലഭ്യമാണ്. ഇതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സുഗമ ഹിന്ദി പരീക്ഷകളും കേരള ഹിന്ദി പ്രചാരസഭ സംഘടിപ്പിച്ചു പോരുന്നു.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
5: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ദന്താരോഗ്യം നിലനിർത്തുന്നതിൽ നാം കഴിക്കുന്ന ഭക്ഷണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? തീർച്ചയായും നാം കഴിക്കുന്ന പോഷക സമൃദ്ധമായ ആഹാരം നമ്മുടെ പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ദന്താരോഗ്യം നിലനിർത്താൻ നമ്മുടെ ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തല ഗവൺമെന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്തൽ ക്ലിനിക്കിലെ ഡെന്റൽ സർജൻ ഡോക്ടർ ജി ആർ മണികണ്ഠൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ദന്താരോഗ്യത്തിൽ പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
2: തീർച്ചയായിട്ടും. നമ്മളിപ്പോ നമ്മുടെ സ്കൂൾ കാലഘട്ടം തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഒന്നാണ്, ഏതൊരു മനുഷ്യനും ദന്താരോഗ്യം നന്നൽക്കവിഞ്ഞ് പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് അനുവർത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സമീകൃത ആഹാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഡെന്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ വിട്ടുപോകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഈ ഡയറ്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് നമുക്ക് വ്യായാമം വേണം, ഉറക്കം വേണം, അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം വേണം. പലപ്പോഴും പറയാറുണ്ട് ഫുഡ് ഈസ് ദൈ മെഡിസിൻ എന്ന് പറയും. അതായത് നിങ്ങൾ ഭക്ഷണം തന്നെ ഒരു മരുന്നായിട്ട് നിങ്ങൾക്ക് കരുതാം. അപ്പം ഭക്ഷണം

എന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് ഭക്ഷണം പോലെ പിന്നീട് ഭാവിയിൽ കഴിക്കേണ്ടി വരുമെന്ന് പറയാറുണ്ട്. അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആഹാരം, അത് കഴിക്കുന്ന രീതി നമ്മുടെ പല്ലുകളുടെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെ ആയിരിക്കണം. അപ്പം പലപ്പോഴും ഇപ്പോൾ പേരൻസ് പറയുന്ന കേൾക്കാറുണ്ട്, അതായത് അവർ കമ്പയർ ചെയ്യാറുണ്ട് എപ്പോഴും, എൻ്റെ മകൻ നന്നായിട്ട് പല്ല് തേക്കും ബ്രഷ് ചെയ്യും, അവനാണെങ്കിൽ വല്ലപ്പോഴുവേ രണ്ട് ചോക്ലേറ്റ് ഒക്കെ കഴിക്കാറുള്ളൂ, പക്ഷെ ഇവന്റെ വായിൽ നോക്കുമ്പോൾ എപ്പോഴും കേടാണ്. അവന്റെ കൂടെയുള്ള തൊട്ടടുത്ത വീട്ടിലെ പയ്യനാണെങ്കിൽ 24 മണിക്കൂറും മിഠായി കഴിച്ചുകൊണ്ടിരിക്കും, അവൻ അധികം പല്ല് തേക്കുന്നതും കാണാറില്ല, പക്ഷെ അവന്റെ വായിൽ കേടധികം വരുന്നില്ല. എന്ന് പറയുമ്പോൾ രണ്ട് ആൾക്കാരുടെ വായിൽ വിഭിന്നമായിട്ടാണ് ഒരേ അസുഖം തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഒരു പുതിയ ഒരു വിപ്ലവാത്മകമായിട്ട് മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻ അല്ലെങ്കിൽ പ്രിസിഷൻ മെഡിസിൻ എന്ന് പറയും. അതായത് നമ്മളൊരു ഒരു പണ്ടൊക്കെ ചിന്തിച്ചിരുന്ന പറഞ്ഞാൽ ഒരു പേഴ്സണെ ഒരു സിംറ്റംസ് മാത്രമായിട്ട് കാണുക, അപ്പൊ അങ്ങനെ കാണുമ്പോൾ എല്ലാവരെയും ഒരേപോലെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇന്ന ഇന്ന ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ ഇപ്പൊ മൂന്നാൾക്കാരെ എടുക്കുന്നു, എ എന്നും ബി എന്നും സി എന്നും പറഞ്ഞ് മൂന്നാൾക്കാരെ എടുക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള രോഗമാണെന്ന് നമ്മൾ ആദ്യമേ ഒരു എന്താ പറയുക ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഒരു പ്രിജുഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഒരേ മരുന്ന് തന്നെ എല്ലാവർക്കും എഴുതി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇയാൾക്ക് മോണരോഗമാണ്, ഇയാൾക്ക് ഇതേ മരുന്നാണ്, ഇയാൾക്ക് ദന്തക്ഷയമാണ്, ഇയാൾക്ക് ഇതേ മരുന്നാണ്. പക്ഷേ എന്തുകൊണ്ട് മൂന്നാൾക്കാരിൽ മൂന്ന് രീതിയിൽ ഒരേ അസുഖം തന്നെ പ്രത്യക്ഷപ്പെടുന്നു? ഒന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ പല കാര്യങ്ങളുടെ ഒരു ഒരു ഓവർ ഇന്റർപ്ലേ അവിടെ നടക്കുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തിയുടെ പല്ലിന്റെ ഘടന, അതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് കിട്ടുന്ന ന്യൂട്രീഷന്റെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പൊ ദന്തക്ഷയം കൂടുതലായിട്ട് വരുന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ജനിതകമായിട്ടുള്ള ഒരു ഘടന അതിനകത്ത് പങ്കുവഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല്ലിന്റെ ഒരു സർഫസ് അല്ലെങ്കിൽ പ്രതലത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും അവിടെ പങ്കുവഹിക്കുന്നു. അതോടൊപ്പം തന്നെ അയാളുടെ ഈ പറഞ്ഞ ന്യൂട്രീഷന്റെ സ്റ്റാറ്റസ്, പലപ്പോഴും പല്ലുകൾ പല പേഷ്യൻസ് വന്ന് പറയാറുണ്ട് പല്ലുകൾ തേക്കുമ്പോൾ പല്ലുകൾ പൊടിഞ്ഞു പോകുന്നു. പല്ലുകൾ പൊടിഞ്ഞു പോകുന്നു എന്ന് പറയുന്ന പേഷ്യന്റ് ഉദ്ദേശിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല്ലില് മോണരോഗത്തിന് കാരണമാകുന്ന നമ്മുടെ അഴുക്ക് അവിടെ കട്ടി പിടിച്ചിട്ട് അത് ഡെന്റൽ പ്ലാക്ക് ആണ്. ഡെന്റൽ പ്ലാക്ക് കാലാനുസൃതമായിട്ട് അവിടെ ഘനീഭവിച്ചിട്ട് അതൊരു കക്ക അല്ലെങ്കിൽ ഇത്ര എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡെന്റൽ കാൽക്കുലസ് ആയിട്ട് മാറുകയാണ്. അപ്പൊ അവിടെ പല്ലുകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ പല്ലിൽ പറ്റി പിടിക്കുന്ന അഴുക്ക് കൃത്യമായിട്ട് അവിടെ ഇളകി ഇളകി പോകുന്നു. ചില കേസുകളിൽ ചില പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള എന്തെങ്കിലും ഇപ്പോൾ ഒരു മുറുക്കോ അല്ലെങ്കിൽ ഒരു എള്ളുണ്ടയൊക്കെ കഴിക്കുമ്പോൾ പല്ല് തന്നെ ശരിക്കും പൊടിഞ്ഞു പോകുന്നു. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അവരിൽ നമ്മൾ മറ്റ് ലക്ഷണങ്ങൾ കൂടി ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴത്തേക്കും മുടി കൊഴിയുന്നുണ്ടോ, അത്തരത്തിലുള്ള ഇപ്പം പുറം വേദനയുണ്ടോ അല്ലെങ്കിൽ ഉറക്കക്കുറവുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും പലപ്പോഴേക്കും അവർക്ക് ഈ പറഞ്ഞതുപോലെ മറ്റ് വൈറ്റമിൻ പ്രധാനമായിട്ട് വൈറ്റമിൻ ഡിയുടെയോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ ഒക്കെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പം തീർച്ചയായിട്ടും നമ്മൾ വളരെ മനോഹരമായിട്ട് ഡെന്റൽ ഡയറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അപ്പോൾ ഡെന്റൽ ഡയറ്റിൽ ഇതിനെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്നുണ്ട്. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പലപ്പോഴും ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഴങ്കഞ്ഞി പണ്ട് എല്ലാവരും കഴിക്കുമായിരുന്നു. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ പറയും നന്നായിട്ട് ആരോഗ്യമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, വർക്കൗട്ടൊന്നുമില്ല, അന്ന് പറമ്പിൽ കളച്ചിട്ട് നല്ലൊരു പഴങ്കഞ്ഞി കുടിക്കുമ്പോഴത്തേക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള രീതി, അന്നുള്ള ആൾക്കാർക്ക് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പോൾ ഈ പഴങ്കഞ്ഞിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫെർമെന്റഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പുറം രാജ്യങ്ങളിൽ ഇപ്പൊ കഫീർ പോലുള്ള ഡ്രിങ്കുകളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ കൊമ്പൂച്ച പോലുള്ള ഡ്രിങ്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ തന്നെ കാണുന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ ശരീരഭാഗത്തിലും ഒരു ആവാസ വ്യൂഹം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പല രീതിയിലുള്ള പല വിഭാഗത്തിൽപ്പെട്ട അണുക്കൾ അവിടെ കൃത്യമായിട്ട് അധിവസിക്കുന്നുണ്ട്. അവരുടെ ഒരു കോളനിയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നമ്മളതിനെ പറയുന്ന ഒരു ബയോ മൈക്രോ ബയോം എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ചെവിയിലാണെങ്കിൽ ഒരു പ്രത്യേക മൈക്രോ ബയോം ഉണ്ട്, നമ്മുടെ ഇപ്പോൾ ജെനിറ്റൽ പാർട്ടുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വജൈനൽ മൈക്രോ ബയോം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ മൈക്രോ ബയോം ഉണ്ട്. ഏറ്റവും വലിയ മൈക്രോ ബയോം ഉള്ളത് നമ്മുടെ കുടലിനകത്താണ് അല്ലെങ്കിൽ വയറിനകത്താണ്, ഗട്ട് മൈക്രോ ബയോം ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ബാക്ടീരിയ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ബൈ പ്രൊഡക്റ്റ് മറ്റൊരു ബാക്ടീരിയക്ക് ഒരു ഭക്ഷണമായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ ചില ന്യൂട്രിയൻസിന്റെ കുറവ് വരുമ്പോഴാണ് ചില ആൾക്കാരിൽ കൂടുതലായിട്ട് മോണരോഗങ്ങൾ അല്ലെങ്കിൽ ദന്തക്ഷയം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർ എപ്പോഴും പറയും ഇതിന്റെ നാക്കിൽ നിന്ന് ഒരുപാട് തൊലി ഇളകി പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് വരുന്നുണ്ട്. ഇത് കൃത്യമായിട്ടൊക്കെ മരുന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവരുടെ മനസ്സിൽ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടെന്നൊരു ധാരണയായിരിക്കാം, പക്ഷെ കൃത്യമായിട്ടുള്ള എന്താ ന്യൂട്രിയൻസ് അവിടെ എത്തുന്നില്ല. അപ്പൊ പല്ലുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം നമ്മുടെ നോർമലി ഇപ്പൊ നമ്മൾ പറയും ഫുഡ് പ്ലേറ്റിനകത്ത് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പല്ലിനകത്തുള്ള എല്ലാ കോശങ്ങളുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പല്ലിനകത്ത് നമുക്കറിയാം പ്രധാനമായിട്ട് ഇനാമലും ഡെന്റീനും പൾപ്പുമാണ് ഉള്ളത്. ഇപ്പൊ മോണരോഗത്തിനാണെന്നുണ്ട് മോണെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അവിടെ കാണുന്നത് കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ കൊളാജൻ ഉണ്ടാവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ സിയും സിങ്കും അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫാക്ടറായിട്ട് വർത്തിക്കുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് നമ്മൾ ഈ വൈറ്റമിൻ എ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി പോലെയുള്ള കാര്യങ്ങൾ, വൈറ്റമിൻ കെ ഉൾപ്പെടെ
ഉള്ള കാര്യങ്ങൾ ധാരാളം

0: അടങ്ങിയിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ ഭക്ഷണ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഡയറ്റ് ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള നമ്മളിപ്പോൾ എല്ലാം കൃത്യമായിട്ട് കഴിക്കുന്നു ഉറപ്പുവരുത്തുക. നമുക്ക് എപ്പോഴും മൈക്രോ ന്യൂട്രിയൻസിന്റെ ഒരു അഭാവം ധാരാളമായിട്ട് കാണാറുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ പറയും, ഞാൻ രണ്ട് സ്ഥലത്ത് പോയിട്ട് പല്ലെടുത്തു, അപ്പൊ ചിലപ്പോൾ പല്ലെടുത്തു, അപ്പൊ ആ സമയത്ത് ഒന്ന് 10 വർഷം മുന്നേ ആയിരിക്കും, ഒന്ന് 20 വയസ്സിലായിരിക്കും, ഒന്ന് 30 വയസ്സിലായിരിക്കും. അപ്പൊ അന്ന് ഒരു പല്ലെടുത്തപ്പോൾ എന്റെ മുറിവ് വേഗം ഉണങ്ങി. ഇപ്പൊ ഞാൻ, എനിക്ക് 32 വയസ്സുണ്ട്, അപ്പൊ ഞാൻ അവസാനത്തെ അണപ്പല്ല് പോയി എടുത്തു, 2-3 ആഴ്ചയായിട്ട് ആ മുറിവ് ഉണങ്ങിയില്ല. അപ്പൊ കൃത്യമായിട്ടാണ് ചിലപ്പോൾ ഡോക്ടർ എടുത്തത്. പക്ഷേ ചിലപ്പോൾ ചിലർ ഡോക്ടറിനെ കുറ്റം പറയുമായിരിക്കും ചിലപ്പോൾ, അതായത് ഈ ആദ്യം ചെയ്ത സമയത്ത് പ്രശ്നം ഉണ്ടായില്ല, ഇപ്പൊ പക്ഷെ മുറിവ് ഉണങ്ങാനായിട്ട് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ഓരോ സമയത്തും നമുക്ക് ഈ വൂണ്ട് ഹീലിങ്ങിന് കൃത്യമായിട്ടുള്ള ആ ഒരു ഇപ്പൊ സിങ്ക് അല്ലെങ്കിൽ കൊബാൾട്ട്, ക്രോമിയം പോലെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് വളരെ നമ്മളെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇപ്പൊ നാവിന് സ്ഥിരമായിട്ട് ഒരു ഈ പറഞ്ഞ പോലെ തൊലി ഇളകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് അൾസർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിങ്കിന്റെ അഭാവം ഉണ്ടാകും. അപ്പൊ ഏതാണോ നിങ്ങളുടെ ഒരു നോർമൽ ആയിട്ടുള്ള മിനറലിന്റെ ഡെഫിഷ്യൻസി എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ആ മിനറൽസ് ധാരാളമുള്ള വസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പല്ലിന്റെയും വായുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിൽ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഇത് ടെസ്റ്റ് ചെയ്യാതെ ഒരു ഫാൻസി എന്നോണം പല ആൾക്കാരും ഒരു സപ്ലിമെന്റ് കഴിക്കുന്നത് ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശം ഇല്ലാതെ സ്ഥിരമായിട്ട് നമ്മുടെ സപ്ലിമെന്റ് വർഷങ്ങളോളം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ ലിവറിന്റെയും കിഡ്നിയുടെയും ആരോഗ്യം കൂടി അവതാളത്തിലാവുന്ന കൂടി മനസ്സിലാക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സപ്ലിമെന്റ് ഈ ഒരു വസ്തുവിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കഴിക്കാൻ. ഇപ്പൊ വൈറ്റമിൻ ഡി തന്നെ ഇഷ്ടം പോലെ നമ്മൾ 5 മാസമൊക്കെ വാരി കഴിച്ചാൽ ഇത് 100-ന്റെ മുകളിലായി കഴിഞ്ഞാൽ ഹൈപ്പർ വൈറ്റമിനോസിസ് ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പൊ അത് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. അപ്പൊ അത് കൃത്യമായിട്ട് ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
1: സർ, ഈ വൈറ്റമിൻ ഡിക്ക് ദന്താരോഗ്യത്തിൽ എത്രത്തോളം പങ്ക് വഹിക്കുവാൻ കഴിയും?
0: തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ന്യൂട്രിയന്റിന്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നമ്മുടെ ദന്താരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന്, നമ്മുടെ ഡെയിലി ആയിട്ടുള്ള എല്ലാ ചയാപചയ പ്രവർത്തനങ്ങൾക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇപ്പൊ സ്കിന്നിന്റെ ആരോഗ്യത്തിനാണെങ്കിലും, ലിവറിന്റെ ആരോഗ്യത്തിനാണെങ്കിലും, കണ്ണിന്റെ ആരോഗ്യത്തിനാണെങ്കിലും ഒക്കെ തന്നെ മൊത്തത്തിൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ എല്ലുകളിലും പല്ലുകളിലും കൃത്യമായിട്ട് പ്രതിഫലിക്കാറുണ്ട്. അപ്പൊ മോണരോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വായിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈ ഡെന്റൽ പ്ലാക്ക് എന്ന് പറയുമ്പോൾ, അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു എപ്പിജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മുടെ തനതായിട്ടുള്ള ന്യൂട്രിയൻസിന്റെ അഭാവം, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം പല്ലുകൾ അകാല വാർദ്ധക്യം സംഭവിച്ചിട്ട് നേരത്തെ കൂട്ടി പൊഴിഞ്ഞു പോകാൻ കാരണമാകാറുണ്ട്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് ദന്തക്ഷയത്തിന്റെ സാധ്യത ത്വരിതപ്പെടുത്താനും കാരണമാകാറുണ്ട്. അതോടൊപ്പം തന്നെ വായിൽ കൂടുതലായിട്ട് നാവിലൊക്കെ നാവിലോ അല്ലെങ്കിൽ വായിലുള്ള ജനറൽ ആയിട്ട് കാണുന്ന ഒരു എരിച്ചിലിനും പുകച്ചിലിനും ഒക്കെ ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസി കാരണമാകാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിന് നമ്മൾ പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് കുറവാണെന്ന് കാണുമ്പോഴത്തേക്കും ഒരു സപ്ലിമെന്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് കൃത്യമായിട്ട് സപ്ലിമെന്റ് എടുക്കാൻ പാടുള്ളൂ. നമ്മുടെ നോർമലി നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന സൺഷൈൻ വൈറ്റമിൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇളം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ, രാവിലെയുള്ള ഒരു ഇളം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ നാച്ചുറലായിട്ട് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ അതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇപ്പൊ തൈര് അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള, ക്യാരറ്റ്, പൊട്ടറ്റോ, ബനാനോ, ഇതിനകത്തൊക്കെ തന്നെ ഇഷ്ടംപോലെ വൈറ്റമിൻ ഡി ഉണ്ട്. അപ്പൊ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പൊ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും അഭികാമ്യം. ചില കേസുകൾ നമുക്കിപ്പോൾ ഒരു സർജറി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു, ഇപ്പോൾ ഇപ്പൊ പല്ലിന്റെ തന്നെ ഒരു സർജറി, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ എന്തെങ്കിലും ഒരു ഒരു അസ്ഥിക്ക് ഒരു സർജറി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ എമർജൻസി ആയിട്ട് ഇപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വൈറ്റമിൻ ഡി ഒരു മാസത്തിനകത്ത് തീരെ കുറവാണ്, ഒന്ന് ഒന്ന് ഇൻക്രീസ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം. നമ്മൾ കൂടുതലും കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരെണ്ണം വെച്ചിട്ട് കഴിക്കുന്ന രീതിയിലുള്ള വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് ആണ് യൂഷ്വലി അഡ്വൈസ് ചെയ്യാറ്. അപ്പൊ അതൊരു 2 മാസം വരെ ഒരു സേഫ് ആയിട്ട് കഴിക്കാം. ഒരു ഒരു പരിധിയിൽ കൂടുതൽ വൈറ്റമിൻ ഡി കൂടിക്കഴിഞ്ഞാലും ഇത് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷവും ചെയ്യും. അപ്പൊ വൈറ്റമിൻ ഡി മാത്രം കൊടുത്തതുകൊണ്ടും കാര്യമില്ല. വൈറ്റമിൻ ഡി കൃത്യമായിട്ട് വന്നിട്ട് അവിടെ കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും അളവ് കുറവാണെങ്കിൽ അതും നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് തരണമെന്നില്ല. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ അളവ് പലപ്പോഴും വൈറ്റമിൻ ഡിയുടെ ഒപ്പം തന്നെ കാൽഷ്യം എപ്പോഴും പറയാറുണ്ട്, പക്ഷെ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ മെഗ്നീഷ്യം എന്ന് പറയുന്നത്. മെഗ്നീഷ്യവും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനറലാണ്. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി നമുക്ക് ഈ പറഞ്ഞതുപോലെ മെഗ്നീഷ്യം കൂടി കൃത്യമായിട്ട് സപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് വൈറ്റമിൻ ഡിയുടെ ഒരു ആക്ഷൻ കുറച്ചുകൂടി നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പൊ ഇത് മൂന്നും, വൈറ്റമിൻ ഡി, കാൽഷ്യം, മെഗ്നീഷ്യവും മൂന്നും നമ്മൾ എപ്പോഴും നോർമലാണെന്ന് ഉറപ്പുവരുത്തുക. ഇത് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യ വസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വ്യായാമം ചെയ്യുക. സ്ട്രെസ് കുറയ്ക്കാനും മെഗ്നീഷ്യം കിട്ടുമ്പോഴേ നമുക്ക് സ്ട്രെസ് കുറയാനും സഹായമാവും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ

0: ദൈനംദിന ഒരു പ്രാക്ടീസിൽ നമ്മൾ എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക.
1: ദന്താരോഗ്യത്തിൽ പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജി ആർ മണികണ്ഠന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
1: പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ചില പ്രധാനപ്പെട്ട പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാല്, തൈര്, ചീസ് തുടങ്ങിയ പാലുൽപ്പന്നങ്ങളിൽ കാൽസ്യവും ഫോസ്ഫറസും ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ പല്ലിന്റെ ഇനാമൽ ബലപ്പെടുത്തുവാൻ സഹായകരമാണ്. ചീര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികളിൽ കാൽസ്യവും ഫോളിക് ആസിഡും വൈറ്റമിൻ ബിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് മോണയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമാണ്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇത് മോണകളിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് തടയുവാനും മോണകളുടെ ടിഷ്യൂസിനെ ശക്തിപ്പെടുത്തുവാനും സഹായകരമാണ്. ബദാം, വാൾനട്ട്, ചിയാ സീഡ്സ് എന്നിവയിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളും മിനറൽസും ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇവ ചവച്ചരച്ച് കഴിക്കുന്നതിലൂടെ ഉമിനീരിന്റെ ഉൽപ്പാദനം കൂട്ടുവാനും പല്ലിലെ ബാക്ടീരിയകളെ തുരത്തുവാനും സഹായിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങളായ മുട്ടയും മത്തി പോലുള്ള മത്സ്യങ്ങളും ശരീരത്തിലേക്ക് കാൽസ്യം ആഗിരണം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നു. ഇതിലൂടെ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇതുവരെ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.
4: ഇന്ന് സെപ്റ്റംബർ 14 രാഷ്ട്രീയ ഹിന്ദി ദിവസ്. ആശംസകളോടെ കേരള ഹിന്ദി പ്രചാര സഭ.
3: ആകാശവാണി

ഇന്ന് രാഗാമൃതത്തിൽ ഡോക്ടർ ബി സിന്ധു പാടുന്ന ഗണേശ സ്തുതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, തുറവൂർ അരുൺകുമാർ പി മൃദംഗം. ഗജവദന എന്നു തുടങ്ങുന്നു രാഗം ശ്രീരഞ്ജനി, ആദിതാളം പാപനാശം ശിവൻ കൃതി.

ഇതുവരെ കേട്ടത് ഡോക്ടർ ബി സിന്ധു പാടിയ ഗണേശ സ്തുതികൾ, എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, തുറവൂർ അരുൺകുമാർ പി മൃദംഗം.

ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭകാലത്തും പ്രസവശേഷവും ഉണ്ടാകുന്ന വേദന

0: ം നികത്താൻ ഈ സഹായം ഉപയോഗിക്കാം. രണ്ടാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ഈ പദ്ധതി വഴി ധനസഹായം ലഭിക്കാൻ അർഹതയുണ്ട്.
1: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: പോലീസ്?
5: മിസ് സീമ?
4: അതെ.
5: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
4: എന്തിന്? പക്ഷെ ഞാൻ
5: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
4: ഡിജിറ്റൽ അറസ്റ്റ്?
5: 1 ലക്ഷം തന്നാൽ വിട്ടേക്കാം.
4: ഇത്രയും പൈസയോ?
5: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
4: നീ ആ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
5: അയ്യോ,
4: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
6: ഹലോ മമ്മ.
4: ഹായ്.
7: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
9: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5,000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
8: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
10: ഇന്ന് September 14 രാഷ്ട്രീയ ഹിന്ദി ദിവസ്. ആശംസകളോടെ കേരള ഹിന്ദി പ്രചാര സഭ.
11: മായാമുദ്രകൾ,
12: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
13: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
14: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
11: മായാമുദ്രകൾ
15: സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
16: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: ഹിന്ദി ദിവസിനോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള ഹിന്ദി പ്രചാര സഭ.
17: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഹിന്ദി പ്രചാര സഭ ഹിന്ദി പ്രഥമ മുതൽ സാഹിത്യാചാര്യ വരെയുള്ള വിവിധ ക്ലാസുകൾ നടത്തിവരുന്നു. BEd തുല്യമായ ആചാര്യ കോഴ്സ്, PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ കോഴ്സ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, വേർഡ് പ്രോസസിംഗ് തുടങ്ങിയ കോഴ്സുകളും സഭയ്ക്ക് കീഴിൽ ലഭ്യമാണ്. കൂടാതെ ചിറയിൻ കീഴിൽ CBSE സിലബസിൽ പ്രവർത്തിക്കുന്ന ശ്രീചിത്ത പബ്ലിക് സ്കൂൾ നടത്തുന്നു. സെറ്റ് നെറ്റ്, സ്പോക്കൺ ഹിന്ദി, JLT, HST, HSST തുടങ്ങിയ PSC കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നതും കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രവർത്തനങ്ങളിൽപ്പെടുന്നു.

ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495564321, 9496595

0: 9 6 3 2 1. സ്റ്റുഡിയോയിൽ രശ്മി രാജനോട് സംസാരിക്കുന്നത് റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നാം ദിനവും കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം സുരക്ഷിതമാണ്? വിപണിയിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങളിലെ മായം എങ്ങനെ തിരിച്ചറിയാം? അതുപോലെ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ നാം ശ്രദ്ധിക്കണം? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടികളുമായി തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം മാം.
2: താങ്ക് യു
1: മാം. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് സംസ്ഥാനത്തും പുറത്തും ഭക്ഷ്യസുരക്ഷയുടെ ഒരുപാട് പരിശോധനകളും ഒക്കെ നടന്നു, പ്രത്യേകിച്ച് ഓണക്കാലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. പക്ഷേ ഈ ഒരു ടേം എന്ന് പറയുന്നത് വളരെ ബ്രോഡർ ടേമാണ്, ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. ജനറലി ഈ ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: തീർച്ചയായും, ഫുഡ് സേഫ്റ്റി എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ സാധാരണ ധരിക്കുന്നത് ഭക്ഷണത്തിലെ മായം അല്ലെങ്കിൽ അഡൾട്രേഷൻ എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതൊരു വളരെ, നേരത്തെ റൂബി സൂചിപ്പിച്ചതുപോലെ തന്നെ, വളരെ ബ്രോഡായിട്ടുള്ള ഒരു ടേമാണ് ഫുഡ് സേഫ്റ്റി. അതായത് നമ്മൾ പറയുന്നത് ഫ്രം ദ ഫാം ടു ദ ഫോക്ക് അല്ലെങ്കിൽ ഫ്രം ഫാം ടു പ്ലേറ്റ് എന്ന് വെച്ചാൽ, കൃഷിസ്ഥലം മുതൽ തീൻമേശ വരെയും നടക്കുന്ന എല്ലാ പ്രോസസ്സും ഫുഡ് സേഫ്റ്റിയിൽ ഉൾപ്പെടുന്നതാണ്. ഉൽപ്പാദനം, അതിൻ്റെ വിതരണം, അത് സ്റ്റോർ ചെയ്യുന്ന വിധം, അത് കൈകാര്യം ചെയ്യുന്ന വിധം, പിന്നെ ഉപഭോക്താവിൻ്റെ കയ്യിൽ വന്നതിന് ശേഷം അതെങ്ങനെ സൂക്ഷിക്കുന്നു, പാകം ചെയ്ത് അത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് വരെയുള്ള എല്ലാ ഘടകങ്ങളും അതിൽ ഉൾക്കൊള്ളും. അതുകൊണ്ട് ഫുഡ് സേഫ്റ്റി ഒരു വളരെ വ്യാപ്തിയുള്ള ഒരു ടേമാണ്. എല്ലാവരുടെയും റോളും അതിൽ വളരെ പ്രധാനമാണ്.
1: ഇന്ന ആൾക്കെന്ന് പറയാൻ പറ്റില്ല,
2: നമുക്ക് ഒരു വകുപ്പിന് മാത്രം ഒതുക്കാനുള്ള ഒരു
1: ഇതല്ല. അപ്പോൾ ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? സംസാരിച്ചോളൂ മാഡത്തോട് കേട്ടോ, വിഷയം അറിയാമല്ലോ.
2: നമസ്കാരം സർ, പറഞ്ഞോളൂ.
3: ഗുഡ് മോർണിംഗ് മാഡം. മാഡം, ബുദ്ധിപൂർവമായ ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഞാൻ അത് അറിയിപ്പ് കേട്ടായിരുന്നു.
2: അതെ സർ.
3: ഈ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാഡം ഒന്ന് പറഞ്ഞു തരുമോ?
2: തീർച്ചയായും, നമ്മളൊരു ഉപഭോക്താവ് എന്ന നിലയിൽ ഒരു ഭക്ഷ്യവസ്തു വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പം പാക്കേജ്ഡ് ഫുഡാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് FSSI ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുക. പിന്നെ പാക്കറ്റിലുള്ള ലേബിൾ വായിക്കുന്നത് ഒരു നമ്മൾ ശീലമാക്കുന്നത് നന്നായിരിക്കും. കാരണം ആ ലേബിളാണ് ആ ഭക്ഷണ സാധനത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ പട്ടികയായിട്ട് നൽകിയിട്ടുണ്ടാവുക. അതിൽ
3: എന്തൊക്കെ ഇതിന്റെ വില്ലൊന്നും തരത്തില്ല ഭക്ഷണം മേടിച്ചാൽ.
2: നമ്മള് സാർ അത് ഉദ്ദേശിക്കുന്നത് ഈ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങുന്നതാണോ അതോ പലചരക്ക് സ്ഥാപനങ്ങളാണോ?
3: ഇത് വാങ്ങിച്ചിട്ടുണ്ട് പുറത്തുനിന്ന്, പൊറോട്ട ഫുഡ് അല്ലാത്ത ഫുഡൊക്കെ വാങ്ങിക്കുമ്പോ ഇവര് വില്ല് വരത്തില്ല.
2: വില്ല് വാങ്ങാൻ നമ്മള് ഉപഭോക്താവ് നമ്മളത് ഇൻസിസ്റ്റ് ചെയ്യുക വില്ല് വേണം എന്നുള്ള കാര്യം. കാരണം നമ്മൾ ഈ പ്രിപ്പയർഡ് ഫുഡ്, പ്രത്യേകിച്ചും ഉണ്ടാക്കി വിൽക്കുന്ന ഫുഡ്, നമ്മൾ വീട്ടിൽ കൊണ്ട് കഴിക്കുന്ന പാക്കേജ് അല്ലെങ്കിൽ പാർസൽ വാങ്ങുന്ന ഫുഡിൽ നിർബന്ധമായും ഒരു ലേബിൾ ഒട്ടിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒരു മാനദണ്ഡം ഇറക്കിയിട്ടുണ്ട്. അതായത് പ്രിപ്പയർഡ് ഫുഡാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറിനകം അത് ഭക്ഷിക്കേണ്ടതാണ്. ഈ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഭക്ഷണങ്ങളുണ്ട്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ പൊറോട്ടയും മത്സ്യം, മാംസം അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളുള്ള ഭക്ഷണങ്ങൾ, ഇതുപോലത്തെ സാധനങ്ങൾ. അപ്പം അത് നമ്മൾ എപ്പോൾ അവർ പ്രിപ്പയർ ചെയ്തു, ടൈം ഓഫ് പ്രിപ്പറേഷനും പിന്നെ യൂസ് വിത്തിൻ 2 hours അല്ലെങ്കിൽ അത് ഭക്ഷിച്ച് തീർക്കേണ്ട സമയവും കൂടി അവർ ഒന്നെങ്കിൽ ബില്ലിലോ അല്ലെങ്കിൽ ആ പാക്കേജ് ചെയ്ത പാർസലിലോ ഒട്ടിച്ച് നൽകണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, പറഞ്ഞോളൂ സർ.
3: ഈ ഇറച്ചി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോ, ഇറച്ചിക്കറി വാങ്ങിക്കുമ്പോ ഇതിനെന്തൊരു പുളി ചേർക്കുന്നോ, പുളി വരുന്നുണ്ടല്ലോ ഇറച്ചിക്കറിക്ക്.
2: ഉണ്ടാക്കി വിൽക്കുന്ന ഇറച്ചിക്കറിക്കാണോ
3: ഉദ്ദേശിക്കുന്നത്?
2: അതിപ്പം ഓരോരോ പ്രിപ്പറേഷൻ മെത്തേഡ് അനുസരിച്ച് മാറാവുന്നതാണ്. അത് നമുക്ക് പരിശോധന അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യത്തിൽ,
1: ഓരോ ഹോട്ടലും ഓരോ രീതിയിലായിരിക്കും
2: അതെ ചെയ്യുന്നത്. ചിലപ്പോൾ വിനാഗിരി ഉപയോഗിക്കുന്നതാവാം, അല്ലെങ്കിൽ അത് അതിൻ്റെ രുചിക്ക് വേണ്ടിയിട്ട് അവർ ഓരോരോ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നതാവാം സർ. പക്ഷെ നേരത്തെ പറഞ്ഞ ഭക്ഷിക്കേണ്ട സമയം യൂസ് ബൈ എന്നല്ലെങ്കിൽ വിത്തിൻ ടൈം ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ബൈ എന്നുള്ളൊരു ടൈം അതിൽ കൊടുക്കണമെന്ന്. ഷവർമ പോലത്തെ ഫുഡുകളുണ്ടല്ലോ, അതിലെല്ലാം ഈ റിസ്ക് കൂടുതലാണ്.
1: പിന്നെ ഉപഭോക്താവ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഈ പരിപാടിയിൽ ഉടനീളം നമ്മൾ പറയുന്നത് ഉപഭോക്താവ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ സാർ ഈ പരിപാടി മുഴുവൻ കേട്ടാൽ സാറിന് മൊത്തത്തിലൊരു ഐഡിയ കിട്ടും അല്ലേ?
2: അതെ.
1: അപ്പോൾ മാം, ഇപ്പം നമ്മൾ ഉപഭോക്താവിൻ്റെ പറഞ്ഞു, നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇതേ പറഞ്ഞ പോലെ മായം എങ്ങനെ തിരിച്ചറിയാം? ലളിതമായിട്ട് വീടുകളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഫുഡിൽ നമുക്ക് എങ്ങനെ നമുക്കൊരു എന്താ പറയുക ഒരു ഫിൽട്ടറിങ് എങ്ങനെ കൊണ്ടുവരാം?
2: ആ തീർച്ചയായും ലളിതമായ ക്വിക്ക് അഡൾട്രേഷൻ ടെസ്റ്റ് കിറ്റ്സ് നമ്മൾ FSSI തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഡാർട്ട് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വിക്ക് ഹോം ടെസ്റ്റ്സ് നമുക്ക് ഗൂഗിൾ ചെയ്താലും അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ പല വീഡിയോസും വരുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അത് FSSI അല്ലെങ്കിൽ ഓത്തറൈസ്ഡ് ഏജൻസി നൽകുന്നതാണോ എന്ന്. കുറേ ആൾക്കാർ ഈ ഒരു ഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ അതെ അതെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഒഫീഷ്യൽ ചാനൽസ് നിന്നാണോ വരുന്നതെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. പക്ഷെ അതുവഴി നമുക്ക് കുറേ സിമ്പിളായിട്ടുള്ള ടെസ്റ്റ് വീട്ടിൽ നിന്ന് പാലോ വെളിച്ചെണ്ണയിൽ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നമുക്ക് കണ്ടെത്താം. പക്ഷെ അതൊരു ഫൈനൽ ടെസ്റ്റായി നമുക്ക് യുനോ ഇത് ചെയ്യാൻ പറ്റില്ല. അത് പിന്നെയും ലാബ് ടെസ്റ്റിലേക്ക് നമുക്ക് വിധേയമാക്കണം. എന്നാൽ മാത്രമേ ലീഗലി നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. സോ ഒരു ഒരു വാർണിംഗ് സിമ്പൽ വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്നും കിട്ടാൻ സാധിക്കും.
1: നമുക്ക് അതിലേക്ക് വരാം മാം. ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ,
4: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
4: ഹലോ, എന്റെ പേര് ഷാജഹാൻ, കൊല്ലം ജില്ലയിൽ നിലമേൽ നിന്ന് വിളിക്കുന്നത്.
1: ആ, സംസാരിച്ചോളൂ, വിഷയം അറിയാലോ അല്ലേ?
4: ഹലോ മാഡം. ഹലോ,
2: നമസ്കാരം സാർ, പറഞ്ഞോളൂ.
4: നമസ്കാരം. എനിക്ക് സംശയം പറഞ്ഞാൽ രാത്രി നമ്മൾ കഴിച്ചതിന്റെ ബാക്കി ഭക്ഷണം വന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ചൂടായി കഴിക്കാൻ കുഴപ്പമുണ്ടോ?
2: ഷാജഹാൻ സാർ ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതിൽ കുഴപ്പം ഉണ്ട് സാർ. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ചൂടാക്കുന്ന ഭക്ഷണം പിന്നെ നമ്മൾ തിരിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് പിന്നെ അതിന്റെ ബാക്കി വരുത്തി അങ്ങനെ ചെയ്യുന്ന ശീലം ഒട്ടും നല്ലതല്ല. കാരണം അത് നമ്മൾ ടെമ്പറേച്ചർ അബ്യൂസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇപ്പം കുറേ ഭക്ഷണം ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, അത് നമുക്കറിയാം വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നമ്മളത് കൺസ്യൂം ചെയ്യും എന്നുള്ളൊരു ധാരണ നമുക്ക് സാധാരണ ഗതിയിൽ ഉണ്ടാവും. അപ്പോൾ ആവശ്യമുള്ള ഭക്ഷണം മാത്രം എടുത്ത് അത് ചൂടാക്കി കഴിക്കുക. മൊത്തം ഭക്ഷണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഫുള്ളായി ചൂടാക്കി പിന്നെ അതിൻ്റെ പകുതി കഴിച്ച് വീണ്ടും അത് തിരിച്ച് എടുത്ത് വെച്ച് ഈ ഹീറ്റിംഗ് റീഹീറ്റിംഗ് സൈക്കിൾ എന്ന് പറയും. അങ്ങനെ നടക്കുമ്പോൾ ഈ തണുത്തിരിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന മൈക്രോ ഓർഗാനിസംസ് എല്ലാം തന്നെ ഈ ചൂടാകുമ്പോൾ പിന്നെ ആക്ടിവേറ്റ് ആവും. പിന്നെ അത് റൂം ടെമ്പറേച്ചറിൽ വരുമ്പോൾ അങ്ങനൊരു സൈക്കിൾ വരും. അപ്പോൾ അതോടുകൂടെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ സൂട്ടബിൾ അല്ലാതെ ആയി മാറും. സോ ആ ശീലം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു പ്രാവശ്യം അതെ. ചെയ്യാം. അതായത് ഇപ്പം ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ അതിനെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്ന് ഇരിക്കട്ടെ, അതിനെ പ്രത്യേകം പാക്കുകളാക്കി ചെറിയ ചെറിയ ബാച്ചുകളാക്കി ആ പാത്രങ്ങൾ മാറ്റി വെക്കുക. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ബാച്ച് മാത്രം എടുക്കുക. അപ്പൊ മീൻ പൊരിക്കാൻ എടുക്കുകയാണോ അല്ലെങ്കിൽ കറി ആയിട്ട് എടുക്കുകയാണോ, ആ അത് മാത്രം എടുത്ത് നമ്മൾ ഉപയോഗിക്കുക.
1: മുഴുവനും കൂടെ എടുത്ത്
2: ചൂടാക്കാതിരിക്കാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കുക
1: മാം. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുമ്പോൾ ഈ വേവിച്ച ഭക്ഷണം, വേവിക്കാത്ത ഭക്ഷണം, പ്രത്യേകിച്ച് ഈ മീറ്റ് ഒക്കെ ഉള്ളത്, അപ്പൊ ഈ ക്രോസ് കണ്ടാമിനേഷൻ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും?
2: വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ, ക്രോസ് കണ്ടാമിനേഷൻ ഒരു ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഫുഡ് പ്രശ്നങ്ങൾ വരാനുള്ള ഫുഡ് സേഫ്റ്റീനെ ബാധിക്കുന്ന ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സോ ഫ്രിഡ്ജിൽ നമ്മൾ ഫ്രിഡ്ജ് ഹൈജീൻ എന്ന് പറയും. ഫ്രിഡ്ജിൽ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണങ്ങൾ സൂക്ഷിക്കുന്നത്, അപ്പം ഈ റോ ആൻഡ് കുക്ക്ഡ് ഫുഡ് തമ്മിലുള്ള വ്യത്യാസം നിർബന്ധമായും വേണം. ഒരിക്കലും റോ ഫുഡ് കുക്ക്ഡ് ഫുഡിൻ്റെ കൂടെ ഒരേ ഷെൽഫിൽ നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല. കാരണം ഈ ചിക്കൻ അല്ലെങ്കിൽ മീൻ പോലത്തെ ഭക്ഷണങ്ങളിൽ റോ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ലിക്വിഡ് തീർച്ചയായിട്ടും അത് കുക്ക്ഡ് ഫുഡിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്നും കുക്ക്ഡ് ഫുഡ് കണ്ടാമിനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകം ഷെൽഫുകളിലാക്കി നമ്മൾ മാറ്റിവെക്കുക. കുക്ക്ഡ് ഫുഡ്

0: കഴിവതും മുകളിലായിട്ടും ആൻഡ് റോ ഫുഡ് താഴോട്ടായിട്ടും വെക്കുക. അതല്ല ഫ്രീസറിൽ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇതേ കോൺസെപ്റ്റ് തന്നെ ഫ്രീസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഒന്നെങ്കിൽ സിപ്പ് ലോക്ക് കവറുകളിലോ അല്ലെങ്കിൽ പ്രത്യേകം പാത്രങ്ങളിലോ ആക്കുക. നമ്മൾ കറിക്ക് വെക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം
1: എടുക്കുക. ഒരു ശ്രോതാവ് കൂടെ ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? പറഞ്ഞോളൂ സർ, സംസാരിച്ചോളൂ മാഡത്തിനോടെ.
0: നമസ്കാരം സർ, പറഞ്ഞോളൂ.
2: സാറേ, ഞാൻ ഈ വെളിയിൽ നിന്നുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല. വീട്ടില് ഉള്ള ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളു. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും കഴിക്കാറില്ല. പക്ഷെ യാദൃശ്യമായിട്ട് മീൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് 2-3 ദിവസമൊക്കെ കഴിഞ്ഞെടുത്ത് അവർ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് വലിയ ദോഷമുണ്ട്? 3-4 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ മീൻ വെച്ചിരുന്നിട്ട് ഉപയോഗിക്കുമ്പോൾ
0: ഇല്ല സർ, കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെക്കുന്നത് കൊണ്ട് ഭക്ഷണം കേടാവുന്നില്ല. ഫ്രിഡ്ജ് നല്ലൊരു ഉപകരണം തന്നെയാണ്, അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അതിനെ ആ താപനിലയിൽ സൂക്ഷിക്കണം എന്നുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പം അങ്ങനെ മീൻ വാങ്ങിച്ച് നമ്മൾ വെക്കുമ്പോൾ ഇപ്പോൾ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള എത്ര മീനാണോ അതിനെ പ്രത്യേകം കവറിലോ പാക്കറ്റിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലോ ആക്കിയിട്ട് വെക്കുക. അപ്പം ആ ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ളതിനെ നമ്മൾ മാറ്റി പാകം ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള മീൻ അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മൾ ഒറ്റയടിക്ക് ഇപ്പം ഒരു കിലോ മീൻ വാങ്ങിച്ച് അതിനെ ഒറ്റയടിക്ക് ഫ്രീസ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ കട്ടി പിടിച്ചിരിക്കും. അപ്പം അതിനെ തോ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഊഷ്മാവ് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ എല്ലാം കൂടെ എടുക്കേണ്ടി വരും. അതിന്റെ ആവശ്യം അത് ഒഴിവാക്കുക എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ കുഴപ്പമില്ല സർ. അത് നമ്മുടെ കാലയളവ് അനുസരിച്ചിരിക്കും. ക്വാളിറ്റി എന്ന് പറയുന്നത് ഓരോരോ സ്ഥലത്തുനിന്ന് പിടിച്ചു വരുന്നതും ഓരോ സമയത്ത് കിട്ടുന്ന മീനാണല്ലോ. അപ്പം നമ്മൾ കൂടുതൽ നമ്മൾ ഭക്ഷ്യ സുരക്ഷയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ സേഫ് ആയിട്ട് അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷെ ഫ്രിഡ്ജ് വെക്കുന്നത് നല്ല ശീലം തന്നെയാണ്. വെക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് സൂക്ഷിക്കുക. നേരത്തെ മാഡം പറഞ്ഞ പോലെ ആ ക്രോസ് കണ്ടാമിനേഷൻ വരാതെ ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പാല് കഴിവതും പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള പാല്, അതായത് പാക്കറ്റിൽ കിട്ടുന്ന നമുക്ക് വിപണിയിലുള്ള പാല് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ മനസ്സിലായി തീർച്ചയായും കാച്ചി തണുപ്പിച്ച് വെക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയൂ. കാരണം അത് വേറെ പാസ്ചറൈസേഷൻ പോലെ ഒരു സയന്റിഫിക് പ്രക്രിയ ഒന്നും ചെയ്യാതെ നമ്മൾ നേരിട്ട് കറന്ന് കിട്ടുന്നതാണ്. അപ്പം അത് കഴിവതും ഒരു പ്രാവശ്യം കാച്ചി അത് തണുപ്പിച്ച് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കഴിവതും ഒരു ദിവസത്തിനകം അത് ഉപയോഗിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. സാധ്യത അതനുസരിച്ചിരിക്കും സർ. പച്ചപ്പാലാവുമ്പോഴത്തേക്കും നമ്മൾ ഒരു ദിവസത്തിനകം തന്നെ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ പിന്നെ തൈരായിട്ട് മാറ്റാൻ ഉറയ ഒഴിച്ച് ഉപയോഗിക്കുകയോ അങ്ങനെ വലുതും നമുക്ക് ചെയ്യാം. പാക്കറ്റിൽ കിട്ടുന്ന പാലിനും ഇതിനും വ്യത്യാസമുണ്ട്. കാരണം അവിടെ അവർ പാസ്ചറൈസേഷൻ പോലെ പ്രക്രിയ നടത്തിയിട്ടാണ് നമുക്ക് അത് തരുന്നത്. അതുകൊണ്ട്
1: മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി. ഇപ്പൊ ഈ പാക്കറ്റ് പാലാണെങ്കിൽ അത് അങ്ങനെ വെക്കാൻ പറ്റുമോ?
0: പാക്കറ്റ് പാല് നമ്മൾ ഡയറക്ട്ലി കൺസ്യൂം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായി നമ്മൾ കാച്ചി ഉപയോഗിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. വിവിധ തരങ്ങളിലുള്ള പാക്കറ്റ് മിൽക്ക് ഉണ്ട്. ഇപ്പൊ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പ്രോസസ് എന്ന് പറഞ്ഞ ഇപ്പം ഈ ടെട്രാ പാക്കിൽ കിട്ടുന്ന പാല് അതെല്ലാം ടു ബി ഡയറക്ട്ലി കൺസ്യൂംഡ് എന്നാണ് പറയുന്നത്. പക്ഷെ വൺസ് ഓപ്പൺഡ് പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി അത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിനെ ചൂടാക്കി മീൻ കാച്ചി വെച്ച് ഉപയോഗിക്കാനേ പറ്റത്തുള്ളൂ. ഓപ്പൺ ചെയ്യുന്ന വരെയും അത് സേഫ് ആണ്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് പിന്നെ ഉറപ്പാക്കാൻ പറ്റില്ല.
1: അതുപോലെ മാം, ഈ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നതുണ്ട്, അതുപോലെ തന്നെ ബെസ്റ്റ് ബിഫോർ സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട്, ഇത് തമ്മിലുള്ള ഡിഫറൻസസ്?
0: ഓക്കെ, സോ എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ബെസ്റ്റ് ബിഫോർ ഉണ്ട്, പിന്നെ യൂസ് ബൈ എന്ന് പറഞ്ഞൊരു ഡേറ്റും കൂടെ ഉണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ പാൽ ഉൽപ്പന്നങ്ങൾ, അതായത് എനി പ്രൊഡക്റ്റ് അതിന് വിച്ച് ഇസ് വിച്ച്

0: ഷെൽഫ് ലൈഫ് ബിലോ 7 days. 7 ദിവസത്തിന് താഴെ അതിൻ്റെ ഷെൽഫ് ലൈഫ് ഉള്ള സാധനങ്ങൾക്കെല്ലാം യൂസ് ബൈ ഡേറ്റ് മാത്രമേ നൽകാറുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ പറയുന്ന പോലെ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടെ കാലാവധി ഉള്ള സാധനങ്ങൾക്കാണ് ഈ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ബിഫോർ ഡേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാറുള്ളത്. അങ്ങനത്തെ പാക്കറ്റ്സിൽ നമ്മൾ വായിച്ചാൽ മതി, നമുക്കറിയാൻ പറ്റും മാനുഫാക്ചേർഡ് ഓൺ, ഡേറ്റ് ഓഫ് മാനുഫാക്ചർ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പാക്കേജിങ് നൽകിയിട്ടുണ്ടാവും. പിന്നെ തൊട്ട് താഴെ തന്നെ ബെസ്റ്റ് ബിഫോർ എന്ന് പറയുന്നു. ബെസ്റ്റ് ബിഫോർ ആക്ച്വലി ക്വാളിറ്റീനെയാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പയറി എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പെഷ്യലി ഇപ്പം കുട്ടികൾക്ക് കൊടുക്കുന്ന സീരിയൽ ബേസ്ഡ് വീനിങ് ഫുഡ്സ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ മിൽക്ക് പൗഡർ ബേസ്ഡ് ഫുഡ്സ്, അതിലെല്ലാം അവർ കൃത്യമായി എക്സ്പയറി കൊടുത്തിട്ടുണ്ടാവണം, അത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉപഭോക്താവ് എന്ന നിലയിൽ ഇത് ഈ വ്യത്യാസം അറിഞ്ഞിരിക്കുന്നത്. ബ്രെഡ്, പാല് അങ്ങനെ പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുള്ള ഭക്ഷണങ്ങളെല്ലാം യൂസ് ബൈ ഡേറ്റും അല്ലാത്ത ഭക്ഷണങ്ങൾക്ക് ഒരു 3 മുതൽ 6 മാസം വരെ കാലയളവുള്ളതിനെല്ലാം ബെസ്റ്റ് ബിഫോർ ഡേറ്റും ഉണ്ടാവും.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ
2: ഹലോ
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഞാൻ മണ്ണന്തല മുക്കോലയിൽ നിന്ന് സതീശനാണ്.
1: സംസാരിച്ചോളൂ, വിഷയം അറിയാലോ അല്ലെ? മാഡത്തിനോട് സംസാരിച്ചോളൂ.
2: അറിയാം.
0: നമസ്കാരം സാർ, പറഞ്ഞു.
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
2: ഞാന് ഒരു സംശയം ചോദിക്കാൻ വേണ്ടി, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്.
0: ഓക്കെ.
2: അപ്പൊ ഞാൻ മീന് ഇറച്ചി എല്ലാം പാചകം ഞാൻ ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ അപ്പൊ ഞാൻ വെച്ച് നല്ലവണ്ണം തണുത്തുടനെ എനിക്ക് ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ളത് ഞാൻ കൊച്ചു കൊച്ചു പാത്രങ്ങളിലായി കോരി വെക്കും.
0: ഓക്കെ.
2: തണുത്തിട്ടാണ് കോരി വെക്കുന്നത്. അപ്പൊ ഓരോ ദിവസം എടുക്കുന്നു. മരിച്ചിനി അവിയത്ത് അങ്ങനെ തോരൻ അങ്ങനെയുള്ളതൊന്നും ഞാൻ ചൂടാക്കത്തില്ല. 1 മണിക്കൂറിന് മുമ്പ് എടുത്ത് പുറത്തു വെച്ചിട്ട് തണുപ്പ് മാറുമ്പം കഴിക്കും. പക്ഷെ വെള്ളം ഉള്ളത് മീന് ഇറച്ചി അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ചൂടാക്കും. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചൂടാക്കും.
0: ഓക്കെ.
2: അങ്ങനെ കഴിക്കുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ.
0: ഇല്ല, താങ്കൾ ചെയ്യുന്ന നല്ലൊരു ശീലമാണ്. അത് അത് അതാണ് പ്രോത്സാഹിക്കേണ്ടത്, പ്രോത്സാഹിപ്പിക്കേണ്ടത്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് തന്നെയാണ് സർ.
2: ഞാൻ തണുത്തുടനെയാണ് കോരി വെക്കുന്നത്. ഇന്ന് വരെ എന്റെ ഒരു സാധനങ്ങളും ചീത്തയായതായിട്ടോ പുളിപ്പുള്ളതായിട്ടോ എനിക്ക് തോന്നിയിട്ടേയില്ല.
0: താങ്കളുടെ ഉദാഹരണം എല്ലാവരും പാലിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
2: ഞാൻ സാമ്പാർ വരെ വെച്ചാൽ എനിക്ക് ഒരു 10 ദിവസം പറ്റിയെങ്കിലും കാണാം.
0: അത്രയും വേണ്ടി അത് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല.
2: അങ്ങനെയല്ല മാഡം, ഞാൻ 10 ദിവസം എന്ന് പറഞ്ഞത് സാമ്പാറിന്റെ കൂടെ വേറൊരു കറിയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മാറി മാറി എടുക്കാൻ പറ്റുള്ളൂ.
0: മനസ്സിലായി, താങ്കൾ പറഞ്ഞു വരുന്ന അർത്ഥം മനസ്സിലായി. അത് പക്ഷെ പ്രാക്ടീസ് നല്ലതാണ്. കഴിവതും ഒരു 3-4 ദിവസത്തിനകം സാമ്പാർ പോലെ ഉള്ള ഭക്ഷണങ്ങൾ തീർക്കാൻ
2: ശ്രമിക്കും. അതൊന്നും ഒന്നും ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. എന്റെ ഫ്രണ്ടിൽ പാത്രങ്ങളില് ആ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് വെച്ചിട്ടില്ലല്ലോ. അന്ന് എനിക്ക് ആവശ്യമുള്ള പാത്രമാണ് ഞാൻ എടുക്കുന്നത്.
0: ഓക്കെ, മനസ്സിലായി.
1: പക്ഷെ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് സൂക്ഷിക്കുന്നതിന് ഒരു
0: പരിധിയുണ്ട്. കാരണം അതിനപ്പുറവും, കാരണം ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു 4 ഡിഗ്രി മുതൽ 10 ഡിഗ്രി റേഞ്ചിലുള്ള ഒരു ടെമ്പറേച്ചറിലാണ് ഉള്ളത്. അപ്പം അതിനപ്പുറവും ഷെൽഫ് ലൈഫ് കൂടുതൽ നിൽക്കത്തില്ല. എസ്പെഷ്യലി സാമ്പാർ പോലെ കൊഴുപ്പും ഈ പച്ചക്കറിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഭയങ്കര ഡീപ്പ് ഫ്രൈഡ് ആയിട്ടൊക്കെ സാധനങ്ങൾ കുറച്ചും കൂടെ നിൽക്കും. പക്ഷെ അല്ലാത്ത കാര്യങ്ങൾ ഒരു 3-4 ഡേയ്സ് നമ്മളുടെ, കാരണം നമ്മളുടെ യുനോ ഭയങ്കര റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലാണ് നമ്മുടെ നാട്ടിൽ അല്ലേ. പെട്ടെന്ന് ഉഷ്ണിക്കുമ്പോൾ താപനില ഭയങ്കര പെട്ടെന്ന് കൂടുന്നുണ്ട്. തണുത്ത സ്ഥലങ്ങളാണെങ്കിൽ ഈ
1: കുറച്ചും
0: കൂടെ കാലം നിൽക്കും. നമ്മുടെ രാജ്യത്തിൽ അങ്ങനെ അല്ല. അതുകൊണ്ട് തന്നെ സേഫായിരിക്കുന്നത് 5 ദിവസത്തിനകം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്.
1: ഈ ഒരു കാര്യം ഒഴിച്ചാൽ സദാശിവ സതീശൻ സാർ അല്ലേ പറഞ്ഞത് വളരെ നല്ലൊരു പ്രാക്ടീസ് ആണ്. ഓക്കെ മാം. പിന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചൂട് എടുക്കുന്നത് ഇപ്പൊ, അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഓൺലൈൻ ഓർഡേഴ്സ് ഒക്കെ പ്ലാസ്റ്റിക്കിൽ വരണം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറയാമോ?
0: ഓക്കെ. പ്ലാസ്റ്റിക്കിനെ കുറിച്ച് നമുക്ക് കുറേ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. പക്ഷെ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എല്ലാ പ്ലാസ്റ്റിക്കും ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ എവറി ഡേ ലൈഫിൽ ഒരു ഭാഗം തന്നെയാണ് പ്ലാസ്റ്റിക്. പക്ഷേ ആ പ്ലാസ്റ്റിക്കിൽ പലതര കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഭക്ഷണവുമായി നേരിട്ട് കോൺടാക്റ്റ് വരുന്ന സാധനങ്ങൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽ നിർബന്ധമായി ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആയിരിക്കണം എന്നുണ്ട്. അപ്പോൾ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ സ്റ്റോർ ചെയ്യാം, ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കവറുകളിൽ അതിനെ ട്രാൻസ്പോർട്ടും ചെയ്യാം.

0: ചിന്തിക്കുന്നവർക്ക് അതെല്ലാം നിവൃത്തിയില്ല.
1: അതെ,
0: ഈ വെളിച്ചെണ്ണ മായ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും. കാരണം ഇതിന്റെ ഈ ഒരു തേങ്ങയുടെ ചെലവും അത് വെളിച്ചെണ്ണ കൃത്യമായിട്ട് ആക്കുകയാണെങ്കിൽ ഉള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിനകത്ത് വെളിച്ചെണ്ണയിൽ മായമുണ്ട്. അതുപോലെ നല്ലെണ്ണയിലാണേലും അല്ലെങ്കിൽ തവിടെണ്ണയിലാണേലും ഈ എണ്ണകളിലെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഈ അളവിൽ ഇത് കൊടുക്കാൻ പറ്റിയത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണത്. പക്ഷേ അത് ആരും അത് പരാതിപ്പെടുവോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയമായുണ്ട് ചിലർ വെളിച്ചെണ്ണ ഞങ്ങളുടെ വെളിച്ചെണ്ണയമായില്ലെന്നുള്ള പരസ്യമൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ വെളിച്ചെണ്ണയ മായം തെളിയിച്ചാൽ ഇത്ര രൂപ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ വെളിച്ചെണ്ണയ മായം ഉണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഈ തേങ്ങ ഉപയോഗിച്ച് കൃത്യമായിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ ഇതില് ഈ തുകയ്ക്ക് വിൽക്കാൻ പറ്റത്തില്ല.
1: സർ പറഞ്ഞ കാര്യം ഇതോട് അംഗീകരിക്കുന്നു പാർഷ്യലി. അതായത് ഒരു തേങ്ങയുടെ വില തന്നെ ഇപ്പൊ 50-60 രൂപയാണ്. അപ്പം 4-5 തേങ്ങ കഴിഞ്ഞാലേ നമുക്ക് അത് എക്സ്ട്രാക്ട് ചെയ്ത് ആ പ്രോസസ്സിൽ കൂടി വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു ഓൾമോസ്റ്റ് 500 രൂപ വരെയും 400-500 രൂപ അത്രയും വില വരെയും പോയായിരുന്നു. അതെ. അപ്പം പക്ഷെ നമ്മുടെ സ്ഥിരം പരിശോധനകൾ നടത്തി വരികയും മൊത്തം കേരളം ഒട്ടാകെ എസ്പെഷ്യലി ഇപ്പം ഓണം സീസൺ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടും തന്നെ നമ്മൾ പരിശോധനകൾ നടത്തുന്നുണ്ട്, ഇനിയും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺസേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അങ്ങനെ വെളിച്ചെണ്ണയിൽ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ സബ്സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ക്വാളിറ്റി നോട്ട് ഓഫ് ദ ക്വാളിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ നോട്ട് ഓഫ് ദ ക്വാളിറ്റി ഡിസൈഡ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ പറയുക സാമ്പിളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിച്ച് ആ കേസുകളെല്ലാം ഇപ്പം നടന്നു വരുന്നുണ്ട്. ഇനിയും നമ്മൾ അതിൽ
0: ജാഗരൂകരായിരിക്കും. തവിടെണ്ണ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സത്യത്തിൽ ആ ഒരു തവിടെണ്ണ ഉണ്ടാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പം മേടിക്കുന്ന വിലയും വെച്ച് നോക്കുമ്പോൾ അതൊരിക്കലും സാധ്യമുള്ള കാര്യമല്ല. നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ച് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം.
1: പിന്നെ ഒരു കാര്യം, നമുക്ക് ഇതര സംസ്ഥാനത്തു നിന്നാണ് ഇതിന്റെ റോ മെറ്റീരിയൽ വരുന്നത്, കേരളത്തിൽ നിന്നും അല്ല. എന്നാൽ നമ്മൾ അത് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കോക്കനട്ട് ടെസ്റ്റ് ഓയിൽ ആണ്
0: പരിശോധിക്കാൻ കൃത്യമായിട്ടുള്ള പരിശോധന സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ല, കേരളത്തിൽ ഉണ്ടാവുമല്ലോ.
1: സാർ ഉണ്ട്. നമ്മൾ FSSI പറയുന്ന പോലെ ഈ എണ്ണയുടെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഇത് ഒരു എക്യുപ്മെന്റ് വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. TPC മോണിറ്റർ എന്ന് പറയും. അതിൽ എണ്ണ ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറയും, അത് മോയ്സ്ചറും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ. അപ്പോൾ പിന്നെ അത് ഉപയോഗശൂന്യമായി മാറുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് അത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പം നമ്മൾ സഞ്ചരിക്കുന്ന മൊബൈൽ ലാബുകളിൽ കൂടെ തന്നെ അത് ഉപയോഗിച്ച് പരിശോധിക്കുന്നുണ്ട്. ഇതേ പറഞ്ഞ പോലെ വില കുറഞ്ഞ് വിൽക്കുമ്പോൾ വില വിവരം ഞങ്ങളുടെ വിഭാഗത്തിൽ പെട്ടതല്ല. എന്നാൽ പോലും ഞങ്ങൾ നിരന്തരം വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ മാത്രമല്ല അല്ലാത്ത ഭക്ഷ്യ എണ്ണകളും, നല്ലെണ്ണ ആവട്ടെ റൈസ് ബ്രാൻ അങ്ങനത്തെ മറ്റ് വിപണിയിലുള്ള ഭക്ഷ്യ എണ്ണകളും നിരന്തരം ടെസ്റ്റ് ചെയ്ത് അത് എന്താ പറയുക അൺസേഫോ സബ്സ്റ്റാൻഡേർഡോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന നിയമ നടപടി സ്വീകരിച്ച് വരുന്നുണ്ട്. കൂടുതലും കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒന്നും അൺസേഫ്, അൺസേഫ് എന്ന് പറഞ്ഞാൽ അൺഫിറ്റ് ഫോർ നോട്ട് സേഫ് ഫോർ കൺസംപ്ഷൻ എന്നാണ്. അത് ക്രിമിനൽ ഒരു കുറ്റമായിട്ടാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാത്തത് സബ്സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതായത് ഒരു വേറെ എഡിബിൾ ഓയിലുമായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക. അതായത് ഇൻഎഡിബിൾ അല്ല, അതായത് ഭക്ഷിക്കാം പക്ഷേ വെളിച്ചെണ്ണ എന്ന്
2: പറയുമ്പോൾ
1: പിന്നെ അത് അതുപോലെ തന്നെ ലേബിളിലും ഒരു 100% പ്യുവർ 100% നാച്ചുറൽ ഇങ്ങനത്തെ ക്ലെയിംസ് ഒക്കെ കൊടുക്കുന്നത് ഇപ്പം FSSI കർശനമായിട്ട് അതിനെ നിരോധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ക്ലെയിം റെഗുലേഷൻസ് എല്ലാം വന്നിട്ടുണ്ട്.
2: പക്ഷേ ജനറലി നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് എണ്ണ ഉപയോഗിക്കാൻ റിപ്പീറ്റഡ്ലി നമ്മൾ എണ്ണ കുക്ക് ചെയ്യാൻ പാടില്ലല്ലോ.
1: പാടില്ല ആക്ച്വലി. വീടുകളിൽ അപ്പം നമ്മൾ ഒരു പ്രഥമ ദൃഷ്ടിയാ നമ്മൾ നോക്കുകയാണെങ്കിൽ നുരഞ്ഞ് പതയുന്നു, ഒരു ഒരു പുക വരുന്നു, എണ്ണയുടെ കളറ് മാറുന്നു. അപ്പം ഈവൻ നമ്മൾ പുറത്ത് പോകുമ്പോൾ വേണമെങ്കിൽ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എണ്ണയുടെ കളറ് മാറി ഒരു കറുത്ത നിറം പോലെ വരുന്നു എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് പല തവണ ഉപയോഗിച്ച എണ്ണയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
2: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ആ, എന്റെ പേര് ബിജു എന്നാണ്, പത്തനംതിട്ടയിൽനിന്നാണ് വിളിക്കുന്നത്.
2: ആ, സംസാരിച്ചോളൂ സർ മാഡത്തിനോട്.
1: നമസ്കാരം സർ.
3: മാഡം, ഞാൻ ഈ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്നത്, അപ്പൊ നമ്മുടെ സുരക്ഷിത ഭക്ഷണത്തിന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണെങ്കിലും ആൾക്കാർ പലരും ചോദിച്ചത് ഇതുമായിട്ട് വിഷയമായിട്ട് ബന്ധപ്പെട്ടില്ലാത്ത ഫ്രിഡ്ജും ഒക്കെ സൂക്ഷിച്ച് ഞങ്ങളറിയാം. എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങള് എല്ലാം വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും ഏറ്റവും നല്ല ഭക്ഷണം ഫൈബറും പിന്നെ പ്രോട്ടീനും ഫാറ്റും ഒക്കെ

0: ബാലൻസ് ചെയ്യാനുള്ള പ്രശ്നം നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്റെ ചോദ്യം, നമ്മൾ രാവിലെ ഉണ്ടാക്കുമ്പോൾ കുടിക്കുന്ന ചായ മുതൽ കവർ പാലായിരിക്കും, നമ്മളെല്ലാവരും ഇപ്പൊ ഭക്ഷണം വളർത്തുന്നില്ല, അതില് പാലിന്റെ പ്രിസർവേറ്റീവ് ഉണ്ട്, തേയിലക്കകത്ത് കീടനാശിനി ഉണ്ട്, പിന്നെ പ്രഭാത ഭക്ഷണം ഇഡലി ദോശ പുട്ട് ചപ്പാത്തിയോ കഴിക്കുമ്പോൾ ഇതെല്ലാം പ്രിസർവേറ്റീവ് അടങ്ങിയ സാധനങ്ങളാണ്, പച്ചക്കറി മുഴുവൻ കീടനാശിനികളാണ്. ഉച്ചയ്ക്ക് ഇപ്പൊ ചോറാണെങ്കിൽ ഞങ്ങൾ തവണുള്ള ചോറ് മില്ലിയും പ്രത്യേകം കുത്തി മേടിക്കുകയാണ്. പക്ഷെ നമുക്കൊരു പെർഫെക്ഷൻ, അതായത് സുരക്ഷിത ഭക്ഷണം എന്ന് പറഞ്ഞ ഇന്ത്യൻ സാഹചര്യത്തിൽ നടക്കത്തില്ല. നമ്മൾ അത് ചർച്ച ചെയ്ത് എങ്ങനെ പറ്റാണ്, അതിന്റെ ഒരു പാർട്ടി രക്ഷോധന നടക്കുന്നില്ല, പിന്നെ അതിന്റെ ശിക്ഷാവധികളില്ല, ഇതൊക്കെ നമുക്ക് പരിമിതി ഉണ്ടല്ലോ. അപ്പൊ ഈ ചർച്ചയ്ക്ക് തന്നെ ഒരു പ്രസക്തി ഉണ്ടോ എന്ന് എന്റെ സംശയം അതാണ്.
1: സാർ ചോദിച്ചിരിക്കുന്ന ഒരു വളരെ വലിയ ഒരു ഒരു ശൃംഖലയിൽപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞത് ശരിയാണ്, ഫുഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ തേയില കഴിക്കുക, ഐ മീൻ ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ കോഫി മുതൽ നമ്മളുടെ പ്രഭാത ഭക്ഷണം, എല്ലാ കാര്യങ്ങളും നമ്മളുടെ തീന്മേശയിലേക്ക് എത്തുന്നതിന് മുമ്പ് വരെ ഉള്ള കുറേ പ്രോസസ്സ് കൂടി കടന്നിട്ടാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത് ഒരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട്. നമ്മളിപ്പോൾ ഒരു കർഷകനല്ലല്ലോ, അപ്പം നമ്മൾ എന്തായാലും വിപണിയിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങാൻ നിർബന്ധിതരാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത് എല്ലാം മോശം എന്നല്ല, അല്ല എല്ലാം പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ക്വാളിറ്റി സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ തോതും അത് അനുവദനീയമായ ലെവലിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നും പിന്നെ അത് അനുവദനീയമായ പ്രൊഡക്ട്സിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നും ഉള്ളതാണ് ചോദ്യം. നേരത്തെ പാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ പാസ്ചറൈസേഷൻ ഒരു സയൻറ്റിഫിക് പ്രക്രിയയാണ്. അത് പാലിൻ്റെ കാലാവധി നീട്ടാനും അതിൻ്റെ കേടുകൂടാതെ സൂക്ഷിക്കാനും ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്, അല്ലാതെ പാലിൽ വേറെ അഡീഷണലായിട്ട് ഉപയോഗിക്കുന്നില്ല. പക്ഷേ മറ്റ് ഇപ്പോൾ പാൽ ഉൽപ്പന്നങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഫോർ എക്സാമ്പിൾ പനീറോ അങ്ങനത്തെ വേസ്റ്റ് ഫുഡ് പ്രൊഡക്ട്സ് വരുമ്പോൾ, വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് വരുമ്പോൾ അതിനെ സൂക്ഷിക്കാനായിട്ട് നിർബന്ധമായും പ്രിസർവേറ്റീവിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ അതിലുപയോഗിക്കുന്ന അളവ് ആണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. അത് ഒരിക്കലും നമുക്കൊരു ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്കിത് കാണുമ്പോൾ എത്രത്തോളം ഉണ്ട്, അത് കൂടുതലാണോ കുറവാണോ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല. നമ്മളത് ലാബ് വഴി പരിശോധനയിൽ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒട്ടനവധി ഭക്ഷണ പദാർത്ഥങ്ങളിൽ, കേക്കായാലും ബിസ്ക്കറ്റ്സ് ആയാലും അങ്ങനത്തെ കാര്യങ്ങൾ, ചെറിയ ഷെൽഫ് ലൈഫ് മുതൽ നീണ്ട ഷെൽഫ് ലൈഫ് ഉള്ള എല്ലാ പ്രൊഡക്ട്സും ഞങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓണക്കാലത്ത് തന്നെ 10,000 മുകളിലായിട്ടുള്ള സാമ്പിൾസ് ഇൻസ്പെക്ട് ചെയ്യുകയും ലിഫ്റ്റ് ചെയ്യുകയും അതിന് വേണ്ടുന്ന ടെസ്റ്റ് നടത്തി ഫെയിൽ ചെയ്യുന്ന സാമ്പിൾസ് നിർബന്ധമായും ഞങ്ങൾ ലാബിൽ, ഞങ്ങളെ കേസിന്റെ എണ്ണം നോക്കുമ്പോൾ തന്നെ നമുക്ക് അത് അറിയാൻ പറ്റും കൂടുതലുള്ള ഇത്.
2: പിന്നെ ചർച്ച ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ഇതിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം വി ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ്.
1: അതാണ്
2: നമുക്ക് കിട്ടുന്നത് മായമുള്ളതാണെങ്കിലും നമുക്കത് നമ്മുടെ ഒരു പ്രോസസ്സിൽ കൂടെ കുറെയൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും കഴിക്കാതിരിക്കണം അല്ലേ.
1: എക്സാക്ട്ലി. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്, നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഈവൻ ഔട്ട്സൈഡ് ഇന്ത്യയിലും, ഐ മീൻ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സും നമ്മൾ കുറേ ഉപയോഗിക്കുന്നുണ്ട്.
2: അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ പച്ചക്കറികളാണെങ്കിലും അതിനൊക്കെ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും?
1: അത് നല്ല ചോദ്യമാണ്. നമ്മൾ കിട്ടുന്ന പച്ചക്കറികൾ വീട്ടിൽ എന്താ പറയുക, ഒരു കവറിൽ കിട്ടുന്നത് നേരെ കൊണ്ടുപോയ കിറ്റോടുകൂടി ഫ്രിഡ്ജിൽ വെക്കാതെ അതിനെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഒന്നെങ്കിൽ ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ വിനാഗിരിയിലോ അല്ലെങ്കിൽ പുളിവെള്ളം അല്ലെങ്കിൽ പിന്നെ കൃഷി വകുപ്പ് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വെജി വാഷ് പോലത്തെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ലായനികളിലോ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിനെ കുതിർത്തി വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം ആ വെള്ളം ആദ്യം നല്ലപോലെ റണ്ണിങ് വാട്ടറിൽ ആദ്യം കഴുകുക, എന്നിട്ട് ഇതിൽ കുതിർത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ അതിനെ ഉണക്കിയ ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നതായിരിക്കും നല്ലൊരു ശീലം.
2: അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മളിപ്പോൾ നമ്മുടെ ഒരു മലയാളിയുടെ ഒരു ഭാഗമാണ് ഈ ഹോട്ടൽ സംസ്കാരം. പുറത്തു നിന്ന് നമ്മൾ ഭക്ഷണം അത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മിക്കവർക്കും അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ടും എന്തൊക്കെ ശ്രദ്ധിക്കണം കഴിക്കുമ്പോൾ?
1: തീർച്ചയായും അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി തന്നെ മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതേപോലെ ഇപ്പം സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും യങ്ങർ ജനറേഷൻ എല്ലാം ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ടാണ് ഓരോരോ സ്ഥലങ്ങളിൽ പോയി കഴിക്കുന്നത്,
2: ഫുഡ് വെറൈറ്റീസ് തപ്പി പോകുന്നത്.
1: അതെ അതെ, തീർച്ചയായും. അപ്പോൾ ബേസിക് ആയിട്ട് ആസ് എ കൺസ്യൂമർ നമുക്ക് നോക്കാൻ പറ്റുന്ന ഇപ്പോൾ ഓപ്പൺ കിച്ചണുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ വരുന്നുണ്ട്. അവിടെ നമുക്ക് ഓപ്പണായി കാണാൻ പറ്റും അവരെന്താണ് ചെയ്യുന്നത്. സോ ഇൻ ജനറൽ ആസ് എ കൺസ്യൂമർ നമുക്ക് എന്ത് ശ്രദ്ധിക്കാം, അവിടെ FSSI ലൈസൻസ് പ്രദർശിപ്പിച്ചിട്ടുണ്ടോ, പിന്നെ ഒരു ഓവറോൾ ശുചിത്വം അവർ പാലിക്കുന്നുണ്ടോ, ഹാൻഡ് വാഷിങ് ഏരിയ ക്ലീൻ ആണോ, സെർവ് ചെയ്യുന്ന ആൾക്കാർ വ്യക്തി ശുചിത്വം പാലിക്കുന്നുണ്ടോ, നമ്മൾ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ അവർ ക്ലീനിങ്

0: അങ്ങനത്തെ പ്രക്രിയകൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അത് ചെയ്യാതിരിക്കുന്നതാണ് തീർച്ചയായും നല്ലത്. വെള്ളത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ ആണോ അല്ലെങ്കിൽ അവർ തരുന്ന വെള്ളമാണെങ്കിൽ എങ്ങനെയുണ്ട്, ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. ഒരു ശുചിത്വം ഇല്ലാത്ത ഒരു അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആസ് എ മലയാളി നമുക്ക് ജനറലി ഒരു ഒരു സെൻസ് ഓഫ് അവെയർനെസ് കൂടുതലാണല്ലോ. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും അവിടെ നിന്ന് ഭക്ഷണം ഒഴിവാക്കുക. അതെ, തീർച്ചയായും തീർച്ചയായും.
1: അതുപോലെ തന്നെ ഈ ഓൺലൈൻ വഴിയുള്ള ഫുഡ് കൺസ്യൂമിങ്, അപ്പോൾ വരുന്ന എന്തെങ്കിലും ഈ പറയുന്ന പോലെ നമുക്ക് അൺഹൈജീനിക് ആയിട്ട് അല്ലെങ്കിൽ അൺഅക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയാൽ നമുക്ക് പരാതിപ്പെടാൻ പറ്റുമോ, അതെങ്ങനെയാണ്?
0: തീർച്ചയായും പരാതിപ്പെടാവുന്നതാണ്. ഇപ്പം ഓൺലൈൻ ഫുഡ് പ്ലാറ്റ്ഫോംസ് വഴി ഡെയിലി ബിസിനസ് നടന്നു വരുന്നുണ്ട്. സോ ഫുഡ് പാക്കറ്റ് റിസീവ് ചെയ്യുമ്പോൾ തന്നെ അത് ടാമ്പേർഡ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ ചൂടുള്ള ഭക്ഷണമാണ് നമ്മൾ ഓർഡർ ചെയ്ത്, ഇപ്പം കറികളോ അങ്ങനത്തെ സാധനങ്ങൾ, അപ്പോൾ അത് ഒത്തിരി ദൂരെ നിന്നുള്ള സ്ഥലത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താപനില, അതായത് ഒത്തിരി തണുത്ത് മീൻസ് അതിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ പാക്കറ്റ് ടാമ്പേർഡ് ആണോ എന്ന് നോക്കുക. പിന്നെ ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ആണോ ഈ പാക്കിംഗ് നൽകിയിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാർണിംഗ് അലർജൻ ഡിക്ലറേഷൻ എന്തെങ്കിലും അത് ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഫുഡ് ഉണ്ടെങ്കിൽ ആ ഡിക്ലറേഷൻ അതിനകത്ത് തന്നിട്ടുണ്ടോ. കുറേ കമ്പനീസ് ഇപ്പം അങ്ങനെ തരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കും.
1: നമുക്കിതിലേക്ക് വരാം. ഹലോ, ഒരു ശ്രോതാവ് ചേർന്നു. ഹലോ
2: ഹലോ
1: ഹലോ
2: ഹലോ
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ദേവരാജൻ.
1: എവിടുന്നാണ് സർ?
2: ഇത് കോട്ടയം ജില്ലയിലെ കുറിച്ചി.
1: ഓ, സംസാരിച്ചോളൂ മാഡത്തോടെ.
0: സർ നമസ്കാരം. പറഞ്ഞു.
2: എനിക്ക് ചോദിക്കാനുള്ളതേ, നമ്മുടെ ഈ കവലയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നൈറ്റ് കടകളുണ്ട്. ഹലോ.
0: അതെ അതെ, പറഞ്ഞോളൂ സർ.
2: അവിടെ ഈ പിന്നെ പരിപ്പ് വട, ഉഴുന്ന വട, ബജ്ജി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അവർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതെ. അത് ഈ എണ്ണ എന്ന് പറഞ്ഞാൽ അവരുടെ ചട്ടിയിലിരിക്കുന്ന എണ്ണ നമ്മൾ ഇന്ന് കാണുന്നതാ, അതുകൊണ്ടാണ് ഈ വിളിക്കുന്നത്. ആ എണ്ണയൊക്കെ അത് കറുത്ത് കറുകറായിരിക്കുന്ന എണ്ണയായിരിക്കുന്നത്. ഇതിന് ഈ ഒരു സംവിധാനം ഗവൺമെന്റ് ഒരു പരിശോധനാ രൂപത്തിൽ നടത്താൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്.
0: സാർ, ഈ എണ്ണ തിരിച്ച് തിരികെ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ എണ്ണയുടെ കളർ മാറി ഒരു കറുത്ത നിറത്തിലാവുന്നത്, അതിൻ്റെ ടെക്സ്ചർ എല്ലാം മാറുന്നത്. അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതല്ല. നമ്മൾ നിരന്തരം സ്ക്വാഡുകൾ വഴി ഇത് നോക്കുന്നുണ്ട്. ഇതിനെ എഫ് എസ് എസ് ഐയുടെ തന്നെ ഒരു പ്രത്യേക ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, റൂക്കോ എന്ന് പറയും, റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ. ഈ യൂസ്ഡ് കുക്കിംഗ് ഓയിലിനെ അവർ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി അതിനെ ബയോഡീസലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഇത്. അപ്പോൾ ആ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ തട്ടുകടകളായാലും ഹോട്ടൽസ് ആയാലും 50 ലിറ്ററിന് മുകളിൽ ഒരു ദിവസം എണ്ണ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിൽ ആ എണ്ണ പ്രത്യേകം ഒരു കണ്ടെയ്നറിലോ ടിന്നിലോ മാറ്റി വെച്ച് അത് അവരുടെ സ്ഥാപനത്തിൽ പോയി അവർക്ക് കാശ് കൊടുത്ത് ഇത് വാങ്ങി പിന്നെ അതിനെ പ്രോസസ്സ് ചെയ്ത് ബയോഡീസലായിട്ട് മാറ്റുന്ന സംവിധാനമാണ് ഈ റൂക്കോ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ റൂക്കോ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കളക്ഷൻ ഏജൻസി വഴി ഇത് സോഴ്സ് ചെയ്ത് അത് കൈമാറുന്നുണ്ട്. ഇപ്പം നേരത്തെ നമ്മുടെ ഇവിടെ മാനുഫാക്ചറിങ് ഏജൻസീസ് കുറവായിരുന്നു, മാനുഫാക്ചറിങ് ബയോഡീസൽ മാനുഫാക്ചറേഴ്സ് കുറവായിരുന്നു. പക്ഷേ ഇപ്പം അതിനുവേണ്ടിയും ബിസിനസ്സസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ കൂടാതെ നമ്മുടെ സഞ്ചരിക്കുന്ന മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബുകളുണ്ട്, അതിലും ഈ ടി പി സി മോണിറ്റർ വഴി നമുക്ക് എണ്ണയുടെ
1: ക്വാളിറ്റി
0: തിരിച്ചറിയാൻ പറ്റും പെട്ടെന്ന് ഒരു പ്രാഥമിക ടെസ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ
2: ഈ ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ ഈ ഒരു 3:30, 4 തൊട്ട് 7 മണി വരെ ഉദാഹരണം പറഞ്ഞ കോട്ടയം മുതൽ ചങ്ങനാശ്ശേരി വരെയുള്ള എംസ് റോഡുകളിൽ ഒരുപാട് കടകളുണ്ട്. ഈ കടകളിലെല്ലാം ഇങ്ങനെ വിൽക്കുന്നവരാണ് ഞാൻ എന്നും കാണുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇത് വിളിക്കാൻ കാര്യം. ഇത് നമ്മളായിട്ട് കയറി അവരോട് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി അത് വലിയ വിഷയത്തിലേക്ക് പോകുന്നതിനെക്കാട്ടിൽ നല്ലത് ഗവൺമെന്റിന്റെ തലത്തിൽ അതിന്റെ ഓഫീസിൽ നിന്നിറങ്ങി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറെ കടകളെ നിർത്താൻ പറ്റും, അല്ലെങ്കിൽ അത് നല്ലതാക്കാൻ പറ്റും എന്നാണ് എന്റെ ഒരു സംശയം.
0: തീർച്ചയായും സർ, അത് പൊതുജനത്തിന് പരാതിപ്പെടാവുന്നുള്ള ചാനൽസ് ഉണ്ട്. ഞാൻ നമ്മുടെ ഫുഡ് സേഫ്റ്റിയുടെ ടോൾ ഫ്രീ നമ്പർ പറയാം, ശ്രോതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 1800 1800, പിന്നെ 425 425, പിന്നെ

0: 1125 പതിനൊന്ന് ഇരുപത്തഞ്ച് 1800 425 1125 ഇതാണ് ഫുഡ് സേഫ്റ്റിയുടെ ടോൾ ഫ്രീ നമ്പർ. ഇത് 24 hours പ്രവർത്തിക്കുന്ന നമ്പറാണ്, ഗവൺമെൻറ് ചാനലിൽ കൂടി പ്രവർത്തിക്കുന്നതാണ്. സോ നിർബന്ധമായും അല്ല, തീർച്ചയായും നമ്മൾ എല്ലാ കംപ്ലയിൻസും അറ്റൻഡ് ചെയ്യുന്നതാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇമെയിൽ മുഖേന, ഫോൺ മുഖേന, ഓഫീസ് ഫോൺ നമ്പേഴ്സ് മുഖേന, പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ വാട്സാപ്പ് വഴി എല്ലാ ചാനൽസിലും നമ്മൾ കംപ്ലയിൻസ് സ്വീകരിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഗ്രീവൻസ് പോർട്ടലുകളുണ്ട്. ഇതെല്ലാം വഴി ആൾക്കാർക്ക് പരാതി നൽകാവുന്നതാണ്. അതനുസരിച്ച് നമ്മൾ നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്. ഇത് കൂടാണ്ട് നമ്മൾ രാത്രികാല പരിശോധന ഒന്നും കൂടെ ശക്തമാക്കിയിട്ടുമുണ്ട്. എല്ലാ ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ, ഒരു മാസത്തിൽ 1-2 തവണ സ്പെഷ്യൽ സ്ക്വാഡ്സ് ഇതുപോലെ രൂപീകരിച്ചിട്ട് ചില ചില പോക്കറ്റ്സ്, കാരണം ഈ സ്ട്രീറ്റ് ഫുഡ് വെൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, FSSAI പറയുന്ന ഒരു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അവർ നിഷ്കർഷിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഒരു പ്രത്യേക വെൻഡിങ് സോൺ ഉണ്ടാവണം എന്നാണ്. പക്ഷേ ആ വെൻഡിങ് സോണിൽ ഈ ആൾക്കാർക്ക് ശുചിത്വമായ രീതിയിൽ, ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. പക്ഷെ ആ വെൻഡിങ് സോൺ നൽകേണ്ടത് ഭക്ഷ്യസുരക്ഷാ വകുപ്പല്ല, അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ വരും.
1: അപ്പോൾ ഒരു ശ്രോതാവ് കൂടി നമ്മളൊപ്പം ചേരുന്നു. മാം, ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
2: ആ പറയാം പറയാം. ആലപ്പുഴ ജില്ലയിലെ മാന്നാർ കുട്ടമ്പേരൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. പേര് ഇന്ദിരാദേവി.
1: സംസാരിച്ചോളൂ മാഡം.
0: മാഡം നമസ്കാരം, പറഞ്ഞോളൂ.
2: നമസ്കാരം. നമസ്കാരം. അപ്പൊ നല്ലൊരു പരിപാടിയാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സംശയങ്ങളുണ്ട്. ഞാൻ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളും കുറച്ച് പറയാം. ഞാനൊരു സൂപ്പർ സീനിയർ ചേച്ചിരുന്നാണ്. എന്നാലും ഞാൻ വീട്ടിലെ എല്ലാ ഒരുവിധം എല്ലാം ഞാൻ തന്നെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സാമ്പാർ പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള എല്ലാം വീട്ടിൽ തന്നെ ഉണക്കി പൊടിക്കുകയാണ്. അരിപ്പൊടി എല്ലാം ഞാനൊന്നും പാക്കറ്റ് വാങ്ങിക്കാറില്ല. പക്ഷെ നമ്മൾ എത്രയൊക്കെ പുറത്തുനിന്ന് മേടിച്ചാലും എല്ലാം പറ്റത്തില്ലല്ലോ. അരിയായി, പച്ചക്കറിയായി, പച്ചക്കറി എനിക്ക് അത്യാവശ്യമൊക്കെ ഞാൻ തന്നെ ഇവിടെ വിളവെടുക്കുന്നുണ്ട്, അത്യാവശ്യമൊക്കെ പ്രധാനപ്പെട്ടവർക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നാലും നമുക്ക് കുറച്ച് പുറത്തൊന്നും മേടിക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ വരുമ്പോ എന്തോ
0: മനസ്സിലാവുന്നു മാം, പറഞ്ഞോളൂ.
2: അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഈ മേടിക്കുന്നതിന്റെ എന്തായാലും അതിനകത്ത് കുറച്ച് മയമൊക്കെ ഇല്ലാതിരിക്കത്തില്ലല്ലോ.
1: അപ്പൊ മാഡത്തിന്റെ ചോദ്യം എന്താണെന്ന് പറയാമോ?
2: എന്റെ ചോദ്യം, ഈ നമ്മൾ ഇങ്ങനെ എന്തൊക്കെ വേണ്ടി ചെയ്താലും നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നതിൽ നിന്ന് വരുന്ന ഒരു അളവ് കുറവായിരിക്കുമല്ലോ. അപ്പൊ അതിന് കുറച്ച് പ്രശ്നങ്ങൾ കുറയത്തില്ലേ?
0: മാഡത്തിന്റെ ചോദ്യം
1: മനസ്സിലായാലും വാങ്ങുന്നതിനകത്ത് മായം ഉണ്ടാവില്ലേ?
0: അങ്ങനെ അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല മാഡം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ തോതിൽ കണ്ടെത്താനുള്ള ചെറിയ ലളിതമായ മാർഗങ്ങളുണ്ട്. നമുക്ക് ഇപ്പം പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ, കളർ തേയിലയിൽ കളർ ചേർത്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ലളിതമായ മാർഗങ്ങളുണ്ട്. പക്ഷേ അത് നമ്മൾ കൺക്ലൂസീവ് ആയിട്ട് പറയണമെങ്കിൽ ലാബ് പരിശോധന വഴി മാത്രമേ നമുക്ക് അത് ഫൈനലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നും പറഞ്ഞ് എല്ലാം കിട്ടുന്ന സാധനങ്ങളിൽ മായമാണെന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. ശരിയാണ്, നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ് മറ്റ് പിന്നെ വിപണിയിൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് അല്ലേ? അപ്പം ഈ കഴിവതും ഇപ്പം മാഡം വീട്ടിൽ ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് മിനിമം ആയിട്ട് നമുക്ക് അതെങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിക്കാം.
1: പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തുകൊണ്ട് ഉപയോഗിക്കാം.
0: അതെ,
1: അതുപോലെ തന്നെ ഈ പാക്കറ്റിൽ ഒക്കെ വരുമ്പം ഇപ്പം നോ ആഡഡ് ഷുഗർ, ഷുഗർ ഫ്രീ, അല്ലെങ്കിൽ ഓർഗാനിക്, നാച്ചുറൽ, അപ്പം ഇതൊക്കെ കറക്റ്റ് അങ്ങനെ തന്നെയാണോ?
0: ഈ ക്ലെയിംസ് ഇങ്ങനെ കൊടുക്കുന്നതിലും ഇപ്പം FSSAI അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ക്ലെയിംസ് എന്ന് പറഞ്ഞൊരു റെഗുലേഷൻസ് ഇറക്കിയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ക്ലെയിംസ്, 100% നാച്ചുറൽ, പ്യുവർ എന്നുള്ള ടേംസ് ഉപയോഗിക്കുന്നതിലിപ്പം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയുന്നത്. അപ്പം അതെല്ലാം നമ്മുടെ മിസ്ലേബിളിംഗ് അല്ലെങ്കിൽ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയും. കാരണം ഒരു ആളെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മളൊരു ഫ്രണ്ട് ഓഫ് പാക്ക് വായിക്കുന്നതോടൊപ്പം തന്നെ പാക്കിൻ്റെ ബാക്കും കൂടെ വായിക്കാൻ, ലേബിൾ ബേസിക്കലി വായിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞു ഈ നോ ആഡഡ് ഷുഗർ എന്ന് പറയുന്നു. പക്ഷേ നോ ആഡഡ് ഷുഗർ ആണെങ്കിൽ പോലും നമ്മളതിൻ്റെ

0: ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ വായിക്കുമ്പോഴായിരിക്കും എത്ര കാലറീസ് അല്ലെങ്കിൽ എത്ര എനർജി നമുക്ക് ഷുഗറിൽ നിന്നും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും പിന്നെ പ്രോട്ടീനിൽ നിന്നും പിന്നെ ഫാറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നിട്ടുണ്ടാവണം, നിർബന്ധമാണ്. സോ അതിൽ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ ഷുഗറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേറെ എന്തെങ്കിലും യുനോ ഇൻഗ്രീഡിയൻ്റ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നോ ആഡഡ് ഷുഗർ ആണെന്നുണ്ടെങ്കിൽ അത് ആ ലേബിളിൽ ക്ലെയിം ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ എന്നാലും നമ്മൾ സാമ്പിൾസ് ലിഫ്റ്റ് ചെയ്യും, ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഇറ്റ് വിൽ ഗോ ഇൻ ടു പീനൽ ആക്ഷൻ, അതല്ല എന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇസ് ഫൈൻ.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
2: എന്തോ മാഹിരാണ് സംസാരിക്കുന്നത്.
1: ആ സംസാരിച്ചോളൂ, മാഡത്തിനോട് സംസാരിച്ചോളൂ.
0: നമസ്കാരം സാർ, പറഞ്ഞോളൂ.
2: നമുക്ക് ഈ ചാക്കറിയിലുണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ?
0: എന്തെങ്കിലും മനസ്സിലായി സാർ, സാക്കറിൻ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇപ്പം സാക്കറിൻ കൂടാതെ തന്നെ വേറെ അസ്പാർട്ടെയും അങ്ങനത്തെ ഇപ്പം മങ്ക് ഫ്രൂട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം കുറച്ചും കൂടെ പണ്ട് സാക്കറിൻ മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ, ഇപ്പം കുറേ കൂടെ കാര്യങ്ങൾ വരുന്നുണ്ട്. സാക്കറിൻ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇത് കുട്ടികൾ, പ്രഗ്നൻറ് വുമൺ അങ്ങനത്തെ കാറ്റഗറിയുള്ള ഉള്ള പോപ്പുലേഷൻ കൺസ്യൂം ചെയ്യാതിരിക്കണം എന്നുള്ളൊരു റെഗുലേഷൻ ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പം ചില ഈ കാർബണേറ്റഡ് ബിവറേജസിൽ സാക്കറിൻ ആയിരിക്കും അത്, അല്ലെങ്കിൽ ഷുഗർ ബേസ്ഡ് ആൽക്കഹോൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, കാരണം അതിൻ്റെ കാലറി സീറോ കാലറി ആയതുകൊണ്ട്. പക്ഷേ ചില സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കുമ്പോൾ അത് കിഡ്നി പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കുന്ന പേഷ്യൻസിനെല്ലാം അത് സ്വീകരണീയമല്ല. അപ്പം നിങ്ങളുടെ ഡോക്ടറിനോട് നിർബന്ധമായും ചോദിക്കുക, കാരണം സാക്കറിൻ പോലത്തെ സാധനങ്ങൾ നമ്മൾ ഒരു പക്ഷേ ഡെയിലി ചെറിയ അളവിലായിരിക്കും ഉപയോഗിക്കുന്നത്, പക്ഷേ ഡെയിലി ഉപയോഗിക്കുമായിരിക്കും ചായയിലോ കാപ്പിയിലോ എന്നൊക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഡോക്ടറോട് ഒരു അഡ്വൈസ് ചോദിച്ചിട്ട് കൺസ്യൂം ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതുപോലത്തെ സീറോ കാലറി സ്വീറ്റ്നേഴ്സ് ഉപയോഗിച്ച് വരുന്ന കാർബണേറ്റഡ് ബിവറേജസ് ഉണ്ടല്ലോ, അതെല്ലാം തന്നെ അതിനകത്തൊരു ഡിക്ലറേഷൻ നൽകണമെന്ന് നിർബന്ധമുണ്ട്. അതായത് ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ കിഡ്സ് ബിലോ ദ ഏജ് ഓഫ് 5 years. അതുപോലെ തന്നെ ഫിനൈൽ കീറ്റോ ന്യൂറിറ്റിക്സ്, അതായത് കിഡ്നി അല്ലെങ്കിൽ ഡയാലിസിസ് പ്രോബ്ലം ഒക്കെ ഉള്ള പേഷ്യൻസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതല്ലാതെയും വേറെ കുറച്ച് സ്വീറ്റ്നേഴ്സും ഇപ്പം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, സീറോ കാലറി സ്വീറ്റ്നേഴ്സ് ഉണ്ട്. കുറച്ച് ആൾക്കാർ ഇപ്പം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ഓൾട്ടർനേറ്റീവ് സ്വീറ്റ്നർ മെത്തേഡായിട്ട് വേറെ സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിച്ച് വരുന്നുണ്ട്. ഒരു എക്സാമ്പിളാണ് മങ്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് സ്വീറ്റ്നർ. ഓക്കെ സർ.
1: മാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ടോൾ ഫ്രീ നമ്പറുണ്ട്, വിവിധ പോർട്ടലുകൾ വഴി പരാതികൾ നൽകാം. പരാതികൾ നൽകിയാൽ അത് എങ്ങനെയാണ് അതിൻ്റെ നിയമ നടപടിക്രമങ്ങൾ?
0: ഓക്കെ, ഞങ്ങൾക്ക് പരാതി നേരത്തെ പറഞ്ഞ പോലെ വിവിധ മാർഗേണ നമുക്ക് പരാതികൾ നൽകാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു QRT എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, ക്വിക്ക് റെസ്പോൺസ് ടീം. അപ്പം പരാതിയുടെ ഗ്രാവിറ്റി അനുസരിച്ച് എത്രയും പെട്ടെന്ന് നോക്കേണ്ട ഒരു പരാതി ആണെന്നുണ്ടെങ്കിൽ അത് വിത്തിൻ ഒരു ഏറ്റവും ഷോർട്ടസ്റ്റ് സ്പാൻ, ആസ് സൂൺ ആസ് പോസിബിൾ, ആ ടീം അവിടെ പോയി പരാതി പരിശോധിക്കുകയും വേണ്ടുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്തു വരുന്നുണ്ട്. അല്ലാത്ത ഇപ്പം ഗ്രാവിറ്റി കുറഞ്ഞ പരാതികൾ വരുമല്ലോ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഫുഡ് പോയ്സണിങ് പോലത്തെ പരാതികളാണെങ്കിൽ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകും. അപ്പം അങ്ങനത്തെ പരാതികളെ ആ രീതിയിലും, അല്ലാത്ത പരാതികൾ ഇപ്പോൾ സി കംപ്ലയിൻസ് അല്ലെങ്കിൽ ജനറൽ കംപ്ലയിൻസ്, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മളൊരു ഓവറോൾ ടൈം എടുത്ത് അതിന് വേണ്ടുന്ന ഒരു ഒരു അന്വേഷണം നടത്തി നമ്മൾ മറുപടി നൽകാറുണ്ട്. പിന്നെ സ്പെസിഫിക് ഏരിയയിൽ വരുന്ന പരാതികൾ, ഇപ്പം ചില നേരത്തെ പറഞ്ഞ പോലെ രാത്രികാല സ്ക്വാഡുകൾ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ബേസ്ഡ് സ്ക്വാഡുകൾ, ഇനി ഇപ്പോൾ വരാൻ പോകുന്നത്
1: എണ്ണയൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം.
0: തീർച്ചയായും തീർച്ചയായും അതിന് പീരിയോഡിക് ആയിട്ടുള്ള നമ്മൾ സ്ക്വാഡ്സ് നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പം ഇനി വരാൻ പോകുന്നത് മണ്ഡലകാലമാണ്, അപ്പം അവിടെ തീർത്ഥാടകർക്ക് വേണ്ടി നമ്മൾ നല്ല സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്, അത് ശബരിമലയ്ക്ക് പ്രസാദം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന റോ മെറ്റീരിയൽസ് ഉൾപ്പെടെ ആ സ്റ്റെപ്പ് മുതൽക്ക് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അതിൽ
1: ഇൻവോൾവ്ഡ്
0: ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ആണ്.
1: ഒരു ശ്രോതാവ് കൂടി. ഹലോ, ഹലോ,
3: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഗുഡ് മോർണിംഗ്, ഞാൻ ശ്രീദാസ് കെ, ആലപ്പുഴ.
1: സംസാരിച്ചോളൂ മാഡത്തോടെ.
0: നമസ്കാരം സാർ, പറഞ്ഞോളൂ.

0: മേഡം.
1: നമസ്കാരം സർ, പറഞ്ഞോളൂ.
0: ഗുഡ് മോർണിംഗ് മേഡം.
1: ഗുഡ് മോർണിംഗ്
0: മേഡം. നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രെഡൊക്കെ നമ്മൾ 10 ദിവസം കഴിയുമ്പോൾ തന്നെ അത് പൂപ്പലായി പോകുന്നുണ്ട്. അത് കടകളിൽ വെച്ച് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മിക്സറൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മിക്സറകത്തൊക്കെ ഭയങ്കര ഉപ്പാണ്. നമ്മളത് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അവരെടുക്കത്തുമില്ല. അപ്പൊ അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
1: സർ, ബ്രെഡിന്റെ കാര്യം പറയുമ്പോൾ ബ്രെഡ് എപ്പോഴും ആ ഡേറ്റ് നോക്കി തന്നെ വാങ്ങുക. ഇപ്പം കവറിലുണ്ടെങ്കിൽ തന്നെ കവറിനകത്ത് ചിലപ്പോൾ ഒരു മൈക്രോ പങ്ക്ചേഴ്സ് ഉണ്ടാവും, നമ്മുടെ കണ്ണിന് കാണുന്നില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ അതുവഴി ഈ ഫംഗസ് ബാധ കയറാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളുടെ ഈർപ്പമുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മളത് പൂപ്പൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാതിരിക്കുക, അതിനെ പരാതിപ്പെടുക, തിരിച്ചു നൽകുക. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പം നമ്മൾ ഒരു സ്ലൈസ് കഴിച്ചിട്ട് അതിനെ തുറന്ന് വെക്കുകയാണെങ്കിൽ അവിടെയും ആ പൂപ്പൽ ബാധ കയറാൻ സാധ്യതയുണ്ട്. സോ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഫ്രിഡ്ജിലേക്ക് ആക്കി വെക്കുക. പക്ഷേ എന്തായാലും നമ്മൾ മാക്സിമം ഒരു 3 to 4 days അപ്പുറം അത് ഉപയോഗിക്കാതിരിക്കുക. കഴിവതും എന്താ ബ്രെഡിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു അപ് ടു 7 days ആണ് പറയുന്നത്. അപ്പം അതിനുള്ളിൽ അപ്പം 6th day നമ്മൾ പോയി വാങ്ങിച്ചിട്ട് പിന്നെ 7th day നമ്മൾ ഉപയോഗിച്ചിട്ട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് തീരാറായി അതിൻ്റെ കാലാവധി. അതുപോലെ തന്നെ ഈ റെഡി ടു ഈറ്റ് ചപ്പാത്തി, പൂരി അങ്ങനത്തെ സാധനങ്ങളും കിട്ടുന്നുണ്ട്. ഇതിലെല്ലാം ആ ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ചെറിയ തോതിൽ ചെറിയ ബാച്ചസ് വാങ്ങിക്കുക, അപ്പം തന്നെ ഉപയോഗിച്ച് തീർക്കാൻ മാക്സിമം ശ്രമിക്കുക. കൂടുതൽ നമ്മൾ അതിനെ പാക്ക് വൺസ് പാക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ വൺ ഗോ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബ്രെഡിൻ്റെ കേസ് ഇപ്പം നമ്മൾ വാങ്ങുമ്പോൾ തന്നെ അത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ചെയ്യാൻ പറ്റും, പരാതിപ്പെടാനും പറ്റും. ഞങ്ങൾ വേണ്ടുന്ന നടപടി സ്വീകരിക്കുന്നതാണ്. അത് എനിക്ക് പറഞ്ഞ ഓരോരോ മനസ്സിലായി സാർ. ഇങ്ങനത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും പരാതിപ്പെടാവുന്നതാണ്. ഞാൻ നേരത്തെ ഒരു ടോൾ ഫ്രീ നമ്പർ പറഞ്ഞിരുന്നു. അപ്പം അതില് പറ്റുമെങ്കിൽ ഇതിന്റെ ഫോട്ടോ അല്ലെങ്കിൽ എടുത്താലും കുറച്ചും കൂടെ നമുക്ക് ഉപയോഗപ്രദമായിരിക്കും. അപ്പൊ ഏത് കമ്പനിയാണ്, അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് എവിടെയാണ്. ചിലപ്പം ഒരു പക്ഷെ കൊല്ലത്ത് വാങ്ങുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ആലപ്പുഴയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ വലുതോ ആയിരിക്കും. അപ്പോൾ മാനുഫാക്ചറിനെ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് സാമ്പിൾ ലിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് അതിനെ ചാനലൈസ് ചെയ്ത് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. സോ ഉപഭോക്താക്കൾ അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. നിർബന്ധം എന്നില്ല, പക്ഷേ ഒരു ബെറ്റർ പ്രാക്ടീസ് ആയിരിക്കും സർ.
2: അപ്പോൾ മാം, ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ ട്രേഡുകളും ഇതുമായി ഇതും ഇതല്ലാതെ ഇപ്പോൾ ഈറ്റ് റൈറ്റ് കേരള പോലുള്ള പദ്ധതികൾ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള നടപടിക്രമങ്ങൾ, പ്രവർത്തന രീതികൾ ഒന്ന് പറയാമോ?
1: ഓക്കെ, അഗെയിൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒതുങ്ങുന്ന ഒരു ഒരു കോൺസെപ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെയാണ് WHO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എല്ലാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നേരത്തെ വേൾഡ് ഫുഡ് ഡേ എന്ന് മാത്രം ഉണ്ടായിരുന്ന ഒരു ഡേയിനെ മാറ്റി വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. അത് കാരണം ഇഫ് ഇറ്റ് ഇസ് നോട്ട് സേഫ് ഇറ്റ് ഇസ് നോട്ട് ഫുഡ് എന്ന് പറഞ്ഞൊരു ടാഗ് ലൈനോടുകൂടി 7th June എന്ന് പറഞ്ഞ് 2018-19 മുതൽ ഒരു വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത്. സോ അതിൽ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫുഡ് സേഫ്റ്റിക്ക് എത്രത്തോളം നമ്മുടെ ഡെയിലി ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. സോ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്പെക്ഷൻസും റെയ്ഡിലും മാത്രം ഒതുങ്ങുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല. ആൻഡ് ഉപഭോക്താക്കൾ, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ്, ഈ ശൃംഖലയിലുള്ള എല്ലാവരും, റൈറ്റ് ഫ്രം ദ പ്രൊഡ്യൂസർ, കൺസ്യൂമർ, പിന്നെ ഹോൾസെയിലർ, ഡിസ്ട്രിബ്യൂട്ടർ, ട്രാൻസ്പോർട്ടർ, പാക്കർ, അങ്ങനെ പല ആൾക്കാരുടെയും ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ബോധവൽക്കരിപ്പിക്കൽ ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നത്. സോ ആസ് പാർട്ട് ഓഫ് FSSAI's ട്രേഡിംഗ് മോഡ്യൂൾ, പിന്നെ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് പല വിഭാഗങ്ങളുണ്ട്. മാനുഫാക്ചറേഴ്സ് ഉണ്ട്, അംഗൻവാടി വർക്കേഴ്സ് ഉണ്ട്, നമ്മുടെ ഗവൺമെൻറ് റൺ സിസ്റ്റത്തിലെ ബെനിഫിഷ്യറീസ് ഉണ്ട്. ഇവർക്കെല്ലാം തന്നെ പല തരത്തിൽ ട്രെയിനിങ്സ് ഞങ്ങൾ നൽകാറുണ്ട്. തേർഡ് പാർട്ടി ട്രെയിനിങ്സും ഞങ്ങളുടെ സ്വന്തം ട്രെയിനിങ്സും. അപ്പോൾ അതിനെ ഫോസ്റ്റാക്ക് എന്ന് പറയുന്നു, ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ ഒരു കാലയളവിൽ ഒരു ട്രെയിനർ വന്ന് ഇവരെ അംഗൻവാടി സെൻറ്ററിൽ പാലിക്കേണ്ട ഫുഡ് സേഫ്റ്റി പ്രാക്ടീസസ് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്കൂളിൽ മിഡ് ഡേ മീൽ നൽകുന്നു ഉച്ചയാണ്, അപ്പോൾ അവിടുത്തെ കിച്ചണിൽ എന്തൊക്കെയാണ് പ്രാക്ടീസസ് പാലിക്കേണ്ടത്, സ്റ്റോർ ഹൗസ് സ്റ്റോർ ഹൗസ് വെയർ ഹൗസ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്തൊക്കെ പ്രാക്ടീസസ് ആണ്. സോ

0: അങ്ങനെ ഒരു ട്രെയിനിങ് ഡിവിഷൻ നമുക്കുണ്ട്. ഇത് കൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഈറ്റ് റൈറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു പ്രൊജക്റ്റ് FSSAI അത് വിഭാവനം ചെയ്ത് എല്ലാ സംസ്ഥാനങ്ങളിലും അത് ആക്റ്റീവായിട്ട് നടന്നു വരുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, കേരളം ഹാസ് ബീൻ വൺ ഓഫ് ദ ടോപ്പ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ്. അപ്പോൾ നമുക്ക് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ സ്റ്റേറ്റ്സിനെ റാങ്ക് ചെയ്യുന്ന ഒരു ഒരു എക്സസൈസ് അവരെല്ലാ വർഷവും ചെയ്യാറുണ്ട്. അതിൽ എല്ലാ തവണയും ഓൾമോസ്റ്റ് കേരളം തന്നെയാണ് പട്ടികയിൽ ഒന്നാം നമ്പറായിട്ട് സ്ഥാനം നേടിയിട്ടുള്ള ഒരു സംസ്ഥാനം. അപ്പോൾ ഈറ്റ് റൈറ്റ് ക്യാമ്പസസ്, ഇതിൻ്റെ ഭാഗമായിട്ട് ഈറ്റ് റൈറ്റ് ക്യാമ്പസ്, ഈറ്റ് റൈറ്റ് സ്കൂൾ, ഈറ്റ് റൈറ്റ് സ്റ്റേഷൻസ്, റെയിൽവേ സ്റ്റേഷൻസ്, അങ്ങനെ പല പല ഇനീഷ്യേറ്റീവ്സ് നമുക്കുണ്ട്. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ക്യാൻറ്റീനോ അല്ലെങ്കിൽ കിച്ചൻ മിഡ് ഡേ മീൽ നൽകുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡ് ഹാൻഡ്ലേഴ്സിന് നമ്മൾ ആദ്യം ഒരു ട്രെയിനിങ് നൽകും. പിന്നെ അവിടുത്തെ ഒരു സംവിധാനം ആദ്യം ഒരു പ്രീ ഓഡിറ്റ് ഇൻസ്പെക്ഷൻ നടത്തും. അതിനുശേഷം ഈ കംപ്ലയൻസിൽ അവർക്ക് എത്രയാണ് സ്കോർ കിട്ടുന്നത് നോക്കിയിട്ട് എവിടെയൊക്കെയാണോ അവർ പാഴ്ച വരുന്നത് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തു, ഒരു ഹാൻഡ് ഹോൾഡിംഗ് മെത്തഡോളജി പോലെ അത് ചെയ്ത് പിന്നെ ഒരു പോസ്റ്റ് ഓഡിറ്റ്, ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞൊരു പോസ്റ്റ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് അവർക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു 2 years ആയിട്ട് വരും. ഇത് കൂടാണ്ട് ഹോട്ടൽ അല്ലെങ്കിൽ ഈറ്ററീസ് അങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് ഹൈജീൻ റേറ്റിംഗ് ഓഫ് ഫുഡ് ബിസിനസ് എന്ന് പറഞ്ഞ് അങ്ങനെ വേറെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. പിന്നെ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ മോഡേണൈസ്ഡ് ഫുഡ് സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, ട്രിവാൻഡ്രം, അങ്ങനത്തെ ശംഖുമുഖത്ത് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ മോഡേണൈസ്ഡ് ഫുഡ് സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരിക്കണം ഒരു ഐഡിയലായിട്ട് സ്ട്രീറ്റ് ഫുഡ് വെൻഡിങ് എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞു അത് തദ്ദേശ സ്വയം ഭരണ വകുപ്പും കൂടി
1: ചേർന്നാണ്
0: ചെയ്യുന്നത്, FSSAI സഹായത്തോടു കൂടി.
1: ഇനി ശ്രോതാക്കളായ ഇപ്പം കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള അവരാണല്ലോ ഇതിനകത്ത് ഏറ്റവും മേജർ പാർട്ട് അല്ലെങ്കിൽ ഏറ്റവും ലാർജർ പാർട്ട്. അവർക്കായിട്ട് മാമിനുള്ള ഒരു മെസ്സേജും കൂടെ നൽകിക്കൊണ്ട് എനിക്ക് തോന്നുന്നു സമയം ഏകദേശം.
0: തീർച്ചയായും. അപ്പോൾ നമ്മളും ഉപഭോക്താക്കൾ തന്നെയാണല്ലോ അല്ലേ, അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആസ് എ ഫുഡ് കൺസ്യൂമർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ നിർബന്ധമായി ലേബിൾ വായിക്കുന്നത് ഒരു ശീലമാക്കുക. ട്രൈ ടു മേക്ക് റീഡിങ് ലേബിൾസ് എ ഹാബിറ്റ്. അത് കുട്ടികളിൽ തന്നെ നമ്മൾ പഠിപ്പിക്കുക. ബ്രെഡ് ആണെങ്കിലും പാലാണെങ്കിലും എന്താണ് ഇപ്പം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വെറുതെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അങ്ങ് ബ്ലൈൻഡായിട്ട് കാര്യങ്ങൾ എടുത്തിടാതെ മേക്ക് റീഡിങ് ലേബിൾസ് എ ഹാബിറ്റ്. പിന്നെ എന്തെങ്കിലും ഒരു അസാധാരണത്വം തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഭക്ഷണം കഴിക്കാതിരിക്കുക. ആൻഡ് ഒരു ഒരു ഹൈജീൻ കൾച്ചർ നമ്മളിൽ ഉണ്ടാവുക. നമ്മൾ പുറത്തു പോയി കഴിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഒരു പോപ്പുലേഷനാണ്. അപ്പം ആ സ്ഥലം അല്ലെങ്കിൽ അന്തരീക്ഷം പൊതുവായി ഒരു ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അവിടെ വേസ്റ്റ് കറക്റ്റായിട്ട് നീക്കം ചെയ്യുന്നുണ്ടോ, കവേർഡ് ആണോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇഫ് ഇറ്റ് ഇസ് ഇപ്പം അവിടെ ഈച്ചശല്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തുറന്നിരിക്കുന്ന തുറസായ സ്ഥലങ്ങളിൽ വേറെ മാലിന്യങ്ങളുണ്ടോ, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് അവെയറായിരിക്കുക. ലേൺ വോട്ട് ടു യുനോ ചൂസ്, അത് ചെയ്യുക. ഫുഡ് സ്റ്റോർ ചെയ്യുന്ന വിധം നമ്മൾ പഠിക്കുക. റെസ്പോൺസിബിളായിട്ട് ആവശ്യത്തിന് മാത്രം അത് ഉപയോഗിക്കുക. വേസ്റ്റേജ് ഒഴിവാക്കുക. മേക്ക് റീഡിംഗ് ഫുഡ് ലേബിൾസ് ഒരു ശീലമാക്കുക. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
1: അപ്പോൾ ഇതെല്ലാം കേട്ട ശ്രോതാക്കൾക്ക് അവർ ആ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഈ പരിപാടിയിലൂടെ സമ്പൂർണ്ണമായി ലഭിച്ചെന്ന് കരുതുന്നു. നമുക്കറിയാം സുരക്ഷിതമായ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഏതൊരു പൗരൻ്റെയും അവകാശമാണ്. എന്നാൽ അതിനായിട്ട് മാം ഇപ്പോൾ പറഞ്ഞതുപോലെ ബോധവൽക്കരണവും അതുപോലെ തന്നെ ജാഗ്രതയുമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ മായത്തെക്കുറിച്ചും നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും വളരെ വ്യക്തവും ലളിതവുമായിട്ട് മറുപടി നൽകിയ തിരുവനന്തപുരം ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ ശ്രീമതി രശ്മി രാജന് ഞങ്ങളുടെ ആകാശവാണിയുടെ പ്രത്യേക നന്ദി. ഒപ്പം നമ്മളോടൊപ്പം സംബന്ധിച്ച എല്ലാ ശ്രോതാക്കളോടും ഭക്ഷണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളോ ശുചിത്വമില്ലായ്മയോ ശ്രദ്ധിക്കപ്പെട്ടാൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ മാം പറഞ്ഞതുപോലെ നിങ്ങൾ വിവരം അറിയിക്കാൻ മടിക്കരുത്. അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബുദ്ധിപൂർവമായി തിരഞ്ഞെടുക്കാം, ആരോഗ്യത്തോടെ ജീവിക്കാം. ഹലോ ആകാശവാണി സമാപിക്കുന്നു.
2: സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുകയായിരുന്നു ഇതുവരെ. രശ്മി രാജനോട് സംസാരിച്ചത് റൂബി ബാബു. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ, അനിൽ മാത്യു. സ്റ്റുഡിയോയിൽ ഒപ്പം അനില ബിൻ ജമാൽ, TS പ്രീത. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ആകാശവാണി സമയം 12 മണി.
1: കേരള ഹിന്ദി പ്രചാരസഭ ഹയർ സെക്കൻഡറി വരെയുള്ള ഹിന്ദി അധ്യാപക യോഗ്യതയായി കേരള സർക്കാരും PSC യും അംഗീകരിച്ച ആചാര്യ BEd കോഴ്സ് നടത്തിവരുന്നു. കേന്ദ്ര സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവയിലെ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഹിന്ദി ഓഫീസർ തസ്തികകളിലേക്ക് യോഗ്യതയായി അംഗീകരിച്ചിട്ടുള്ള PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് കറസ്പോണ്ടൻസ് കോഴ്സും സഫയുടെ കീഴിൽ ലഭ്യമാണ്. ഇതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സുഗമ ഹിന്ദി പരീക്ഷകളും കേരള ഹിന്ദി പ്രചാരസഭ സംഘടിപ്പിച്ചു പോരുന്നു.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ പാടിയത്. കൃതി ശ്രീ ദീക്ഷിതർ. സംഗീതം വി ദക്ഷിണാമൂർത്തി. ചിത്രം ഗാനം.

0: ഇന്ന് സെപ്റ്റംബർ 14 രാഷ്ട്രീയ ഹിന്ദി ദിവസ്. ആശംസകളോടെ കേരള ഹിന്ദി പ്രചാര സഭ.
1: ഇനി ഗിരീഷ് പുത്തഞ്ചയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം പട്ടാളം.

0: ஆபரணம் சுவாமிக்கு, இரு அமரேற்கும் சுவாமிக்கு.
1: ഇനി ഹരിചരൺ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം കളിമണ്ണ്. ഈ ഗാനത്തിന്റെ സംഗീതം നൽകിയത് M. ജയചന്ദ്രൻ.

0: ചലച്ചിത്രഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ചലച്ചിത്രഗാനങ്ങൾ ഇനി ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസലാപത്തിൽ കേൾക്കാം.
1: ഹിന്ദി ദിവസിനോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള ഹിന്ദി പ്രചാര സഭ.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഹിന്ദി പ്രചാര സഭ ഹിന്ദി പ്രഥമ മുതൽ സാഹിത്യാചാര്യ വരെയുള്ള വിവിധ ക്ലാസുകൾ നടത്തിവരുന്നു. ബിഎഡിന് തുല്യമായ ആചാര്യ കോഴ്സ്, പിജി ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ കോഴ്സ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, വേർഡ് പ്രോസസിംഗ് തുടങ്ങിയ കോഴ്സുകളും സഭയ്ക്ക് കീഴിൽ ലഭ്യമാണ്. കൂടാതെ ചിറയിൻ കീഴിൽ CBSE സിലബസിൽ പ്രവർത്തിക്കുന്ന ശ്രീചിത്ത പബ്ലിക് സ്കൂൾ നടത്തുന്നു. സെറ്റ് നെറ്റ്, സ്പോക്കൺ ഹിന്ദി, JLT, HST, HSST തുടങ്ങിയ PSC കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നതും കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രവർത്തനങ്ങളിൽപ്പെടുന്നു.

ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. പദ്ധതി വഴി ലഭിക്കുന്ന ആനുകൂല്യം 3 ഘട്ടങ്ങളിലായി അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടെത്തുന്നതാണ്. ഗർഭകാല പരിശോധനകൾ, ആദ്യത്തെ വാക്സിനേഷൻ, പ്രസവം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് തുക അനുവദിക്കുന്നത്. ഈ ആനുകൂല്യം അമ്മയുടെയും കുഞ്ഞിന്റെയും പോഷകാഹാര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് ആരോഗ്യം ഉറപ്പാക്കുക.

ആകാശവാണി ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ശ്രീകുട്ടി പ്രശാന്ത് പാടിയത്, ഈ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് മധു അഞ്ചൽ. ആദ്യം മലരിന്റെ ഉള്ളിലെ മകരന്തമുണ്ടോ, രചന കെ വി വസന്തകുമാർ.

0: ശ്രീകുട്ടി പ്രശാന്ത് പാടിയ ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ഈ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് മധു അഞ്ചൽ. ഇനി കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എൻ ടി പി സിയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്ന്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. യു എസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടു ദിവസം നീണ്ടുനിന്ന ഉച്ചകോടിയിലെ പ്രധാന നിമിഷങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ, അബുദാബി കിരീടാവകാശി മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇന്നലെ വൈകിട്ട് കോഴിക്കോട്ടെത്തിയ അദ്ദേഹം മർക്കസിലും മടവൂർ മഖാമിലും സന്ദർശനം നടത്തിയിരുന്നു. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യുന്നതിന് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. തിരുവനന്തപുരത്ത് വൈകുന്നേരം 3 മണിക്കാണ് യോഗം. ബോണസ് സംബന്ധിച്ച് ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം ചേരുന്നത്. ജീവനക്കാർ, കരാർ കമ്പനി, തൊഴിലാളി യൂണിയൻ തുടങ്ങിയവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. വിവിധ തൊഴിലാളി സംഘടനകളുമായും ഈ മാസം 9 ലേബർ കമ്മീഷണർ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ എൻ ടി പി സിയുമായി ചർച്ച നടത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ആര്യാടൻ മുഹമ്മദിന്റെ റദ്ദാക്കപ്പെട്ട വൈദ്യുതി കരാർ പുനഃസ്ഥാപിക്കാനുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: എത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ വേണ്ടിയാണ് എപ്പോഴും പരിശ്രമിക്കുന്നത്, ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ ടി പി സി ആയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. റദ്ദാക്കപ്പെട്ട 4/29 വൈദ്യുതി കിട്ടുന്ന ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിയ കരാറ് പ്രസ്താവിക്കാനുള്ള നിയമ നടപടികളുമായിട്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാലോ, 4/29 കിട്ടുമായിരുന്നത് 30 രൂപയ്ക്ക് മേടിക്കുമ്പോൾ അതിൻ്റെ അധിക ബാധ്യതയുണ്ട്. അതിനാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി എല്ലാവരും പങ്കെടുത്ത യോഗം തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. അത് അത്യാവശ്യമായതുകൊണ്ടാണ്.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. ഈ മാസം 28 വോട്ടെടുപ്പ് നടക്കും. 29 ഫലപ്രഖ്യാപനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6th അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ നിർവഹിക്കും. 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അദ്ദേഹം ചടങ്ങിൽ സമ്മാനിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി ഹിന്ദി പ്രചാര സഭ മികച്ച പ്രവർത്തനമാണ് സംസ്ഥാനത്ത് നടത്തുന്നത്. ഹിന്ദി ദിവസിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രിൻസിപ്പലും കേരള ഹിന്ദി പ്രചാരക സഭയുടെ കേരള ജ്യോതി മാസിക എഡിറ്ററുമായ എം എസ് വിനയചന്ദ്രൻ ആകാശവാണി വാർത്തകളോട്.
3: സമ്പർക്ക ഭാഷ എന്ന നിലയിൽ, ലിങ്ക് ലാംഗ്വേജ് എന്ന നിലയിൽ ഭാരതത്തിന് അകത്തും ലോകരാജ്യങ്ങളിലും ഹിന്ദിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ഹിന്ദി പഠനത്തിന്റെ സാധ്യതകളെ വിപുലപ്പെടുത്തുന്നു. ഹിന്ദി ദ്വൈവാരാഘോഷങ്ങളുടെ ഭാഗമായി കവിസമ്മേളനം, രാജഭാഷ

0: സെമിനാറുകൾ, പ്രദർശനങ്ങൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഉപന്യാസരചന, പ്രസംഗ മത്സരം, ഹിന്ദി സിനിമ ഗാനാലാപന മത്സരം തുടങ്ങിയവ സംഘടിപ്പിച്ചിരിക്കുന്നു.
1: ഹിന്ദി ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിപുലമായ പരിപാടികൾ നടക്കും. വൈകുന്നേരം 4 നടക്കുന്ന ദിനാചരണ പരിപാടി ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ ഭരണസമിതി മെമ്പർ ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്യും. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുംബൈ ബോറിവലി മജിസ്ട്രേറ്റ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച പാലാ എംഎൽഎ മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. ഇത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാണി സി കാപ്പനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. മാണി സി കാപ്പനെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ദിവസങ്ങൾ നീളുന്ന ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. സംസ്ഥാനത്തെ ഗണപതി ക്ഷേത്രങ്ങളിൽ വിനായക ചതുർത്ഥി പൂജകളിൽ പങ്കെടുക്കാൻ വൻ ഭക്തജനത്തിരക്ക്. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തുനിന്നും ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
3: തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, പാളയം ഗണപതി ക്ഷേത്രം ഉൾപ്പെടെ നഗര ഗ്രാമീണ പ്രദേശങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ തന്നെ പ്രത്യേക പൂജകൾ നടക്കുകയാണ്. വിശേഷാൽ ഗണപതി ഹോമം, അഷ്ടദ്രവ്യ ഹോമം തുടങ്ങിയവയാണ് പ്രധാന ചടങ്ങുകൾ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജകൾക്കും ആരാധനകൾക്കും ശേഷം ഈ മാസം 16 ശംഖുമുഖം ആറാട്ടുകടവിൽ വിഗ്രഹ നിമജ്ജനവും നടക്കും.
1: US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വെരേവ് സ്വന്തമാക്കി. ന്യൂയോർക്കിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 6-3, 7-6, 5-7, 6-2 പരാജയപ്പെടുത്തിയാണ് കിരീടനേട്ടം. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 113,000 രൂപയും ഗ്രാമിന് 14,125 രൂപയുമാണ് ഇന്നത്തെ വില. അന്തരിച്ച മുതിർന്ന CPIM നേതാവ് ബേബി ജോണിന്റെ സംസ്കാരം ഇന്ന് നടക്കും. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉൾപ്പെടെയുള്ളവർ അന്ത്യോപചാരമർപ്പിച്ചു. വയനാട് ബത്തേരി പോലീസ് സ്റ്റേഷനിലെ ഹാൻസ് മോഷണ കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗ്രേഡ് സബിത് ആണ് പ്രതി. തൊണ്ടി മുതലായി സൂക്ഷിച്ച 7 ചാക്ക് ഹാൻസ് ആണ് ഇയാൾ മോഷ്ടിച്ചത്. മോഷണശേഷം 22 ഓഗസ്റ്റ് മുതൽ അവധിയിൽ പ്രവേശിച്ച ഇയാൾ വിവരം പുറത്തറിഞ്ഞതു മുതൽ ഒളിവിലാണെന്നും പോലീസ് അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആധാർ എടുക്കുന്നതിനും വിവരങ്ങൾ പുതുക്കുന്നതിനുമായുള്ള തിരക്ക് പരിഹരിക്കാനും പരാതി പരിഹാരം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നേരിട്ട് ലഭ്യമാക്കാനും ആധാർ സേവാ കേന്ദ്രത്തിലൂടെ സാധിക്കും. രാജ്യവ്യാപകമായി സേവാ സങ്കൽപ് അഭിയാൻ പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവന സ്മരണയിലും 2047 ജനപങ്കാളിത്തത്തിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനുമായാണ് 17 ഒക്ടോബർ വരെ നീളുന്ന പ്രചാരണ പരിപാടിക്ക് തുടക്കമിട്ടത്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലും ബൂത്ത് തലങ്ങളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. മെക്സിക്കോയിൽ നടന്ന ലോകകപ്പ് അമ്പെയ്ത്തിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവര. ഫൈനലിൽ ജപ്പാന്റെ നഗാനിഷി ജുനിയയെ 6-5 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് കിരീടനേട്ടം. ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ റീകർവ് ആർച്ചറായി ധീരജ് ബൊമ്മദേവര മാറി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് 8-ാം തവണയും ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. കിരീട ജേതാക്കളായ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. കൊല്ലം ജില്ലയിൽ നടന്ന സംസ്ഥാന ജൂനിയർ ഫാസ്റ്റ് 5 നെറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളവും ജേതാക്കളായി. ജൂനിയർ മിക്സഡ് നെറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിലും എറണാകുളം കിരീടം നേടി. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ചു.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPCയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്ന്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി. പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കൊതുക് ജന്യ രോഗങ്ങളെ തടയാനാകുമോ? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനുപമ വിജി സംസാരിക്കുന്നു.
1: കൊതുകുകൾ മൂലം മനുഷ്യരിലേക്ക് നിരവധി രോഗങ്ങൾ പകരുന്നുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടതാണ് ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, ജപ്പാൻ ജ്വരം, മലേറിയ, വെസ്റ്റ് നൈൽ ഫീവർ, സിക്ക തുടങ്ങിയവ. ഈ രോഗങ്ങൾ കാരണമാകുന്ന രോഗാണുക്കളിലും കൊതുകുകളിലും രോഗലക്ഷണങ്ങളിലും ചികിത്സയിലും വ്യത്യാസമുണ്ടെങ്കിലും ഇവയെല്ലാം നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം കൊതുകുകടി ഒഴിവാക്കുകയും കൊതുകിന്റെ പ്രജനന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ്. ആദ്യമായി ഡെങ്കിപ്പനി എങ്ങനെ ഉണ്ടാകുന്നു, ലക്ഷണങ്ങൾ എന്തെല്ലാം, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെല്ലാം പറ്റി സംസാരിക്കാം. എന്താണ് ഡെങ്കിപ്പനി? ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. പ്രധാനമായും എയ്ഡിസ് ഈജിപ്റ്റി, എയ്ഡിസ് ആൽബോപ്റ്റിക്കസ് എന്നീ കൊതുകുകളാണ് രോഗം പരത്തുന്നത്. ഡെങ്കി വൈറസ് പ്രധാനമായും 4 സെറോടൈപ്പുകളുണ്ട്. ഡെൻ V1, ഡെൻ V2, ഡെൻ V3, ഡെൻ V4. ഒരിക്കൽ ഒരു സെറോടൈപ്പ് ബാധിച്ചാൽ അതിനെതിരെ ദീർഘകാല പ്രതിരോധ ശേഷി ലഭിക്കും. എന്നാൽ മറ്റു സെറോടൈപ്പുകൾ പിന്നീട് ബാധിക്കാം. രണ്ടാമത്തെ അണുബാധയിൽ ഗുരുതര ഡെങ്കിപ്പനിയുടെ സാധ്യത കൂടുതലാണ്. നിലവിലെ സാഹചര്യത്തിൽ ഡെങ്കിപ്പനി വർദ്ധിക്കാൻ എന്തൊക്കെ ഘടകങ്ങളുണ്ടെന്ന് നോക്കാം. നഗരവൽക്കരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വീടുകളിൽ വെള്ളം സംഭരിക്കൽ, തുറന്ന ജലസംഭരണികൾ, മാലിന്യങ്ങൾ, മഴവെള്ളം കെട്ടിക്കിടക്കൽ, ഇത് പ്രധാനമായും നിലവിലെ കാലാവസ്ഥയിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴ ഒരു പ്രധാന കാരണമാണ് ഡെങ്കിപ്പനി പൊട്ടിപ്പുറപ്പെടാനായിട്ട്. ഇനി ഡെങ്കിപ്പനി പരത്തുന്ന എയ്ഡിസ് ഈജിപ്റ്റിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഹൈലി ഡൊമസ്റ്റിക്കേറ്റഡ്, അതായത് നമ്മുടെ വീടിന് ചുറ്റുമായി കാണുന്ന ഒരു കൊതുകാണ്. കൂടാതെ സ്ട്രോങ്ലി ആന്ത്രോഫിലിക് എന്ന് പറയും, അതായത് മനുഷ്യരെ കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഒരു കൊതുകാണ് ഈ എയ്ഡിസ് ഈജിപ്റ്റി. മറ്റൊരു പ്രത്യേകത, ഇത് നെർവസ് ഫീഡർ, അതായത് ഒരു ബ്ലഡ് മീൽ പൂർത്തിയാക്കണമെങ്കിൽ ഇതിന് ഒന്നിലധികം മനുഷ്യരെ കടിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അത് കാരണമാണ് നമുക്ക് ഡെങ്കി പനി ഉണ്ടാകുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കൂടുതലായിട്ട് കേസുകൾ ഉണ്ടാകുന്നത്. ഇനിയും ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പനിയാണ്. പനിയോടൊപ്പം തന്നെ ശക്തമായ തലവേദന, കണ്ണിന് പിന്നിൽ വേദന, പേശി വേദന, സന്ധി വേദന, ശരീരവേദന, കൂടാതെ 80% ആളുകളിൽ ത്വക്കിൽ റാഷസ് ഉണ്ടാകാറുണ്ട്. പിന്നെ അമിതമായ ക്ഷീണം തുടങ്ങിയവയും ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളായി കാണാം. പനി കുറയുന്ന സമയത്താണ് ഡെങ്കിപ്പനിക്ക് അപകട സൂചനകൾ ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് അപകട സൂചനകൾ എന്ന് നോക്കാം. ശക്തമായ വയറുവേദന, തുടർച്ചയായ ഛർദി, ശ്വാസമുട്ടൽ, അമിതമായ ക്ഷീണം, മയക്കം, മൂക്കിൽ നിന്നോ മോണയിൽ നിന്നോ രക്തസ്രാവം, വയറ് വീർത്ത് വരിക, ശ്വാസകോശത്തിന് ചുറ്റും ദ്രാവകം കിട്ടുന്നത് മൂലം ശ്വാസതടസ്സം, രക്തത്തിൽ ഹിമോക്രിറ്റോക്രിറ്റ് വർദ്ധിക്കുന്നു, രക്തസമ്മർദ്ദം കുറയുന്നത് മൂലം തലകർക്കം, ഇവയെല്ലാം സങ്കീർണതകളാണ്. ഇങ്ങനെ പനി കുറഞ്ഞ അവസ്ഥയിൽ ഏതെങ്കിലും മുൻ പറഞ്ഞ രോഗലക്ഷണമുണ്ടെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ അത്യാവശ്യമായും ചികിത്സ തേടേണ്ടതാണ്. ഇനി ഡെങ്കിപ്പനി നമുക്ക് എങ്ങനെ രോഗനിർണയം നടത്താമെന്ന് നോക്കാം. രോഗം തുടങ്ങിയിട്ട് എത്ര ദിവസം കഴിഞ്ഞു എന്നനുസരിച്ചാണ് പരിശോധന തിരഞ്ഞെടുക്കുന്നത്. ആദ്യത്തെ 5 ദിവസം NS1 ആന്റിജൻ ടെസ്റ്റ് ആണ് നമ്മൾ സാധാരണയായി നടത്തുന്നത്. NS1 നെഗറ്റീവ് ആണെങ്കിലും രോഗസാധ്യത കൂടുതലാണെങ്കിൽ സൗകര്യമുള്ളയിടത്ത് RT-PCR പരിശോധന ചെയ്യാവുന്നതാണ്. 5 ദിവസത്തിന് ശേഷം നമുക്ക് ഡെങ്കി IgM ELISA എന്ന ടെസ്റ്റ് നടത്താവുന്നതാണ്. ഇനി നമുക്ക് ഡെങ്കിപ്പനിയുടെ ചികിത്സയെ പറ്റി നോക്കാം. ഇതൊരു വൈറൽ പനിയാണ്. ഇതിന് പ്രത്യേകമായി വൈറസിനെ നശിപ്പിക്കുന്ന ചികിത്സാ രീതി നിലവിൽ ഇല്ല. സപ്പോർട്ട് ട്രീറ്റ്മെന്റ് മാത്രമാണ് നിലവിൽ നമ്മൾ നൽകി വരുന്നത്. പനിയുള്ളപ്പോൾ ധാരാളം വെള്ളം നൽകുക, ORS പോലെയുള്ള പാനീയങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഏറ്റവും അത്യാവശ്യമായി ശ്രദ്ധിക്കേണ്ടത് രോഗി ആവശ്യത്തിന് വിശ്രമം എടുക്കുക എന്നുള്ളതാണ്. പനിക്കായി നമുക്ക് സാധാരണയായി പാരസെറ്റമോൾ ഉപയോഗിക്കാവുന്നതാണ്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷണത്തിലും വേണം മരുന്ന് കഴിക്കാനായിട്ട്. ആസ്പിറിൻ, ഇബുപ്രോഫൻ, മറ്റ് NSAIDs പോലുള്ള മരുന്നുകൾ ഡെങ്കി പേഷ്യൻസ് ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇത് രക്തസ്രാവത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനി ഡെങ്കിപ്പനിയുടെ പ്രതിരോധത്തെ പറ്റി നമുക്ക് നോക്കാം. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ഇതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ

ശ്രദ്ധിക്കേണ്ട പ്രതിരോധം. എവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നു അവിടെയെല്ലാം കൊതുക് മുട്ടയിട്ട് പെരുകാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ വീട്ടിലും പരിസരത്തും പ്രത്യേകമായി നമ്മളിത് നിരീക്ഷിക്കേണ്ടതാണ്. പൂച്ചട്ടികൾ, ബക്കറ്റുകൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കുപ്പികൾ, കുപ്പിയുടെ അടപ്പുകൾ, ടയറുകൾ, ചിരട്ട, ടിന്നുകൾ, ഇത് കൂടാതെ നമ്മുടെ മേൽക്കൂരയോട് ചേർന്നുള്ള പാത്തികളിൽ വാട്ടർ ലോഗിങ് അല്ലെങ്കിൽ കരിയിലകളും മറ്റും വീണിട്ട് വെള്ളം പോകാതെ നിൽക്കുകയും അവിടെ കൊതുക് പെറ്റു വരാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ വാട്ടർ ടാങ്കുകൾ, അതും മുടി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കൂടാതെ വ്യക്തിഗത സംരക്ഷണം എന്ന നിലയിൽ കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടാവുന്നതാണ്. ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനൽ വാതിലുകൾ എന്നിവയ്ക്ക് നമുക്ക് സ്ക്രീൻ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ആവശ്യമായടത്ത് കൊതുകുവല ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഡെങ്കി വന്ന ഒരു രോഗിയാണെങ്കിൽ കൊതുകുവലയ്ക്കുള്ളിൽ തന്നെ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കാനായിട്ട്. അടുത്തതായി നമുക്ക് ചിക്കുൻഗുനിയെ പറ്റി സംസാരിക്കാം. ചിക്കുൻഗുനിയയും ഡെങ്കു പോലെ തന്നെ ഒരു വൈറസ് രോഗമാണ്. ഇത് പ്രധാനമായും പരത്തുന്നത് എയ്ഡിസ് ഈജിപ്റ്റൈ, എയ്ഡിസ് ആൽബപ്റ്റിക്കസ് തുടങ്ങിയ കൊതുകുകളാണ്. ഇതിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം പനിയും ശക്തമായ സന്ധിവേദനയുമാണ്. ഇത് കൂടാതെ സന്ധികളിൽ വീക്കം, നീർക്കെട്ട് തുടങ്ങിയവയും കാണുന്നുണ്ട്. സന്ധിവേദന ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ നീണ്ടു നിൽക്കാം. ഇത് രോഗിയുടെ ദൈനംദിന ജീവിതത്തെയും ജോലിയെയും ഒക്കെ ബാധിക്കാം. ഇത് കൂടാതെ തന്നെ രോഗിക്ക് ത്വക്കിൽ തിണർപ്പ്, ചുവന്ന പാടുകൾ തുടങ്ങിയവയും കണ്ടുവരുന്നു. ചിക്കുൻഗുനിയ സാധാരണയായി രോഗലക്ഷണങ്ങൾ വെച്ചാണ് രോഗനിർണയം നടത്തുന്നത്. ഇത് കൂടാതെ RT-PCR, IgM ആന്റിബോഡി ടെസ്റ്റുകളും നിലവിൽ ലഭ്യമാണ്. ഇതിനും പ്രത്യേകമായിട്ടൊരു ആന്റിവൈറൽ ചികിത്സയില്ല. രോഗിക്ക് വിശ്രമമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ധാരാളം വെള്ളം കുടിക്കുക. സന്ധിവേദനയ്ക്കും തുടർ ചികിത്സയ്ക്കും ഡോക്ടറെ സമീപിക്കാവുന്നതാണ്. ചിക്കുൻഗുനിയ പ്രതിരോധം ഡെങ്കിപ്പനിയുടേതിന് സമാനമാണ്. മലേറിയയാണ് മറ്റൊരു കൊതുകുജന്യ രോഗം. പ്ലാസ്മോഡിയം എന്ന പരാദജീവി മൂലമുണ്ടാകുന്ന രോഗമാണ് മലേറിയ. രോഗം പ്രധാനമായും രോഗബാധിതമായ പെൺ അനോഫിലസ് കൊതുകിന്റെ കടിയിലൂടെയാണ് പകരുന്നത്. പരാദം പ്രധാനമായും പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഒവെയിൽ, പ്ലാസ്മോഡിയം നോവൽസി തുടങ്ങിയവയാണ്. എന്നാൽ ഇന്ത്യയിൽ പ്രധാനമായി കാണപ്പെടുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം വൈവാക്സ് തുടങ്ങിയ വകഭേദങ്ങളാണ്. പനി, വിറയൽ, കുളിര്, തലവേദന, ശരീരവേദന, ക്ഷീണം, ഓക്കാനം, ഛർദി എന്നിവയാണ് പ്രധാനമായും ലക്ഷണങ്ങൾ. ഇത് കൃത്യമായ ഇടവേളയിലാണ് സാധാരണയായി കണ്ടുവരുന്നതെങ്കിലും എല്ലായ്പ്പോഴും ഈ ഇടവേളകൾ ഉണ്ടാകണമെന്നില്ല. ബോധാവസ്ഥയിലുള്ള മാറ്റം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുക, ശ്വാസതടസ്സം, വൃക്കകളുടെ പ്രവർത്തന തകരാറ്, മഞ്ഞപ്പിത്തം, മൂത്രത്തിന്റെ നിറം കറുപ്പാവുക, രക്തസ്രാവം തുടങ്ങിയവയെല്ലാം ഗുരുതര മലേറിയയുടെ ലക്ഷണങ്ങളാണ്. ഇനി മലേറിയ രോഗനിർണയം എങ്ങനെ നടത്താമെന്ന് നോക്കാം. പെരിഫറൽ ബ്ലഡ് സ്മിയർ, അതായത് നമ്മൾ രണ്ട് തരത്തിലുള്ള പെരിഫറൽ ബ്ലഡ് സ്മിയർ എടുക്കുന്നുണ്ട്. ഒന്ന് തിക് സ്മിയർ, രക്തത്തിലെ മലേറിയ പരാദജീവിയെ കണ്ടെത്താൻ തിക് സ്മിയർ ഉപയോഗിക്കുന്നു. ഏത് സ്പീഷീസ് ആണെന്ന് തിരിച്ചറിയാനായി തിൻ സ്മിയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ മലേറിയ ആന്റിജൻ കണ്ടെത്താനായിട്ട് റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അവൈലബിൾ ആണ്. ഇനി മലേറിയ ചികിത്സയെ പറ്റി സംസാരിക്കാം. ഏത് പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ്, രോഗം ഗുരുതരമാണോ, രോഗി താമസിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്ത പ്രദേശം, മരുന്നിനോടുള്ള പ്രതിരോധം, പ്രായം, ഗർഭാവസ്ഥ, മറ്റു രോഗങ്ങൾ എന്നിവയെ ആശ്രയിച്ചാണ് ചികിത്സ നിശ്ചയിക്കുന്നത്. ചികിത്സ ഫാൽസിപാരം മലേറിയയ്ക്കാണെങ്കിൽ സാധാരണയായി ആർട്ടിമെസിനിൻ ബേസ്ഡ് കോമ്പിനേഷൻ തെറാപ്പിയാണ് ഉപയോഗിക്കുന്നത്. വയോവാക്സിനാണെങ്കിൽ നമ്മൾ കരളിൽ ഡോമൻ്റായി കഴിയുന്ന പാരസൈറ്റ് ഫോംസ് ഇല്ലാതാക്കാൻ റാഡിക്കൽ ക്യുർ ആവശ്യമായി വന്നേക്കാം. മലേറിയ പ്രതിരോധത്തെ പറ്റി സംസാരിക്കാം. കൊതുകുവല ഉപയോഗിക്കുക, പ്രത്യേകിച്ച് രാത്രിയിൽ കൊതുകടി ഒഴിവാക്കുക. കൊതുക് നിവാരണ ലേപനങ്ങൾ ഉപയോഗിക്കുക. ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. കൊതുകിന്റെ പ്രജനന കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുക. രോഗബാധിതരെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നത് മലേറിയ ചികിത്സയിൽ ഏറ്റവും പ്രധാനമാണ്. ഇത് കൂടാതെ കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു കൊതുകുജന്യ രോഗമാണ് വെസ്റ്റ്നൈൽ പനി അഥവാ വെസ്റ്റ്നൈൽ ഫീവർ. പ്രധാനമായും ക്യൂലെക്സ് കൊതുകുകൾ വഴിയാണ് വെസ്റ്റ്നൈൽ ഫീവർ പകരുന്നത്. പക്ഷികളാണ് വൈറസിന്റെ പ്രധാന പ്രകൃതിദത്ത ഉറവിടം. ഇതിന്റെ ഇൻകുബേഷൻ പീരീഡ് ഏകദേശം 2 മുതൽ 14 ദിവസം വരെയാണ്. എന്നാൽ ചിലർക്ക് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല. ചിലരിൽ പനി, തലവേദന, ശരീരവേദന, ക്ഷീണം, ഛർദി തുടങ്ങിയവ കാണപ്പെടുന്നു. വളരെ കുറച്ച് ആളുകളിൽ എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് പോലുള്ള ഗുരുതരമായ ന്യൂറോളജിക്കൽ ഡിസീസായിട്ടും കണ്ടുവരുന്നു. രോഗനിർണയം പ്രധാനമായും രക്തത്തിലെ IgM ആന്റിബോഡി നിർണയിച്ചാണ് നടത്തുന്നത്. ആവശ്യമായ സാഹചര്യത്തിൽ CSF പരിശോധനയും ലഭ്യമാണ്. അടുത്തതായി സംസാരിക്കാൻ പോകുന്നത് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അഥവാ ജപ്പാൻ ജ്വരം എന്ന രോഗത്തെക്കുറിച്ചാണ്. ഇതും കൊതുകുകൾ വഴി പകരുന്ന ഒരു രോഗമാണ്. ക്യൂലക്സ് കൊതുകുകളാണ് പ്രധാനമായും ഈ രോഗം പരത്തുന്നത്. പന്നികളും ജലപക്ഷികളും രോഗചക്രത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് സാധാരണയായി 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നത്. പ്രധാന ലക്ഷണങ്ങൾ ആദ്യഘട്ടത്തിൽ പനി, തലവേദന, ഛർദി, ക്ഷീണം തുടങ്ങിയവ ഉണ്ടാകുന്നു. ഇത് കൂടാതെ രോഗം ഗുരുതരമായാൽ സ്ഥലകാല ബോധമില്ലായ്മ, മയക്കം, സീഷ്യസ് തുടങ്ങിയ ലക്ഷണങ്ങളും കാണിക്കുന്നു. പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് ഇത് വാക്സിൻ കൊടുത്ത് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. നിലവിൽ തിരുവനന്തപുരം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ

0: ജെയ് വാക്സിൻ ലഭ്യമാണ്. പ്രതിരോധമാണ് പ്രധാനം. നിലവിലെ സാഹചര്യത്തിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായി കാണുന്നതുകൊണ്ട് ഡ്രൈഡേ ആചരണം വളരെ മുഖ്യമാണ്. വെള്ളിയാഴ്ചകൾ സ്കൂളുകളിൽ, ശനിയാഴ്ചകളിൽ സ്ഥാപനങ്ങളിൽ, ഞായറാഴ്ചകളിൽ വീട്ടിൽ നമുക്ക് ഡ്രൈഡേ ആചരിക്കാം.
1: പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കൊതുകുജന്യ രോഗങ്ങളെ തടയാനാകുമോ? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനുപമ വി ജി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി ഇന്ത്യ. ഉച്ചകോടിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അംഗരാജ്യങ്ങൾ. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ബഹുഭാഷാ സാന്നിധ്യം രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരള സന്ദർശനത്തിനെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. കേരളത്തിലും ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നിരവധി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉച്ചകോടിയുടെ വിജയം അന്താരാഷ്ട്ര തലത്തിൽ മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഒപ്പുവച്ച ചരിത്രപ്രസിദ്ധമായ ന്യൂഡൽഹി പ്രഖ്യാപനം കേവലം ഒരു രേഖ മാത്രമല്ലെന്നും ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉച്ചകോടിയുടെ വിജയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൗരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അദ്ദേഹം ചടങ്ങിൽ സമ്മാനിക്കും. 1949 സെപ്റ്റംബർ 14 ഔദ്യോഗിക ഭാഷയായി ഭരണഘടനാ നിർമ്മാണ സഭ ഹിന്ദി അംഗീകരിച്ചത്. ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകളിൽ ഒന്നായ ഹിന്ദി 52 കോടിയിലധികം ജനങ്ങളുടെ മാതൃഭാഷ കൂടിയാണ്. ബഹുഭാഷാ സാന്നിധ്യം രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദി ദിനാചരണത്തോടനുബന്ധിച്ച് പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹിന്ദി ഭാഷ മറ്റ് പ്രാദേശിക ഭാഷകൾക്ക് ഒരു എതിരാളിയല്ലെന്നും ദേശീയ ഐക്യത്തിന്റെ സുപ്രധാനമായ കണ്ണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊളോണിയൽ മനോഭാവത്തിൽ നിന്ന് മുക്തി നേടുന്നതിൽ ഭാഷയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: भाषा केवल संवाद का साधन नहीं होती, वह किसी भी समाज की स्मृति होती है, उसका आत्मबोध होती है। हिंदी ने इस विविधता के बीच संवाद, संपर्क और समन्वय की भाषा के रूप में देश के विभिन्न वर्गों और समुदायों को जोड़ने में महत्वपूर्ण भूमिका निभाई है। हिंदी का विकास भी तभी सार्थक है जब वह सभी भारतीय भाषाओं के सम्मान, संरक्षण और संवर्धन के साथ आगे बढ़े।
1: ബഹുരാഷ്ട്ര വേദികളിലൂടെയല്ലാതെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഇന്ത്യയുമായി പുതിയൊരു ബന്ധം കെട്ടിപ്പടുക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ. ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി പ്രശ്നങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ, ഉഭയകക്ഷി കരാറുകൾ എന്നിവ പാലിച്ചുകൊണ്ട് നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ധാക്കയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കോഴിക്കോടെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം പാലക്കാട്, കഞ്ചിക്കോട് വ്യവസായ മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ ഉൽപാദന നഷ്ടമാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ വ്യവസായ മേഖലയാണ് കഞ്ചിക്കോട്. മുൻകൂട്ടി അറിയിപ്പില്ലാതെ തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നത് പ്രദേശത്തെ വൻകിട ചെറുകിട കമ്പനികളെ ബാധിച്ചു തുടങ്ങിയതായാണ് സംരംഭകർ പരാതിപ്പെടുന്നത്. പ്രൊഡക്ഷൻ ലൈനുകൾ പെട്ടെന്ന് നിലയ്ക്കുന്നതും അസംസ്കൃത വസ്തുക്കൾ പാഴാകുന്നതുമാണ് കമ്പനികൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നത്. കൃത്യസമയത്ത് ഉൽപാദനം പൂർത്തിയാക്കാൻ കഴിയാത്തത് ആഭ്യന്തര കയറ്റുമതി ഓർഡറുകളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കിയില്ലെങ്കിൽ പല യൂണിറ്റുകളും പൂട്ടേണ്ടി വരുമെന്നാണ് കഞ്ചിക്കോട് ഇൻഡസ്ട്രി ഫോറം മുന്നറിയിപ്പ് നൽകുന്നത്.
1: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ NTPCയുമായി ചർച്ച നടത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ആര്യാടൻ മുഹമ്മദിന്റെ റദ്ദാക്കപ്പെട്ട വൈദ്യുതി കരാർ പുനഃസ്ഥാപിക്കാനുള്ള നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായും ചർച്ച നടത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിലെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. ഈ മാസം 28 വോട്ടെടുപ്പ്, 29 ഫലപ്രഖ്യാപനം നടക്കും. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തുന്നത്. ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
5: വിനായക ചതുർത്ഥി ദിനമായ ഇന്ന് പുലർച്ചെ 5:30 മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 10008 നാളികേരം ഹോമിച്ചുകൊണ്ടുള്ള മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഗജപൂജയും ആനയൊട്ടും ക്ഷേത്രസന്നിധിയിൽ ഒരുക്കിയിട്ടുണ്ട്. നാളെ നടക്കുന്ന ആറാട്ടോടെയാണ് ഈ വർഷത്തെ വിനായക ചതുർത്ഥി ഉത്സവത്തിന് സമാപനമാകുന്നത്. അതേസമയം കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ സൂര്യകാലടിമനയിലും വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ നടന്നു.
1: ശക്തമായ ആരോഗ്യ സഹകരണം, നവീകരണം, പ്രതിരോധശേഷി, സുസ്ഥിര ധനസഹായം എന്നിവയ്ക്ക് ആഹ്വാനം ചെയ്ത് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. ബ്രിക്സ് ഉച്ചകോടിയുടെ 4 പ്രധാന പ്രമേയങ്ങൾ ആഗോള ആരോഗ്യ മേഖലയുമായി നേരിട്ട് ബന്ധമുള്ളതാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രാഥമിക ആരോഗ്യ സംരക്ഷണം, രോഗനിരീക്ഷണം, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലായ NDEL ഗായയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും ഇതുവരെ 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ഒമാനിലെ ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഒമാൻ അധികൃതരുമായി ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ പുരോഗമിക്കുന്നതായും എംബസി അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തുന്നതിൽ ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി അറിയിക്കുകയും ചെയ്തു. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗുജറാത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഇന്ന് മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ന്യൂയോർക്കിൽ നടന്ന ഫൈനലിൽ മത്സരത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 6-3, 7-6, 5-7, 6-2 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ജേതാക്കളായ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. വനിതകളുടെ നേട്ടം രാജ്യത്തിന് മുഴുവൻ അഭിമാനമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ബംഗ്ലാദേശിൽ 5 പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1022 ഉയർന്നു. ഡെങ്കിപ്പനി ബാധിച്ച് ഈ വർഷം ഇതുവരെ 149 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സയൻസസിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5 പനി ലക്ഷണങ്ങളോടെ 7 കുട്ടികൾ മരിച്ചു. ഹോക്കിയിൽ ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3 തവണയും കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും

0: ന്യൂഡൽഹിയിൽ നടന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി ഇന്ത്യ. ഉച്ചകോടിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അംഗരാജ്യങ്ങൾ. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ബഹുഭാഷാ സാന്നിധ്യം രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരള സന്ദർശനത്തിനെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. കേരളത്തിലും ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി ഗാനസല്ലാപം.

0: ഗാനസല്ലാപം തത്സമയ ഫോൺ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ പരിപാടിയിലേക്ക് ഇപ്പോൾ മുതൽ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9496556321. അടുത്ത നമ്പർ 9496569321. ഇന്ന് ഗാനസല്ലാപത്തിൽ ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിൽ എൻ ജെ ജോഷിലാൽ.
1: ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
2: ഹലോ,
1: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഓ നമസ്കാരം, പേര് പറയൂ, വിളിക്കുന്ന ആളുടെ പേര്.
2: ഓച്ചറ പ്രയാറിൽ നിന്നും രാമചന്ദ്രൻ നായരാണ്.
1: ആ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: ഓച്ചറ ഈ സെപ്റ്റംബർ 23 കെട്ടിലാളി ഉത്സവമാണ് ഓച്ചറ പരബ്രഹ്മ സന്നിധിയിലെ.
1: ഓ, അതിന്റെ ഒടി ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അവിടെ?
2: അതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. പിന്നെ ഓച്ചറയും പരിസര പ്രദേശങ്ങളിലെല്ലാം കാളുകെട്ട് ആ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന
1: വർഷങ്ങളായി നടന്നു വരുന്നതല്ലേ അല്ലേ?
2: എല്ലാ വർഷങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ്.
1: അതെ അതെ,
2: ഗംഭീരമായ പിന്നെ കെട്ടുകാഴ്ചയാണ്.
1: അതെ അതെ,
2: മുന്നൂറോളം കെട്ടുകാഴ്ചകൾ ഉണ്ടെന്നാണ് അറിയുന്നത്.
1: നടക്കട്ടെ, അതിന്റെ അതിന്റെ അതിന്റെ ഒരു ആവേശത്തിലും സന്തോഷത്തിലും ഒക്കെ ആയിരിക്കും അല്ലേ?
2: തൊട്ടടുത്ത് എന്റെ വീടിന് തൊട്ടടുത്ത് തന്നെ 3 കെട്ടുകളയാണ്, വൻ കെട്ടുകള 3
1: നടക്കട്ടെ
2: തൊട്ടടുത്ത്.
1: ഞാൻ ഇടയ്ക്കും ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: ഇന്ന് കേൾക്കേണ്ട ഗാനം അല്ല, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്.
1: ഓ പറഞ്ഞോളൂ.
2: ഞാന്
1: നമുക്ക് ഗാനം ഏതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ കാര്യത്തിലേക്ക് പോകും. ഗാനം ഏതാണെന്ന് പറഞ്ഞു.
2: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
1: ഓ ഓ,
2: പിന്നെ എനിക്ക് വേണ്ട ഗാനം സേതുബന്ധനം എന്ന സിനിമയ്ക്ക് വേണ്ടി പിന്നെ ശ്രീകുമാരൻ തമ്പിസാറെ രചിച്ച് സ്വാമി പിന്നെ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനമാണ്.
1: മുൻകോപക്കാരി
2: മുഖം മറയ്ക്കും.
1: മുഖം മനസ്സൊരു മുല്ലപ്പൂങ്കാവ് അല്ലേ?
2: മുല്ലപ്പൂങ്കാവ്.
1: എന്താ, ആരെങ്കിലും ആരെങ്കിലും ആരെങ്കിലും മുൻകോപം കാണിച്ചോ?
2: ഈ ഗാനമേ,
1: ഓ
2: ഈ ഗാനം ഞാൻ എന്റെ ഭാര്യയുടെ 61 പിറന്നാൾ സംബന്ധിച്ച് എന്റെ ഭാര്യ ശ്രീലതയ്ക്കായിട്ട് പിന്നെ സമർപ്പിക്കുകയാണ്.
1: ശരി, അപ്പൊ എല്ലാം മനസ്സിലായി കേട്ടോ. ശരി, എനിക്ക് ഈ സമർപ്പിക്കുന്ന പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആരും ഇങ്ങനെ ഒരു ഡെഡിക്കേഷൻ നടത്തിയിട്ടില്ല.
2: നല്ല പാട്ടുകളാണ് ചോദിക്കുന്നത്.
1: പിന്നെ
2: പക്ഷെ ഒന്നും പിന്നെ ചിലതൊക്കെ പിന്നെ

0: പ്രക്ഷേപണം ചെയ്യുന്നുള്ളു.
1: അല്ല, അത് നമുക്കിപ്പോ ധാരാളം അങ്ങേ പോലെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ധാരാളം ശ്രോതാക്കളില്ലേ, എല്ലാ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ പാട്ടും നമുക്ക് കൊടുക്കണമല്ലോ അല്ലേ? അതെ അതെ അതെ അതെ അതെ.
0: പിന്നെ
1: ഓ എന്തോ പിന്നെ എന്തോ പറയണോന്ന് പറഞ്ഞു.
0: ആ പറയാൻ വന്നത്, ഹലോ പ്രിയ ഗീതത്തിന് ഞാൻ പിന്നെ 4 മാസം കൊണ്ട് വിളിക്കുക, 4 മാസം കൊണ്ട് വിളിക്കുക, എനിക്ക് കിട്ടുന്നില്ല.
1: ഓ, അത് നേരത്തെ പറഞ്ഞ പോലെ ധാരാളം ധാരാളം ശ്രോതാക്കളൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പലപ്പോഴും.
0: 1 മാസമായി ഞാൻ വിളിച്ചിട്ട്, അപ്പൊ എന്നോട് ഇങ്ങോട്ട് പറയുക, അവരും ഇങ്ങോട്ട് പറയുക, 1 മാസം കൂടെ കഴിഞ്ഞ് വിളിക്കാൻ ആദ്യം വിളിച്ചത്.
1: നമുക്കൊരു 3 മാസം കഴിഞ്ഞിട്ട് വിളിക്കുന്നത്,
0: പിന്നെ വിളിച്ച് പിന്നെ 1.5 മാസം കഴിഞ്ഞ് വിളിച്ചപ്പോ പറയാ, റേഞ്ച് ഉള്ളിടത്തോട്ട് മാറി നിൽക്കാൻ.
1: അപ്പോ ചിലപ്പോ കിട്ടി, ചിലപ്പോ കിട്ടി, ഇവിടെ ഇവിടെ നമുക്ക് കേൾക്കുന്ന ചിലപ്പോ ഒരു പ്രശ്നം
0: കിട്ടിയില്ല. പിന്നെ വിളിച്ചപ്പം ബെല്ലിങ്ങനെ പിന്നെ ഒരു 5-8, 10-30 പ്രാവശ്യം ബെല്ലടിക്കുക, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നു.
1: അപ്പൊ ആ കടങ്ങളെല്ലാം തീർത്ത് നമുക്ക് ഇപ്പോ ഗാനസല്ലാപത്തിൽ കിട്ടിയില്ലേ?
0: ഗാനസല്ലാപത്തിൽ കാരണം അല്ല, അന്ന് ഈ നടൻ ഈ ഗായകൻ ഉണ്ടായിരുന്നു, ഒരു ഗായകൻ നമ്മുടെ പിന്നെ അദ്ദേഹത്തിന്റെ പേര് സൂരജ് സന്തോഷം നാൻ, സൂരജ് സന്തോഷ് ഈയിടെ കഴിഞ്ഞ തന്നെ ആഴ്ചയില്. അപ്പൊ അദ്ദേഹത്തോടൊന്ന് പിന്നെ
1: സംസാരിക്കണം തോന്നി, പക്ഷെ കിട്ടിയില്ല അല്ലേ?
0: കിട്ടിയില്ല.
1: നമുക്ക് ഒരാളില്ലെങ്കിൽ മറ്റൊരാളോട് സല്ലപിക്കാം, എന്താ പിന്നെ പിന്നെ നമുക്ക് എത്രയോ ആൾക്കാരിലേക്ക് ഇതുപോലെ സംസാരിക്കാൻ അല്ലേ. അപ്പൊ നമുക്ക് ഏതായാലും ഈ മുൻകോപക്കാരി പാട്ട് കേട്ടാലും,
0: ഞാനും വേറൊരു പാട്ട് 2 ലൈനും പാടിക്കോട്ടെ.
1: ഓ പാടി, 2 ലൈനെ പാടാം കേട്ടോ. പാടിക്കോളൂ പാടിക്കോളൂ പാടിക്കോളൂ.
0: പൂങ്കാറ്റിൽ ഒരു കുഞ്ഞാങ്കി ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാങ്കിലെ കൂടെ.

0: താരകമോശാക്ഷി ഈ കുഞ്ഞാറ്റയ്ക്കു മാതാ, കൂടതൊന്നേമേയാൻ പൂമ്പട്ടാൽ തീർക്കുമോദ, പൂമ്പട്ടാൽ തീർക്കുമോദ. കുന്നാര പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാങ്കിളി ചോട്ടിൽ, ചെന്നേറിയാൽ കാണാം മഴവില്ലാങ്കിളി കൂടെ.
1: നല്ല രസമായിട്ട്, നല്ല രസമായിട്ട് പാടുന്നുണ്ടല്ലോ. നമുക്ക് നമുക്ക് ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ പാടുക, ഇപ്പോഴിങ്ങനെ പാടുകയാണെങ്കിൽ നമ്മുടെ അവർ നല്ല കാലത്ത് എങ്ങനെ പാടിയിരുന്നിരിക്കും അല്ലേ?
0: ആകാശവാണി ശ്രോതാക്കൾക്ക് വേണ്ടി ഇതുപോലത്തെ പാട്ട് പലതും പാടിയിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ നമുക്ക്
0: പാടിയിട്ടുണ്ട്. പാടുന്നതും ചോദിക്കുന്നതും നല്ല ഗാനങ്ങളാ, പക്ഷെ അത് കേൾപ്പിക്കാതിരിക്കുമ്പോഴാ മനസ്സിനൊരു.
1: അല്ല, അത് കേൾപ്പിക്കും കേട്ടോ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങേപ്പോലെ പാട്ട് ഇഷ്ടപ്പെടുന്നവരും പാടുന്നവരുമായ ധാരാളം പേരുണ്ടല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നമുക്ക് അവസരങ്ങൾ കൊടുക്കണ്ടേ? അപ്പൊ നമുക്ക് ഈ ഗാനം കേട്ടാലോ. മുൻകോപക്കാരി മുഖം മുഖം
0: മറിക്കും.
1: ഓ ശരി, അപ്പോ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം സേതുബന്ധനം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: ഗാനശലാപത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ.
3: എന്റെ പേര് പ്രദീപ് എന്നാണ്.
2: എവിടെ നിന്നാ വിളിക്കുന്നത് പ്രദീപ്?
3: കണ്ണൂർ ജില്ലയിലെ ആദികടലായി എന്ന് പറഞ്ഞ സ്ഥലത്തിനെ വിളിക്കുന്നതാണ്.
2: എവിടെയാണ്? കണ്ണൂരിലെ
3: ആദികടലായി.
2: ആദികടലായി?
3: അതെ അതെ.
2: ഇത് എവിടെയായിട്ട് വരും?
3: കണ്ണൂരിൽ രണ്ട് കടലായി ഉണ്ട്. ഒന്ന് പുതിയ പേര് ചെറുക്കൽ കടലായി ഉണ്ട്. നമ്മളത് ആദികടലായി.
2: ആദികടലായി, ശരി. എന്ത് ചെയ്യുന്നു?
3: ഞാൻ പെയിന്റേനു. ഇപ്പൊ ഒരു അപകടത്തെ തുടർന്ന് 3.5 വർഷമായി കിടപ്പിലായി പോയി.
2: എനിക്ക് ആ ഭാഷ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ കണ്ണൂരിന്റെ ഒരു തനത് ഭാഷ. ഇപ്പോ നമ്മളൊരു പെയിന്റിനു എന്ന് പറഞ്ഞല്ലേ. ആ നമുക്ക് ആ ഭാഷയിൽ നല്ല നല്ല ഒരു നല്ല താളമുണ്ട് സംസാരിക്കാൻ. നമുക്ക് അതിൽ തന്നെ സംസാരിക്കാം. എന്തേ? ഓ, നമ്മളിങ്ങ് തിരുവനന്തപുരവും അങ്ങ് അവിടെ നിന്ന് കണ്ണൂരും അങ്ങറ്റം ഇങ്ങറ്റം അങ്ങറ്റം ഇങ്ങറ്റം എന്നുള്ള ഒരാൾക്കാരെ ബന്ധിപ്പിക്കുന്നത് ആകാശവാണിയും അല്ലേ?
3: നമുക്ക്
2: ദൂരങ്ങളില്ല, അകലങ്ങളില്ല. ശരി. ഇന്ന് അല്ല, ഇപ്പോ ജോലിയൊന്നും ചെയ്യുന്നില്ല പ്രതിയും?
3: ഇല്ല, ഞങ്ങക്ക് ഞാൻ പെയിന്റിന്റെ പണിയെടുക്കുമ്പോൾ വീണ് പോയിട്ട് അരക്കതാഴെ തളർന്നു പോയി.
2: ഓ, ഇപ്പൊ വീട്ടിലാണോ? ഇപ്പോഴും
3: ഇപ്പൊ 3.5 വർഷമായി വീട്ടിലൊരേ കടപ്പ.
2: ചികിത്സയൊക്കെ നടത്തിയില്ലായിരുന്നോ?
3: എല്ലാ ചികിത്സ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞു, കൊറേ തെറാപ്പി എല്ലാം കഴിഞ്ഞു. അരക്ക സംസാരിക്കുന്നതിനും കഴിക്കും, ഭക്ഷണം കഴിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല. പക്ഷെ അരക്കതാഴെ ഒന്നും അറിയില്ല
2: തന്നല്ലേ. ശരി ശരി. വീട്ടിലാരൊക്കെ ഉണ്ട് പ്രതി?
3: വീട്ടില് ഭാര്യയും 2 ആൺകുട്ടികളുമാണ്.
2: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
3: അവര് മൂത്തമായ ഒരു ഷോപ്പിലാണ്. ഐടിഐ പഠിച്ച് ഫൈനാൻസ് സേഫ്റ്റിയാണ് പഠിച്ചു. അപ്പൊ ജോലിയൊന്നും ആയിട്ടില്ല. അപ്പൊ ഇപ്പൊ ഒരു തൽക്കാലം കണ്ണൂർ ഷോപ്പിൽ പോകുന്നുണ്ട്. മറ്റായ ഇളയമോയെ ഇപ്പൊ 2 വർഷം ഗൾഫില്. ഇപ്പൊ നാട്ടിൽ തിരിച്ചു വന്ന് ഇപ്പൊ ബാംഗ്ലൂരേക്ക് ഇപ്പൊ പോയിട്ടുണ്ട്. അപ്പൊ 1 മാസമായി ഇപ്പൊ അവിടെ ഒരു ചെറിയ പണിയെടുക്കുന്നുണ്ട്.
2: ശരി, നടക്കട്ടെ. അപ്പോ

0: അതെ.
1: ഇന്ന് ഏത് ഗാനമാ കേൾക്കേണ്ടത്?
0: എനിക്ക് ദൃക്സാക്ഷി എന്ന സിനിമയില് രണ്ടുപേര് പാടിയിട്ട്
1: ഓ,
0: പാടാൻ
1: പാടിക്കോളൂ
0: പറ്റുമോ?
1: പാടിക്കോളൂ പാടിക്കോളൂ.
0: ഒരിക്കൽ മാത്രം.

0: തൊഴുകി വരുന്നു ഇപ്പാട്ടാ വേണ്ടത്.
1: നമുക്ക് അത് ദൃക്സാക്ഷി എന്നുള്ള ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനമാണ്. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? സുഹൃത്തുക്കൾക്കോ?
0: ഇത് എല്ലാവർക്കും
1: കേൾക്കുന്ന എല്ലാവർക്കും അല്ലേ?
0: സ്റ്റാഫുകൾക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
1: ശരി. പ്രദീപ് ആദ്യമായിട്ടാണോ ഗാനശലാപത്തിൽ
0: അല്ല,
1: പങ്കെടുക്കുന്നത്?
0: ഞാനൊരു 6-7 മാസം മുന്നേ
1: വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ശരി
0: ആറേഴ്
1: ശരി.
0: മാസമായി.
1: എനിക്ക് ആ സ്ഥലത്തിന്റെ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്, ആദ്യ കടലായി.
0: അത് നല്ല റെക്കോർഡാക്കി വെച്ചു, ആദ്യ കടലായി.
1: പിന്നെ നമ്മളത് എഴുതി
0: വെച്ചു. എന്റെ അമ്പലമുണ്ട്, ക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രം, അതിന്റെ അടുത്താണ്.
1: അതിനടുത്താണല്ലേ. ശരി.
0: കണ്ണൂര് വരാറുണ്ടാ?
1: കണ്ണൂര് വന്നിട്ടുണ്ട്. നമ്മള് ഈ സ്ഥലം അത്ര പരിചയം പോരാ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഏതായാലും ഗാനം,
0: നമ്മുടെ ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്
1: ആ
0: ഒരു 7-8 കിലോമീറ്റർ ഉണ്ടാവും.
1: ഉണ്ടാവും അല്ലേ. ശരി. അപ്പൊ നമുക്ക് ഏതായാലും ഗാനം കേട്ടാലോ. ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും ഓ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും വിളിക്കണം കേട്ടോ. ഒരു 3-4 മാസം
0: കഴിഞ്ഞിട്ട്
1: അങ്ങനെയാണ്. കാര്യം എല്ലാവർക്കും നമ്മൾ അവസരം കൊടുക്കണ്ടേ?
0: തീർച്ചയായിട്ടും
1: പിന്നെ എല്ലാവരും വേണം. അപ്പൊ നമുക്ക്
0: ഒരുപാട് ആൾക്കാർ,
1: നമുക്ക് ഗാനം കേൾക്കാം.
0: ഓക്കെ ഓക്കെ, താങ്ക് യു നന്ദി, എല്ലാവർക്കും നന്ദി.

0: ആചാര്യ ബിഎഡ് കോഴ്സ് നടത്തിവരുന്നു. കേന്ദ്ര സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവയിലെ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഹിന്ദി ഓഫീസർ തസ്തികകളിലേക്ക് യോഗ്യതയായി അംഗീകരിച്ചിട്ടുള്ള PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് കറസ്പോണ്ടൻസ് കോഴ്സും സഫയുടെ കീഴിൽ ലഭ്യമാണ്. ഇതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സുഗമ ഹിന്ദി പരീക്ഷകളും കേരള ഹിന്ദി പ്രചാര സഭ സംഘടിപ്പിച്ചു പോരുന്നു.
1: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
0: ഓ നമസ്കാരം, പേര് പറയൂ.
1: ഇത് എന്റെ പേര് മുരളീധരൻ. പയ്യന്നൂരിന്ന് വിളിക്കുന്നത്.
0: പയ്യന്നൂർ എവിടെയാ?
1: പയ്യന്നൂര് പെരിങ്ങോ എന്ന് പറയും.
0: ആ,
1: ചെറുപുഴ ലൈൻ.
0: ഓ ശരി, പറഞ്ഞോളൂ.
1: ഞാൻ ഒരുപാട് കാലം മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. അങ്ങനെ ഫോൺ എടുത്തതന്നെ.
0: ആ പറഞ്ഞോളൂ.
1: ഇപ്പം വേണ്ട പാട്ട് കാരുണ്യത്തിലെ നമ്മളെ പിന്നെ കൈതപ്പുറം തിരുമേനി രജനി സംഗീതം നിർവഹിച്ച്
0: മറഞ്ഞുപോയതന്തേ എന്നുള്ള ഗാനം അല്ലേ?
1: ആ പാട്ടാ വേണം.
0: ശരി, എന്ത് ചെയ്യുന്നു മുരളീധരൻ?
1: ഞാൻ പഴയ ലോറി ഡ്രൈവറാണ്. ഇപ്പം ഓട്ടോ ടാക്സി എടുക്കുന്നു.
0: ഓ, ഇപ്പോഴും ഡ്രൈവിംഗ് ഉണ്ടോ? പണിയുണ്ടല്ലേ. ശരി, നടക്കട്ടെ. നല്ല പഴയ ലോറി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ലോറി ഡ്രൈവറാണോ പഴയത്, അതോ പഴയ ലോറി ഓട്ടിച്ചിരുന്ന ഡ്രൈവറാണോ?
1: അങ്ങനെയല്ല, ഞാൻ പിന്നെ 20-22 വർഷം നാഷണൽ പെർമിറ്റ് ലോറി ഇട്ടതാണ്.
0: നാഷണൽ പെർമിറ്റ് ലോറി അല്ലേ?
1: ഗുജറാത്തിൽ വണ്ടിയായിരുന്നു എടുത്തോണ്ടെ.
0: ഓ, അപ്പം നമ്മുടെ ഇന്ത്യ മുഴുവനും യാത്ര ചെയ്തിട്ടുണ്ടാവൂലോ അല്ലേ?
1: മുഴുവനും പോയിട്ടുണ്ട്.
0: ശരി ശരി, അപ്പം ഏതാണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അനുഭവം ഒക്കെ? ഓ, നമ്മളങ്ങനെ വലിയ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു.
1: കഴിഞ്ഞ ഏപ്രിൽ ഞാൻ തിരുവനന്തപുരത്ത് വന്നായിരുന്നു, ഒരു ടൂർ ഉണ്ടായിരുന്നു ഫാമിലി.
0: ഇപ്പോഴും ഇപ്പോഴും വാഹനം ഓടിക്കുന്നുണ്ടല്ലേ?
1: ഉണ്ട്, ഇപ്പൊ ഓട്ടോ ടാക്സി ഉണ്ട്.
0: ഓട്ടോ ടാക്സി ഉണ്ടല്ലേ. ഓ, നമ്മുടെ ഉപജീവനം അതാണോ?
1: അതന്നെ അതന്നെ. പിന്നെ കൃഷി, കുറച്ച് ചെറിയ കൃഷിയുണ്ട്.
0: എന്തൊക്കെയാ കൃഷി ചെയ്യുന്നത്?
1: ഇത് കഴുകുണ്ട്, പിന്നെ പച്ചക്കറി ഒക്കെ ആക്കുമായിരുന്നു. ഇപ്പൊ ഈ
0: അത്യാവശ്യമുള്ള കാര്യങ്ങൾ
1: ഞാനും ഭാര്യയും തന്നെ ചെയ്യും.
0: ഓ, അതല്ലേ നല്ല കാര്യം. ഇന്ന് ഏത് ഗാനം പറഞ്ഞില്ലേ? കാരുണ്യം ചിത്രത്തിലെ മറന്നു പോയത്. ഈ ഗാനം അറിഞ്ഞു സമർപ്പിക്കുന്നുണ്ടോ?
1: അമ്മ മരിച്ചിട്ട് 4 വർഷമായി. അമ്മ വേണ്ടി,
0: അമ്മാവന് വേണ്ടി
1: ഈ പാട്ട് കേൾക്കുമ്പോ അമ്മയെ ഓർമ്മ വരില്ലേ?
0: അമ്മയെ ഓർമ്മ വരും അല്ലേ? അത് ശരിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ലാത്തൊരു വികാരം ഉണ്ടാക്കുന്ന ഒരു ഗാനമാണിത് നമുക്ക്. എത്ര കേട്ടാലും മതിയാവില്ല നമ്മൾക്ക്. പലപ്പോഴും പറയാൻ തോന്നും, മറഞ്ഞു പോയതെന്തേ, നീ അകന്നു പോയതെന്തേ അല്ലേ? കൈതപ്പുറം എഴുതി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ്. നമുക്ക് ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിക്കണം. നമുക്ക് ഇതുപോലുള്ള വിശേഷങ്ങൾ തന്നല്ലേ. ധാരാളം ശ്രോതാക്കളുണ്ടല്ലോ, എല്ലാവരും പങ്കെടുപ്പിക്കണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ.
1: അന്ന് വിളിച്ചപ്പോ അങ്ങേറ്റിന്റെ സംസാരിച്ച
0: തന്നല്ലേ. ശരി ശരി ശരി, അപ്പൊ നമുക്ക് എന്നാൽ ഗാനം കേൾക്കാം.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇന്ന് സെപ്റ്റംബർ 14 രാഷ്ട്രീയ ഹിന്ദി ദിവസ്. ആശംസകളോടെ കേരള ഹിന്ദി പ്രചാര സഭ.
3: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
4: ഹലോ.
3: ആ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
4: സുബ്രഹ്മണ്യൻ
3: തളിക്കുളം അല്ലേ? മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലേ? ആ, പേര് നമുക്ക് പരിചയമുള്ള ഒരു പേര്, സുബ്രഹ്മണ്യൻ തളിക്കുളം. അതെ, എന്ത് ചെയ്യുന്നു സുബ്രഹ്മണ്യൻ?
4: എനിക്ക് പ്രിപ്പയർ സെന്ററിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്.
3: ഇന്ന് പോയില്ലായിരുന്നോ?
4: അന്ന് കടയിലെ വിളിക്കുന്നുണ്ട്.
3: എന്താണ്?
4: എന്താ കടയിലാണ്? ഞാൻ കടയിലെ വിളിക്കുന്നു.
3: ആ, കടയിൽനിന്നാണോ വിളിക്കുന്നേ? കടയിൽ റേഡിയോ വെച്ചിട്ടുണ്ടോ? അവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ റേഡിയോ കേൾക്കും അല്ലേ? കേൾക്കട്ടെ കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഇട ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? അതെ അതെ, നമുക്ക് എന്താണ് കേട്ടില്ല.
4: ആ
3: അതെ അതെ അതെ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? കൈതപ്പുറം എഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
4: ഈ ഗാനം എന്റെ വീട്ടിലുള്ള ഭാര്യ ദീന

0: നിർമ്മകളെയും നിന്നു എന്നിട്ട് വേറെ കുട്ടികളെ മിനിസാരോ ശാസ്ത്രിച്ച് ഞങ്ങളെ കടകളാക്കി ശീലാ വളർത്താണ്.
1: ഞാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി തുടങ്ങായിരുന്നു. അപ്പോഴത്തേക്കും ഗാനത്തിന്റെ സമർപ്പണം പേരുകളായിട്ട് ഇങ്ങനെ പറഞ്ഞു. അല്ല, നമ്മള് കണ്ടിട്ടുണ്ട് പേര് നമുക്ക് പരിചയമുള്ള ഒരു പേരാണ്, സുബ്രഹ്മണ്യൻ തളിക്കുളം. എങ്ങനെയുണ്ട് കച്ചവടം ഒക്കെ? എങ്ങനെയുണ്ട് ഇപ്പോ ഓണം സീസൺ? നമ്മൾക്ക് ഇങ്ങനെയുള്ള ഉത്സവ സീസണിലൊക്കെ നല്ല കച്ചവടം നടക്കാറുണ്ട് അല്ലേ? നിങ്ങൾ താങ്കളുടെ കടയിൽ മാത്രമായി എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ? ഓ, അത് ശരി. സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ? നടക്കട്ടെ നടക്കട്ടെ. ശരി ശരി, അപ്പൊ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. നമുക്ക് ഗാനം കേട്ടാലോ? എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി നമ്മൾ സമർപ്പിക്കുന്നു. ഇനിയും വിളിക്കണം കേട്ടോ, കുറെ നാൾ കഴിഞ്ഞിട്ട് ഇനിയും ഒന്ന് വിളിക്കണം കേട്ടോ. ശരി, ഗാനം കേൾക്കാം.

0: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
1: ലേറ്റസ്റ്റ് ടെക്നോളജി LED ടിവികൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. ബിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
0: ബിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: ഹിന്ദി ദിവസിനോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള ഹിന്ദി പ്രചാര സഭ.
3: കേരള ഹിന്ദി പ്രചാര സഭ ഹയർ സെക്കൻഡറി വരെയുള്ള ഹിന്ദി അധ്യാപക യോഗ്യതയായി കേരള സർക്കാരും PSC അംഗീകരിച്ച ആചാര്യ BEd കോഴ്സ് നടത്തിവരുന്നു. കേന്ദ്ര സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവയിലെ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഹിന്ദി ഓഫീസർ തസ്തികകളിലേക്ക് യോഗ്യതയായി അംഗീകരിച്ചിട്ടുള്ള PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് കറസ്പോണ്ടൻസ് കോഴ്സും സഭയുടെ കീഴിൽ ലഭ്യമാണ്. ഇതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സുഗമ ഹിന്ദി പരീക്ഷകളും കേരള ഹിന്ദി പ്രചാര സഭ സംഘടിപ്പിച്ചു പോരുന്നു.
4: ഓർമ്മകൾ ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
5: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
4: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
5: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
4: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.
6: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
7: സാറേ.
6: ഓ
7: സാറേ,
6: എന്തോ
7: നമസ്കാരമുണ്ട്.
6: നമസ്കാരമുണ്ട്, അങ്ങോട്ടൊരു നമസ്കാരം. ആരാ വിളിക്കുന്നത്? അയ്യോ, ഒന്ന് പേര് വ്യക്തമായില്ല കേട്ടോ, ഒന്നുകൂടെ പറയാമോ?
7: കോട്ടയം ജില്ലയിലെ വരിപ്പിൽ നിന്നും ഷാജി.
6: ആ ഷാജി, പറഞ്ഞോളൂ ഷാജി. നമ്മള് മെയില് സംസാരിച്ചു, നമ്മൾ ആ സ്ഥലത്തിന്റെ പേരിന്റെ ഒരു രസമൊക്കെ നമ്മൾ പങ്കുവെച്ചു അല്ലേ. നമ്മൾ എങ്ങനെ മറക്കും ഷാജി,
7: ഏഹ്,
6: മറക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോ എവിടെ? ഓ പറഞ്ഞോളൂ. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ കണ്ണൂരിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു, നമ്മൾ ദൂരെയാണെങ്കിൽ നമ്മൾ അടുത്താണ്. ആ അടുത്ത നമ്മളെ എങ്ങനെ ബന്ധിപ്പിക്കുന്ന സുഹൃത്താണല്ലോ ആകാശവാണി, ഇല്ലേ? കേൾക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിൽ കൂടി നമ്മൾക്ക് എന്ത് ഹൃദയബന്ധമാണ് അല്ലേ.
7: തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് അറിവുകളും ആകാശവാണി
6: ഓരോ ദിവസവും ആകാശവാണി നമ്മുടെ മുന്നിലേക്ക് വിളമ്പി വെക്കുന്നു.

0: വിഭവങ്ങൾ നമുക്ക്
1: അല്ല
0: ആ പറഞ്ഞോളൂ.
1: നമുക്ക് ജോലിക്ക് പോകുന്ന മാത്രമേ ഉള്ളൂ, ഒരു പ്രശ്നം
0: ആ
1: ഉണ്ടാവില്ല.
0: നമുക്ക് കേൾക്കാൻ ഒരു നമുക്ക് കേൾക്കാൻ ഒരു സമയക്കുറവ് മാത്രമേ ഉള്ളൂ. ഏ അതെ, നമ്മൾ നമ്മളാ നമ്മളാ ചെവി കൊടുക്കാതെ മാറി നിൽക്കുന്നത് അല്ലേ. ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് പോവാം. ആ
1: ജയചന്ദ്ര സാർ
0: നീ കരയുന്നത് അപ്പോൾ എന്നുള്ള ഗാനം, ശരി, ശ്രീകുമാരൻ തമ്പി എഴുതി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന ഗാനം അല്ലേ. എന്താണോ ചോദ്യം ചോദിക്കാണോ? നീ ചിരിക്കുന്ന എപ്പോൾ, കരയുന്നത് എപ്പോൾ? ഓ ഓ പറഞ്ഞോളൂ. ഹലോ,
1: ഹലോ,
0: ആ പറഞ്ഞോളൂ. എന്തോ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ആ നേരത്തെ നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് വിളിച്ചിട്ട് മുൻകോപക്കാരി എന്നുള്ളൊരു പാട്ട് ചോദിച്ചു. ഏ നമ്മൾ എന്തൊക്കെ പറയും കേൾക്കും അല്ലേ ഷാജി. ആ ശരി ശരി, ഇതൊക്കെ അല്ലേ നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു രസം എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ തന്നെ അല്ലേ. നമ്മൾ ഒരു മുമ്പൊരു പാട്ടില്ലേ, പ്രണയ കലഹമോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. ആ അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരിക്കലും മറക്കാനാകാത്ത അനുഭവങ്ങളും ഒക്കെയാണ് അല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വരച്ച് ചേർത്തിരിക്കുന്നു. ഇപ്പൊ നമ്മൾ കുറച്ചു നേരത്തെ കേട്ടൊരു ഗാനമുണ്ട്, മറഞ്ഞു പോയതെന്തേ നീ അകന്നു പോയതെന്തേ. ആ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്ത എവിടെയൊക്കെയോ നമുക്ക് കുളുത്തി പിടിക്കും അല്ലേ. അല്ല ആ പാട്ട് കേൾക്കണം, കാര്യം അങ്ങനെയും ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ചിലപ്പോ ചില പാട്ടുകളെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സ് വല്ലാതെ ഒരു ഇതിലേക്കൊക്കെ അങ്ങ് പോവും. പോട്ടെ, ആ അപ്പം ഇന്ന് ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ആ പറഞ്ഞു പറഞ്ഞു അല്ലേ, അത് മാത്രമേ നമുക്ക് സമർപ്പണമുള്ളൂ അല്ലേ. ശരി ശരി, ആഹാ, അപ്പൊ നമുക്ക് നമുക്ക് ആദ്യം കേട്ട പാട്ടായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്, മുൻകോപക്കാരി, അത് കൊടുക്കണമായിരുന്നു ആ പാട്ടായിരുന്നു. ശരി ശരി ശരി, ഏതായാലും നടക്കട്ടെ, ജീവിതം വളരെ സന്തോഷമായി മുന്നോട്ട് പോകട്ടെ. ഇണക്കവും ഇണക്കവും ഇണക്കവും പിണക്കവും ഇണക്കവും പിണക്കവും പരിഭവങ്ങളും സന്തോഷവും എല്ലാം കൂടിക്കൊടിഞ്ഞതാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, ഈ ജീവിതം നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ജീവിക്കുക അല്ലേ. അതെ, നടക്കട്ടെ ഷാജീനിയും. ഓ ഓ പറഞ്ഞോ. അയ്യോ വ്യക്തം അവിടെ നിന്ന് എന്തോ വ്യക്തമാകുന്നില്ല കേട്ടോ പറയുന്നത്, ഒന്നും കൂടെ ഒന്ന് പറയാമോ? ഓ ആ സർവീസിൽ നിന്ന് വിരമിക്കാൻ നമുക്ക് ഇനിയും കുറച്ച് കാലം കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ പറഞ്ഞു, കാര്യം നമ്മളെ നമ്മുടെ ശബ്ദത്തെ സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി ധാരാളം ആൾക്കാരുണ്ടല്ലോ. അതൊരു യാത്ര നമുക്ക് ആ അതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയുക, അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യാഥാർത്ഥ്യങ്ങളാണ്, അതൊക്കെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്, മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് ഏതായാലും ഏതായാലും ഏതായാലും നമുക്ക് ഗാനം കേട്ടാലോ. ശരി, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അങ്ങയുടെ ആ ഒരു മനസ്സിന് നന്ദിയുണ്ട്. നമുക്ക് ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പി എഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം അഷ്ടമുടിക്കായൽ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഹിന്ദി പ്രചാര സഭ ഹിന്ദി പ്രഥമ മുതൽ സാഹിത്യാചാര്യ വരെയുള്ള വിവിധ ക്ലാസുകൾ നടത്തിവരുന്നു. ബിഎഡിന് തുല്യമായ ആചാര്യ കോഴ്സ്, PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ കോഴ്സ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, വേർഡ് പ്രോസസിംഗ് തുടങ്ങിയ കോഴ്സുകളും സഭയ്ക്ക് കീഴിൽ ലഭ്യമാണ്. കൂടാതെ ചിറയിൻ കീഴിൽ CBSE സിലബസിൽ പ്രവർത്തിക്കുന്ന ശ്രീചിത്ര പബ്ലിക് സ്കൂൾ നടത്തുന്നു. സെറ്റ് നെറ്റ്, സ്പോക്കൺ ഹിന്ദി, JLT, HST, HSST തുടങ്ങിയ PSC കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നതും കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രവർത്തനങ്ങളിൽപ്പെടുന്നു.
5: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
6: ഹലോ, വണക്കമുണ്ട്.
5: ഓ, വണക്കമുണ്ട്.
6: എന്റെ പേര് വിജയാനന്ദൻ. ബെന്മണി തയ്യൽക്കട എന്നാണ്.
5: ആ, വിജയാനന്ദൻ ടൈലേഴ്സ്
6: അല്ലേ?
5: പേര് നമുക്ക് വളരെ പരിചിതമാണല്ലോ, വിജയാനന്ദൻ.
6: ഞാൻ എത്രയോ വർഷങ്ങൾ കൊണ്ട് എന്റെ അറിവുള്ള സമയമാവില്ല.
5: പിന്നെ
6: കുഞ്ഞുനാള് മാറിയാണ്.
5: ഇന്ന് കടയിൽ പോയില്ലേ, അതോ കടയിലാണോ?
6: കടയിൽ ഇരുന്നോണ്ടാ ഞാൻ വിളിക്കുന്നത്.
5: തന്നല്ലേ.
6: ഓ
5: ഓ, പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
6: ആ, എനിക്ക് എന്റെ അമ്മ മരിച്ചുപോയി. July 22 അമ്മ മരിച്ചു പോയത് എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ, അങ്ങനെയുള്ള ഒരു പാട്ടാണ് എനിക്ക്.
5: സംഭവാമി യുഗ യുഗ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയത് അല്ലേ?
6: അതന്നെ പാട്ടാണ്.
5: ശരി ശരി, അപ്പൊ അമ്മയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി ആ ഗാനം തീർച്ചയായും കേൾപ്പിക്കാം. ഇപ്പൊ കടയിൽ ഇപ്പൊ ജോലിയൊന്നും ഇല്ലേ? ഫ്രീ ആണോ?
6: ജോലിയുണ്ട്.

0: ആ ഊണൊക്കെ ഊണൊക്കെ
1: ഇങ്ങനെ
0: കഴിഞ്ഞ ഒരു വിശ്രമത്തിൻ്റെ സമയത്ത് റേഡിയോ ഒന്ന് കേൾക്കാൻ കരുതി അല്ലേ.
1: അല്ല അല്ല, രാവിലെ വരുന്നുണ്ടോ ഓൺ ചെയ്യും.
0: ഓ ശരി. അങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ ഒന്ന് വിളിക്കാമെന്ന് തോന്നി, വിളിച്ചപ്പോൾ കിട്ടി.
1: ആ വിളിച്ചപ്പോൾ കിട്ടി. അമ്മയുടെ കാര്യം
0: ഓർത്ത് ഓർത്ത്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ലല്ലോ ആ ബന്ധങ്ങളൊന്നും. ശരി. അപ്പോ ഈ ഈ ഗാനം അമ്മ അമ്മ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി മാത്രമായിട്ട് സമർപ്പിക്കുന്നു അല്ലേ. നമുക്ക് ഗാനം കേട്ടാലോ? ആ നമുക്ക് വേറെ വിശേഷങ്ങളൊന്നും ഇതിൽ നമുക്ക് പറയാൻ ഒന്നുമില്ലല്ലോ. അതെ അതെ, നമുക്കിപ്പോ നമ്മുടെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയ ഒരാളെ പറയുമ്പോൾ നമുക്ക് വിശേഷങ്ങളല്ലല്ലോ, ഓർമ്മയാണ്, ഓർമ്മയാണല്ലോ. ശരി, അപ്പൊ നമുക്ക് ഗാനം പറഞ്ഞു. ആ ആ അതെ അതെ, ശരി എന്നാൽ. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ?
1: കേൾക്കാം കേൾക്കാം കേൾക്കാം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: നമസ്തേ സാർ.
0: ആ നമസ്കാരം, പേര് പറയൂ.
1: ഞാൻ പ്രകാശ്, കുട്ടനാട്.
0: പ്രകാശ്, കുട്ടനാട് അല്ലേ? ഓക്കെ. നമുക്ക് ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: കഴുകൻ സിനിമയിൽ ദാസേട്ടൻ പാടിയ എന്തിന് ജീവിത വേഷം എന്നുള്ളത്.

0: ഓക്കെ, നമുക്ക് ഈ പാട്ട് ഇപ്പോഴ് കേട്ട് തുടങ്ങിയാൽ നമുക്ക് മുഴുവനായിട്ടും കേൾക്കാൻ പറ്റും.
1: ഓക്കെ.
0: നമുക്ക് വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ഗാനസല്ലാപത്തിൽ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ് മെയിൽ പറഞ്ഞോ?
0: ഓ, എന്നാലും ഒന്നും കൂടെ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല.
1: വീട്ടിലെല്ലാരും ഉണ്ട്.
0: ആ
1: ഭാര്യയുണ്ട്, മകനുണ്ട്, ഭാര്യ
0: ശരി
1: മകന്റെ ഭാര്യയുണ്ട്,
0: ശരി.
1: കുഞ്ഞുണ്ട്.
0: ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ആ ഉണ്ട്.
0: പറഞ്ഞോളൂ.
1: കിടങ്ങറയിലെ പി കെ വേണുഗോപാലൻ നായർ, ചങ്ങനാശ്ശേരി പെരുന്നേൽ ഗോപകുമാർ,
0: രണ്ടുപേർക്കും മാത്രം.
1: ബാക്കി എല്ലാ ശ്രോതാക്കൾക്കും പിന്നെ സ്റ്റുഡിയോ അംഗങ്ങൾക്കും.
0: ശരി ശരി, അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ. ശ്രീകുമാർ ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് വി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് ഗീതു സിദ്ധൻ, മീര.
1: ഇന്ന് ഗാനശലാപത്തിൽ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചത് എൻ ജെ ജോഷിലാൽ. അടുത്ത ഗാനശലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഒത്തുകൂടാം. കാത്തിരിക്കുമല്ലോ.

0: ആകാശവാണി
1: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 17 ഭാഗം. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ PK രവി, മനോജ് പിള്ള.

0: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 17-ാം ഭാഗം.
1: സർ, ഞാൻ കള്ളം പറയുന്നു എന്നുള്ള ഈ ആരോപണത്തെക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് എനിക്കൊരു രീതിയിലും അടുപ്പമോ ബന്ധമോ ഇല്ലാത്ത ഒരാളുടെ മരണവുമായി എന്നെ ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ ചോദ്യം ചെയ്യലാണ്. ഈ നാട്ടുകാരൻ പോലും അല്ലാതിരുന്ന അയാളുടെ ആത്മഹത്യയുമായി എനിക്കെന്താ ബന്ധം?
2: അതിനും മാഷും ഈ നാട്ടുകാരനല്ലല്ലോ. അതുപോട്ടെ, അയാൾ ആത്മഹത്യ ചെയ്തതല്ല എന്ന് ഞാൻ പറഞ്ഞാൽ മാഷിന്റെ ചോദ്യത്തിന് ഉത്തരമാകുമോ?
1: ചീട്ടുകൊട്ടാരം പോലെ എല്ലാം തകർന്നടിക്കുകയാണല്ലോ.
3: ആത്മഹത്യ അല്ലെന്നോ? പിന്നെ
2: കൊന്നതാണ് അയാളെ. തലക്കടിച്ച് പുറകിൽ നിന്ന്, എന്നിട്ട് ശവം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. ഇനി പറയൂ, മാഷിന്റെ നിലപാടിൽ മാറ്റമുണ്ടോ?
1: നിലപാടിൽ മാറ്റമോ എന്ന് വെച്ചാ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അയാളെ കൊന്നതാണെങ്കിൽ തന്നെ അതിന് എന്നെ എന്തിനു ചോദ്യം ചെയ്യുന്നു?
2: അപ്പോ മാഷിനൊന്നും അറിയില്ല. ആയിക്കോട്ടെ, ശരി, എല്ലാം ഞാൻ തന്നെ പറയാം. എന്നിട്ട് മാഷ് പണ്ട് സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചിരുന്നത് പോലെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം പറഞ്ഞാ മതി. അതിന് ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ. ഇന്നലെ രാത്രി അമ്പലത്തിൽ കമ്പക്കെട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 11:40 മോളെയും കൂട്ടി വീട്ടിലെത്തിയെന്ന് നിങ്ങൾ പറയുന്ന അതേ സമയത്ത് നിങ്ങൾ പുഴക്കരയിൽ നിൽക്കുകയായിരുന്നു. പൂജ അവിടെ മണലിൽ അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. നിങ്ങളുടെ സമീപത്തൊരു മനുഷ്യ ശരീരം ആ സമയം കത്തുകയായിരുന്നു. അതാരാണെന്ന് നിങ്ങൾക്കറിയുമായിരുന്നില്ലേ? തീ അണയ്ക്കാനോ അയാളെ രക്ഷിക്കാനോ നിങ്ങൾ ശ്രമിച്ചില്ല. അതെന്താ, അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടോ? അതോ ആ തീ നിങ്ങൾ തന്നെ ആയിരുന്നോ? ഇല്ല, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ, ബാക്കി കഥ കൂടി പറയട്ടെ. ആ കാഴ്ച കുറച്ചു നേരം നോക്കി നിന്നിട്ട് നിങ്ങൾ പൂജയെ ഉണർത്താൻ ശ്രമിച്ചു. ഉലുക്കി വിളിച്ചിട്ടും അവൾ ഉണരാത്തപ്പോൾ നിങ്ങൾ പുഴയിൽ നിന്നും വെള്ളം കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ടുവന്ന് അവളുടെ മുഖത്ത് തളിച്ചു. അപ്പോൾ ഉണർന്ന അവൾ കുറച്ചകലെ കത്തുന്ന ആ തീ കണ്ട് ഭയപ്പെട്ടതുപോലെ കരയാൻ തുടങ്ങി. അവളെ എന്തോ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിങ്ങൾ അവളെയും കൂട്ടി അവിടെ നിന്ന് പോയി. എന്നിട്ട് ഇതുവരെ ഇതേക്കുറിച്ച് ആരോടും ഒന്നും മിണ്ടിയില്ല നിങ്ങൾ രണ്ടുപേരും. അപ്പോ ഈ സംഭവത്തെക്കുറിച്ച് മാഷിന് ഒന്നും അറിയില്ല എന്ന് ആവർത്തിച്ച് മാഷ് ഇതുവരെ പറഞ്ഞത് കള്ളമല്ലേ? അല്ലേ? ഒരിക്കലും നുണ പറയില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അവകാശപ്പെടാനാകും? കണ്ണടയുടെ കാര്യം നിങ്ങൾ പറഞ്ഞത് പക്ഷേ സത്യമാണെന്ന് എനിക്കറിയാം. അതെങ്ങനെ പുഴക്കരയിലെത്തിയെന്നും, അല്ലാതെ ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ സത്യമല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മാഷേ?
1: അല്ല, ഞാൻ
2: ഒന്നും പറയാതിരുന്നാൽ സത്യം കള്ളമോ മറിച്ചോ ആകില്ല മാഷേ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞേ മതിയാവൂ. എന്തെങ്കിലും അല്ല, മുഴുവൻ സത്യവും.
1: ഇതൊക്കെ ആരാണ്?
2: നിങ്ങളുടെ കണ്ണട അവിടെ കളഞ്ഞവൻ തന്നെ, പ്രകാശൻ. നിങ്ങൾ അവനെ ഏൽപ്പിച്ച് അവനവിടെ കളഞ്ഞ നിങ്ങളുടെ കണ്ണടയിലൂടെയാ മാഷേ ഞാനിപ്പോ എല്ലാം കാണുന്നത്.

0: എല്ലാം ആ നശിച്ചവൻ കണ്ടെന്നോ? എല്ലാം പിഴയ്ക്കുകയാണോ ഭഗവാനെ? ഇനി ഇനി നീ തന്നെ രക്ഷ.
1: ദൃക്സാക്ഷിയോ? എന്തിന്റെ ദൃക്സാക്ഷി?
2: ശരി, എല്ലാം ഞാൻ തന്നെ വിശദമാക്കി തരാം. ഇന്നലെ വെടിക്കെട്ട് തുടങ്ങിയ അല്പം കഴിഞ്ഞ് മാഷ് അമ്പലപ്പറമ്പിലൂടെ പടിഞ്ഞാട്ടേക്ക് നടക്കുന്നത് പ്രകാശം കണ്ടിരുന്നു. ആ സമയം എല്ലാവരും വടക്കേ മൈതാനത്ത് വെടിക്കെട്ട് കാണാൻ കൂടി നിൽക്കുകയായിരുന്നു. അന്നേരം മാഷ് ഒറ്റയ്ക്കായിരുന്നു. നിങ്ങൾ നേരെ പോയത് സ്വാമിയുടെ മുറിയിലേക്കായിരുന്നു. അതിനുള്ളിൽ കയറി ലൈറ്റ് ഇട്ട് നോക്കി, എന്നിട്ട് പരിഭ്രാന്തനായി വെളിയിലിറങ്ങി നാലുപാട് നോക്കി, എന്നിട്ട് എന്തോ കണ്ടതുപോലെ നിങ്ങൾ പടിഞ്ഞാറേ ഗേറ്റ് വഴി പുഴക്കരയിലേക്ക് ഇറങ്ങി. അവിടെ നിങ്ങൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു, എന്നിട്ട് തെക്കോട്ടോടി. പ്രകാശം നിങ്ങളുടെ പുറകെ വരാൻ തുടങ്ങുകയായിരുന്നു. അന്നേരമാണ് കമ്മിറ്റി ഓഫീസിൽ നിന്നും മൈക്ക് സെറ്റുകാരൻ ഇറങ്ങി വന്ന് പ്രകാശനെ വിളിച്ചത്. അവർക്ക് സാധനങ്ങളുമായി തിരികെ പോകാൻ ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു. കവലയിൽ നിന്നൊരു വണ്ടിയുമായി തിരികെ ഒരു 10 മിനിറ്റിലെത്തിയ അവൻ വീണ്ടും പുഴക്കരയിലേക്ക് ഓടി. അപ്പോൾ വെടിക്കെട്ട് തുടങ്ങി ഒരു 20-25 മിനിറ്റായിട്ടുണ്ടാവും. അതായത് ഉദ്ദേശം 11:40. സമയമൊക്കെ ശ്രദ്ധിച്ചോണേ. ആ പ്രകാശൻ, അവൻ പടിയിറങ്ങുമ്പോൾ കാലുവഴുതി വീണു അത്രേ. അപ്പോഴാണ് നിങ്ങളുടെ കണ്ണട അവിടെ വീണത്. അവനതറിഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാഴ്ചകളായിരുന്നു അവൻ ആ സമയം അവിടെ കണ്ടത്. നിങ്ങളും പൂജയും കടന്നുപോയ ശേഷം അവൻ ആ തീക്കുണ്ടത്തിനടുത്തേക്ക് ചെന്നു. കാര്യങ്ങളൊന്നും അവന് വ്യക്തമായില്ല. ആകെ അവന് തോന്നിയത് അവൻ അവിടെ എത്താനെടുത്ത 10-15 മിനിറ്റിനിടയ്ക്ക് നിങ്ങൾ ആ കൃത്യം ചെയ്തു എന്നാണ്. പക്ഷേ അവനൊന്നും ഉറപ്പില്ലായിരുന്നു. നിങ്ങളോട് അവനുള്ള ഇഷ്ടവും ബഹുമാനവും കാരണമാണത്രേ അവൻ ഈ വിവരം ആരോടും പറയാത്തത്. ഞങ്ങളോട് പോലും ഇത് മറച്ചു വയ്ക്കാൻ അവൻ അങ്ങേയറ്റം ശ്രമിച്ചു. പിന്നെ അവന്റെ കവളൊന്ന് ചൂടാക്കേണ്ടി വന്നു അവനെല്ലാം പറയാൻ. ഇത് പ്രകാശന്റെ രേഖപ്പെടുത്തിയ മൊഴിയാണ്. ഇതിൽ എത്ര അളവ് കണ്ട് സത്യമുണ്ട് കള്ളമുണ്ടെന്ന് എനിക്കിപ്പോൾ നിശ്ചയമില്ല. ഇനി പറയേണ്ടത് നിങ്ങളാണ് മാഷേ. നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കി വെക്കരുത് മാഷേ. ഇതൊക്കെ ഒന്ന് നിഷേധിക്കുകയെങ്കിലും ചെയ്യാതെ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എന്റെ സംശയം വിശ്വാസമായി മാറും.
1: ജയരാജൻ, ഞാൻ
2: എന്നോട് സഹകരിക്കുന്നതല്ലേ മാഷേ നല്ലത്? കാര്യങ്ങൾ കൂടുതൽ വഷളാക്കണോ?
1: സർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല.
2: കൊന്നു എന്ന് ഞാൻ പറഞ്ഞോ? എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ എന്തിനു മടിക്കുന്നു നിങ്ങൾ? എന്തിനിതുവരെ കള്ളം പറഞ്ഞു? ഇങ്ങനെ പോയാൽ കൊലപാതകമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ കേസിൽ സംശയത്തിന്റെ പേരിലെങ്കിലും എനിക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. അത് വേണോ?
1: ഈശ്വര, എന്തൊരു പരീക്ഷണമാണിത്. ശരി, ഞാൻ എല്ലാം പറയാം. പക്ഷേ ഒരഭ്യർത്ഥനയുണ്ട്. ഞാൻ പറയുന്നത് മറ്റാരും അറിയരുത്. അതിന് പ്രചാരം കൊടുക്കരുത്, പ്ലീസ്.
2: അത്തരത്തിലുള്ള ഒരു വാഗ്ദാനവും എനിക്ക് തരാൻ പറ്റില്ല മാഷേ. നിങ്ങൾ പറയുന്നതിന് കേസുമായി ബന്ധമുണ്ടെങ്കിൽ എനിക്കത് ഉറപ്പായും റെക്കോർഡ് ചെയ്യേണ്ടി വരും.
1: എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. എന്റെ കുട്ടി ഓർത്തിട്ടാ ഞാൻ ഈ പറഞ്ഞത്. അവളെ ഇതിലേക്ക് വലിച്ചഴയ്ക്കാൻ പാടില്ല. അവളുടെ ഭാവി ജീവിതത്തെ ബാധിക്കും. അതൊന്ന് ഭയന്നിട്ടാണ് ഒന്നും പറയാതെ എല്ലാം ഒളിച്ചു വയ്ക്കാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചത്.
2: മാഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അല്ല, എന്താ പൂജയ്ക്ക് ഇതുമായുള്ള ബന്ധം?
1: സർ, ആ മനുഷ്യൻ ഇന്നലെ രാത്രി എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. പറയേണ്ടി വരികയാണല്ലോ എല്ലാം.
2: സ്വാമിയോ? എന്തിന്?
1: അതെനിക്കറിയില്ല സർ. ഇന്നലെ രാത്രി ഡാൻസ് കഴിഞ്ഞ ഉടൻ നാടകം തുടങ്ങി. നാടകം കഴിഞ്ഞ് കമ്പക്കെട്ട് കാണാൻ എല്ലാവരും വടക്കേ മൈതാനത്തേക്ക് പോയി. ഡാൻസിന്റെ വേഷമൊക്കെ മാറ്റി മൈതാനത്ത് വന്ന് നിൽക്കാൻ ഞാൻ പൂജയോട് പറഞ്ഞിരുന്നു. പക്ഷെ മൈതാനത്തിലെത്തിയ ഞാൻ അവളെ അവിടെയെങ്ങും കണ്ടില്ല.

എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നി. ഒരു പന്തികേടുള്ളതുപോലെ വെളിയിലിറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് കാറ്റിൽ വല്ലാത്തൊരു ഗന്ധം അനുഭവപ്പെട്ടത്. മാംസം കരിയെന്ന പോലത്തെ ഗന്ധം.

അത് പുഴക്കരയിൽ നിന്ന് വീശുന്ന കാറ്റിലാണ് വരുന്നതെന്ന് മനസ്സിലായപ്പോ ഞാൻ അങ്ങോട്ട് ചെന്നു. പുഴവക്കത്ത് തെക്ക് ഭാഗത്തായി എന്തോ ഒരു പ്രകാശം ഞാൻ കണ്ടു. കണ്ണടയില്ലാത്തത് കൊണ്ട് വ്യക്തതയില്ലായിരുന്നു. പതുക്കെ എനിക്ക് മനസ്സിലായി അത് തീയാണെന്ന്. മാംസം കത്തുന്നതിൻ്റെ ഗന്ധം രൂക്ഷമായിരുന്നു. എൻ്റെ ഹൃദയം നിന്നുപോയി. ഞാൻ അങ്ങോട്ട് ഓടി.

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 17 ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും നരേന്ദ്രൻ മാഷ്, പി കെ രവി, എസ് ഐ ജയരാജ്, മനോജ് പിള്ള. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ, വി എൻ ദീപ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: മായാമുദ്രകൾ,
6: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
7: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
8: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
5: മായാമുദ്രകൾ.
9: കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൗമ്യ ഐ ജി സംസാരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
10: ആകാശവാണി, സമയം 2:30. ഇപ്പോൾ ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി.

0: ദിവസിനോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള ഹിന്ദി പ്രചാര സഭ.
1: കേരള ഹിന്ദി പ്രചാര സഭ ഹയർ സെക്കൻഡറി വരെയുള്ള ഹിന്ദി അധ്യാപക യോഗ്യതയായി കേരള സർക്കാരും PSC അംഗീകരിച്ച ആചാര്യ BEd കോഴ്സ് നടത്തിവരുന്നു. കേന്ദ്ര സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവയിലെ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഹിന്ദി ഓഫീസർ തസ്തികകളിലേക്ക് യോഗ്യതയായി അംഗീകരിച്ചിട്ടുള്ള PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് കറസ്പോണ്ടൻസ് കോഴ്സും സഭയുടെ കീഴിൽ ലഭ്യമാണ്. ഇതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സുഗമ ഹിന്ദി പരീക്ഷകളും കേരള ഹിന്ദി പ്രചാര സഭ സംഘടിപ്പിച്ചു പോരുന്നു.
2: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
3: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV നാല് വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1,30,00,000 രൂപ, 2,00,000 രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ആകാശവാണി സമയം 3 മണി.
7: യേ ആകാശവാണി ഹേ. ആജ് രാത് കി രവിവാസ്രി അഖിൽ ഭാരതീയ സംഗീത സഭ മേ ഹം പ്രസ്തുത് കർ രഹേ ഹേ സുമിത് സിംഗ് പദം ദ്വാരാ സിതാർ വാദൻ.
8: ദിസ് ഈസ് ആകാശവാണി. In tonight's Ravivasriya Akhil Bharatiya Sangeet Sabha, we bring you sitar recital by Sumit Singh Padam.
7: Sumit ko sangeet ke prati prem aur nipunta apni

0: यह था सुमित सिंह पदम द्वारा प्रस्तुत राग देस। तबले पर उनके साथ संगत की थी श्री मधुरेश भट्ट ने। ये कार्यक्रम आकाशवाणी जलंधर की प्रस्तुति थी।
1: That was राग देस presented by सुमित सिंह पदम। He was accompanied on tabla by मधुरेश भट्ट। This program was a presentation of आकाशवाणी जलंधर।
2: ഇന്ന് സെപ്റ്റംബർ 14 രാഷ്ട്രീയ ഹിന്ദി ദിവസ്. ആശംസകളോടെ കേരള ഹിന്ദി പ്രചാര സഭ.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
6: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
3: മായാമുദ്രകൾ.
7: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: ആകാശവാണി സമയം 4 മണി.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നലെ അന്തരിച്ച ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ആലപ്പുഴയിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന കല്ലേരിൽ രാഘവൻ പിള്ളയുമായുള്ള അഭിമുഖത്തിന്റെ പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം.
1: ആലപ്പുഴയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ആലപ്പുഴയുടെ ഗുരുനാഥ

0: ബുദ്ധൻ എന്ന് എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന കല്ലലിൽ രാഘവൻ പിള്ള സാറിന്റെ പ്രതികരണങ്ങൾക്കാണ് നമ്മൾ കാതോർക്കുന്നത്. കള്ളത്തിൽ ഗോപാലപിള്ള, കല്ലലിൽ കമലമ്മ എന്ന ദമ്പതികൾക്ക് 96 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച രാഘവൻ ഈ ആലപ്പുഴയിലെ ചരിത്രമുറങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ബാല്യവും പഠനകാലവുമൊക്കെ. ആലപ്പുഴയുടെ വളർച്ചയും തളർച്ചയും എല്ലാം കണ്ട് ആലപ്പുഴയോടൊപ്പം തന്നെ ആലപ്പുഴയ്ക്ക് വേണ്ടി എന്നും ശബ്ദമുയർത്തിക്കൊണ്ടിരുന്ന കല്ലിൽ രാഘവൻ പിള്ള സാർ 10,000 വിദ്യാർത്ഥികളെയാണ് ആലപ്പുഴയിൽ അഭ്യസിപ്പിച്ചിട്ടുള്ളത്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആവിർഭാവത്തോടുകൂടി രൂപം കൊണ്ട സനാതനധർമ്മ വിദ്യാശാലയിൽ പഠിക്കുകയും അവിടെ തന്നെ അധ്യാപകനായി വരികയും പ്രഥമ അധ്യാപകനായി വിരമിക്കുകയും ഒക്കെ ചെയ്ത സുദീർഘമായ 60 നീണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ അധ്യയന സബരിയ. വിരമിച്ച ശേഷവും മറ്റ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അമരത്ത് വന്ന കല്ലിൽ രാഘവൻ പിള്ള സാർ അദ്ദേഹം ഒരു വിശ്രമകാലം ഇപ്പോൾ അനുഭവിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു 5 ഇപ്പുറമായിട്ടുള്ളൂ. അതുവരെ സജീവമായി ആലപ്പുഴയിലെ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ ഒരു ഗുരുനാഥനായും എല്ലാ അർത്ഥത്തിലും പുതിയ തലമുറയോടൊപ്പം അവർക്ക് മാർഗദർശിയായി ജീവിച്ച ഒരു അധ്യാപകനാണ്. 60 വർഷങ്ങളായി അദ്ദേഹം ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ് തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വിശ്രമ കസേരയുടെ തൊട്ടിറമ്പിൽ ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ ഉണ്ട്. കൃത്യസമയം ഘടികാരബന്ധിതമായി അദ്ദേഹം ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ആകാശവാണി നിലയത്തിലെ പ്രോഗ്രാമുകൾ മാന്യ ശ്രോതാക്കൾക്കൊപ്പം അദ്ദേഹത്തിനും ഹൃദയസ്ഥമാണ്. സാറിനോട് ആകെ ചോദിക്കേണ്ടി വരുന്നത്, സാർ ആദ്യമായി ആകാശവാണി നിലയത്തിൽ അങ്ങ് 70-75 വർഷത്തോളമായി ശ്രോതാവാണ്. ആ ശ്രോതാവ് എന്നുള്ള നിലയ്ക്കുപരിയായി ആകാശവാണിയുടെ ഒരു മാർഗരേഖകൻ, അതിന്റെ ഒരു അഡ്വൈസറി ബോർഡ് മെമ്പറും മറ്റു പലതുമായിരുന്നു. സ്ഥിരമായി അങ്ങ് ആകാശവാണിയിൽ നിരവധി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. പ്രഭാഷകൻ, അതുപോലെ തന്നെ പല ചർച്ചകളിലും പങ്കെടുക്കുന്ന ആള്, അങ്ങനെ പല കാര്യങ്ങളിലൂടെ. അപ്പൊ ആ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ അങ്ങയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്.
1: ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് ആകാശവാണിയുമായി ഉണ്ട്. കഴിഞ്ഞ 1.5 ഞാൻ മൗനമായിരുന്നു. അതിനു മുമ്പ് നല്ലപോലെ ആകാശവാണിയുടെ സാധിച്ചു കൊടുക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു. ഒരു 75 ഞാൻ ആകാശവാണിയുമായി ബന്ധപ്പെടുകയുണ്ടായി.
0: എപ്പോഴും സാർ പറയും, ജോസഫ് എന്ന് പറഞ്ഞൊരു സുഹൃത്തിനെ പറ്റി, ആകാശവാണിയുടെ ഒരു പ്രതിനിധിയെ പറ്റി പറയും. മുൻകാല പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ പറ്റിയൊക്കെ സാർ പറയുന്നത് ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. ജോസഫിനെ ഇപ്പോഴും സാർ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ?
1: ജോസഫ് എന്ന പേരുള്ള ഒരു സ്നേഹിതൻ എനിക്ക് ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. അത് ജോസഫ് വന്നിരുന്നത് ആകാശവാണിയിൽ തലപ്പാവലായിരുന്നു. ആ തലേക്കെട്ടിൽ എന്നോട് ആകാശവാണിയെ കുറിച്ച് പറയുവാൻ ആവശ്യപ്പെട്ടു. ഞാൻ അവരോട് പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതെല്ലാം ഒന്നൊന്നായി ഓർമ്മിക്കാൻ എനിക്കിപ്പോഴും സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇവരെ എത്രയോ പരിപാടികളിൽ പങ്കെടുക്കുകയുണ്ടായി. ആകാശവാണിയിൽ കൂടി ഞാൻ വാസ്തവത്തിൽ പ്രശസ്തനായി. ഞാൻ ജോസഫിനോട് അക്കാര്യത്തിൽ വളരെ ധന്യനായി എന്ന് പ്രത്യേകം പറയുകയുണ്ടായി. അദ്ദേഹം തേവരയിലായിരുന്നു താമസം.
0: അധ്യാപന മേഖലയിലെ ധന്യ മുഹൂർത്തങ്ങൾ എന്ന പേരിൽ ആ ഒരു ശീർഷകത്തിൽ ആദ്യമായിട്ട് ആകാശവാണിയിൽ സാർ പ്രസംഗിച്ചിട്ടുണ്ട്. അത് ഓർമ്മിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും അല്ലേ? അന്ന് ധാരാളം നിർദ്ദേശങ്ങൾ സാർ നൽകിയിട്ടുണ്ട്. അത് ആ ധന്യ മുഹൂർത്തങ്ങൾ ഇപ്പോഴും ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ?
1: ആകാശവാണിയിലൂടെ അധ്യാപകന്റെ ധന്യ മുഹൂർത്തം എന്ന ഒരു ഫീച്ചർ ഉണ്ടാക്കിയപ്പോൾ അതിൽ ഒന്നാമതായി പ്രസംഗിച്ചത് ഞാനായിരുന്നു.
0: ആകാശവാണിയെ പറ്റി പറയുമ്പോൾ സാർ എപ്പോഴും, സാർ ആകാശവാണിയുടെ ഉപദേശക സമിതി അംഗമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 10,000 പ്രഭാഷണങ്ങൾ സാർ നടത്തിയിട്ടുണ്ട്.
1: ഞാൻ ആകാശവാണി ഉപദേശക അംഗമായി എന്നതാണ്. ഇത്രയും കാലത്തെ പരിചയത്തിലൂടെ ആകാശവാണിക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് പറയാൻ ഞാൻ 2-3 നിർദ്ദേശങ്ങൾ കൊടുക്കുകയുണ്ടായി. അതൊക്കെ ഇപ്പോഴും പാലിക്കപ്പെടുന്നുണ്ട് എന്നതാണ് സത്യമായിട്ടുള്ള ഒന്ന്.
0: ധാരാളം കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധമുള്ള ആളാണ് സാർ. കുട്ടികളോടൊപ്പമാണ് എപ്പോഴും. ചാച്ചാജിയെ പോലെ ആലപ്പുഴയിലെ കുട്ടികൾക്ക് പ്രിയങ്കരനാണ് കല്ലേലി സാർ. ആ ബാലജനസഖ്യ ഓർമ്മകൾ ഇപ്പോഴും സാറിന്റെ മനസ്സിലെ കുട്ടികളുണ്ട് അല്ലേ? ഒന്ന് ഓർത്തെടുത്തേ.
1: ആലപ്പുഴയിലെ എല്ലാ സ്കൂളുകളിലും എല്ലാ കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ഒരിക്കൽ ഞാൻ എൻ്റെ വഴിയെ പോകുമ്പോൾ പുറകിൽ നിന്ന് ഒരാൾ എന്നെ വിളിക്കുന്നു, സാർ സാർ എന്ന്. ഞാൻ അവിടെ നിന്നു. അയാൾ ഓടിയെത്തി, എത്തിയിട്ട് എന്നോട് പറഞ്ഞു, സാറിന് എൻ്റെ മകനെ പഠിപ്പിക്കരുത് എന്ന്. ഞാൻ ചോദിച്ചു, മകൻ ഏത് ക്ലാസ്സിലാണ്

0: പഠിക്കുന്നത്. അയാളുടെ ക്ലാസ്സും അയാളുടെ സ്കൂളും അയാൾ പറഞ്ഞു. അയാൾക്കുണ്ടായിരുന്ന ഒരു മതിപ്പ് ഞാൻ ഇപ്പോഴും വിലമതിക്കുന്നുണ്ട്. ആ ആളിലൂടെ എനിക്ക് ബാലജനസഖ്യവുമായി കൂടുതൽ ബന്ധപ്പെടുവാൻ സാധിച്ചു. എനിക്ക് പ്രചോദനം നൽകിയത് ഈ ഒരു വിളിയായിരുന്നു. സർ സർ എന്ന ഒരു വിളി. ആ വിളിയോടുകൂടി ഞാൻ ആകാശവാണിയുമായി കൂടുതൽ ബന്ധപ്പെടുകയുണ്ടായി.
1: തീരദേശ മേഖലയിലെ കുട്ടികൾക്ക് വേണ്ടി, അതായത് സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അത് തുടക്കം കുറിച്ചാണ്. ആലപ്പുഴയിലെ ജവാഹർ ബാലഭവൻ, സാറ് ഉച്ചരിക്കുന്നതന്നെ ജവാഹർ എന്നാണ്. ആ ഒരു ജവാഹർ ബാലഭവന്റെ ഉത്ഭവം അന്നത്തെ ജില്ലാ കളക്ടറായിട്ടുള്ള സാറിന്റെ ആ ഒരു കൂടിച്ചേരലും.
0: ബാലജനസഖ്യത്തിലൂടെ വളർന്നു വന്ന് എനിക്ക് കുട്ടികളുമായി ബന്ധപ്പെടുകയും അങ്ങനെ ആകാശവാണിയുടെ ബന്ധത്തെക്കുറിച്ചും അവരോട് പറയുകയുണ്ടായി. അതിനുശേഷം ഞാൻ ബാൽഭവൻ സംഘടനയ്ക്ക് കാരണക്കാരനായി. എന്ന് വെച്ചാൽ 1975 എന്ന് തോന്നുന്നു ബാലജനസഖ്യപ്പെടുകയുണ്ടായി.
1: സാർ എപ്പോഴും പറയും കുട്ടികളുടെ ബന്ധു എന്ന നിലയിലാണ് ഞാൻ അറിയപ്പെടാൻ ഏറെ ആഗ്രഹിക്കുന്നതെന്ന്. ശരിയല്ല, അത് ഏറെ സന്തോഷം പകരുന്നില്ലേ?
0: സുന്ദരമായ ഒരു ധന്യമുഹൂർത്തമായിരുന്നു അത്. കുട്ടികളെ ആകർഷിക്കുവാനും കുട്ടികളുടെ കളികളും കുട്ടികളുടെ തമാശകളും ഒക്കെ അതോടുകൂടി ഞാൻ കുട്ടികളുടെ ഒരു ബന്ധുവായി മാറി. ഇന്നും ഏത് സ്കൂളിലും അന്നത്തെ കാര്യം പറയുമ്പോൾ കുട്ടികൾ അവരെ ഞാൻ സന്തോഷിപ്പിക്കുകയുണ്ടായി.
1: സാറിൻ്റെ ധാരാളം യാത്രകൾ സന്ദർശനങ്ങളൊക്കെ സാർ എപ്പോഴും പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മദ്രാശി രാജാജി ഹാളിൽ പോയി ജോൺ പോൾ മാർപ്പാപ്പ തിരുമേനിയെ കണ്ടതും, ആ ഒരു സന്ദർഭം സാറിനൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ?
0: പിന്നെ എനിക്ക് ഓർമ്മിക്കാനുള്ളത് 1986 തോന്നുന്നു അൽഫോൻസ് അമ്മയ്ക്കിടെ വിശുദ്ധ മാതത്വം ഡിക്ലെയർ ചെയ്യുന്നതായിരുന്നു. അതിനുവേണ്ടി അന്നത്തെ പോപ്പ് ജോൺ രണ്ടാമൻ വരികയുണ്ടായി. രാജാജി ഹാളിലായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. ഇന്ത്യയൊട്ടാകെ 211 ആളുകൾ അവിടെ കൂടി. അവരുടെ ഓരോരുത്തരെയും പോയി അദ്ദേഹം കാണുകയും എല്ലാവരോടും സംസാരിക്കുകയും ചെയ്തു. MP മന്മഥനും സുകുമാർ അഴിക്കോടും അമ്പലപ്പുഴ രാമവർമ്മയും DC കിഴക്കേ മുറിയും ഒക്കെ അതിൽ ഞാനും ഒരാളായിരുന്നു.
1: എപ്പോഴും ദുഃഖത്തോടുകൂടി അല്ലെങ്കിൽ ഒരല്പം സാറ് രോഷാകുലനാകുന്നൊരു സന്ദർഭം ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് മഹാത്മാഗാന്ധിജിക്ക് ആലപ്പുഴയിൽ ഒരു സ്ഥായിയായ രൂപം, ഒരു പ്രതിമയില്ല എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി സാറ് ഒരുപാട് ആവശ്യപ്പെടുകയും അതൊരു സംഘടന പോലും അതിനുവേണ്ടി രൂപം കൊടുക്കുകയും ഉണ്ടായി. ആ ഒരു സ്മൃതി മണ്ഡപ സമിതി സാറ് രൂപം കൊടുത്തു. അങ്ങനെ 2011 July 17 സ്ഥാപിച്ച ഗാന്ധിജി സ്മൃതി മണ്ഡപത്തെ പറ്റി ഒന്ന് നമുക്കൊന്ന് സാറിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്.
0: 2011 മഹാത്മാഗാന്ധിക്ക് ഒരു സ്റ്റാച്യു ഇല്ലാത്ത ഒരു നഗരമാണല്ലോ ആലപ്പുഴ എന്ന് തോന്നിയത് കൊണ്ട് എൻ്റെ പ്രോത്സാഹനത്തിൽ ഞാൻ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചു. അത് 2011 അന്ന് മഹാത്മാഗാന്ധിയുടെ വലിയ ചെവിയും ഒക്കെ ഉള്ള ഒരു ഗാന്ധിജിയാണ് ഞങ്ങൾ കണ്ടത്. ഗാന്ധിജി ഇന്നും എല്ലാ 2 October ഞങ്ങളവിടെ എത്താറുണ്ട്. അതെ, അതിനെ ഒരു സ്മൃതി മണ്ഡപം എന്ന പേര് ഞങ്ങൾ തന്നെ നൽകുകയുണ്ടായി.
1: 15 ഖാദി ധരിച്ച ഗാന്ധിയനായി മാറിയ ഒരാളാണ് കല്ലിൽ രാഹുമ്പിള്ള സാർ അല്ലേ? ആ കുട്ടിക്കാലം, ശരിക്കും ബാല്യം അങ്ങോട്ട് വിട്ട് കൗമാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗാന്ധിയനായി മാറിയ ആ ഓർമ്മകളൊന്ന് പറയാമോ?
0: മഹാത്മാഗാന്ധി കി ജയ് എന്ന് മുദ്രാവാക്യം വിളിച്ചത് ഞാനായിരുന്നു. ഒന്നാമത്തെ അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മിക്കാനുള്ളത് 15 ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഖാദി ധരിച്ചു എന്നുള്ളതാണ്. അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു. അന്ന് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഖാദി ധരിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് അതായിരുന്നു. സ്വന്തം കൈകൊണ്ട് നൂറ് ഖദർ സ്റ്റോർ കൊടുത്ത് അവിടെ നിന്ന് അതിനൊത്ത് വിലയുള്ള ഖാദി മേടിച്ച് അങ്ങനെ പടിപടിയായി 48 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ഖാദി ധരിക്കുന്ന ഒരാളായി മാറി.
1: യൗവന കാലഘട്ടത്തിൽ രഘുപതി രാഘവ രാജാറാം എന്ന ആ കീർത്തനം പോലെ അല്ലെ ഒരു ഗാനം ആലപിച്ച് നടന്ന റോഡിലൂടെ നടന്ന

0: ഓർമ്മകൾ.
1: 48 മഹാത്മാഗാന്ധി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ പറയുകയുണ്ടായി. ഞങ്ങളൊരു പ്ലാവൻ ചുവട്ടിൽ ഇരുന്ന് രഘുപതി രാഘവ രാജ റാം എന്ന ഗാനം ഞങ്ങൾ ചൊല്ലി എല്ലാവരും കൂടി ആ ഗാനത്തിന് ഏറ്റുവാങ്ങി.
0: ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ പഠനകാലത്തെ വളരെ രസകരമായിട്ട് സാറ് പറയാറുണ്ട്, ഞങ്ങളൊക്കെ കേട്ടിട്ടുമുണ്ട്. ആ ഒന്നുകൂടെ സാറിന്റെ ശബ്ദത്തിൽ കേൾക്കാൻ ശ്രോതാക്കളും ആഗ്രഹിക്കുന്നുണ്ടാവും.
1: അന്ന് ഏറ്റവും തമാശ എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദാസിദാര് സാക്ഷാൽ എൻ ബി ചെല്ലപ്പൻ നായർ. ഞാൻ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് കോളേജിലേക്ക് പോവാൻ, എൻ്റെ കോളേജ് എസ് ഡി കോളേജാണ്, അവിടെ ചെന്നപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചത് ഏകോപാലമനം സാറാണ് നീ പട്ടാളത്തിൽ പോയിട്ടുണ്ടോ എന്നായിരുന്നു. ഞാനെന്താ പട്ടാളത്തിൽ പോയ എന്ന് ഞാൻ ചോദിച്ചില്ല, നീ പട്ടാളത്തിൽ പോയിട്ടുണ്ടോ എന്ന്. എന്തോ അദ്ദേഹത്തിന് ഞാൻ ഒരു പട്ടാളക്കാരനായ പോലെ തോന്നി. അങ്ങനെ എന്നെ അദ്ദേഹം ഒരു പട്ടാളക്കാരനായി കാണുകയുണ്ടായി.
0: സാറ് ആലപ്പുഴ സനാതനധർമ്മ വിദ്യാശാലയിൽ ജോലിയിലിരിക്കുന്ന കാലത്താണ് ധാരാളം റിസോഴ്സ് പേഴ്സൺസ് നമ്മുടെ അധ്യയന മേഖലയിൽ സുലഭമല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി സാറിനെയൊക്കെ ബി ടിക്ക് തിരുവനന്തപുരത്തേക്ക് പഠിക്കാൻ നിയോഗിച്ചായിരുന്നല്ലോ. അങ്ങനെ ജോലിയിലിരുന്നു കൊണ്ട് ശരിക്കും ഒരു എഫ് ഐ പിയിൽ ഫാക്കൽറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് വർഷങ്ങൾക്ക് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രാവർത്തികമാക്കിയത് സാറിൻ്റെയൊക്കെ കാലത്ത്, അതൊന്ന് ഓർക്കാമോ?
1: ഞാൻ ബി ടിക്ക് പോയപ്പോൾ ഞാൻ തികച്ചും മൗനിയായിരുന്നു, ഒരക്ഷരം വേണ്ടിയില്ല. ഈ എൻ്റെ പാസ്റ്റ് എൻ്റെ കഴിഞ്ഞുപോയ ഞങ്ങൾ സർക്കാരിൻ്റെ പണത്തോടു കൂടിയാണ് ഞങ്ങളന്ന് ജോലി ചെയ്തത്. കാരണം അത്രത്തോളം കേഴ്സിറ്റി അത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളെ സർക്കാർ ഞങ്ങൾക്ക് സപ്പോർട്ട് തരികയും ഞങ്ങളെ കൊണ്ട് അദ്ദേഹം പാട്ടുപാടിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം ആയിരുന്നു അത്.
0: ആകാശവാണിയിലെ മാന്യ ശ്രോതാക്കൾക്ക് വേണ്ടി ആ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ സ്വാതന്ത്ര്യദിന രാത്രി ഒരിക്കൽ കൂടി സാർ ഒന്ന് പറയുകയും അന്ന് മഹാത്മാഗാന്ധിജിക്ക് ജയ് എന്ന ശക്തിയോടുകൂടി വിളിച്ച ആ വിളി ആ ഒന്നുകൂടെ സാറിൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ ശ്രോതാക്കളും ആഗ്രഹിക്കുന്നുണ്ടാവും.
1: ഒക്ടോബർ 2 മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം 3 ഞാൻ വിളിപ്പിക്കുകയുണ്ടായി.
0: ഇടയ്ക്കൊക്കെ രാജനെ പറ്റി സാർ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലോസ് ഏഞ്ചൽസിൽ പഠിക്കുന്ന ആ കൂട്ടുകാരൻ രാജൻ, രാജന്റെ ഓർമ്മകളും വല്ലപ്പോഴും ഒക്കെ സാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, വീണ്ടും നമുക്കതൊന്ന് ഓർത്തെടുക്കാം.
1: രാജൻ എന്ന പേരുള്ള വിദ്യാർത്ഥി, അത് രാജൻ എന്ന് പറയുന്ന എൻ്റെ വിദ്യാർത്ഥി അവിടെ ചെന്ന് എനിക്കൊരു കത്തയച്ചു. അത്ഭുതകരമായ ഒരാശയമായിരുന്നു അത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. അമേരിക്കയിൽ നിന്ന് ഇത് ഞാനീ പറയുന്നത് 70 മുമ്പുള്ള കഥയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് അത്ഭുതകരമായ മറ്റൊരു കഥയാണ്. എൻ്റെ സുഹൃത്തായിരുന്നു എൻ പരമേശ്വരൻ നായർ, തകഴി ഉണ്ണി എന്ന് ഞാൻ വിളിച്ചിരുന്നു. തകഴി ഉണ്ണിയെ ഞങ്ങൾ ഉണ്ണി എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ പറയട്ടെ, ആ തകഴി ഉണ്ണി ആണ് അന്ന് കൊച്ചി ഡയറക്ടറായിരുന്നു. ആ സമയത്താണ് ഞാനീ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ബാലകൃഷ്ണൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അയാൾ എന്നെയും കൊണ്ട് ആലപ്പുഴ മുഴുവൻ കാണിക്കുവാൻ എന്നെ ഏൽപ്പിക്കുകയുണ്ടായി അന്നത്തെ കളക്ടർ. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഒരു കാര്യം സാർ എനിക്ക് പറയാനുണ്ട്. എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകനായ എൻ്റെ അച്ഛൻ അദ്ദേഹത്തിനോട് ഒരു ഉപദേശം തരാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം പറയുക, ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഈ 2 എൻ്റെ ധർമ്മം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇപ്പോഴും ഞാനത് വിചാരിക്കുന്നു. ഈ 2 എൻ്റെ മനസ്സിൽ ഒരു വിചാരമുണ്ടാവും, അതാണ് ചിന്ത. അത് പിന്നെ എൻ്റെ വർത്തമാനം, അതാണ് എൻ്റെ പ്രവൃത്തി. അങ്ങനെ ഞാൻ ഒരു അധ്യാപകൻ കൂടിയായി. ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഇപ്പോഴും ഞാൻ ഇത് അനുഷ്ഠിക്കുന്നു എന്നതാണ്. ഈ സമയം നിങ്ങളോടിപ്പോൾ സംസാരിക്കുന്ന

0: ഈ സമയവും ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ വിചാരിക്കാറുണ്ട്. എപ്പോഴും ചിന്തിക്കുക, എപ്പോഴും ചെയ്യുക. ചിന്തിക്കുക, ചെയ്യുക, അത് നമ്മുടെ ധർമ്മമാവട്ടെ എന്ന്.
1: ഇനി ഏറെ കേൾക്കാനുള്ളത് മഹാഗുരുനാഥന്റെ വിദ്യാലയ അധ്യയന ഓർമ്മകളാണ്. സാറിന് രസകരമായ ധാരാളം ഓർമ്മയുണ്ട്. ഒരിക്കലും ചുവരലില്ലാതെ കണ്ടിട്ടുള്ള ഒരു ഗുരുനാഥൻ എന്നാണ് സാറിനെ പറ്റി ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്. ആ വിദ്യാലയ കാലത്തെ ഓർമ്മകൾ ഒന്ന് സൂചിപ്പിക്കാം.
0: ഒന്നാമത് പറയാനുള്ളത് എൻ്റെ വിദ്യാലയത്തെ കുറിച്ച് തന്നെയാണ്. ഞാൻ പഠിപ്പിച്ചത് സനാതനധർമ്മ വിദ്യാശാലയിലും എസ് ഡി കോളേജിൽ പഠിച്ചു. ആ കോളേജിൽ എസ് ഡി സ്കൂൾ സ്ഥാപിച്ചു. ഇതിന് മുമ്പ് അതൊരു ലോഡ്ജായിരുന്നു. ഞാൻ അവിടെ ഒരു അധ്യാപകനായി തീരുകയുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാന്ദ്യം, ഏറ്റവും വലിയ കാര്യം ഞാൻ ഒരു അധ്യാപകനായി എന്നതാണ്.
1: അങ്ങനെ പഠിപ്പിച്ച അധ്യാപകരെ പറ്റി എപ്പോഴും വളരെ വികാര വായ്പോടുകൂടിയാണ് സാറ് സംസാരിച്ചിട്ടുള്ളത്. ആ താണുവേര് സാറിനെ പറ്റിയും ഒക്കെയുള്ള മഞ്ചേരി സാറിനെ പറ്റിയൊക്കെ എപ്പോഴും സാറ് പറയുമായിരുന്നു. അവരെ കൂടി ഈ കൂട്ടത്തിൽ നമുക്കൊന്ന് ഓർത്തു പോകാം.
0: എന്നെ പഠിപ്പിച്ചത് രണ്ട് വലിയ അധ്യാപകരായിരുന്നു. ഒന്ന് വി എസ് താണുവയ്യൻ, രണ്ട് വലിയ നീലകണ്ഠയ്യർ. അദ്ദേഹം ഇതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നുവെങ്കിലും ഹെഡ് മാസ്റ്ററെ ഉദ്ദേശിച്ചിരുന്നത് ഞങ്ങളുടെ വി എസ് താണുവയ്യർ ആയിരുന്നു. അവരാരും ഇപ്പോഴില്ല. അവരൊക്കെ ഇന്നും എൻ്റെ ഓർമ്മയിൽ മായാതെ കിടപ്പുണ്ട്. അന്ന് ഡോക്ടർ ഡാനി ബെസൻ്റെ നേതൃത്വം നൽകിയ ഒന്നായിരുന്നു ലോഡ്ജ് എന്നത്. ഗാന്ധിജിക്ക് പോലും ബഹുമതി ഉണ്ടാക്കിയ ഒരാളാണ് ഡാനി ബെസൻ്റ്.
1: സാർ എപ്പോഴും പറയും, അനേകായിരം ശിഷ്യന്മാരുള്ളതാണ് എൻ്റെ സമ്പാദ്യമെന്ന്. തീർച്ചയായിട്ടും അതിൽ എപ്പോഴും അഭിമാനം കൊള്ളുന്ന ഒരാളാണ് സാറെന്ന് എനിക്കറിയാം.
0: അനേകം ശിഷ്യന്മാരെ, അത് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. കെ പി അപ്പനും മുതൽ എനിക്ക് നിങ്ങളോട് ഏറ്റു പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു ആ ചിന്ത നിങ്ങളുടെ പ്രവർത്തനത്തിൽ വരട്ടെ. അതിലൂടെ അത് നിങ്ങളുടെ ഒരു ധർമ്മമാവട്ടെ എന്നും മാത്രമാണ്.
1: ആലപ്പുഴ എസ് ഡി ബി സെന്റിനറി ഓഡിറ്റോറിയം ഉദ്ഘാടനത്തിനെത്തിയത് ഭാരതത്തിന്റെ ഒന്നാം പൗരനായിരുന്നു ഭാരത രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം. ആലപ്പുഴയിൽ വരാനിടയായത് അദ്ദേഹത്തിൻ്റെ സഹപാഠി കൂടിയായിരുന്ന മഹാദേവൻ സ്വാമിയുടെ ഒരു ആഗ്രഹപ്രകാരമാണ്. അത് സാറൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ.
0: ഞങ്ങളുടെ സെന്റിനറി ആഘോഷത്തിൽ വന്നത് മഹാദേവൻ സഹപാഠിയായിരുന്നു അബുൽ കലാം ആയിരുന്നു. അത് വേറൊരു അധ്യായമാണ്. ഞാൻ ചങ്ങനാശ്ശേരി കോളേജിൽ പഠിക്കുകയാണ്. പെരുന്ന കോളേജാണ് ആദ്യമായി എൻ എസ് എസിന് കിട്ടിയ കോളേജായിരുന്നു പെരുന്ന കോളേജ്. അവിടെ കുറേ കുട്ടികൾ ഒരുമിച്ച് കൂടി ഞങ്ങൾ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിക്കുകയുണ്ടായി. ആകാശവാണിക്ക് വേണ്ടി ഞങ്ങൾ വാഴപ്പള്ളി വരെ നടന്നു പോയി തിരിച്ചും മഹാത്മാഗാന്ധിയുടെ സ്മരണ നിലനിർത്താൻ ഞങ്ങൾ തിരിച്ചും മടങ്ങി വന്നു. കുട്ടികൾ സ്വാതന്ത്ര്യദിനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി സ്വാതന്ത്ര്യം കിട്ടിയല്ലോ എന്ന് മുദ്രാവാക്യം വിളിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഇപ്പോൾ കുമാരനാശാൻ്റെ മകനും ഉണ്ടായിരുന്നു ദിവാകരനും. മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പെരുന്ന് വന്നു. ആ സമയം ഓർമ്മിക്കാവുന്ന ഒന്ന്, അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞപ്പോൾ പക്ഷം താണുമുള്ള സാറ് വന്ന് ഞങ്ങളുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വരികയുണ്ടായി.
1: പട്ടം താണുള്ള സാറിനെ പറ്റിയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സാറുമായി ആ ഒരു ചെറിയ കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് വരുന്ന അന്നത്തെ ആ രാഘവൻ പിള്ള എന്നുള്ള പട്ടം താണുള്ള സാറിൻ്റെ വിളിയെ പറ്റിയൊക്കെ സാറ് പ്രസംഗിച്ച് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതൊന്ന് ഓർത്തെടുക്കാവോ?
0: പട്ടം താണുള്ള സാറ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയാമോ? വെറും ഒരു കാറ് മാത്രം, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ വിളിച്ച് രാഘവൻ പിള്ള, ഞാൻ ഇയാൾ താമസിക്കുന്ന വീട്ടിൽ കൊണ്ടാക്കാം എന്ന് എന്നെ വിളിച്ച്. ഞാൻ വേലായുധ മന്ദിരത്തിലാണ് താമസിച്ചിരുന്നത്, എങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര പോകും. എന്നെ വിളിച്ചല്ലോ എന്നോർത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ലാപാലം.

0: ഇവരെ യാത്ര ചെയ്തു. ഞാൻ പറഞ്ഞത് വെറും ഒരു ഇന്നത്തെ മാതിരി യാതൊരു പ്രയാസവും കൂടാതെ അദ്ദേഹം ഒരാള് മാത്രം വന്നു. അത് ഒരത്ഭുതമായിരുന്നു. വാസ്തവത്തിൽ അന്ന് ഒരു റേഡിയോയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മുറിയിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഗാന്ധിജിക്ക് ജയ് വിളിച്ചു. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിക്കുകയുണ്ടായി.
1: ഭാരതം സ്വതന്ത്രയായി എന്നുള്ളത് ആദ്യമായി നമ്മളെല്ലാം കേൾക്കുന്നത് റേഡിയോയിലൂടെയാണ്. അന്ന് റേഡിയോ സാർവത്രികമല്ല, വളരെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ മാത്രമേ റേഡിയോ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ റേഡിയോയിൽ കൂടി ഭാരതം സ്വതന്ത്രയായി കേട്ട ആ ഓർമ്മകൾ,
0: അത് ഞങ്ങൾ ശ്രദ്ധിച്ചത് ആകാശവാണിയിലൂടെയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന വാർത്ത ആദ്യമായി ഞങ്ങൾ കേട്ടത് ആകാശവാണിയിലൂടെയാണ്. അതൊരു ചരിത്ര മുഹൂർത്തമായിരുന്നു.
1: സാറിന് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നല്ലോ കാവാലവും എം കെ സാനുമാഷും, അവരെ പറ്റിയും സാറ്.

ആലപ്പുഴയിലെ ഓരോ തലമുറയിൽപ്പെട്ട ആളുകൾക്കും വളരെ പ്രിയങ്കരമാണ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 29, ശകവർഷം 1948 ഭാദ്രം 23, 2026 സെപ്റ്റംബർ മാസം 14 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 31:05. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തര വേളയാണ്. ആദ്യം ഇന്നലെ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം: കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതു ജില്ലയിലാണ്? ഉത്തരം: വയനാട് ജില്ലയിൽ. ഇനി ഇന്നത്തെ ചോദ്യം: നാസയുമായി ചേർന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിൽ 4G നെറ്റ്വർക്ക് സ്ഥാപിക്കാൻ ധാരണയിലെത്തിയ മൊബൈൽ കമ്പനി ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: നാസയുമായി ചേർന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിൽ 4G നെറ്റ്വർക്ക് സ്ഥാപിക്കാൻ ധാരണയിലെത്തിയ മൊബൈൽ കമ്പനി ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് 5:44 കേൾക്കാം. .4 MHz ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ തേനിശൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. ഹരിഹരനും സാധന സർഗവും പാടിയത് ഉദയ എന്ന ചിത്രത്തിൽ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷേ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 1 ലക്ഷം തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീയാ ജയിലിൽ പോവാൻ പോന്നേ?

0: നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
3: ഹായ്.
4: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: ഹരിഹരൻ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം പേരഴകൻ.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്പൈസ് ഓഫ് എഫ്എമ്മിൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തേനിശൈ, തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. എ ആർ റഹ്മാൻ, മധുശ്രീ എന്നിവർ പാടിയതാണ് അടുത്ത ഗാനം, അയിത്ത എഴുത്ത് എന്ന ചിത്രത്തിൽ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: എസ് പി ബാലസുബ്രഹ്മണ്യവും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ന്യൂ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് തേനീശൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.

ഷംഷാദ് ബീഗം പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്, ആർപാർ എന്ന ചിത്രത്തിൽ. അടുത്ത ഗാനം രക്ഷക് എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനുവും അൽക്ക യാഗ്നികും പാടിയത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ദന്താരോഗ്യം നിലനിർത്തുന്നതിൽ നാം കഴിക്കുന്ന ഭക്ഷണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? തീർച്ചയായും നാം കഴിക്കുന്ന പോഷക സമൃദ്ധമായ ആഹാരം നമ്മുടെ പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ദന്താരോഗ്യം നിലനിർത്താൻ നമ്മുടെ ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്,

0: എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തല ഗവൺമെന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്തൽ ക്ലിനിക്കിലെ ഡെന്റൽ സർജൻ ഡോക്ടർ ജി ആർ മണികണ്ഠൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ദന്താരോഗ്യത്തിൽ പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും. നമ്മളിപ്പോ നമ്മുടെ സ്കൂൾ കാലഘട്ടം തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഒന്നാണ്, ഏതൊരു മനുഷ്യനും ദന്താരോഗ്യം നന്നൽ കവിഞ്ഞ് പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് അനുവർത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സമീകൃത ആഹാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഡെന്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ വിട്ടുപോകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഈ ഡയറ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് നമുക്ക് വ്യായാമം വേണം, ഉറക്കം വേണം, അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം വേണം. പലപ്പോഴും പറയാറുണ്ട് ഫുഡ് ഈസ് ദൈ മെഡിസിൻ എന്ന് പറയും. അതായത് നിങ്ങൾ ഭക്ഷണം തന്നെ ഒരു മരുന്നായിട്ട് നിങ്ങൾക്ക് കരുതാം. അപ്പം ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് ഭക്ഷണം പോലെ പിന്നീട് ഭാവിയിൽ കഴിക്കേണ്ടി വരുമെന്നും പറയാറുണ്ട്. അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആഹാരം, അത് കഴിക്കുന്ന രീതി നമ്മുടെ പല്ലുകളുടെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയായിരിക്കണം. അപ്പം പലപ്പോഴും ഇപ്പോൾ പേരൻസ് പറയുന്ന കേൾക്കാറുണ്ട്, അതായത് അവർ കമ്പയർ ചെയ്യാറുണ്ട് എപ്പോഴും, എൻ്റെ മകൻ നന്നായിട്ട് പല്ല് തേക്കും ബ്രഷ് ചെയ്യും, അവനാണെങ്കിൽ വല്ലപ്പോഴുവേ രണ്ട് ചോക്ലേറ്റ് കഴിക്കാറുള്ളൂ, പക്ഷേ ഇവൻ്റെ വായിൽ നോക്കുമ്പോൾ എപ്പോഴും കേടാണ്, പക്ഷേ അവൻ്റെ കൂടെയുള്ള തൊട്ടടുത്ത വീട്ടിലെ പയ്യനാണെങ്കിൽ 24 മണിക്കൂറും മിഠായി കഴിച്ചുകൊണ്ടിരിക്കും, അവൻ അധികം പല്ലേക്കുന്നതും കാണാറില്ല, പക്ഷേ അവൻ്റെ വായിൽ കേടധികം വരുന്നില്ല എന്ന് പറയുമ്പോൾ രണ്ട് ആൾക്കാരുടെ വായിൽ വിഭിന്നമായിട്ടാണ് ഒരേ അസുഖം തന്നെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഓൾമോസ്റ്റ് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഒരു പുതിയ ഒരു വിപ്ലവാത്മകമായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻ അല്ലെങ്കിൽ പ്രിസിഷൻ മെഡിസിൻ എന്ന് പറയും. അതായത് നമ്മളൊരു ഒരു പണ്ടൊക്കെ ചിന്തിച്ചിരുന്നു പറഞ്ഞാൽ ഒരു പേഴ്സണെ ഒരു സിംറ്റംസ് മാത്രമായിട്ട് കാണുക, അപ്പം അങ്ങനെ കാണുമ്പോൾ എല്ലാവരെയും ഒരേപോലെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇന്ന ഇന്ന ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ ഇപ്പം മൂന്നാൾക്കാരെ എടുക്കുന്നു, എ എന്നും ബി എന്നും സി എന്നും പറഞ്ഞ് മൂന്നാൾക്കാരെ എടുക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള രോഗമാണെന്ന് നമ്മൾ ആദ്യമേ ഒരു എന്താ പറയുക ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഒരു പ്രിജുഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഒരേ മരുന്ന് തന്നെ എല്ലാവർക്കും എഴുതി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇയാൾക്ക് മോണരോഗമാണ്, ഇയാൾക്ക് ഇതേ മരുന്നാണ്, ഇയാൾക്ക് ദന്തക്ഷയമാണ്, ഇയാൾക്ക് ഇതേ മരുന്നാണ്. പക്ഷേ എന്തുകൊണ്ട് മൂന്നാൾക്കാരിൽ മൂന്ന് രീതിയിൽ ഒരേ അസുഖം തന്നെ പ്രത്യക്ഷപ്പെടുന്നു? ഒന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ പല കാര്യങ്ങളുടെ ഒരു ഒരു ഓവർ ഇന്റർപ്ലേ അവിടെ നടക്കുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തിയുടെ പല്ലിൻ്റെ ഘടന, അതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് കിട്ടുന്ന ന്യൂട്രീഷൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പം ദന്തക്ഷയം കൂടുതലായിട്ട് വരുന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ജനിതകമായിട്ടുള്ള ഒരു ഘടന അതിനകത്ത് പങ്കുവഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല്ലിൻ്റെ ഒരു സർഫസ് അല്ലെങ്കിൽ പ്രതലത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും അവിടെ പങ്കുവഹിക്കുന്നു. അതോടൊപ്പം തന്നെ അയാളുടെ ഈ പറഞ്ഞ ന്യൂട്രീഷൻ്റെ സ്റ്റാറ്റസ്. പലപ്പോഴും പല്ലുകൾ, പല പേഷ്യൻസ് വന്ന് പറയാറുണ്ട് പല്ലുകൾ തേക്കുമ്പോൾ പല്ലുകൾ പൊടിഞ്ഞു പോകുന്നു. പല്ലുകൾ പൊടിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് ഉദ്ദേശിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിൽ മോണരോഗത്തിന് കാരണമാകുന്ന നമ്മുടെ അഴുക്ക് അവിടെ കട്ടി പിടിച്ചിട്ട് അത് ഡെന്റൽ പ്ലാക്കാണ്. ആ ഡെന്റൽ പ്ലാക്ക് കാലാനുസൃതമായിട്ട് അവിടെ ഘനീഭവിച്ചിട്ട് അതൊരു കക്ക അല്ലെങ്കിൽ ഇത്ര എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡെന്റൽ കാൽക്കുലസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ പല്ലുകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ പല്ലിൽ പറ്റി പിടിക്കുന്ന അഴുക്ക് കൃത്യമായിട്ട് അവിടെ ഇളകി പോകുന്നു. ചില കേസുകളിൽ ചില പേഷ്യൻസിലെന്ന് പറഞ്ഞാൽ കട്ടിയുള്ള എന്തെങ്കിലും ഇപ്പോൾ ഒരു മുറുക്കോ അല്ലെങ്കിൽ ഒരു എള്ളുണ്ടയൊക്കെ കഴിക്കുമ്പോൾ പല്ല് തന്നെ ശരിക്കും പൊടിഞ്ഞു പോകുന്നു. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അവരിൽ നമ്മൾ മറ്റ് ലക്ഷണങ്ങൾ കൂടി ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴത്തേക്കും മുടി കൊഴിയുന്നുണ്ടോ, അത്തരത്തിലുള്ള ഇപ്പം പുറം വേദനയുണ്ടോ അല്ലെങ്കിൽ ഉറക്കക്കുറവുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും പലപ്പോഴും അവർക്ക് ഈ പറഞ്ഞതുപോലെ മറ്റ് വൈറ്റമിൻ, പ്രധാനമായിട്ട് വൈറ്റമിൻ ഡിയുടെയോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയൊക്കെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ മനോഹരമായിട്ട് ഡെന്റൽ ഡയറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അപ്പോൾ ഡെന്റൽ ഡയറ്റിൽ ഇതിനെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്നുണ്ട്. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പലപ്പോഴും ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഴങ്കഞ്ഞി പണ്ട് എല്ലാവരും കഴിക്കുമായിരുന്നു. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ പറയും നന്നായിട്ട് ആരോഗ്യമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, വർക്കൗട്ടൊന്നുമില്ല, അന്ന് പറമ്പിൽ കളച്ചിട്ട് നല്ലൊരു പഴങ്കഞ്ഞി കുടിക്കുമ്പോഴത്തേക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള രീതി, അന്നുള്ള ആൾക്കാർക്ക് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പോൾ ഈ പഴങ്കഞ്ഞിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ കഫീർ പോലുള്ള ഡ്രിങ്കുകളുണ്ട്, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ കൊമ്പൂച്ച പോലുള്ള ഡ്രിങ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ തന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു ലൈവായിട്ടുള്ളൊരു ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ശരീരഭാഗത്തിലും ഒരു ആവാസ വ്യൂഹം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പല രീതിയിലുള്ള പല വിഭാഗത്തിൽപ്പെട്ട അണുക്കൾ അവിടെ കൃത്യമായിട്ട് അധിവസിക്കുന്നുണ്ട്. അവരുടെ ഒരു കോളനിയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നമ്മളതിനെ പറയുന്ന ഒരു ബയോ മൈക്രോ ബയോം എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ചെവിയിലാണെങ്കിൽ ഒരു പ്രത്യേക മൈക്രോ ബയോം ഉണ്ട്, നമ്മുടെ ഇപ്പോൾ ജെനിറ്റൽ പാർട്ടുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വജൈനൽ മൈക്രോ ബയോം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ മൈക്രോ ബയോം ഉണ്ട്. ഏറ്റവും വലിയ മൈക്രോ ബയോം ഉള്ളത് നമ്മുടെ കുടലിനകത്താണ് അല്ലെങ്കിൽ വയറിനകത്താണ്, ഗട്ട് മൈക്രോ ബയോം ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ബാക്ടീരിയ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ജീവിക്കുന്നുണ്ട്. ഒരു ബാക്ടീരിയ

0: ആക്കുന്ന ബൈ പ്രോഡക്റ്റ് മറ്റൊരു ബാക്ടീരിയക്ക് ഒരു ഭക്ഷണമായിട്ട് വർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ ചില ന്യൂട്രിയൻസിന്റെ കുറവ് വരുമ്പോഴാണ് ചില ആൾക്കാരിൽ കൂടുതലായിട്ട് മൂണരോഗങ്ങൾ അല്ലെങ്കിൽ ദന്തക്ഷയം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർ എപ്പോഴും പറയും എൻ്റെ നാക്കിൽ നിന്ന് ഒരുപാട് തൊലി ഇളകി പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് വരുന്നുണ്ട്. ഇത് കൃത്യമായിട്ടൊക്കെ മരുന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവരുടെ മനസ്സിൽ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടെന്നൊരു ധാരണയായിരിക്കാം, പക്ഷെ കൃത്യമായിട്ടുള്ള എന്താ ന്യൂട്രിയൻസ് അവിടെ എത്തുന്നില്ല. അപ്പം പല്ലുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം നമ്മുടെ ആ നോർമലി ഇപ്പോൾ നമ്മൾ പറയും ഫുഡ് പ്ലേറ്റിനകത്ത് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പല്ലിനകത്തുള്ള എല്ലാ കോശങ്ങളുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പല്ലിനകത്ത് നമുക്കറിയാം പ്രധാനമായിട്ട് ഇനാമലും ഡെന്റീനും പൾപ്പുമാണ് ഉള്ളത്. ഇപ്പോൾ മോണരോഗത്തിനാണെന്നുണ്ട്, മോണയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അവിടെ കാണുന്നത് കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ കൊളാജൻ ഉണ്ടാവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ സിയും സിങ്കും അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറായിട്ട് വർത്തിക്കുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് നമ്മൾ ഈ വൈറ്റമിൻ എ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി പോലെയുള്ള കാര്യങ്ങൾ, വൈറ്റമിൻ കെ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള നമ്മളിപ്പോൾ എല്ലാം കൃത്യമായിട്ട് കഴിക്കുന്ന ഉറപ്പ് വരുത്തുക. നമുക്ക് എപ്പോഴും മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു അഭാവം ധാരാളമായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ രണ്ട് സ്ഥലത്ത് പോയിട്ട് പല്ലെടുത്തു, അപ്പോൾ ചിലപ്പോൾ പല്ലെടുത്തു, അപ്പോൾ ആ സമയത്ത് ഒന്ന് 10 വർഷം മുന്നേ ആയിരിക്കും, ഒന്ന് 20 വയസ്സിലായിരിക്കും, ഒന്ന് 30 വയസ്സിലായിരിക്കും. അപ്പോൾ അന്ന് ഒരു പല്ലെടുത്തപ്പോൾ എൻ്റെ മുറിവ് വേഗം ഉണങ്ങി. അപ്പോൾ ഞാൻ എനിക്ക് 32 വയസ്സുണ്ട്, അപ്പോൾ ഞാൻ അവസാനത്തെ അണപ്പല്ല് പോയി എടുത്തു, 2-3 ആഴ്ചയായിട്ടും ആ മുറിവ് ഉണങ്ങിയില്ല. അപ്പോൾ കൃത്യമായിട്ടാണ് ചിലപ്പോൾ ഡോക്ടർ എടുത്തത്, പക്ഷേ ചിലപ്പോൾ ചിലർ ഡോക്ടറിനെ കുറ്റം പറയുമായിരിക്കും ചിലപ്പോൾ, അതായത് ആദ്യം ചെയ്ത സമയത്ത് പ്രശ്നം ഉണ്ടായില്ല, ഇപ്പോൾ പക്ഷേ മുറിവ് ഉണങ്ങാനായിട്ട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സമയത്തും നമുക്ക് ഈ വൂണ്ട് ഹീലിങ്ങിന് കൃത്യമായിട്ടുള്ള ആ ഒരു ഇപ്പം സിങ്ക് അല്ലെങ്കിൽ കൊബാൾട്ട്, ക്രോമിയം പോലെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് വളരെ നമ്മളെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇപ്പോൾ നാവിൽ സ്ഥിരമായിട്ട് ഒരു ഈ പറഞ്ഞ പോലെ തൊലി ഇളകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് അൾസർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിങ്കിൻ്റെ അഭാവം ഉണ്ടാകും. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ഒരു നോർമലായിട്ടുള്ള മിനറലിൻ്റെ ഡെഫിഷ്യൻസി എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ആ മിനറൽസ് ധാരാളമുള്ള വസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പല്ലിൻ്റെയും വായുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിൽ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഇത് ടെസ്റ്റ് ചെയ്യാതെ ഒരു ഫാൻസി എന്നോണം പല ആൾക്കാരും ഒരു സപ്ലിമെൻ്റ് കഴിക്കുന്നത് ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം ഇല്ലാതെ സ്ഥിരമായിട്ട് നമ്മൾ സപ്ലിമെൻ്റ് വർഷങ്ങളോളം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ലിവറിൻ്റെയും കിഡ്നിയുടെയും ആരോഗ്യം കൂടി അവതാളത്തിലാവുമെന്ന് കൂടി മനസ്സിലാക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സപ്ലിമെൻ്റ് ഈ ഒരു വസ്തുവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം കഴിക്കാൻ. ഇപ്പോൾ വൈറ്റമിൻ ഡി തന്നെ ഇഷ്ടംപോലെ നമ്മൾ ഒരു 5 മാസമൊക്കെ വാരി കഴിച്ചാൽ ഇത് 100 മുകളിലായി കഴിഞ്ഞാൽ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ അത് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. അപ്പോൾ അത് കൃത്യമായിട്ട് ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
1: സർ, ഈ വൈറ്റമിൻ ഡിക്ക് ദന്താരോഗ്യത്തിൽ എത്രത്തോളം പങ്ക് വഹിക്കുവാൻ കഴിയും?
0: തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ന്യൂട്രിയൻറ്റിൻ്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നമ്മുടെ ദന്താരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന്, നമ്മുടെ ഡെയിലി ആയിട്ടുള്ള എല്ലാ ചയാപചയ പ്രവർത്തനങ്ങൾക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനാണെങ്കിലും ലിവറിൻ്റെ ആരോഗ്യത്തിനാണെങ്കിലും കണ്ണിൻ്റെ ആരോഗ്യത്തിനാണെങ്കിലും ഒക്കെ തന്നെ മൊത്തത്തിൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ എല്ലുകളിലും പല്ലുകളിലും കൃത്യമായിട്ട് പ്രതിഫലിക്കാറുണ്ട്. അപ്പോൾ മോണരോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വായിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ ഡെന്റൽ പ്ലാക്ക് എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു എപ്പിജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ തനതായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ അഭാവം, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം പല്ലുകൾ അകാല വാർദ്ധക്യം സംഭവിച്ചിട്ട് നേരത്തെ കൂട്ടി പൊഴിഞ്ഞു പോകാൻ കാരണമാകാറുണ്ട്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് ദന്തക്ഷയത്തിൻ്റെ സാധ്യത ത്വരിതപ്പെടുത്താനും കാരണമാകാറുണ്ട്. അതോടൊപ്പം തന്നെ വായിൽ കൂടുതലായിട്ട് നാവിലൊക്കെ നാവിലോ അല്ലെങ്കിൽ വായിലുള്ള ജനറലായിട്ട് കാണുന്ന ഒരു എരിച്ചിലിനും പുകച്ചിലിനും ഒക്കെ ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസി കാരണമാകാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിന് നമ്മൾ പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് കുറവാണെന്ന് കാണുമ്പോഴത്തേക്കും ഒരു സപ്ലിമെൻ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷേ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് കൃത്യമായിട്ട് സപ്ലിമെൻ്റ് എടുക്കാൻ പാടുള്ളൂ. നമ്മുടെ നോർമലി നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന സൺഷൈൻ വൈറ്റമിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇളം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ, രാവിലെയുള്ള ഒരു ഇളം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ നാച്ചുറലായിട്ട് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇപ്പോൾ തൈര് അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള, ക്യാരറ്റ്, പൊട്ടറ്റോ, ബനാനോ, ഇതിനകത്തൊക്കെ തന്നെ ഇഷ്ടംപോലെ വൈറ്റമിൻ ഡി ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും അഭികാമ്യം. ചില കേസുകൾ നമുക്കിപ്പോൾ ഒരു സർജറി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഇപ്പോൾ പല്ലിൻ്റെ തന്നെ ഒരു സർജറി, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ എന്തെങ്കിലും ഒരു ഒരു അസ്ഥിക്ക് ഒരു സർജറി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ എമർജൻസി ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വൈറ്റമിൻ ഡി ഒരു മാസത്തിനകത്ത് തീരെ കുറവാണ്.

0: ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനറലാണ്. അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് ഈ പറഞ്ഞതുപോലെ മെഗ്നീഷ്യം കൂടി കൃത്യമായിട്ട് സപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് വൈറ്റമിൻ ഡിയുടെ ഒരു ആക്ഷൻ കുറച്ചുകൂടി നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് മൂന്നും, വൈറ്റമിൻ ഡി, കാൽഷ്യം, മെഗ്നീഷ്യവും മൂന്നും നമ്മൾ എപ്പോഴും നോർമലാണെന്ന് ഉറപ്പ് വരുത്തുക. ഇത് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ധാരാളം വ്യായാമം ചെയ്യുക, സ്ട്രെസ് കുറയ്ക്കാനും മെഗ്നീഷ്യം കിട്ടുമ്പോഴേ നമുക്ക് സ്ട്രെസ് കുറയാനും സഹായമാവും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ദൈനംദിന ഒരു പ്രാക്ടീസിൽ നമ്മൾ എപ്പോഴും ബാലൻസ് ഡയറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക.
1: ദന്താരോഗ്യത്തിൽ പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജി ആർ മണികണ്ഠന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
1: പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ചില പ്രധാനപ്പെട്ട പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാല്, തൈര്, ചീസ് തുടങ്ങിയ പാലുൽപ്പന്നങ്ങളിൽ കാൽസ്യവും ഫോസ്ഫറസും ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ ബലപ്പെടുത്തുവാൻ സഹായകരമാണ്. ചീര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികളിൽ കാൽസ്യവും ഫോളിക് ആസിഡും വൈറ്റമിൻ ബിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് മോണയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമാണ്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇത് മോണകളിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് തടയുവാനും മോണകളുടെ ടിഷ്യൂസിനെ ശക്തിപ്പെടുത്തുവാനും സഹായകരമാണ്. ബദാം, വാൾനട്ട്, ചിയാ സീഡ്സ് എന്നിവയിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളും മിനറൽസും ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇവ ചവച്ചരച്ച് കഴിക്കുന്നതിലൂടെ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂട്ടുവാനും പല്ലിലെ ബാക്ടീരിയകളെ തുരത്തുവാനും സഹായിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങളായ മുട്ടയും മത്തി പോലുള്ള മത്സ്യങ്ങളും ശരീരത്തിലേക്ക് കാൽസ്യം ആഗിരണം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നു. ഇതിലൂടെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും.
2: റേഡിയോ ഹെൽത്തിൻ്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം.

നമ്മൾ എന്ന ചിത്രത്തിലെ ഗാനമാണിപ്പോൾ കേട്ടത്. അഫ്സലും ഫ്രാങ്കോയും പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നിലേതിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താവീക്ഷണം, 6:50 കാർഷിക ജീവനം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 യുവവാണിയിൽ ജോബിൻ, നിർമ്മൽ പി ജോയ്, ജബനേസി എന്നിവർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 8:00 ഇതളുകൾ പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ഹൃദയരാഗങ്ങൾ. നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി

ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 നാടകഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി, 8:00 സർഗ കേരളം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക

എട്ട് നാൽപ്പതിന് ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥാപ്രസംഗം, 10 ഇസൈ തെൻട്രൽ. നിങ്ങൾ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. മൂന്നാറും പരിസര പ്രദേശങ്ങളിലും ഇന്ന് പരക്കെ മഴയുണ്ടായിരുന്നു. വൈകുന്നേരം ഏകദേശം 17 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പ് അനുഭവപ്പെടും. മണിക്കൂറിൽ 6 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇന്ന് മൂന്നാർ പരിസര പ്രദേശത്ത് 14.71 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചു. ഇന്നത്തെ കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

ഇനി ഇന്ന് ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, നാസയുമായി ചേർന്ന് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ 4G നെറ്റ്വർക്ക് സ്ഥാപിക്കാൻ ധാരണയിലെത്തിയ മൊബൈൽ കമ്പനി ഏതാണ്? ഉത്തരം, നോക്കിയ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. വേനൽ ചൂടിന്റെ കാഠിന്യത്തിൽ പൊട്ടുവെള്ളരിക്ക് പ്രിയമേറുകയാണ്. മധ്യകേരളത്തിൽ ധാരാളമായി കൃഷി ചെയ്യുന്ന പൊട്ടുവെള്ളരിക്ക് ഇപ്പോൾ ആവശ്യക്കാരേറെയാണ്. ഇന്ന് ഞാറ്റുവേലയിൽ പൊട്ടുവെള്ളരിയുടെ വിശേഷങ്ങളായാലോ. തൃശൂർ വെള്ളാങ്ങല്ലൂരിലെ ശ്രീ രമേശ് മാടത്തിങ്കലിന്റെ പൊട്ടുവെള്ളരി കൃഷിവിശേഷങ്ങൾ നമുക്ക് കേൾക്കാം.
3: കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ പണ്ട് കാലത്ത് കൃഷി ചെയ്തിരുന്ന ഒരു വിളയാണ് പൊട്ടുവെള്ളരി. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കൻ

ജില്ലകളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരികയും തിരികെ പോകുമ്പോൾ വഴിപാടായി അവർ ഈ പൊട്ടുവളരി വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് എന്നാണ് ഐതിഹ്യം. അന്നെല്ലാം കവുങ്ങിൻ്റെ പാളയിലാണ് മൂത്തുവഴുത്ത പൊട്ടുവളരി പൊതിഞ്ഞ് ആളുകൾ കൊണ്ടുപോയിരുന്നത്. ഇന്നിപ്പോൾ അത് ന്യൂസ് പേപ്പറിലും പ്ലാസ്റ്റിക് കവറിലേക്കുമെല്ലാം മാറിക്കഴിഞ്ഞു എന്ന് മാത്രം. ഞാൻ 5 ഏക്കറിൽ താഴെയാണ് പൊട്ടുവളരി കൃഷി ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. പണ്ടുകാലത്ത് കൊടുങ്ങല്ലൂരിൻ്റെ സമീപ പ്രദേശങ്ങളിൽ മാത്രമാണ് കൃഷി ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ തൊട്ടടുത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലും പൊട്ടുവളരി കൃഷി ധാരാളം കർഷകർ കൃഷി ചെയ്തു വരുന്നു. 2 മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് തന്നെ കർഷകർ കൂടുതലായും പൊട്ടുവളരി കൃഷിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പൊട്ടുവളരി കൃഷി ചെയ്യാനായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സ്ഥലങ്ങൾ പ്രധാനമായും ധാരാളം വെയിലും അതോടൊപ്പം തന്നെ ജലസേചനത്തിന് സൗകര്യമുള്ള സ്ഥലങ്ങൾ കൂടിയായിരിക്കണം. ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിളക്കി കുമ്മായമിട്ട് 1 ആഴ്ച കഴിഞ്ഞതിന് ശേഷം അവിടെ അടിവളമായി കോഴിക്കാട്ടം ചാണകപ്പൊടി ഇട്ടുകൊണ്ട് 7 അടി അകലത്തിൽ ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തൊഴിലാളികളെ വെച്ച് കൈക്കോട്ടുകൊണ്ടോ വാരങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തുള്ളി നനയ്ക്കായി പൈപ്പുകളും അതോടൊപ്പം തന്നെ ആ തുള്ളി നനകളിലേക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും വെള്ളവും എത്തിക്കുന്നതിനായി കിണറിനോട് ചേർന്നുകൊണ്ട് ഫിൽട്ടർ വെഞ്ചരി എന്നിവയെല്ലാം ഫിറ്റ് ചെയ്യുന്നു. അതിനുശേഷം കളശല്യം ഒഴിവാക്കുന്നതിനായി മൾട്ടിഷീറ്റ് ഉപയോഗിച്ച് അതിനെ പൊതിയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വാരത്തിൻ്റെ ഇരുഭാഗത്തും നമ്മൾ 1 അടി അകലത്തിൽ 1 ഇഞ്ച് പൈപ്പ് കൊണ്ട് ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിലാണ് വിത്തുകൾ നിക്ഷേപിക്കുന്നത്. വിത്തുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല കായ്കളിൽ നിന്നുള്ള വിത്ത് ശേഖരിച്ചുകൊണ്ട് അവ 1 ദിവസം വെള്ളത്തിലിട്ടുകൊണ്ട് അതിൻ്റെ മധുരമെല്ലാം കളഞ്ഞ് വീണ്ടും അതിനെ സൂഡോമൺസ് വെള്ളത്തിൽ കലക്കി ഈ വിത്തിനെ നമ്മൾ അതിലേക്ക് 1 ദിവസം കൂടി ഇട്ട് വെച്ചുകൊണ്ട് നല്ലോണം അതിനെ കഴുകി വൃത്തിയാക്കി 3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയതിനു ശേഷം നമ്മൾ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. ഈ വിത്താണ് പിന്നീടുള്ള വർഷത്ത് നമ്മൾ കൃഷി ചെയ്യുന്നത്. വിത്ത് മറ്റു വിത്തുകളെ പോലെ തന്നെ 1 വർഷം മാത്രമാണ് ഇരിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ദാരങ്ങളിൽ നമ്മൾ 2 വിത്ത് വീതം നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു പക്ഷെ 1 വിത്ത് മുളച്ചില്ലെങ്കിൽ മറ്റൊരു വിത്ത് മുളച്ചു വരുവാൻ വേണ്ടിയാണ്. അങ്ങനെ 2 വിത്തുകളും മുളച്ചു വരികയാണെങ്കിൽ നമ്മൾ നല്ല ഒരു ചെടിയെ നിർത്തി മറ്റു ചെടി നമ്മൾ അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം 2 ചെടി നമുക്ക് അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ കായഫലം കുറയും എന്നുള്ളതാണ് പ്രധാന കാരണം. അതോടൊപ്പം തന്നെ ചെടിയുടെ വളർച്ചയ്ക്കും കാര്യമായ കോട്ടം സംഭവിക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ 1 ചെടി മാത്രം നിർത്തുന്നത്. അതിനുശേഷം മുളച്ചു കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാൽ അതിൽ കൂടി വളങ്ങൾ നമ്മൾ വിട്ടു തുടങ്ങും. വെള്ളത്തിൽ കൂടി വിടാവുന്ന വളങ്ങളാണ് പ്രധാനമായും നമ്മളിതിനായി ഉപയോഗിക്കുന്നത്. കപ്പലണ്ടി പിണ്ണാക്ക്, ശർക്കര എന്നിവ രണ്ടും കൂടി മിക്സ് ചെയ്ത് വെള്ളത്തിൽ ലയിപ്പിച്ചുകൊണ്ട് അതിനുശേഷം അതിനെ നേർപ്പിച്ച് അരിച്ചും കാട്ട് ഈ ട്രിപ്പ് വഴി ഫിൽട്ടർ വഴി പൈപ്പുകളിൽ കൂടി ഈ ചെടികളിലേക്ക് എത്തിച്ചു നൽകുന്നു. അങ്ങനെ തുള്ളിനന സംവിധാനത്തിൽ കൂടെയാണ് ഇവിടെ കൂടുതലായും പൊട്ടുവളരി കൃഷി ചെയ്യുന്നത്. ഈ തുള്ളിനന എന്ന് പറയുമ്പോൾ നമുക്ക് പരമാവധി തൊഴിലാളികളെ അവിടെ കുറയ്ക്കാൻ സാധിക്കും. കാരണം നമ്മളിപ്പോൾ മോട്ടറിന്റെ സ്വിച്ച് ഇട്ട് പോയി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വന്ന് മോട്ടർ നിർത്തി കഴിഞ്ഞാൽ എല്ലാ ചെടികളിലേക്കും വെള്ളം എത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെടികൾക്ക് ഉണ്ടാവുന്ന മറ്റൊരു രോഗമാണ് വൈറസ് രോഗം. അതിന് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് സൂഡോമോണിസും പച്ചച്ചാണകം കൂടി കലക്കി അതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് ചെടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. പിന്നെ ചെടികൾക്കുണ്ടാകുന്ന മറ്റ് കേടുപാടുകൾ അപ്പോൾ തന്നെ പ്രതിവിധി നൽകിയില്ലെങ്കിൽ നമ്മൾ നോക്കി നിൽക്കലേ തന്നെ ഈ രോഗങ്ങൾ പെട്ടെന്ന് വ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് പൊട്ടുവളരി കൃഷി തോട്ടത്തിൽ രാവിലെയും വൈകിട്ടും നമ്മൾ എത്തണം എന്നുള്ളത് മറ്റൊരു നിർബന്ധനയാണ്. വിത്തുകുത്തി 24-ാം ദിവസം തന്നെ ചെടികൾ പൂവിട്ട് തുടങ്ങുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം. 24-ാം ദിവസം ചെടികൾ പൂവിട്ട് തുടങ്ങിയാൽ 40-45-ാം ദിവസം മുതൽ നമുക്കിതിൻ്റെ കായകൾ പറിച്ചു തുടങ്ങാവുന്നതാണ്. കാരണം മൂത്തുപഴുത്ത കായകൾ ആ തോട്ടത്തിൽ നിന്നും എത്ര വേഗം പറിച്ചെടുത്തില്ലെങ്കിൽ അതവിടെ തന്നെ പൊട്ടിപ്പോകും എന്നുള്ളത് കൊണ്ട് ഈ കായകൾ മൂത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തോട്ടത്തിൽ നിർത്തുന്നത് നഷ്ടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ മൂത്തു കഴിഞ്ഞ പൊട്ടുവളരി എത്രയും വേഗം പറിച്ചെടുത്തുകൊണ്ട് വിപണിയിലെത്തിക്കുക എന്നുള്ളതും വലിയൊരു വിഷമഘട്ടം തന്നെയാണ്. കാരണം എന്താണ്, ഇത് നമുക്ക് ദൂരസ്ഥലങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം മാത്രമാണ് ഇതിരിക്കുകയുള്ളൂ. അതിനകത്ത് ഇത് നമ്മൾ വിപണിയിൽ എത്തിച്ചു നൽകണം. അതുകൊണ്ട് തന്നെ ഇവിടെ തൃശൂർ, എറണാകുളം, ആലപ്പുഴ, മലപ്പുറം എന്നിങ്ങനെ 4 ജില്ലകളിൽ ഇതിൻ്റെ ആവശ്യക്കാർ ഏറെയാണ്.
തിരുവനന്തപുരം

ഒരു ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടുവളരി കൃഷിയെ കുറിച്ച് ഒരുപക്ഷെ അറിയണമെന്നില്ല. കാസർഗോഡ് പാലക്കാട് ചോദിച്ചാൽ പൊട്ടുവളരി കൃഷിയെ കുറിച്ച് അറിയണമെന്നില്ല. കാരണം എന്താണ്? ഇത് കഴിക്കാത്തവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് പൊട്ടുവളരി കൃഷിയെ കുറിച്ച് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. കേരളത്തിന്റെ മധ്യഭാഗത്തായി കൊടുങ്ങല്ലൂരിലാണ് ഇതിപ്പോഴും കൃഷി ചെയ്തു വരുന്നത്. വേറെ മറ്റുള്ള സ്ഥലത്തേക്ക് കൃഷി ചെയ്യാൻ കർഷകർക്ക് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് എന്നെ വിളിച്ചിരുന്നെങ്കിലും അവർ വിജയിച്ചില്ല എന്നാണ് പറയാൻ കഴിഞ്ഞത്. അതായത് മഴക്കാലം കഴിഞ്ഞു, വേനൽക്കാലത്ത് മാത്രം 3-4 മാസങ്ങളിൽ കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് പൊട്ടുവളരി. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റില്ല. കാരണം മുകളിൽ നിന്നുള്ള വെള്ളം ഈ കായകളിൽ വീണ് കഴിഞ്ഞാൽ ഈ കായ കേടുവരികയും ചെടിക്ക് അതുപോലെ തന്നെ വളരെയധികം കേടുപാടുകൾ സംഭവിക്കും. വൈറസ് ഫംഗസ് പോലുള്ള രോഗങ്ങൾ വരികയും അങ്ങനെ നമുക്ക് കൃഷിയിൽ ഒരുപാട് നഷ്ടം വരും എന്നുള്ളത് കൊണ്ട് തന്നെ ആരും വർഷക്കാലത്ത് ഇത് കൃഷി ചെയ്യാറില്ല. അതോടൊപ്പം തന്നെ വർഷക്കാലത്ത് ഇതിന് ഡിമാൻഡ് തീരെ ഇല്ലാത്തൊരു സമയം കൂടിയാണ്. വേനൽക്കാലത്ത് ദാഹമകറ്റാനും വിശപ്പകറ്റാനും പൊട്ടുവളരി ജ്യൂസ് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ അത് കഴിച്ചവർ വീണ്ടും വീണ്ടും വാങ്ങാൻ ഒരു മടിയും കൂടുന്നില്ല എന്നുള്ളതാണ് കർഷകരായ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം. പിന്നെ പറയുകയാണെങ്കിൽ 40-45 ദിവസം മുതൽ നമ്മൾക്ക് കായകൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ കായകളെല്ലാം ഇടനിലക്കാർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അവരത് നമ്മളിൽ നിന്നും അപ്പോഴത്തെ വിപണി വില അനുസരിച്ചുകൊണ്ട് 25 മുതൽ 30 രൂപ വരെ വിലക്ക് നമ്മളിൽ നിന്നും വാങ്ങി ആലപ്പുഴ, എറണാകുളം അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിലേക്ക് അവർ കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് തോട്ടത്തിലിറങ്ങിയ 10-11 മണിയാകുമ്പോഴേക്കും അവർ കായകൾ വിളവെടുത്തുകൊണ്ട് ഉച്ചക്കൽ തന്നെ അവർ ഈ സാധനം മറ്റു സ്ഥലങ്ങളിലെത്തിക്കുകയാണ്. കാരണം എന്താണ്? പൊട്ടിച്ചു കഴിഞ്ഞ കായ എത്രയും പെട്ടെന്ന് വിപണിയിൽ എത്തിച്ച് അത് വിൽപ്പന നടത്തിയില്ലെങ്കിൽ അത് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. തോട്ടത്തിൽ നല്ല കായകൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ വിത്തെടുത്ത് കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിച്ചു വയ്ക്കുകയും അടുത്ത വർഷം നമ്മളത് വീണ്ടും കൃഷിക്ക് ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. പൊട്ടുവളരി കൃഷി നല്ല രീതിയിൽ കർഷകർ കൃഷി ചെയ്യുന്നതിന് പ്രധാന കാരണം ഭൗമസൂചികൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ കർഷകർക്ക് കൃഷിഭവൻ തലത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ തുടങ്ങി. അപ്പോൾ ധാരാളം കർഷകർ ഇതിലേക്ക് വന്നു തുടങ്ങുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കൃഷിഭവന്റെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള സഹകരണമെല്ലാം നമുക്ക് ലഭിച്ചു തുടങ്ങി. കാരണം കൃഷി ഓഫീസറായാലും AD അടക്കമുള്ള ഉദ്യോഗസ്ഥരായാലും തോട്ടത്തിൽ വരികയും നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകി തുടങ്ങുകയെല്ലാം ചെയ്തു. അപ്പോൾ കർഷകർക്ക് കൂടുതൽ ഊർജ്ജസ്വലത ഈ കൃഷിയിൽ താല്പര്യം തോന്നി തുടങ്ങി. പിന്നെ പൊട്ടുവളരി കൂടാതെ ധാരാളം കർഷകർ ഇപ്പോൾ പുതിയതായി വെറൈറ്റി ഇനത്തിലുള്ള തെന്നിമത്തനും അതുപോലെ തന്നെ മറ്റ് കൃഷികളിലേക്കെല്ലാം ഇറങ്ങി തുടങ്ങി. കൃഷി എന്ന് പറയുന്നത് ലാഭകരമാക്കി മാറ്റണമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ കൃഷിയിടത്തിൽ നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാകണം. എല്ലാം തൊഴിലാളികളെ ഉപയോഗിച്ച് ചെയ്യാൻ നിന്നാൽ ഒരു കൃഷിയും ലാഭകരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കില്ല. കഴിയാവുന്നത്ര യന്ത്രങ്ങളെ കൃഷിയിടത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പിന്നീട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളും കൃഷി ചെയ്യാൻ തയ്യാറാകണം. ഞാൻ രാവിലെ വൈകിട്ടുമെല്ലാം ഞാനും എൻ്റെ കുടുംബവും കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയും അതോടൊപ്പം തൊഴിലാളികളെയും നിർത്തുകയുമാണ് ചെയ്യുന്നത്. ഈ പൊട്ടുവളരി കൃഷി ഞാൻ ചെയ്തു തുടങ്ങിയത് 1-8 വർഷത്തോളം ആയിട്ടുള്ളൂ. അതിനു മുന്നായി ഞാൻ നെല്ലും വാഴയും അതുപോലെ തന്നെ കൊയ്ത്തു കഴിഞ്ഞ മുണ്ടകൻ പാടശേഖരങ്ങളിൽ പയറും എള്ളുമെല്ലാം കൃഷി ചെയ്തു വരുന്നു. ഇവിടെ ധാരാളം കർഷകർ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിലും പൊട്ടുവളരി കൃഷി ചെയ്തു വരുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു വിളവെടുപ്പിനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. മറിച്ച് നവംബർ ഡിസംബറിൽ പറമ്പുകളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അത് വിളവെടുത്തതിന് ശേഷം വീണ്ടും ഒരു വട്ടം കൂടി കൃഷി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് പറമ്പുകളിൽ കൃഷി ചെയ്യുന്ന കർഷക സുഹൃത്തുക്കൾക്ക് കൃഷി കുറച്ചും കൂടി ലാഭകരമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം പറമ്പുകളിൽ കൃഷി ചെയ്ത കർഷക സുഹൃത്തുക്കൾ അത് വിളവെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ മൾട്ടിഷീറ്റ് എടുത്ത് മാറ്റി അതിൻ്റെ പൈപ്പുകൾ എടുത്ത് മാറ്റി ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും നിലമുരുക്കി കുമ്മായമിട്ട് വീണ്ടും നമ്മൾ ആ വാരം എടുത്തുകൊണ്ട് ഈ പൈപ്പുകളും ഈ വെഞ്ചറിയും ഈ ഫിൽറ്ററും എല്ലാം വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതിലൂടെ നമുക്ക് വരുമാന മാർഗം കൂടുതൽ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ പറമ്പുകളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കുള്ള മറ്റൊരു നേട്ടം. പാടത്താകുമ്പോൾ അത് നടക്കില്ല. കാരണം മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആണ് കൃഷി ഇറക്കുന്നത്. ആ വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടം പിന്നെ അടുത്ത വിരിപ്പിനായിട്ട് അനുയോജ്യമാക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷെ ധാരാളം കർഷകർ നമ്മുടെ ഇവിടെ ഇടങ്ങളിൽ കൃഷി ചെയ്യുന്നത് പാടത്ത് തന്നെയാണ്. കാരണം പാടത്ത് എന്തായാലും അതിനോട് ചേർന്ന് ഏതെങ്കിലും കിണറുകൾ ഉണ്ടാവും. നമുക്ക് മോട്ടറും ഉണ്ടോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചും കാട്ടി നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പാടത്ത് ധാരാളം വെയിൽ ലഭിക്കുന്നു എന്നുള്ളതും ഈ പൊട്ടുവളരി കൃഷിക്ക് വളരെ സവിശേഷതയുള്ള കാര്യമാണ്. കാരണം നല്ലോണം വെയിൽ ലഭിക്കണം, എന്നാലാണ് ഈ കായ നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ, ചെടിക്ക് കേടുപാടുകളും കുറയുള്ളൂ. അപ്പൊ തണലുള്ള സ്ഥലങ്ങൾ നമ്മൾ കൃഷിക്കായി യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ധാരാളം വെയിലും ധാരാളം വെള്ളവും ലഭിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി പൊട്ടുവളരി കൃഷി ചെയ്യുകയാണെങ്കിൽ

കർഷക സുഹൃത്തുക്കൾക്ക് ഈ കാലഘട്ടത്തിൽ ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് പൊട്ടുവിളയർ കൃഷി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പൊട്ടുവിളയർ കൃഷി നിങ്ങൾക്ക് ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ വിത്തോ അതുപോലെ തന്നെ എനിക്ക് അറിവുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനോ എനിക്ക് യാതൊരു മടിയുമില്ല. എൻ്റെ ഫോൺ നമ്പർ 9495 1699 02.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പി എം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് PMJDY.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 1,98,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിൻ്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
0: പി എം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
2: This is Akashvani, the news read by Abhishek Mukhopadhyay. BRICS leaders have stressed that energy security is a crucial foundation for social and economic development, national security, and the welfare of all nations. During the two-day BRICS summit held in New Delhi, the member nations highlighted the need to enhance energy security by ensuring energy market stability and maintaining undisrupted flows of energy from diverse sources and protection of critical energy infrastructure. During the summit, Prime Minister Narendra Modi cautioned that the weaponization of technology and critical minerals could become a hurdle to progress. India hosted the summit under the theme Building for Resilience, Innovation, Cooperation and Sustainability, placing people-centered development and the interests of the Global South at the heart of its presidency. The most significant outcome of the BRICS summit was the adoption of the New Delhi Declaration, which outlined the shared position on major geopolitical and economic issues. On the situation in West Asia, BRICS leaders called for maximum restraint, dialogue and diplomacy, and stressed the need to protect civilians and civilian infrastructure. The leaders strongly condemned terrorism in all its forms and manifestations and reiterated the commitment to a policy of zero tolerance towards terrorism. The government said that the security situation in Jammu and Kashmir remains firmly under control due to the relentless efforts of the army. In its latest annual report 2025-26, the Defence Ministry said that these efforts have led to a significant decline in violence, a reduction in protests and zero incidents of stone pelting. The Human Rights Council of Pakistan-occupied Jammu and Kashmir has expressed concern over prolonged protests and unrest in the region, particularly in Rawalakot and the districts of Poonch and Sudhnoti. The rights body said the demonstrations have now completed 100 days, creating uncertainty and affecting the wider region. It warned that any further

സുദക്ഷിണ താം ആനർച്ച. സുദക്ഷിണ മടങ്ങിയെത്തിയ ധേനുവിനെ അർച്ചിച്ചു. ധേനുവിൻ്റെ വിശേഷണം: പയസ്വിനീം, പാൽ നിറഞ്ഞവൾ. കിടാവിനെ കൂടാതെയാണല്ലോ പകല് കഴിച്ചത്. അകിട് നിറഞ്ഞിരിക്കുന്നു. മംഗളകരമാണ് ഈ വിശേഷണം. അഭീഷ്ടം നൽകാൻ കഴിവുള്ളവൾ എന്നൊരർത്ഥം ഇവിടെ ധ്വനിക്കുന്നുണ്ട്. കുഞ്ഞിനെ കാണാഞ്ഞ് അകിട് തുടുത്തവൾ എന്നുമുണ്ട്. വത്സോത്സുക എന്ന് അടുത്ത ശ്ലോകത്തിൽ ഇത് വ്യക്തമാക്കുന്നു. അക്ഷതപാത്രഹസ്തയാണ് സുദക്ഷിണ. നെല്ലും ഉണക്കലരിയും ചേർത്ത് വെച്ചതിനെ അക്ഷതം എന്ന് പറയുന്നു. ക്ഷതം ഏൽക്കാത്തത്, ഉടയാത്തത് എന്ന് വാക്കിൻ്റെ അർത്ഥം. ചന്ദനം, പൂവ്, മാല, മഞ്ഞൾ എന്നിവയും പാത്രത്തിലുണ്ടാകും.

0: അർച്ചിക്കാനാണ് ഇവയൊക്കെ. അക്ഷതപാത്രം കയ്യിലെടുത്ത് രാജഭഗ്നി നന്ദിനിയെ വലം വെച്ചു. അതിനുശേഷം നെറുകയിൽ പുഷ്പമാല്യാദികൾ അർപ്പിച്ച് പൂജിച്ചു. ഇവിടെ നെറ്റിയിൽ എന്നതിന് പകരം ശൃംഗാന്തരം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് കൊമ്പുകൾക്കിടയിലുള്ള ഇടം, മനോഹരമായ ഒരു ഉത്പ്രേക്ഷ ഇവിടെയുണ്ട്. അർത്ഥസിദ്ധേ ദ്വാരം ഇവസ്ഥിതം ശൃംഗാന്തരം, അർത്ഥത്തിൻ്റെ സിദ്ധി, പുത്രപ്രാപ്തി, അതിൻ്റെ വരവിനായി ഉണ്ടാക്കിയ വാതിൽ ആണെന്ന് തോന്നും ഈ നെറ്റിത്തടം കണ്ടാൽ. രണ്ടു വശത്തും ഉയർന്നു നിൽക്കുന്ന കൊമ്പുകൾ, കട്ടിളയുടെ കാലികൾ പോലെ. അഭീഷ്ടമായ വസ്തുവിനെ കടന്നു വരാൻ വഴി ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് തോന്നും നെറ്റിത്തടം കണ്ടാൽ. അതിഥിയെ സ്വീകരിക്കുന്നത് പോലെ ഗന്ധമാല്യാദികൾ അർച്ചിച്ച് ഗോവിനെ പൂജിച്ചു. ശൃംഗാന്തരത്തിനൊരു വിശേഷണം, വിശാലം ദ്വാരം, വിസ്തൃതമായ വഴി. ഈ ശ്ലോകത്തിലെ വിശേഷണങ്ങൾ സാഭിപ്രായങ്ങളാണ്. പയസ്വിനി, അഭീഷ്ടം നൽകുന്നതിന് കഴിവുള്ളവൾ. കാര്യസിദ്ധിക്കുള്ള പ്രവേശനദ്വാരം പോലെ വിശാലമായ നെറ്റി, വ്രതധാരണം വ്യർത്ഥമാകില്ല എന്ന് സൂചന. സിദ്ധീത അടുത്തെത്തിയിരിക്കുന്നു, കടന്നു വരികയേ വേണ്ടു. നന്ദിനെ ശുശ്രൂഷിക്കുന്നതിൽ രാജഭഗ്നിക്കുള്ള ശ്രദ്ധയാണ് ശ്ലോകത്തിൻ്റെ കാതലായ ഭാവം.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മാഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ, അതൊക്കെയോ?
3: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
2: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
3: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
4: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1st ₹30 crore, 2nd 1 crore.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും ₹2,500 പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മാഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
1: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
0: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
1: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, 1,30,00,000 രൂപ, 2,00,000 രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:30. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിറലേ.

0: सार्धसप्तचत्वारिंशत्सहस्रकोटिरूप्यकाणाम् आयः अथ चतुर्दशांशोत्तरनवलक्षं वृत्तयः जनयिष्यन्ते। मन्त्रालयेन उक्तं यत् गते वित्तीयवर्षे आवण्टित वाणिज्यिकखनिभ्यः प्राप्तः सकलायः प्रायः 3090 कोटिरूप्यकाणि आसीत्। भारतेन ह्यः ओमानतटे MTEL गया इति वाणिज्यिकपोते जातस्य आक्रमणस्य निन्दा कृता। एकस्यां विज्ञप्तौ ओमान देशे स्थितेन भारतीय दूतावासेन उक्तं यत् अद्यावधि 13 भारतीय दलसदस्याः सुरक्षिताः उद्धृताः। यद्यपि एकस्य विलुप्तस्य भारतीय नागरिकस्य अन्वेषणम् उद्धारकार्यं च निरन्तरं विधीयते। दूतावासेन उक्तं यत् स्थितिः सूक्ष्मतया निरीक्ष्यते। अन्वेषण उद्धारकार्ये च ओमान अधिकारिभिः सह समन्वयेन विधीयते। भारतीय दूतावासेन भारतीय नागरिकान् उद्धर्तुं लब्धस्य सहयोगस्य कृते ओमान प्राधिकारिभ्यः धन्यवादः अभिज्ञापितः। जर्मनी देशस्य अलेक्जेंडर ज्वेरेवः US मुक्त टेनिस क्रीडायाः पुरुष एकलवर्गस्य स्पर्धां विजितवान्। सः गतरात्रौ न्यूयॉर्क नगरे अमेरिकायाः बेन सेल्टन इत्येनं 6-3, 7-6, 7-2 इति अंकैः पराजितवान्। विजयोऽयं 26,000-2,000 वर्षे अलेक्जेंडर ज्वेरस्य द्वितीयः प्रमुखः विजयः वर्तते। अन्ते एकवारं मुख्यवार्ताः पुनः। ब्रिक्सदेशानां नेतारः सामाजिक आर्थिक विकासस्य राष्ट्रिय सुरक्षायाः सर्वेषां राष्ट्राणां कल्याणस्य च कृते ऊर्जा सुरक्षा महत्वपूर्णा आधारशिला इति प्रतिपादितवन्तः। प्रोक्तं च यत् प्रौद्योगिक्याः महत्वपूर्ण खनिनां सशक्तीकरणं च प्रगतौ बाधकं भवितुम् अर्हति। अपि च जर्मनी देशस्य अलेक्जेंडर ज्वेरेवः US मुक्त टेनिस क्रीडायाः पुरुष एकलवर्गस्य स्पर्धां विजितवान् इति वार्ताः।
1: ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है।
2: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी।
4: നിനക്ക് നമ്മുടെ കോളേജ് ദിനങ്ങൾ ഓർമ്മയുണ്ടോ?
5: എടാ, കോളേജ് ദിനങ്ങൾ വിട്, വേറെ എന്തൊക്കെ മറന്നിരിക്കുന്നു? അന്നത്തെ ബാങ്ക് അക്കൗണ്ട് പോലും ഓർമ്മയില്ല.
6: ബാങ്ക് അക്കൗണ്ട് ഓർമ്മയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്.
4: എന്ത് വഴി?
6: ഉദ്ഗമിലൂടെ. RBI ഉദ്ഗം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ വിവരങ്ങൾ നൽകി 10 വർഷമോ അതിൽ പഴയതോ ആയ നിഷ്ക്രിയ അക്കൗണ്ടുകൾ കണ്ടുപിടിക്കൂ.
4: ഓ,
6: ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് സജീവമാക്കൂ.
4: ഇന്ന് തന്നെ സെർച്ച് ചെയ്യും.
6: അപ്പോൾ ഇന്നത്തെ ചയനിന്റെ വക.
7: RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി VD സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് പുതുതായി വാങ്ങിയ 64

0: നാല് ഔദ്യോഗിക വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നതിൽ GST വകുപ്പ് നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഈ മാസം 28-നാണ് വോട്ടെടുപ്പ്. 29-ന് ഫലം പ്രഖ്യാപിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി VD സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി NK പ്രേമചന്ദ്രൻ MP വിലയിരുത്തി. അടുത്ത വർഷം ഡിസംബറിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും MP പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: രണ്ട് ടെർമിനലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എയർ കോൺകോഴ്സിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനായി ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കേണ്ടി വരുന്നുണ്ട്. ഈ സമയം പരിമിതമായതിനാലാണ് നിർമ്മാണ പൂർത്തീകരണ തീയതി വൈകുന്നതെന്നും യോഗത്തിൽ വിലയിരുത്തി. പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂരകൾ ഏകീകൃത രീതിയിൽ പുനർനിർമ്മിക്കുന്നതും തറ ആധുനിക രീതിയിൽ നവീകരിക്കുന്നതും അധിക പണികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും MP വ്യക്തമാക്കി. മൾട്ടിലെവൽ പാർക്കിംഗ് കോംപ്ലക്സിന്റെ ഉപയോഗം 300% ആവശ്യമെങ്കിൽ പാഴ്സൽ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ 60 കാറുകൾ പാർക്ക് ചെയ്യാൻ സൌകര്യമൊരുക്കാൻ റെയിൽവേ സന്നദ്ധമാണെന്നും അറിയിച്ചു.
0: അധ്യാപക നിയമന പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന അദാലത്ത് റിസോൾവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമനം തടസ്സപ്പെട്ട അധ്യാപകരുടെ പ്രശ്നം പരിഹരിച്ച് ഉടൻ ഉത്തരവിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഴ മാറിയതോടെ കനത്ത ചൂടിൽ ഭാരതപ്പുഴയിൽ വെള്ളം അതിവേഗം വറ്റിത്തുടങ്ങി. കടുത്ത കുടിവെള്ളക്ഷാമമാണ് മേഖല ഇനി നേരിടേണ്ടി വരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: നിലവിൽ ചെറിയ ഒഴുക്ക് മാത്രമാണ് പുഴയിലുള്ളത്. നിർമ്മിച്ച ചെറുതുരുത്തി തടയണ ഇതുവരെ പൂർണ്ണമായും അടച്ചിട്ടില്ല. ഇതുമൂലം തടയണ പ്രദേശത്തെ വെള്ളവും വറ്റിത്തുടങ്ങി. പൈങ്കുളം വാഴാലിപ്പാടം തടയണ തകർന്നതിനാൽ അവിടെയും വെള്ളം സംഭരിക്കാൻ കഴിയാത്ത നിലയിൽ തന്നെയാണ്. നിലവിൽ പമ്പിംഗ് മേഖലകളിൽ കുറച്ച് വെള്ളമെങ്കിലും കെട്ടി നിൽക്കുന്നുണ്ട്. ഇതുകൂടെ വറ്റിയാൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്നുറപ്പാണ്. ഇത്തവണ മഴക്കുറവ് മൂലം ഒരു തവണ മാത്രമാണ് പുഴ പൂർണ്ണമായും നിറഞ്ഞൊഴുകിയത്. പുഴയുടെ തീരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ വരൾച്ചയെ നേരിടാൻ പദ്ധതികൾ മുൻകൂട്ടി തയ്യാറാക്കണമെന്ന ആവശ്യവും ശക്തമാണ്.
0: ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ലോഗോ മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്താണ് പരിപാടി. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വിനായക ചതുർത്ഥിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കുകയാണ്. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത്. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി ലക്ഷദ്വീപിലും നിരവധി ഭക്തർ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു. കവരത്തി ശ്രീ മഹാദേവ ക്ഷേത്ര അങ്കണത്തിൽ പ്രത്യേക പൂജകളോടെ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച് ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു യോഗം. ജീവനക്കാർ, കരാർ കമ്പനി, തൊഴിലാളി യൂണിയൻ തുടങ്ങിയവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു. എറണാകുളം ജില്ലയിൽ വിവിധ തിയേറ്ററുകളിൽ ജില്ലാ സപ്ലൈ ഓഫീസ്, ലീഗൽ മെട്രോളജി വകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തിയേറ്ററുകളിൽ പ്രവർത്തിക്കുന്ന കഫേകളിൽ അമിത വില ഈടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് സംയുക്ത സംഘം പരിശോധന നടത്തിയത്. 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. സംസ്ഥാനത്തെ 3-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട പ്രസ് ക്ലബിന് സമീപം അസനാലിയത്ത് നേഹ ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ ജനങ്ങൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. 4 ആധാർ കൌണ്ടറുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 12 ജീവനക്കാർ കേന്ദ്രത്തിലുണ്ട്. പൊതു അവധി ദിനങ്ങൾ ഒഴികെ ഞായറാഴ്ച ഉൾപ്പെടെ മറ്റെല്ലാ ദിനങ്ങളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെ ആധാർ സേവാ കേന്ദ്രത്തിൽ സേവനം ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.

0: മഴക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. പട്ടയ വിതരണത്തിൽ സംസ്ഥാനം വലിയ നേട്ടം കൈവരിച്ചതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഇതിനോടകം 10,000-ത്തിലധികം പേർക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞതായും ഭൂമിയുടെ തരം മാറ്റവുമായി ബന്ധപ്പെട്ട് 35,000 അപേക്ഷകളിൽ തീരുമാനമെടുത്തതായും മലപ്പുറം മഞ്ചേരിയിൽ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ സജ്ജമാക്കിയ ഔദ്യോഗിക വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ അവസര സമത്വം ഉറപ്പാക്കാൻ സൌജന്യ AI അധിഷ്ഠിത പരിശീലന പോർട്ടൽ സജ്ജമായി. കൈറ്റിന്റെ നേതൃത്വത്തിലാണ് മുകുളം പോർട്ടൽ സജ്ജമാക്കുന്നത്. പോർട്ടലിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന കുട്ടികൾക്ക് ദേശീയ അന്തർദേശീയ പ്രവേശന പരീക്ഷകളിൽ സൌജന്യ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. പ്രളയത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ദിവസേന 18 മണിക്കൂർ വൈദ്യുതി നൽകുന്നതിന് ഊർജ്ജ മന്ത്രാലയം അനുമതി നൽകി. കഴിഞ്ഞയാഴ്ചയുണ്ടായ പ്രളയത്തിൽ നേപ്പാളിന്റെ ജലവൈദ്യുത പദ്ധതികളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ആഭ്യന്തര ഉൽപാദനശേഷി കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ഈ വർഷം December 31 വരെയാണ് വൈദ്യുതി നൽകുന്നത്. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങും. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഞായറാഴ്ച വൈദ്യുതി ഉപഭോഗം ഉയർന്ന നിലയിലായിരുന്നുവെങ്കിലും വിതരണത്തിൽ തടസ്സമുണ്ടായിരുന്നില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ഹിന്ദി ദിവസം September 14. തയ്യാറാക്കിയത് എം നിർമ്മലകുമാരി, ഹിന്ദി ഭാഷാ വിദഗ്ധ. അവതരണം ഉദയൻ കിളിയന്നൂർ. വാക്കുകളിലൂടെ ഹൃദയവികാരങ്ങളും ചിന്തകളും കൈമാറ്റം ചെയ്യുന്നതാണ് ഭാഷ. ഭാഷ ആശയവിനിമയത്തിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, മറിച്ച് അത് സംസാരിക്കുന്നവരുടെ സംസ്കാരവും പാരമ്പര്യവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഭാഷ എന്ന ചോദ്യം ഇവിടെ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. കാരണം ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയിൽ ഭരണകാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമേ അവർക്ക് അതിൽ സജീവമായി പങ്കാളികളാകാൻ സാധിക്കൂ. അതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന നിലയിൽ 1949 September 14 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഹിന്ദിയെ കേന്ദ്ര സർക്കാരിന്റെ ഭരണഭാഷയായി പ്രഖ്യാപിച്ചു. അന്നുമുതൽ September 14 ഹിന്ദി ദിനമായി ആചരിച്ചു വരുന്നു. 1950 January 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ Article 343 പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ ഭരണഭാഷ ഹിന്ദിയും ലിപി ദേവനാഗരിയും ആയിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്തു. ഭരണഘടനയുടെ Article 351 അനുസരിച്ച് സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങളെയും മറ്റ് ഇന്ത്യൻ ഭാഷകളുടെ രൂപം, ശൈലി, പദാവലി എന്നിവയെയും ഉൾക്കൊണ്ടുകൊണ്ട് ഹിന്ദിയുടെ പ്രചാരണവും വളർച്ചയും ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്നു. 1950 മുതൽ 15 വർഷത്തേക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ ഭരണഘടനാ നിർമ്മാതാക്കൾ തീരുമാനിച്ചു. എന്നാൽ 15 വർഷത്തിന് ശേഷവും ഹിന്ദിക്ക് ഭരണഭാഷ എന്ന നിലയിൽ കാര്യമായ പുരോഗതിയുണ്ടായില്ല. അതിനാൽ 1963 സർക്കാർ ഔദ്യോഗിക ഭാഷാ നിയമം പാസാക്കി. ഇതിൻ പ്രകാരം 1965 ശേഷവും ഔദ്യോഗിക കാര്യങ്ങളിൽ ഇംഗ്ലീഷും ഹിന്ദിയും ഒരുമിച്ച് ഉപയോഗിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഔദ്യോഗിക ഭാഷാ നിയമം 1963 വകുപ്പ് 3-1, 3-2, 3-3, 3-4 എന്നിവ പ്രകാരം ഹിന്ദിയെ ഭരണഭാഷയായി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ പല നടപടികളും സ്വീകരിച്ചു. ഇതുകാരണം കേന്ദ്ര സർക്കാർ ഓഫീസുകൾ, കോർപ്പറേഷനുകൾ, ദേശസാൽകൃത ബാങ്കുകൾ എന്നിവയിലെ ഔദ്യോഗിക പ്രവർത്തനങ്ങളിലും കത്തിടപാടുകളിലും വലിയ പുരോഗതിയുണ്ടായി. ഔദ്യോഗിക ഭാഷാ നിയമം 1963 വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി 1976 സർക്കാർ ഔദ്യോഗിക ഭാഷാ

ചട്ടങ്ങൾ പാസാക്കി. ഭാഷയനുസരിച്ച് ഇന്ത്യയെ ABC മേഖലകളായി വിഭജിച്ചു. ഇന്ത്യയിലെ 22 ഭാഷകൾ ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഔദ്യോഗിക ഭാഷയുമായി ബന്ധപ്പെട്ട ഭരണഘടനാപരവും നിയമപരവുമായ വ്യവസ്ഥകളുടെ പാലനം ഉറപ്പാക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഹിന്ദിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ഒരു സ്വതന്ത്ര വകുപ്പായി 1975 ജൂണിലാണ് രാജ്ഭാഷാ വകുപ്പ് രൂപീകരിച്ചത്. ഭാരതത്തിന്റെ ഭരണപരമായ ആവശ്യങ്ങൾക്ക് ഹിന്ദിയുടെ ക്രമാനുഗതമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ നിർവഹണം ഉറപ്പാക്കുകയുമാണ് രാജ്ഭാഷാ വകുപ്പിന്റെ പ്രധാന ചുമതല. സർക്കാർ ജീവനക്കാർക്ക് ഹിന്ദി പരിശീലനം നൽകുക, ഹിന്ദി പദാവലികൾ വികസിപ്പിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക, സർക്കാർ സാഹിത്യങ്ങളും രേഖകളും ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്യുക, ഔദ്യോഗിക ഭാഷാ നയത്തിന്റെ ഫലപ്രദമായ നടപ്പാക്കൽ വിലയിരുത്തുക എന്നിവ ഇതിന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ വകുപ്പ് ഔദ്യോഗിക ഭാഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ഏകോപനം സ്ഥാപിക്കുകയും ഹിന്ദിയുടെ പ്രചാരണത്തിനായി ഒരു വാർഷിക പരിപാടി തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇന്ത്യയെപ്പോലുള്ള വിശാലവും വൈവിധ്യപൂർണവുമായ ഒരു രാജ്യത്ത് ഹിന്ദി എപ്പോഴും ഐക്യത്തിന്റെ ഒരു കണ്ണിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെയും നമ്മെ ഒന്നിച്ചു നിർത്തുന്ന നൂലാണിത്. ഹിന്ദി കേവലമൊരു ഭാഷ മാത്രമല്ല, അത് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവാണ്. നമ്മുടെ സ്വാതന്ത്ര്യസമരം മുതൽ ഇന്നത്തെ ആധുനിക ഇന്ത്യ വരെ ഓരോ വഴിത്തിരിവിലും ഹിന്ദി നമ്മെ പിന്തുണച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി മുതൽ നമ്മുടെ മഹത്തായ നേതാക്കൾ വരെ ഹിന്ദിയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധി ഹിന്ദിയെ ജനങ്ങളുടെ ഭാഷ എന്നാണ് വിശേഷിപ്പിച്ചത്. ഹിന്ദി എല്ലാ പ്രാദേശിക ഭാഷകളുമായും യോജിച്ചു പോകണമെന്നും അത് ഒരു ഭാഷയുടെയും വികസനത്തിന് തടസ്സമാകില്ലെന്നുമാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. കാലക്രമേണ ഹിന്ദി രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും ഒരുമയുടെയും പ്രതീകമായി മാറി. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിനെ ഒരു ആഗോള ഭാഷയായി കാണുന്നുണ്ടെങ്കിലും പ്രേരണ, പ്രോത്സാഹനം, പ്രേമം അഥവാ സ്നേഹം, പ്രൈസ് അഥവാ പുരസ്കാരം, പരിശീലനം, പ്രയോഗം, പ്രചാരം, പ്രസരണം, പ്രബന്ധനം, പ്രമോഷൻ അഥവാ പദവി കയറ്റം, പ്രതിബദ്ധത, പ്രയത്നം, ഈ 12 പ്രാ എന്ന വാക്കുകൾക്ക് പ്രാധാന്യം നൽകി ഹിന്ദിയുടെ ഫലപ്രദമായ പ്രയോഗത്തിലൂടെ വിജയം നേടാൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. ഇംഗ്ലീഷ് ഭാഷയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തിൽ നിന്ന് ഹിന്ദിയെ സംരക്ഷിക്കുക, ഭാഷയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക, ഇതിന്റെ പ്രയോഗത്തിനായി ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഹിന്ദി ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഹിന്ദി ദിനത്തിൽ സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയിൽ ഹിന്ദിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പരിപാടികളും സാഹിത്യ മത്സരങ്ങളും പ്രസംഗങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. സെപ്റ്റംബർ 14 മുതൽ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലും വിവിധ ഹിന്ദി മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഹിന്ദി ദിനം, ഹിന്ദി വാരം, ഹിന്ദി പക്ഷാചരണം, ഹിന്ദി മാസം തുടങ്ങിയ പരിപാടികൾ വിപുലമായി ആഘോഷിക്കും. ഈ അവസരത്തിൽ പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഹിന്ദി വർക്ക്ഷോപ്പുകളും ഹിന്ദി സെമിനാറുകളും ഹിന്ദി ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. ഇന്ന് ഹിന്ദി ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലെന്ന് നാം എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇത് സംസാരിക്കുന്നുണ്ട്. സാങ്കേതിക ഡിജിറ്റൽ യുഗത്തിലും ഹിന്ദി സ്വന്തമായ സ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞു. ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, സിനിമകൾ എന്നിവ ഹിന്ദിക്കൊരു പുതിയ ഉയരം നൽകി. മികച്ച ഹിന്ദി സിനിമകളും ഹിന്ദി പാട്ടുകളും വെബ് സീരീസുകളും ഇന്ന് ലോകമെമ്പാടും കാണപ്പെടുന്നു. ഇത് ഹിന്ദി ഭാഷയോട് ഒരു പുതിയ ആകർഷണം സൃഷ്ടിക്കുന്നുമുണ്ട്. UAEയിലെ ആളുകൾക്കിടയിൽ ഹിന്ദി FM ചാനലുകൾ പ്രത്യേകിച്ചും ജനപ്രിയമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഹിന്ദിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും കാലാകാലങ്ങളിൽ ഹിന്ദിയുടെ വളർച്ച വിലയിരുത്തുന്നതിനും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഹിന്ദിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രവാസി ഭാരതീയർക്ക് ഹിന്ദിയോടുള്ള വൈകാരികവും പ്രധാനപ്പെട്ടതുമായ ബന്ധത്തിന് കൂടുതൽ ആഴവും അംഗീകാരവും നൽകുന്നതിനും ഹിന്ദിയെ ഒരു ലോകഭാഷയായി അവതരിപ്പിക്കുന്നതിനുമായി 1975 ലോക ഹിന്ദി സമ്മേളന പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചു. 12-ാമത് ലോക ഹിന്ദി സമ്മേളനം 2023 ഫെബ്രുവരി 15 മുതൽ 17 വരെ ഫിജിയിലെ നന്ദിയിലുള്ള ദേനരൌ ഐലൻഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ സർക്കാരിന്റെ വിദേശകാര്യ മന്ത്രാലയവും ഫിജി സർക്കാരും സംയുക്തമായി സംഘടിപ്പിച്ച ഈ 3 ദിവസത്തെ സമ്മേളനത്തിന്റെ പ്രധാന പ്രമേയം ഹിന്ദി പരമ്പരാഗത അറിവ് മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ എന്നതായിരുന്നു. ലോകമെമ്പാടുമുള്ള ഹിന്ദി പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും ഭാഷാസ്നേഹികളും ഇതിൽ പങ്കെടുത്തു. ഹിന്ദിയെ ഒരു വിഷയം മാത്രമായിട്ടല്ല, മറിച്ച് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി വേണം കാണാൻ. പൂർണ്ണമായും ശുദ്ധമായ ഹിന്ദി തന്നെ സംസാരിക്കണമെന്നില്ല. നമ്മുടെ സംസാര ഭാഷയിലുള്ള ഹിന്ദിയിലും അഭിമാനം കൊള്ളുക. ഹിന്ദിയെ ആദരിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് ഏവർക്കും പ്രതിജ്ഞയെടുക്കാം. സ്വന്തം ഭാഷ സംസാരിക്കാൻ

0: ഒരിക്കലും മടിക്കരുത്. ഹിന്ദിയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും പുതിയ തലമുറയെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുക. ഹിന്ദി ഇന്ത്യയുടെ അഭിമാനമാണ്. സ്വന്തം ഭാഷയെ സമർത്ഥമാക്കുക എന്നത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് ഓരോ ഭാരതീയന്റെയും പരമമായ കടമയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ഭാഷകളുടെയും സംസ്കാരത്തിൻ്റെയും പുനരുജ്ജീവനത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടമാണ് ഉണ്ടായത്. ഐക്യരാഷ്ട്രസഭയുടെ വേദിയാകട്ടെ, G20 ഉച്ചകോടിയാകട്ടെ, ശ്രീ മോദി ഹിന്ദിയിലും മറ്റ് ഭാരതീയ ഭാഷകളിലും സംസാരിച്ച് ഭാരതീയ ഭാഷകളുടെ അഭിമാനമുയർത്തി. ഹിന്ദിയുടെ പ്രചാരണത്തിനും ബഹുമാനത്തിനുമായി രാഷ്ട്രകവി ഗുപ്തജിയുടെ ഈ വരികൾ എപ്പോഴും നമ്മെ വഴി നടത്തും. സബ് കുച്ച് ഝൂട്ട് ജായേ പേർ, മേം അപ്പിനി ഭാഷ നാ ചോടൂം, വഹ് മേരി മാതാ ഹേ ഉസുസേ നാത്ത കൈസേ തോടൂം, എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ ഭാഷയെ കൈവിടില്ല, അതെൻ്റെ അമ്മയാണ്, ആ ബന്ധം ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും. ഈ ഹിന്ദി ദിനത്തിൽ ഹിന്ദി ഉൾപ്പെടെയുള്ള എല്ലാ ഭാരതീയ ഭാഷകളെയും ആദരിക്കാനും അവയെ ഒപ്പം ചേർത്തു പിടിച്ച് ആത്മനിർഭരവും ആത്മവിശ്വാസമുള്ളതും വികസിതവുമായ ഭാരതത്തിലേക്ക് മുന്നേറാനും നാം പ്രതിജ്ഞാബദ്ധരാണ്. രാജ്ഭാഷ, രാഷ്ട്രഭാഷ, സമ്പർക്കഭാഷ, വിശ്വഭാഷ എന്നീ നിലകളിൽ ഹിന്ദിക്ക് അർഹമായ മാനവും പ്രതാപവും നൽകിക്കൊണ്ട് 2026 സെപ്റ്റംബർ 14-15 തീയതികളിൽ മഹാരാഷ്ട്രയിലെ നവി മുംബൈ സിഡ്കോ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന ഹിന്ദി ദിവസത്തിന്റെയും 6th അഖില ഭാരത രാജ്ഭാഷാ സമ്മേളനത്തിന്റെയും ഭാഗമാകുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹിന്ദി ദിനാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദി. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്.
2: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. കാർഷിക ജീവനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കാർഷിക ജീവനത്തിൽ വെള്ളത്തുവൽ പഞ്ചായത്തിലെ ചെങ്കുളത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ബഷീർ അപ്പയ്ക്കലുമായി ജോഷി തോമസ് നടത്തിയ അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത് ഇടുക്കി ജില്ലയിലെ വെള്ളത്തുവൽ പഞ്ചായത്തിലെ ചെങ്കുളം പ്രദേശത്തെ ഒരു സമ്മിശ്ര കർഷകനായ അപ്പയ്ക്കൽ ബഷീർ ചേട്ടനാണ്. ബഷീർ ചേട്ടന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ബഷീർ.
2: നമസ്കാരം
1: ബഷീർ ചേട്ടൻ. എത്ര നാളുകളായിട്ട് കൃഷികൾ ചെയ്യുന്നു? എന്തെല്ലാം കൃഷികളാണ് ചെയ്യുന്നത്?
2: ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-15 വർഷമായേ ഉള്ളൂ. എന്നാലും നമ്മുടെ പിതാജിയായിട്ട് മുതൽ കൃഷിപ്പണിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കുന്നതാണ്. പിതാജി ഇവിടെ ഒരു 10-15 വയസ്സ് ഉള്ള സമയത്ത് വന്നതാണ്. ഞാനൊക്കെ ഇവിടെ ജനിച്ചു വളർന്നതാണ്. പണ്ട് വന്നതുകൊണ്ട് 2-3 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു നമുക്ക്. അതിലെല്ലാവിധ കൃഷികളും അത്യാവശ്യം നെൽകൃഷി ഉണ്ടായിരുന്നു. ഇപ്പം നെൽകൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് അതിനകത്ത് വാഴ മറ്റു കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നു. പിന്നെ നമുക്ക് കുറച്ച് ഏലമുണ്ട്, ജാതിയുണ്ട്, ഗ്രാമ്പുണ്ട്, കുരുമുളക്, ഒരു കുറച്ച് കുരുമുളകുണ്ട്. അങ്ങനെ എല്ലാവിധ കൃഷികളും നമ്മൾ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. എല്ലാത്തിൽ നിന്നും ഒരു നിശ്ചിത വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മളങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു.
1: നിലവിൽ ഏലമാണല്ലേ?
2: ഇപ്പം നിലവിൽ ഏലമാണ് കൂടുതലായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്. കാരണം പെട്ടെന്നുണ്ടാകുന്നു, പെട്ടെന്നൊരാദായം കിട്ടുന്നതും നട്ടാ ഉണ്ടാകുന്നതും. കുരുമുളകൊന്നും നമ്മളങ്ങനെ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറുന്നില്ല. അതുകൊണ്ട് ഏലം നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ നിർബന്ധരാകുന്നു. പിന്നെ നമ്മൾ അത്യാവശ്യം വട്ടച്ചെലവിനുള്ള വാഴയൊക്കെ വയ്ക്കുന്നുണ്ട്. അതിൽ നിന്നും അത്യാവശ്യം ചെറിയ ആദായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഏലമാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രാവശ്യം കായെടുത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രാവശ്യത്തെ കാലാവസ്ഥയൊക്കെ അനുയോജ്യമല്ലാത്തതുകൊണ്ട് കൃഷി നമുക്ക് അത്ര ഒരു വിജയകരമല്ല, കുറവാണ്.
1: എന്നാലും വിലയുള്ളതുകൊണ്ട് ഏലത്തിൽ തന്നെ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു അല്ലേ?
2: ഈ പ്രാവശ്യം അത്യാവശ്യം വിലയുള്ളതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാം. കൃഷി വലിയ നഷ്ടത്തിലേക്ക് പോകില്ല. ഉള്ള കായ്ക്ക് വില കിട്ടുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമാണ്.
1: ഏതിന് വിലയാണ്?

0: കൃഷി ചെയ്തിരിക്കുന്നത്.
1: ഞെള്ളാണിയാണ് നമ്മള്, പിന്നെ പഴയ വേലങ്ങൾ നമുക്കുണ്ട് കുറച്ച്, മെയിനായിട്ട് ഇപ്പൊ ഞെള്ളാണിയാണ്. പിന്നെ കണിപ്പറമ്പൻ എന്ന് പറയുന്ന ഒരു ഏലവും കുറച്ചുണ്ട്, അതങ്ങനെ നമ്മൾ വ്യാപകമാക്കിക്കൊണ്ടിരിക്കുകയാണ്.
0: ഏലം കൃഷി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും?
1: ഇപ്പൊ ഒരു 10-15 വർഷത്തിൽ കൂടുതലായി നമ്മൾ ഏലം കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. പണ്ട് നമുക്കുണ്ടായിരുന്നു, അത് 2-3 പ്രാവശ്യമായിട്ട് റീപ്ലാന്റ് ചെയ്ത് ഇപ്പോൾ ചേർക്കുന്ന 3-ാം വർഷം ചെടിയാണ്. ഈ വർഷം ആദായം നന്നായിട്ട് കിട്ടേണ്ടതായിരുന്നു, അതിപ്പോ ഈ കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ട് ഒരു മീഡിയ ആദായത്തിൽ നിൽക്കുന്നു.
0: മഴ ഇങ്ങനെ ഈ വർഷങ്ങളിൽ കുറയാനായിട്ട് എന്താണ് കാരണമായിട്ട് തോന്നുന്നത്?
1: അത് കാലാവസ്ഥയിൽ മൊത്തത്തിൽ വന്നിരിക്കുന്ന ഒരു വ്യതിയാനമാണെന്നാണ് പൊതുവെ നമ്മളിപ്പോൾ നമ്മുടെ അറിവ്. എല്ലാ സ്റ്റേറ്റിലും ഇങ്ങനെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെ കാലാവസ്ഥയിൽ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. കൃഷിക്ക് അനുയോജ്യമല്ലാത്തൊരു രീതിയിലേക്ക് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിനും ഭയങ്കരമായ വിലക്കയറ്റം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം കൃഷിക്ക് അനുയോജ്യമല്ലാത്തൊരു കാലാവസ്ഥയായതുകൊണ്ടാണ്. നമുക്കിപ്പോൾ കാലാവസ്ഥയെ ആശ്രയിക്കാതെ ഒരു രീതിയിലും കൃഷി മുന്നോട്ട് പോകില്ല. എത്ര നനച്ചാലും എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും കാലാവസ്ഥ ഒരു പരിധിവരെ അനുകൂലമാണെങ്കിൽ മാത്രമേ കൃഷിപ്പണികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
0: ഏലം കൃഷി തുടങ്ങിയിട്ട് 15 വർഷം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ 15 വർഷം മുമ്പും ഈ ഞെള്ളാണി തന്നെയാണോ കൃഷി ചെയ്തിരുന്നത്?
1: ഇല്ല, നാടൻ ഏലമായിരുന്നു. ഈ ഞെള്ളാണി നമ്മളൊരു 15 വർഷമൊക്കെ ആയിട്ടേ ചെയ്യുന്നുള്ളൂ. ആ അങ്ങനെയുള്ള സാധാ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന, അതിനാകുമ്പോൾ വലിയ സംരക്ഷണമൊന്നും വേണ്ടായിരുന്നു, ഓവർ മരുന്നടി വേണ്ടായിരുന്നു, അത്യാവശ്യം കുറെ കാണുണ്ടാകുമായിരുന്നു, നമ്മളത് പറിച്ചെടുക്കും. അങ്ങനെ അത് വലിയ ചിലവില്ലാത്ത രീതിയായിരുന്നു. ഇപ്പോഴത്തെ ഏലകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരെ നോക്കുന്ന പോലെ നോക്കണം, എന്നാൽ മാത്രമേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ആ രീതിയിലാണ് മുന്നോട്ട് പോകണേ.
0: ഈ പഴയ ഏലങ്ങൾ മാറ്റി പുതിയ ഇപ്പം ഞെള്ളാണിയൊക്കെ കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് എത്ര നാളുകളായി?
1: ഒരു 15 വർഷത്തോളം ആയി ഇപ്പം ഞെള്ളാണി നമ്മൾ അത്യാവശ്യം കൃഷി തുടങ്ങിയിട്ട്. ഇപ്പോൾ 2-3 റീപ്ലാന്റ് കഴിഞ്ഞു.
0: ഇത് എത്ര വർഷം കൂടുമ്പോഴാണ് റീപ്ലാന്റ് ചെയ്യേണ്ടി വരുന്നത്?
1: റീപ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേടാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ വർഷങ്ങൾ നോക്കാൻ പറ്റൂല. അത് പിന്നെ വ്യാപകമായി കഴിയുമ്പോൾ അത് പറിച്ചു കളയുന്നു. പിന്നെ നമ്മൾ ഉണക്കൊക്കെ ബാധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പോവും. അപ്പോൾ നമ്മൾ റീപ്ലാന്റ് ചെയ്യേണ്ടി വരും നിർബന്ധമായിട്ട്.
0: പ്രധാനമായിട്ട് എന്തെല്ലാം കേടുകളാണ് ബാധിക്കുന്നത്?
1: ഈ മൊസൈക്ക് എന്ന് പറയുന്ന ഒരു രോഗം, പിന്നെ തട്ടമറിച്ചൽ, ഇപ്പം നാളത്തെ മഴയ്ക്കാണെങ്കിൽ അഴുകല്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് മെയിനായിട്ട് ഇതിനെ ബാധിക്കുന്നത്. അതിനെല്ലാം നമ്മൾ മരുന്നുമായിട്ട് ഇങ്ങനെ പുറകെ നിൽക്കണം. എന്നാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും.
0: അത് നിയന്ത്രണാതീതമായി കഴിയുമ്പോൾ നമ്മൾ പറിച്ചു കളഞ്ഞിട്ട് പുതിയത് നടന്നു അല്ലേ?
1: നിയന്ത്രണാതീതമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആദായം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് പറിച്ച് റീപ്ലാന്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഒരു 3-ാം വർഷം ഏലമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്.
0: ഈ റീപ്ലാന്റ് ചെയ്യുമ്പോഴും നമ്മൾ തട്ട നടുകയാണോ ചെയ്യുന്നത് അതോ തൈ വാങ്ങിച്ചു വെക്കും?
1: തട്ട നടുക ചെയ്യുന്നത്. എവിടെന്നെങ്കിലും നല്ല സ്ഥല തട്ട പോയി നമ്മൾ കണ്ട് മേടിച്ചുകൊണ്ട് വന്ന് അത് നടുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ചിമ്പടിച്ച് നമുക്ക് ചെടി വലുത് പെട്ടെന്ന് ആവും, ചൂടാവും, ആദായം കിട്ടും.
0: ഈ ഏലം നമ്മൾ നട്ട് പരിചരണങ്ങൾ നോക്കി നടത്തി വരുമ്പോൾ പ്രധാനമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മരുന്ന് തളിക്കൽ, അതുപോലെ വളപ്രയോഗം, അതൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്?
1: ഏലം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിള്ളേരെ നോക്കുന്ന പോലെ അതിൻ്റെ ചുവട്ടിൽ നിന്ന് മാറാതെ നോക്കി ചിമ്പടിക്കും. അതിന് വേണ്ട വളങ്ങൾ ഇട്ട് കൊടുക്കണം. പിന്നെ മരുന്ന് നമ്മൾ മാസം കൂടുമ്പോൾ എങ്ങനെയാണല്ലോ അടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ആ സ്ഥലത്തിന് വേണ്ട അനുയോജ്യമായ വളങ്ങളൊക്കെ ചെയ്ത് കയറ്റിക്കൊണ്ട് വരിക. പിന്നെ കാലാവസ്ഥയും അനുകൂലമായിരിക്കണം. വെയിലൊക്കെ ആണെങ്കിൽ നനച്ചു കൊടുക്കണം, തൈ കയറി വന്നെങ്കിൽ. അങ്ങനെയൊക്കെ കലക്കി ഒഴിക്കേണ്ട മരുന്നുകളുണ്ട്, നമ്മൾ ഇടേണ്ട മരുന്നുകളുണ്ട്. അങ്ങനെ അതെല്ലാം നമ്മൾ അത്യാവശ്യം വളക്കടയിലൊക്കെ പോയി ചോദിച്ച് മേടിച്ച് അത്യാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു.
0: നമ്മൾ വളപ്രയോഗം നടത്തുമ്പോൾ അത് കലക്കി ഒഴിക്കുന്നതാണോ കൂടുതൽ ഫലപ്രദം അതോ തൂളി കൊടുക്കുന്നതാണോ?
1: കലക്കി ഒഴിക്കുന്നതന്നെ ഫലപ്രദം. അത് പെട്ടെന്ന് വേര് വലിക്കുകയും നമുക്ക് അതിൻ്റെ ആ ഗുണം പെട്ടെന്ന് കാണാൻ കഴിയും ചെയ്യും.
0: അത് നന്നായിട്ട് വിളവിലും പ്രതിഫലിക്കും അല്ലേ?
1: പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ വളം മരുന്നിൻ്റെ കൂടെ തന്നെ അടിച്ചു കൊടുക്കുന്നൊരു സമ്പ്രദായമാണ് ഇപ്പോൾ തുടരുന്നത്. അത് വലിയ മഴയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ അത് അടിച്ചു കൊടുത്താൽ ചീക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മഴയില്ലാത്ത സമയത്തൊക്കെ അടിച്ചു കൊടുക്കുക, കുഴപ്പമില്ല എന്നാണ് പറയുന്നത് എല്ലാവരും.
0: വളം മരുന്നിൻ്റെ കൂടെ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഇല മൊത്തം തളിച്ചു കൊടുക്കണം?
1: മൊത്തത്തിലാണ് അടിക്കുന്നത്. താഴെയും തണ്ടിനുമാണ് മെയിനായിട്ട് അടിക്കുന്നത്. ഇലയെ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല.
0: ഇനി നമ്മൾ ഇതിൻ്റെ ഒരുക്ക് നിർത്തുക, അതുപോലെ കള പറിക്കുക, അതൊക്കെ ഒരു വർഷത്തിൽ എത്ര തവണയൊക്കെ ചെയ്യേണ്ടി വരും?
1: ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വേനൽ കഴിഞ്ഞിട്ട് മെയ് ജൂണിലെന്നുള്ള ഒരുക്കലേ ഉള്ളൂ. പിന്നെ കളപറിക്കൽ മിക്കവാറും തന്നെ നമുക്ക് കാട് മുളയ്ക്കുന്നതനുസരിച്ച് പറിച്ചുകൊണ്ടിരിക്കണം. തുമ്പയ്ക്ക് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ വേരും മറ്റു കാര്യങ്ങളൊക്കെ മുറിഞ്ഞു പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറിക്കലാണ് കൂടുതലായിട്ട്. പറിച്ച് ചപ്പതിൻ്റെ ചുവട്ടിൽ കൂട്ടുവാണെങ്കിൽ അതൊരു വളം. പിന്നെ അത് കാട് മുളയ്ക്കാൽ കുറയും. അങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട്.
0: മരുന്ന് തളിക്കൽ ഓരോ മാസത്തിൽ തളിക്കേണ്ടി വരുമെന്ന് പറഞ്ഞല്ലോ, അത് കൂടുതലായിട്ട് ഈ തണ്ടുതുരപ്പിനും അതുപോലെ മറ്റ് എന്തെല്ലാം കീട രോഗബാധകളാണോ ഉണ്ടാവാറുള്ളത്?
1: തണ്ടുതുരപ്പൻ മെയിനായിട്ട് വരുന്നത് നമുക്ക് പ്രത്യേകിച്ച് വെയിലുള്ള സമയത്ത് കൂടുതലായിട്ട് തണ്ടുതുരപ്പൻ ബാധിക്കും. അപ്പോൾ അതിനുള്ള മരുന്നുകൾ നമ്മൾ ഈ കാലസൊക്കെ അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് അതിൻ്റെ ആ ഡോസ് അനുസരിച്ച് അടിച്ചു കൊടുക്കും. കൂടിപ്പോയി കഴിഞ്ഞാൽ അത് കായൽ ചൊറിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കത് ദൂഷ്യമായിട്ട് വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കടയിൽ ചോദിച്ച് അത്യാവശ്യം അറിയാൻ പാടാത്ത കാര്യങ്ങളൊക്കെ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയാണ് മരുന്നടിച്ചുകൊണ്ടിരിക്കുന്നത്.
0: നമുക്ക് ഈ സ്പൈസസ് ബോർഡ് അല്ല കൃഷിഭവൻ്റെ ഒക്കെ ഉപദേശങ്ങളൊക്കെ കിട്ടാറുണ്ടോ മരുന്ന് തളിക്കാനും മറ്റുമൊക്കെ?
1: വളരെ അപൂർവമായിട്ട് നമുക്ക് അറിയാൻ പാടാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു. പിന്നെ കൃഷി ഇങ്ങനത്തെ സംബന്ധമായ എന്തെങ്കിലും ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയി പങ്കെടുക്കും. അവർ പറയുന്നതൊക്കെ നമ്മൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.
0: വിളവെടുപ്പൊക്കെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ തൊഴിലാളികളെ വെച്ചാണ്?

0: എടുക്കുന്നത്. അതോ അന്യ സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ടോ?
1: അന്യ സംസ്ഥാന തൊഴിലാളി ഇപ്പോൾ ആശ്രയിക്കേണ്ടി വരികയാണ്. നാട്ടിലുള്ളവർ വരുമ്പോൾ നമുക്ക് കായൊക്കെ എടുക്കേണ്ട സമയത്ത് എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ പഴുത്തു പോകുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. വളരെ അപൂർവ്വ സമയത്തൊക്കെ അവരെ കിട്ടും. അല്ലാത്തപ്പോൾ നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളി തന്നെ ആശ്രയിക്കുകയാണ്. ഇപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് നമുക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട്.
0: വേനൽക്കാലത്ത് വെയിലിനെ പ്രതിരോധിക്കാനായിട്ട് ചോലകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടോ അതോ നനച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത്?
1: അല്ലല്ല, ചോല ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കൂടുതലായിട്ട് ഉണങ്ങുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് നനയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ചോലയാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓവർ ചോലയായത് കായ്ക്കില്ല, അതുകൊണ്ടൊരു മീഡിയം ചോല ആ രീതിയിൽ ഇങ്ങനെ നിർത്തിയേക്കുന്നു.
0: പിന്നെ ചുവട്ടിലിങ്ങനെ മൾച്ചിങ് ഇട്ട് കൊടുക്കാറുണ്ടോ?
1: അങ്ങനെ കാര്യമായിട്ട് ആ പൊതാ നമ്മൾ ചെയ്യും. അതെപ്പോഴും നമ്മൾ ഉണ്ട്. നമ്മൾ പറിക്കുന്ന കാടും മറ്റു കാര്യങ്ങളെല്ലാം അതിൻ്റെ ചുവട്ടിൻ്റെ ചിരകത്തിയാണ് ഇടുന്നത് നമ്മൾ.
0: ഈ വളപ്രയോഗങ്ങൾ നമ്മളിപ്പോൾ തൂളി കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഇതിൻ്റെ ചുവട്ടിൽ തന്നെയാണോ അതോ കുറച്ച് അകത്തിയാണോ എങ്ങനെയാണ് ചെയ്യുന്നത്?
1: കുറച്ച് അകത്തി ചെയ്യേണ്ട വളങ്ങളാണ് കൂടുതലും. കാരണം അല്ലെങ്കിൽ അത് വേടിനൊക്കെ കംപ്ലൈൻ്റ് ആവും. പിന്നെ ഇത് നമുക്ക് വല്ല കേട് സംബന്ധമായ മരുന്ന് കലക്കി ഒഴിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അടുപ്പിച്ച് ചെയ്യാറുള്ളൂ.
0: വിളവെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണക്കിയെടുക്കാനൊക്കെ ആയിട്ട് തൊട്ടടുത്ത് തന്നെ സ്റ്റോറും സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ?
1: സംവിധാനങ്ങൾ എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ രണ്ടു മൂന്ന് സ്റ്റോറുകളുണ്ട് നമുക്ക് സ്റ്റോറിലെടുത്ത് കൊടുക്കാം.
0: പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഏലത്തിന് ഒരുവിധം ന്യായമായ വില ലഭിക്കുന്നുണ്ട് അല്ലേ?
1: വില ലഭിക്കുന്നുണ്ട്. ഈ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് ഉൽപ്പാദനം കുറവുകൊണ്ട് വില ലഭിക്കുന്നുണ്ട്.
0: ഈ വർഷത്തെ കാലാവസ്ഥ ഇപ്പോഴത്തെ നിലയനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഏലം കർഷകർക്ക് ഒരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് അല്ലേ?
1: 100%. കാരണം എന്താ വെച്ചാൽ ഇനി ഇപ്പോഴത്തെ കണ്ടീഷൻ ഒരു കാരണം വെച്ചാൽ ഒരു രണ്ടു മാസം കൂടെ വെയിൽ നിന്ന് കഴിഞ്ഞാൽ ഏലം പിടിച്ചു നിൽക്കാൻ വളരെ സാധ്യത കുറവാണ്. എല്ലാ മാസവും മഴ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് വരുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ.
0: മറ്റ് വാഴ, കുരുമുളക്, ജാതി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഏതിനമാണ് കൂടുതലായിട്ടുള്ളത്?
1: ഇപ്പോൾ കൂടുതൽ ജാതിയാണ്. 90 ജാതി കായ്ക്കുന്നത് നമുക്കുണ്ട്. ബഡ്ഡി ജാതി ആയതുകൊണ്ട് ഓവർ കായൊന്നുമില്ല, നല്ലൊരു മീഡിയം കായ കിട്ടുന്നുണ്ട്. ജാതി പ്രാവശ്യം വില ഉണ്ടായിരുന്നുണ്ട്, പ്രയോജനമായിരുന്നു. പിന്നെ കാലാവസ്ഥ ഇങ്ങനെ ഉണക്കായതുകൊണ്ട് പൂവൊക്കെ ഉണങ്ങിയെടുക്കാനും നമുക്ക് ഭയങ്കര സുഖമായിരുന്നു. അതുകൊണ്ട് പൂവിനും നല്ല വില കിട്ടി.
0: ഈ ജാതി നമ്മൾ ബഡ് തൈ വാങ്ങിച്ചു നട്ടതാണോ?
1: ബഡ് തൈ വാങ്ങിച്ചതാ. നമ്മുടെ അടുത്തൊരു വീട്ടിൽ ബഡ് ചെയ്യുന്നുണ്ടായിരുന്നു, കാട്ടുപത്രിയിൽ ബഡ് ചെയ്യുന്നു, അത് മേടിച്ചു നട്ടതാണ്.
0: അത് എത്ര കായൊക്കെ ഉണ്ടെങ്കിൽ ഒരു കിലോ നമുക്ക് കിട്ടുന്നുണ്ട്?
1: അത് ഞാൻ കറക്റ്റ് എണ്ണി നോക്കിയിട്ടില്ല, നല്ലൊരു 1000 കാണുമെന്ന് എനിക്ക് തോന്നുന്നത്.
0: ഇതിന്റെ പത്രി ഫ്ലവറായിട്ട് അങ്ങനെ കൂടുതൽ സെലക്ട് ചെയ്തെടുക്കാറുണ്ടോ?
1: രണ്ട് രീതിയിലും വരുന്നുണ്ട്. ഫ്ലവറായിട്ട് കിട്ടുന്നത് എടുക്കും, അല്ലാത്ത നമ്മൾ തിരിച്ച് കൊടുക്കും. ഫ്ലവറായിട്ട് കൊടുത്താൽ നല്ല വില കിട്ടും, മറ്റേതിന് ഇച്ചിരി വില കുറയും.
0: ഇത് എവിടെയാ നമ്മൾ ഇവിടെ തന്നെ വിൽക്കുകയാണോ അതോ മറ്റേ ആരെങ്കിലും കച്ചവടക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും?
1: ഇല്ല, മിക്കവാറും അടിമാലിലാണ് കൊടുക്കുന്നത്. അടിമാലൊരു നല്ല വില കിട്ടുന്നുണ്ട് ഇപ്പൊ നമുക്ക്.
0: ജാതി പത്രിക്കാണേലും ജാതിക്ക കുരുവിനാണേലും നല്ല വിലയുണ്ട്.
1: നല്ല വിലയായിരുന്നു, നല്ല വിലയായിരുന്നു. ആ ഒരു ആവറേജ് 400 രൂപ 350 രൂപ തോത് എപ്പോഴും കിട്ടി. പത്രിക്ക് 2500 രൂപ 2 രൂപയ്ക്കും നമുക്ക് വില കിട്ടി.
0: ഈ കായ പൊട്ടിച്ചിട്ട് അതിന്റെ അകത്തെ പരിപ്പെടുത്ത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നോക്കിയിട്ടുണ്ടോ?
1: ഇല്ല, നമ്മൾ പൊട്ടിക്കാതെ തന്നെ കൊടുക്കാറാണത്.
0: പിന്നെ കുരുമുളക് കൃഷിയുണ്ടോ?
1: കുരുമുളക് ഒരു 10-100 കിലോ കിട്ടാൻ പാകത്തിനുള്ളതുണ്ട് നമുക്ക്.
0: അത് ഏതെല്ലാം ഇനങ്ങളാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്?
1: ഈ ചെങ്ങന്നൂരാണ് കൂടുതൽ. ബാക്കി ഉണ്ടായിരുന്ന പഴയ കാല കൊടികളെല്ലാം പോയി. പെരുംകൊടി ഉണ്ടായിരുന്നു, കരിമുണ്ട ഉണ്ടായിരുന്നു, അതൊക്കെ കേടായിട്ട് പോയി. ഇപ്പൊ കൂടുതലായിട്ടും പിടിച്ചിരിക്കുന്ന ചെങ്ങന്നൂരാണ്.
0: ഇത് ജാതിയും ഏലവും കുരുമുളകും എല്ലാം ഇടകലർത്തിയാണോ കൃഷി ചെയ്തിരിക്കുന്നത്?
1: ഇടകലർത്തിയാണ്. പഴയ നിൽക്കുന്ന അതിനകത്ത് കൊടിയുള്ളതിനകത്ത് തന്നെയാണ് ഏലവും നമ്മൾ വെച്ചേക്കുന്നത്.
0: എല്ലാം കൂടെ ഇടകലർത്തി കൃഷി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വളപ്രയോഗവും ഏലത്തിന് മാത്രം ചെയ്താൽ മതിയാവും അല്ലേ?
1: ഏകദേശം അത് മതിയാവും. പിന്നെ കൊടിക്ക് ഇച്ചിരി ചാണാനൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും. നല്ല
0: പശു വളർത്തുന്നുണ്ട്?
1: പശു വളർത്തുന്നില്ല, ചാണകം വാങ്ങിക്കുകയാണ് നമ്മൾ.
0: ഈ ജാതി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വളപ്രയോഗമോ മരുന്നുകളിയൊക്കെ വേണ്ടി വരുന്നുണ്ട്?
1: ജാതിക്ക് മരുന്നല്ല, മെയിനായിട്ട് വളം കൃത്യമായിട്ടും ചെയ്യണം. കാരണം ചാണകവും എല്ലുപൊടി വേപ്പ് മിണ്ണാക്ക് നിർബന്ധമായിട്ട് നമ്മൾ ഇടണം. അല്ലെ പിന്നെ ഒരു വർഷം കാച്ചി പിന്നത്തെ വർഷം കാര്യമായിട്ട് കായ്ക്കാതെ വരും.
0: അത് ചുവട്ടിലാണോ ഇട്ട് കൊടുക്കേണ്ടത്?
1: ചുവട്ടിലാണ് ഇട്ട് കൊടുക്കുന്നത്. ചുവട് പകഞ്ഞിട്ട് നമ്മൾ ഒരു പുതുമഴയൊക്കെ പെയ്യും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
0: അത് വർഷത്തിൽ ഒരു തവണ ചെയ്താൽ മതി?
1: അതിൽ ഒരു തവണയേ ചെയ്യുന്നുള്ളൂ.
0: ഈ വേനൽക്കാലത്ത് നമ്മൾ ജാതിക്ക് ഈ കാപൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്നുണ്ട് പലയിടത്തും, അങ്ങനെ വിഷയുണ്ടാകുന്നുണ്ടോ അതോ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാറുള്ളത്?
1: കാപ്പൊഴിച്ചിൽ മെയിനായിട്ട് വരുന്ന ചൂടിൻ്റെയാണെന്ന് എൻ്റെ ഒരു കണക്കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ നനച്ചു കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം കാര്യം തന്നെ പിടിച്ചു നിൽക്കും.
0: വേനൽക്കാലത്ത് നനച്ചു കൊടുക്കേണ്ടത് ഒരു നല്ല കാര്യമാണല്ലേ?
1: നല്ല കാര്യമാണ്. നനച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ വലിയ നന്നായിട്ട് കാ പിടിക്കും, നല്ല രീതിയിൽ ആദായം കിട്ടും. ജാതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വാടുന്നൊരു സംഭവം, കാ കൂടുമ്പോഴേ പെട്ടെന്ന് ചെടി വാടുന്നൊരു അവസ്ഥയാണ്.
0: ഈ വർഷം ജാതിക്ക് നന്നായിട്ട് കായുണ്ടായിരുന്നു,
1: ഒരു ആവറേജ് കായ ഉണ്ടായിരുന്നു.
0: പൊതുവെ ഈ വർഷം എല്ലായിടത്തും തന്നെ ജാതിക്ക് കായ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
1: നമുക്കൊരു ആവറേജ് കായ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു ആവറേജ് ഒരു 10 വർഷമൊക്കെ ആയ ചെടിയാണ് നമ്മുടെ, അതുകൊണ്ട് ആവറേജ് കായ ഉണ്ടായിരുന്നു.
0: ബഡ് ജാതി നട്ടു കഴിഞ്ഞാൽ എത്ര വർഷമാകുമ്പം കായ്ച്ചു തുടങ്ങും?
1: 5-6 വർഷം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു നന്നായിട്ട് കായ്ക്കാൻ.
0: ഈ വാഴ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എന്തെല്ലാം ഇനം വാഴകളാണ്? നേന്ത്രവാഴയാണോ അതോ ഞാലിപ്പൂവനാണോ ഏതിനാണ്?
1: ഞാലിപ്പൂവൻ നമ്മുടെ പറമ്പിക്കട എല്ലായിടത്തും ഓരോന്നൊക്കെ നിപ്പുണ്ട് അതിലേക്ക്. അതിപ്പോൾ എപ്പോഴും മേടിക്കാറും ഒരു കൊലയെ കിട്ടിക്കൊണ്ടിരിക്കും, നമ്മുടെ വീട്ടാവശ്യം കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഏത്തവാഴ ഇങ്ങനെ ഈ വെള്ളമുള്ള സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഒരു 10-100 വാഴ ഉണ്ടാവും ആവറേജ് നമുക്ക്.
0: ഇതിന്റെ കന്നൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്?
1: അത് ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന കണ്ണ് വാങ്ങിക്കുക. അത് അതിൻ്റെ മേടിച്ച് നട്ടാലേ ഉണ്ടാവുള്ളൂ. ഒരു വർഷം നമ്മുടെ പറമ്പിലുണ്ടാണ് കണ്ണ് നട്ടാൽ ഒരു കാണുന്ന സ്ഥലം ഉണ്ടാവാറില്ല, അത് വീണ്ടും ചീഞ്ഞു പോകും.

0: ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വർഷവും കണ്ണു മാറി മാറിയാണ് ഉപയോഗിക്കുന്നത്. ഞാലിപ്പൂവൻ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ രണ്ട് മൂന്നെണ്ണം നാല് ജനമൊക്കെ ആയിട്ട് ഒരു തുറവായിട്ട് അങ്ങനെ നിന്നോളും. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ആദായം കിട്ടിക്കൊണ്ടിരിക്കും.
1: ഈ ഏത്തവാഴ കൃഷി ചെയ്യുമ്പോൾ അതിന് പുഴുവിന്റെ ശല്യവും മറ്റു കീട രോഗബാധകളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: അതിന് നമ്മളെല്ലാം മരുന്ന് തളിക്കണം. പിന്നെ എല്ലാ മാസവും തന്നെ വളമിടുമല്ലോ, വളമിടുക ഒരുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ വളമിടുമ്പോൾ നമ്മളെല്ലാം ഒന്ന് ശ്രദ്ധിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് മരുന്ന് തളിക്കുകയോ പിന്നെ ഏലത്തിന് തളിക്കുമ്പോൾ ഒന്ന് മരുന്ന് അടിച്ചുവിടും, അങ്ങനെയൊക്കെ ചെയ്യും.
1: കൃഷി മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: ഇപ്പോൾ പൊതുവെ കൃഷിയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്.
1: ഈ കൃഷി മാത്രമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കർഷകൻ എന്ന നിലയിൽ സന്തോഷമായിട്ട് അല്ലെങ്കിൽ മാന്യമായിട്ട് ജീവിച്ചു പോകാമെന്ന് തോന്നുന്നു?
0: എല്ലാ ആദായങ്ങൾക്കും വിലയുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ അങ്ങ് പോകും. ഒരു ആവറേജ് ഒരു അടിസ്ഥാനമായിട്ടൊരു വില കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ വില കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൃഷിപ്പണി നമുക്ക് എന്തുകൊണ്ടും മെച്ചമാണെന്നാണ് എൻ്റെ വിശ്വാസം.
1: നമുക്ക് കുറേ സ്വാതന്ത്ര്യവും അതുപോലെ
0: മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ വേണേലും പോവാം. നമുക്ക് ഇത് ചെയ്യുന്നതിൻ്റെ സമയത്ത് മാത്രം ചെയ്താൽ മതിയല്ലോ. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സൗകര്യമുണ്ട്.
1: അപ്പോൾ ഒരു കൃഷി മാത്രം ചെയ്യാതെ പല കൃഷികളായിട്ട് ചെയ്യുക, പിന്നെ അതിന് മാന്യമായിട്ടൊരു വിലയും കിട്ടിക്കഴിഞ്ഞാൽ കർഷകന് ഒരുവിധം മാന്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലേ?
0: അതാണ് ഏറ്റവും നല്ല കാര്യം. പല കൃഷികളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിന് നമുക്ക് വില കിട്ടിയാലും മറ്റു ഒരെണ്ണത്തിന് വില കുറഞ്ഞു പോയാലും അതിലൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഒരു കൃഷി തന്നെയാണെങ്കിൽ അതിന് വിലയില്ലാതെ പോയാൽ നമുക്കത് നിലനിർത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും.
1: വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടിൽ ഭാര്യ, രണ്ട് മക്കള്. മൂത്ത മോള് പഠിത്തം കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് ജോലി ചെയ്യാണ്. മോൻ ബിടെക്കിന് പഠിക്കുന്നു.
1: വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു?
0: എൻ്റെ പഠനം ചിത്രപുരം സ്കൂളില്, പിന്നെ അടിമാലി വിക്ടറി കോളേജിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു.
1: ഏതുവരെ പഠിച്ചു?
0: ഞാൻ പ്രീ ഡിഗ്രി പാസ്സായി, അത് കഴിഞ്ഞ് പിന്നെ പോയില്ല. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു.
1: അങ്ങനെ പിന്നെ കൃഷിയായിട്ട് മുന്നോട്ട് പോയി അല്ലേ?
0: കൃഷിയായിട്ട് മുന്നോട്ട് പോയി.
1: ഒത്തിരി സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, വെള്ളത്തോൽ പഞ്ചായത്തിലെ ചെങ്കുളം പ്രദേശത്തെ ഒരു സമ്മിശ്ര കർഷകനായ ബഷീർ അപ്പക്കലാണ് ഇത്രയും നേരം തൻ്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വെള്ളത്തൂൽ പഞ്ചായത്തിലെ ചെങ്കുളത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ബഷീർ അപ്പക്കലുമായി ജോഷി തോമസ് നടത്തിയ അഭിമുഖം. കാർഷിക ജീവനത്തിൽ ഇനി നാട്ടറിവുകൾ കേൾക്കാം.
3: പാരമ്പര്യ ഔഷധ ഭക്ഷ്യവിഭവങ്ങൾ സ്വന്തം മണ്ണിൽ നിന്നും പരിസ്ഥിതിയോട് ചേർന്ന് നൂറ്റാണ്ടുകളുടെ അനുഭവങ്ങളിലൂടെയും കൂട്ടായ്മയിലൂടെയും കണ്ടും കേട്ടും ആർജിച്ച സംസ്കാരത്തിൻ്റെ നുറുങ്ങുകളാണ് നാട്ടറിവും നാടൻ ഭക്ഷണവും. പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന മലയാളിയുടെയും നമ്മുടെ ഭക്ഷ്യവിഭവങ്ങളെക്കുറിച്ച് തെല്ലും അറിഞ്ഞുകൂടാത്ത പുത്തൻ ജനതയുടെയും അറിവിനായി നമ്മുടെ പാരമ്പര്യ ഭക്ഷ്യവിഭവങ്ങളിൽ ആരോഗ്യദായകമായ ഏതാനും ചിലത് ഇവിടെ പറയുന്നു. ഓരോ പ്രായത്തിനും വളർച്ചയ്ക്കും ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ മാസത്തിനും ഉതകുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഭക്ഷണക്കൂട്ടുകൾ കൗമാരപ്രായക്കാർക്കും ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും വൃദ്ധർക്കും അങ്ങനെ ഓരോ ശാരീരികാവസ്ഥയ്ക്കും വേണ്ട വിഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതാത് കാലത്തിലെ കാർഷിക വിഭവങ്ങളും നമ്മുടെ ചുറ്റിലും ധാരാളമുണ്ടായിരുന്ന ഔഷധ ഇലകളും ഉപയോഗിച്ചാണ് ഇവ ഓരോന്നും തയ്യാറാക്കിയിരുന്നത്. ശിശുക്കൾ കട്ടിയാഹാരം കഴിച്ചു തുടങ്ങേണ്ട സമയത്ത് കൂവരക്, ഏത്തയ്ക്കാപ്പൊടി, കൂവമാവ് തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. പല്ലു മുളച്ചു തുടങ്ങുമ്പോൾ കടിച്ചു തിന്നാനുതകുന്ന വിധത്തിൽ അടയുണ്ടാക്കി കൊടുത്തിരുന്നു. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ദോഷഫലമൊന്നുമില്ലാത്ത പലതരം അടകളുണ്ടായിരുന്നു. മലയാളിയുടെ ഭക്ഷ്യവിഭവങ്ങളിൽ നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയിരുന്ന അരിക്കും തേങ്ങയ്ക്കും മുഖ്യസ്ഥാനമുണ്ടായിരുന്നു. ഇലയട. ഇലയട ഉണ്ടാക്കുന്നതിനുള്ള ചേരുവകൾ ഇവയൊക്കെയാണ്. അരി, പച്ചരി അല്ലെങ്കിൽ പുഴുക്കലരി, വെള്ളത്തിൽ കുതിർത്ത് തരിയില്ലാതെ പൊടിച്ചത് 100 ഗ്രാം, തേങ്ങ തിരികിയത് 25 ഗ്രാം, ചെറുപയർ വറുത്തു നേർമയായി പൊടിച്ചത് 20 ഗ്രാം, കരുപ്പട്ടി 75 ഗ്രാം, നെയ്യ് 1 ടീസ്പൂൺ. മുമ്പ് പറഞ്ഞ ചേരുവകളെല്ലാം ഒന്നിച്ച് ചേർത്ത് നല്ലവണ്ണം കുഴച്ചെടുത്തതിന് ശേഷം വാഴയില ചെറുതായി മുറിച്ചെടുത്ത് മാവ് ചെറിയ ഉരുളകളാക്കി എടുത്ത് ഇലയിൽ കനം കുറച്ച് കൈകൊണ്ടമർത്തി പരത്തുക. വാഴയില രണ്ടായി മടക്കി ചുട്ടെടുക്കുക. പണ്ട് തീക്കനലിൽ തിരിച്ചും മറിച്ചുമിട്ട് വേവിച്ചെടുത്തിരുന്നു. കനൽ ലഭ്യമല്ലാത്തപ്പോൾ ദോശക്കല്ല് ചൂടാക്കി അട മറിച്ചും തിരിച്ചുമിട്ട് ചുട്ടെടുക്കുക. ഗുണമേന്മയുള്ള ഈ അട കുഞ്ഞരി പല്ലുകൾ കൊണ്ട് കടിച്ചു മുറിച്ചു കഴിക്കാൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. ഇതിൽ ചീരയില, മുരിങ്ങയില തുടങ്ങിയ ഏതെങ്കിലും ഇലക്കറികൾ കൂടെ 10 ഗ്രാം ചെറുതായി ചേർത്താൽ ഗുണം കൂടുന്നു. ഏത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും ഇതൊരു പോഷകപ്രദമായ ആഹാരമാണ്. ഋതുമതിയാകുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധയും പോഷകാഹാരവും നൽകുന്ന പതിവുണ്ടായിരുന്നു. സാധാരണയായി ഋതുമതിയാകുമ്പോൾ കൊടുക്കുന്ന ഒരു വിഭവമാണ് അരിമാവ് ഉരുള. വറുത്തെടുത്ത അരിമാവ് പുട്ടുമാവായാലും മതി. 100 ഗ്രാം നല്ലെണ്ണ, 25 ഗ്രാം കരുപ്പട്ടി, 50 ഗ്രാം

അരിപ്പൊട്ടി പൊടിച്ച് അരിമാവും എണ്ണയും ചേർത്ത് നല്ലവണ്ണം കുഴച്ച് ഇത് ചെറിയ ഉരുളകളാക്കി 3 പ്രാവശ്യം വീതം കുട്ടിക്ക് കൊടുത്തിരുന്നു. ഊർജവും കൊഴുപ്പും കാൽസ്യവും എല്ലാം ഇതിലുൾപ്പെടുന്നു. സ്ത്രീകളുടെ ആരോഗ്യത്തിനായി കർക്കിടക മാസത്തിൽ ഭക്ഷിച്ചിരുന്ന ഒരു വിഭവമാണ് ഉലുവ ഉണ്ട. ദഹനക്കുറവ്, തളർച്ച, ആർത്തവ അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് ഒരു സിദ്ധ ഔഷധം കൂടിയാണ് ഇത്. മുളപ്പിച്ച ഉലുവ 20 ഗ്രാം, പുഴുക്കലരി വറുത്ത് പൊടിച്ചത് 100 ഗ്രാം, തേങ്ങാപ്പീര 25 ഗ്രാം, ശർക്കര 75 ഗ്രാം. ഉലുവ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ 10 മണിക്കൂർ കുതിർത്ത് മുളപ്പിക്കുന്നു. അരി വറുത്ത് പൊടിക്കുന്നു. ഉലുവയോടൊപ്പം ശർക്കര ചീന്തിയതും തേങ്ങ തിരുമിയതും കൂടെ ചേർത്ത് ചെറുതീയിൽ വരട്ടിയെടുക്കുന്നു. നല്ലവണ്ണം വെന്ത് പാകമാകുമ്പോൾ അരിപ്പൊടി ചേർത്തിളക്കി ചൂടാറുന്നതിനു മുമ്പ് ഉരുളകളാക്കുന്നു. തണുത്തതിനു ശേഷം ഉപയോഗിക്കാം. ചെറുപ്രായക്കാർക്കും വൃദ്ധർക്കും ഒരുപോലെ ഗുണപ്രദമായ ഒരു വിഭവമാണ് മത്തങ്ങ പാലപ്പം. പൊതുവെ ചിങ്ങം കന്നി മാസങ്ങളിലാണിത് ഉണ്ടാക്കുന്നത്. മത്തങ്ങ, പയർ, ഉള്ളി, ജീരകം, വറുത്ത അരിപ്പൊടി എന്നിവയാണ് പ്രധാന ചേരുവകൾ. മത്തങ്ങ ചെറു കഷ്ണങ്ങളാക്കിയത് 150 ഗ്രാം, അരിപ്പൊടി 200 ഗ്രാം, ചെറുപയർ 100 ഗ്രാം, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് 10 ഗ്രാം, ജീരകം 1 ടീസ്പൂൺ, തേങ്ങ തിരുമിയത് 30 ഗ്രാം. മത്തങ്ങയും കുതിർത്ത പയറും മറ്റു വിഭവങ്ങളും ചേർത്ത് വേവിക്കുന്നു. വെന്തു പാകമാകുമ്പോൾ ആവശ്യത്തിന് അരിപ്പൊടിയും ചേർത്ത് കുറുക്കി ഉപ്പും ചേർത്ത് കട്ടിയാക്കി പാലപ്പം തയ്യാറാക്കുന്നു. ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ദ്രവക്കുറുക്ക് ദഹനത്തിനും ഉഷ്ണരോഗങ്ങൾക്കും പ്രതിവിധിയായും ഊർജ്ജസ്രോതസ്സായും കരുതിയിരുന്നു. കൂവക്കിഴങ്ങ് പറിച്ച് കഴുകിയെടുത്ത് ഉരച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി 4 ദിവസം തെളിക്കാൻ വയ്ക്കുന്നു. ഓരോ ദിവസവും തെളി മാറ്റി വെള്ളമൊഴിച്ച് കലക്കുന്നു. 4 ദിവസത്തിന് ശേഷം ഇത് തുണിയിൽ കെട്ടി വെള്ളം തോർത്തി ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുന്നു. ഇങ്ങനെ തയ്യാറാക്കിയ കൂവമാവ് പഞ്ചസാരയോ ശർക്കരയോ ആവശ്യത്തിന് ചേർത്ത് കുറുക്കി ഹൽവയായോ മാവ് ശർക്കരയും പഴവും തേങ്ങയും ചേർത്ത് കുഴച്ച് പരത്തി ഇലയടയായും ഉപയോഗിച്ചിരുന്നു. സ്ത്രീകൾക്കും കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾക്കും കൊടുത്തിരുന്ന ഔഷധ സസ്യങ്ങളുടെ കുറുക്ക് പോഷക സമൃദ്ധമാണ്. കാരയില, കുന്നിയില, പരുത്തിയില, മലതാങ്ങിയില, മുക്കുറ്റിയില തുടങ്ങി നമ്മുടെ ചുറ്റുപാടും ഒരു കാലത്ത് ധാരാളം കണ്ടിരുന്ന ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചാണ് ഇവ തയ്യാറാക്കിയിരുന്നത്. ഓരോ ഇലയും 10 ഗ്രാം വീതമെടുത്ത് കഴുകി വൃത്തിയാക്കി കുതിർത്ത പച്ചരിയും ചേർത്ത് നല്ലവണ്ണം അരച്ചതിനു ശേഷം ആവശ്യത്തിന് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, കരുപ്പട്ടി തുടങ്ങിയവ ചേർത്ത് കുറുക്കി ചൂടോടെ ഉപയോഗിക്കുന്നു. സ്വാദിനൊപ്പം ദഹനത്തിനും ഗർഭാശയ ആരോഗ്യത്തിനും ഉതകുന്നതിനാലാവും ജീരകം എല്ലാ വിഭവങ്ങളിലും ചേർത്തിരുന്നത്. കരിപ്പട്ടിയും ശർക്കരയും ഊർജത്തോടൊപ്പം കാൽസ്യം, ഇരുമ്പ് എന്നിവയും നൽകുന്നു. തെങ്ങിൻ പൂക്കുല, ചെമ്പരത്തി പൂവ്, കുറുന്തോട്ടി വേര്, ശർക്കര എന്നിവ ചേർത്തുള്ള തെങ്ങിൻ പൂക്കുല കുറുക്ക് കുറുക്കി ഉപയോഗിക്കുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തിനുത്തമമായി കരുതിയിരുന്നു. ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധിയായി ഉപയോഗിച്ചിരുന്നു. പ്രസവാനന്തര ശുശ്രൂഷയുടെ ഭാഗമായി മുലയൂട്ടുന്ന അമ്മമാർക്ക് നൽകിയിരുന്ന മരുന്നില കുറുക്ക് പലരും ഇന്നും തുടരുന്നുണ്ട്. പച്ചരി 25 ഗ്രാം, ഔഷധ സസ്യങ്ങൾ മലതാങ്ങിയില, പരുത്തിയില, പൂവരശില, കാരയില, കുന്നിയില, യശങ്കില സമമായി എടുത്തത് 25 ഗ്രാം, തേങ്ങ 1 മുറി, ജീരകം, ഓമം 1/2 ടീസ്പൂൺ വീതം. മരുന്നിലകൾ ഞെട്ടറുത്ത് വൃത്തിയാക്കി പച്ചരി കുതിർത്തതും പൊടിച്ചെടുക്കണം. തേങ്ങാപ്പീരയും മറ്റു ചേരുവകളും ഉപ്പും ചേർത്ത് നല്ലവണ്ണം വറുത്ത് സൂക്ഷിക്കുന്നു. ഈ പൊടി ആവശ്യാനുസരണം എടുത്ത് അല്പം ശർക്കരയും ചേർത്ത് കുറുക്കി ഉപയോഗിക്കുന്നു. പഴവും ചേർത്ത് കുഴച്ച് അടയായും ചുട്ടെടുക്കാറുണ്ട്. പലതരം ഔഷധ കഞ്ഞികളും നാം ഉപയോഗിച്ചിരുന്നു. ഓരോ രോഗത്തിനും പ്രതിവിധിയായുള്ള ഔഷധ കഞ്ഞികളും നിലവിലുണ്ടായിരുന്നു. അതിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന 3 എണ്ണം ഇവിടെ പറയാം. കർക്കിടക മാസത്തിൽ ഔഷധ കഞ്ഞി സേവിച്ച് അടുത്ത 1 വർഷത്തേക്ക് ആരോഗ്യം ഭദ്രമാക്കുന്ന പതിവ് നമുക്കുണ്ടായിരുന്നു. നുറുങ്ങു ഗോതമ്പ് 50 ഗ്രാം, ഉലുവ കുതിർത്തത് 50 ഗ്രാം, പെരിഞ്ചീരകം 50 ഗ്രാം, ജീരകം 50 ഗ്രാം, ഇഞ്ചി 50 ഗ്രാം, പച്ചമഞ്ഞൾ 50 ഗ്രാം, വെളുത്തുള്ളി 50 ഗ്രാം, കായം അല്പം. ഇവയെല്ലാം ചതച്ചെടുത്ത് വെള്ളവും ചേർത്ത് വേവിച്ച് കഞ്ഞിയാക്കിയെടുത്ത് അല്പം നെയ്യും ചേർത്തുപയോഗിക്കാം. ഏത് പ്രായത്തിലുള്ളവർക്കും നിത്യവും ഉപയോഗിക്കാൻ പറ്റിയ ഈ കഞ്ഞി പ്രമേഹക്കാർക്ക് അനുയോജ്യമായ ഒരു വിഭവമാണ്. തൊട്ടാവാടി 10 ഗ്രാം, പേരയില 20 എണ്ണം, കറിവേപ്പില 10 ഗ്രാം, വെളുത്തുള്ളി 2 തുടം, മുതിര അല്ലെങ്കിൽ കാണം 50 ഗ്രാം, നുറുങ്ങു ഗോതമ്പ് അല്ലെങ്കിൽ നവരയരി 50 ഗ്രാം. മുതിര കുതിർത്ത് തിളപ്പിച്ച് വേവിക്കുക. വെന്ത വെള്ളത്തിൽ മറ്റു ചേരുവകളെല്ലാം ചേർത്ത് തിളപ്പിച്ച് കഞ്ഞി വയ്ക്കുക. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉത്തമമായി കണക്കാക്കുന്നു. ശ്വാസരോഗങ്ങൾ, അലർജി, ജലദോഷം തുടങ്ങിയവയുടെ ശമനം

ത്തിനായി ഉത്തമമായ ഒരു മരുന്ന് കഞ്ഞിയാണിത്. തുളസിയില, തഴുതാമ, കുറുന്തോട്ടി, ചെറുകടലാടി, മുക്കുറ്റി, ചെറുള, വയൽച്ചുള്ളി, ആവണക്ക്, ആടലോടകം, വള്ളിയുഴിഞ്ഞ, രാമച്ചം ഇവ സമമെടുത്ത് ഉണക്കി പൊടിച്ചു വയ്ക്കുക. ഇതിൽ നിന്ന് 8 ഗ്രാം പൊടിയെടുത്ത് 1.5 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുക. തിളയ്ക്കുമ്പോൾ 100 ഗ്രാം നവരയരി ചേർക്കുക. ജീരകം, കൊത്തമല്ലി, ചുക്ക്, മഞ്ഞൾ, ഉലുവ, ഏലത്തരി ഓരോന്നും 1/2 ചെറിയ സ്പൂൺ എന്നിവ ചേർത്തിളക്കി തിളപ്പിക്കുക. 1/2 കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് വാങ്ങി ചൂടോടെ ഉപയോഗിക്കുക. ഔഷധ ഇലകളെല്ലാം അങ്ങാടി കടയിൽ ലഭ്യമാണ്. വീടുകളിലും ഇവ നട്ടുപിടിപ്പിക്കാം. ഇങ്ങനെ ആരോഗ്യ പരിപാലനത്തിനുതകുന്ന വളരെയേറെ പാരമ്പര്യ വിഭവങ്ങൾ മലയാളികളുടെ ഇടയിൽ ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്നു. വീട്ടമ്മമാർക്കും കർഷകർക്കുമൊക്കെ സുപരിചിതമായിരുന്ന പാരമ്പര്യ വിഭവങ്ങളെ മറന്നുപോകാതെ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവ തിരഞ്ഞെടുത്ത് ശാസ്ത്രീയമായ രീതിയിൽ മേന്മ നഷ്ടപ്പെടാതെ സംസ്കരിച്ച് എക്കാലവും ലഭ്യമാക്കിയാൽ ആരോഗ്യ സംരക്ഷണം വീട്ടിൽ തന്നെ ഉറപ്പാക്കാം. ചിപ്പിക്കൂൺ. എക്കാലവും കൃഷി ചെയ്യാൻ അനുയോജ്യമാണ് ചിപ്പിക്കൂൺ. വീട്ടിലെ അടുക്കളയിൽ പോലും ഇത് വളർത്താം. ചിപ്പിക്കൂൺ കൃഷി എങ്ങനെ ചെയ്യാമെന്ന് ലളിതമായി വിശദീകരിക്കുന്ന ഒരു പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം. കൂൺ കൃഷി പരിശീലകനും സംരംഭകനുമായ ശ്രീ കെ പരമേശ്വരൻ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന്. കേരളത്തിൽ എല്ലായ്പ്പോഴും ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം. പോഷക സമൃദ്ധവും സ്വാദിഷ്ടവുമായ ഈ ഭക്ഷ്യവസ്തു വീട്ടിലെ അടുക്കളയിൽ പോലും വളർത്താൻ സാധിക്കും. പരമാവധി ശുചിത്വം പാലിക്കണമെന്ന് മാത്രം. 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് താപനിലയും 75% ആർദ്രതയുമാണ് അനുകൂലം. കൂൺ വിത്ത് സ്പോൺ മാധ്യമമായി വൈക്കോൽ അല്ലെങ്കിൽ ഉണങ്ങിയ വാഴക്കൈ, ഇല, നീളം കൂടിയ പുല്ലുകൾ എന്നിവ കൃഷിക്ക് ഉപയോഗിക്കാം. പോളിത്തീൻ കവറോ പ്ലാസ്റ്റിക് സഞ്ചിയോ കൂടെയായാൽ എല്ലാമായി. കൃഷിരീതി: നന്നായി ഉണങ്ങിയ പുതിയ വൈക്കോൽ ആവശ്യാനുസരണം എടുക്കുക. വാഴയിലയോ കയ്യോ പുല്ലോ ആണെങ്കിൽ 3 ഇഞ്ച് നീളത്തിൽ മുറിക്കുക. വൈക്കോൽ 8 മുതൽ 18 മണിക്കൂർ വരെ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് കുതിർക്കുക. എന്നിട്ടത് പുറത്തെടുത്ത് വെള്ളം വാലാൻ വൃത്തിയുള്ളിടത്ത് 15 മിനിറ്റ് വയ്ക്കുക. വീണ്ടും ഒരു പാത്രത്തിൽ 4-5 ലിറ്റർ വെള്ളമെടുത്ത് കുതിർത്ത വൈക്കോൽ അതിലിട്ട ശേഷം പാത്രമടച്ച് 1 മണിക്കൂർ ആവിയിൽ വേവിക്കുക. അണുവിമുക്തമാക്കിയ ഈ മാധ്യമം ഡെറ്റോൾ കൊണ്ട് തുടച്ച ഒരു പ്രതലത്തിൽ വിതറി കഴിവതും വെയിൽ കൊള്ളിക്കാതെ ഉണക്കണം. ഇടയ്ക്കിടെ കുടഞ്ഞിടുക. കൃഷിക്ക് ആവശ്യമായ വൈക്കോലിലെ ഈർപ്പനില 30% മുതൽ 40% വരെയാണ്. ഇത് മനസ്സിലാക്കാൻ 1 പിടി വൈക്കോലെടുത്ത് പിഴിയണം. വെള്ളം തുള്ളിയായി ഇറ്റ് വീഴാതിരിക്കുക. ഒപ്പം വൈക്കോലിൽ ഈർപ്പം ഉണ്ടായിരിക്കുക. ഇതാണ് പരുവം. ഇങ്ങനെ പാകപ്പെടുത്തിയ വൈക്കോൽ 20 സെന്റിമീറ്റർ ചുറ്റളവിലും 8 സെന്റിമീറ്റർ ഉയരത്തിലും ചുമ്മാടുകളായി ചുറ്റിവയ്ക്കുക. ഡെറ്റോൾ കൊണ്ട് വൃത്തിയാക്കിയ ഒരു പ്ലേറ്റിൽ 1 കവർ സ്പൂണിൻ്റെ പകുതി ഭാഗമെടുത്ത് കൈകൊണ്ട് ഞെരടി വേർതിരിച്ച് 6 തുല്യ ഭാഗങ്ങളായി ഭാഗിച്ചു വയ്ക്കുക. എന്നിട്ട് 30x60 സെന്റിമീറ്റർ അല്ലെങ്കിൽ 25x50 സെന്റിമീറ്റർ വലിപ്പമുള്ള സുതാര്യമായ പോളിത്തീൻ കവർ എടുത്ത് അതിൻ്റെ ചുവടറ്റം നൂൽകൊണ്ട് കെട്ടി ഉരുണ്ട ആകൃതിയിലാക്കുക. എന്നിട്ട് കവറിനകത്ത് ഒരു ചുമ്മാട് ഇറക്കി വെച്ച് കൈകൊണ്ട് അമർത്തി മുകൾ ഭാഗം നിരപ്പാക്കണം. ഈ ചുമ്മാടിനു മുകളിൽ 6 ആയി ഭാഗിച്ചു വച്ചതിൽ ഒരു ഭാഗം വിത്തിൽ നിന്ന് കുറച്ചെടുത്ത് ചുമ്മാടിന് മുകളിൽ കവറുമായി ചേരുന്ന ഭാഗത്ത് അരികിലൂടെ ഒരേ അളവിൽ 1 ചുറ്റിടുക. മധ്യഭാഗത്ത് വിത്ത് വേണ്ട. ഇതിനു മുകളിലൂടെ വീണ്ടും അടുത്ത ചുമ്മാട് ഇറക്കി വച്ച് ചെറുതായി അമർത്തി നിരപ്പാക്കുക. 2ാം ഭാഗം വിത്തെടുത്ത് ആദ്യത്തേതുപോലെ ഇടുക. ഇപ്രകാരം ബാക്കിയുള്ള ഓരോ ചുമ്മാടും ഇറക്കി വച്ച് ഓരോ ഭാഗം വിത്തും ഇടുക. ഏറ്റവും മുകളിൽ കുറച്ച് വിത്ത് ചുമ്മാടിന് മീതെ വിതറാം. ഇനി കവറിൻ്റെ മുകൾ ഭാഗം നൂലുകൊണ്ട് കൂട്ടിക്കെട്ടാം. ഇങ്ങനെ തയ്യാറാക്കുന്നതാണ് ബെഡ് അഥവാ തടം. കവറിൻ്റെ വലുപ്പമനുസരിച്ച് ചുമ്മാടിൻ്റെ എണ്ണത്തിലും വിത്തിൻ്റെ അളവിലും വ്യത്യാസം വരുത്താം. ഇപ്പോൾ ബാക്കി ഭാഗിച്ചു വെച്ച പകുതി വിത്തിൽ 1 ബെഡ് കൂടി ചെയ്യേണ്ടതാണ്. തയ്യാറാക്കിയ ഈ ബെഡിൻ്റെ ചുറ്റിലും 2 മില്ലിമീറ്റർ ചുറ്റളവുള്ള 30 പരം ദ്വാരങ്ങൾ ചെറിയ ആണിയോ ഈർക്കിലോ സൂചിയോ ഉപയോഗിച്ച് കുത്തിയുണ്ടാക്കുക. ഈ ബെഡുകളെ വെളിച്ചവും ചൂടും കുറഞ്ഞ തണുത്തതും വായുസഞ്ചാരവും ഉള്ളതുമായ മുറിയിൽ ഉറുമ്പും എലിയും നശിപ്പിക്കാതെ മേശമേലോ
തറയിലോ

0: ഉറിയിലോ 15 ദിവസം സൂക്ഷിക്കാം. ചെറിയ തോതിൽ വിപണനത്തിനാണെങ്കിൽ സിറ്റൗട്ടിൽ കറുത്ത കൊതുക് വലയോ ഷെയ്ഡ് നെറ്റോ കെട്ടി മറച്ചിട്ട് മുകളിൽ 2 അടി വ്യത്യാസത്തിൽ ചരടോ കമ്പിയോ പൈപ്പോ വെച്ച് ഓരോ പൈപ്പിലും 2 അടി അകലത്തിൽ ഒരു ഉറയിൽ 5 ബെഡുകൾ ഒന്നിനു താഴെ ഒന്നായി തൂക്കിയിടുക. ചെറിയ സ്ഥലത്ത് കൂടുതൽ ബെഡുകൾ ക്രമീകരിക്കാൻ പറ്റും. ഇത്തരത്തിൽ 15 ദിവസം സൂക്ഷിച്ചു കഴിഞ്ഞ ബെഡുകളിൽ കൂൺ തന്തുക്കൾ പടർന്നു കയറി നല്ല വെളുത്ത നിറമായി മാറും. ഈ വെളുത്ത നിറമാണ് മൈസീലിയം. പൂർണ്ണ വളർച്ചയെത്തിയ തടങ്ങളിൽ ബ്ലേഡ് കൊണ്ട് 1 ഇഞ്ച് നീളത്തിൽ 10-15 സ്ഥലത്ത് ചെറിയ കീറലുകൾ ഉണ്ടാക്കുക. എന്നിട്ട് രാവിലെയും വൈകിട്ടും ചെറിയ തോതിൽ നനയ്ക്കുക. സ്പ്രേയറും ഉപയോഗിക്കാം. 1 ആഴ്ച കൊണ്ട് കൂൺമുട്ടുകൾ പ്രത്യക്ഷപ്പെടും. മുട്ടുകൾ ഒരു പയർമണിയുടെ വലിപ്പം ആയാൽ 3-4 ദിവസമാകുമ്പോൾ കൂണിനെ ഏതെങ്കിലും ഒരു വശത്തേക്ക് കറക്കി ചുവടോടെ ഇളക്കിയെടുക്കാം. കൂൺ വന്നു കഴിഞ്ഞാൽ വെള്ളം തളി പാടില്ല. വെള്ളം വീണാൽ കൂൺ അഴുകും. പകരം ബെഡിനടുത്ത് നനഞ്ഞ തുണികൾ തൂക്കിയിട്ടാലും മതി. ആദ്യം വിളവെടുപ്പ് കഴിഞ്ഞ ഏതാനും കീറലുകൾ കൂടി ഉണ്ടാക്കി വെള്ളം തളി ആവർത്തിക്കുക. 10 ദിവസത്തിനകം രണ്ടാമതും കൂൺ മുളയ്ക്കും. ഇത് നേരത്തേതുപോലെ പാകമാകുമ്പോൾ പറിച്ചെടുക്കാം. വീണ്ടും വെള്ളം തളിക്കുക. അടുത്ത 15 ദിവസത്തിനുള്ളിൽ 3ാം പ്രാവശ്യവും കൂൺ മുളച്ചു വരും. 3 വിളവെടുപ്പ് കഴിയുമ്പോൾ ബെഡ് ഉണ്ടാക്കി 45 മുതൽ 50 ദിവസം കാലാവധിയാകും. വീണ്ടും വെള്ളം തളിച്ചുകൊണ്ടിരുന്ന് വല്ലപ്പോഴും കുറച്ച് കൂൺ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം കവർ മാറ്റിക്കളഞ്ഞ് അവശിഷ്ടം ജൈവവളമായി എല്ലാ വിളകൾക്കും ഉപയോഗിക്കാം.
1: കാർഷിക ജീവനം സമാപിക്കുന്നു.

0: നെടുംകണ്ടം താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ ഡയാലിസിസ് ടെക്നീഷ്യന്റെ താൽക്കാലിക ഒഴിവുണ്ട്. ഈ മാസം 24-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ എന്നീ യോഗ്യതകൾ ഉള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ ഒറിജിനലും സെൽഫ് അറ്റസ്റ്റഡ് പകർപ്പുകളുമായി അന്നേ ദിവസം ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 04-868-232-650. നമ്പർ ഒരിക്കൽ കൂടി 04-868-232-650.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1-ാം സമ്മാനം 30 കോടി രൂപ, 2-ാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: മച്ചിപ്ലാവ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഫിസിക്കൽ സയൻസ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 16-ാം തീയതി ബുധനാഴ്ച രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടത്തും. കൂടുതൽ വിവരങ്ങൾ ഇനി പറയുന്ന ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇമെയിൽ ഐ ഡി GHS മച്ചിപ്ലാവ് @

0: September 14 രാജ്യം ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാർ രാജ്ഭാഷ ഗൗരവ്, രാജ്ഭാഷ കീർത്തി എന്നീ പുരസ്കാരങ്ങൾ നൽകി വരുന്നു.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

നിങ്ങൾ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ഇപ്പോൾ സമയം 7:24:35. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘടനാശേഷി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം നാനാത്വത്തിലേകത്വം എന്ന ആശയത്തിന് കരുത്തു പകരുന്നതായി ഹിന്ദി ദിവസ് ആശംസകൾ നേർന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘാടനശേഷി ലോകരാജ്യങ്ങൾക്ക് കാണാൻ സാധിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോകം സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന കാലയളവിലാണ് ഇക്കുറി ഉച്ചകോടി നടന്നത്. സമാധാനം, സുരക്ഷ, സുഗമ വ്യാപാരം, ഊർജം, പൗരസുരക്ഷ എന്നിവയിൽ സംയോജിത പ്രസ്താവനയ്ക്ക് രൂപം നൽകാൻ ബ്രിക്സ് രാജ്യങ്ങൾക്ക് സാധിച്ചതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾക്കിടെയാണ് ഇത്തരത്തിൽ സമവായത്തിലെത്താൻ സാധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കാനും ബ്രിക്സ് നേതാക്കൾ ആഹ്വാനം ചെയ്തിരുന്നു. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിരോധ മന്ത്രാലയത്തിന്റെ 2025-26 വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂർ നിയന്ത്രണരേഖയിലെ സാഹചര്യങ്ങളിൽ വലിയ തോതിൽ മാറ്റം വരുത്തി. ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിലെ ഉഭയകക്ഷി ചർച്ചകൾ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി മേഖലയിൽ സുസ്ഥിരതയ്ക്ക് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ സേന സുസജ്ജമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം നാനാത്വത്തിലേകത്വം എന്ന ആശയത്തിന് കരുത്തു പകരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭാഷാ വൈപുല്യം രാജ്യത്തിന്റെ ശക്തിയാണെന്നും ജനങ്ങൾക്ക് ഹിന്ദി ദിവസ് ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്ഭാഷ ഗൌരവ്, രാജ്ഭാഷ കീർത്തി പുരസ്കാരങ്ങൾ നവി മുംബൈയിൽ നടന്ന 6th അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിൽ അദ്ദേഹം സമ്മാനിച്ചു. ദേശീയ ഐക്യത്തെ ശക്തിപ്പെടുത്താൻ ഹിന്ദി ഭാഷയ്ക്ക് സാധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.

0: ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയം എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യയിൽ 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും പ്രദർശനത്തിൽ ഉണ്ടാകും. G20 ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ അമേരിക്കയിലെത്തി. യോഗത്തിനു മുന്നോടിയായി സംരംഭകർ, വിദ്യാർത്ഥികൾ, സാംസ്കാരിക നേതാക്കൾ എന്നിവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തപാൽ ജീവനക്കാരുടെ അഖിലേന്ത്യാ സംഘടനാ പ്രതിനിധികൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗുമായി കൂടിക്കാഴ്ച നടത്തി. തപാൽ സേവനങ്ങളിലെ പരിവർത്തനം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിവിധ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട സമൂഹമാധ്യമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ AI നിർമ്മിത വ്യാജ വീഡിയോകൾ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളെക്കുറിച്ച് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യദ് സാദിഖ് അലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തിയേറ്ററുകളിലെ കഫേകളിൽ അന്യായ വില ഈടാക്കുന്നുവെന്ന പരാതിയുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നടന്ന റെയ്ഡിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മൾട്ടിപ്ലക്സ് ഉൾപ്പെടെ വിവിധ തിയേറ്ററുകളിലാണ് റെയ്ഡ് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
2: തിയേറ്ററുകളിലെ കഫേകളിൽ വില കൂടുതലാണെന്ന പരാതി ശരിയാണെന്ന് പരിശോധനാ സംഘം കണ്ടെത്തി. മൾട്ടിപ്ലക്സുകളിൽ പോപ്കോൺ, ശീതളപാനീയങ്ങൾ എന്നിവയുടെ വില പൊതുവിപണിയിലേതിനേക്കാൾ 5 ഇരട്ടിയും സാധാരണ തിയേറ്ററുകളിൽ 2 ഇരട്ടിയും ഈടാക്കുന്നതായി കണ്ടു. തിയേറ്റർ മാനേജർമാർക്ക് ഉദ്യോഗസ്ഥ സംഘം നോട്ടീസ് നൽകി. വിലവിവര പട്ടിക നിർദ്ദിഷ്ട രീതിയിൽ പ്രദർശിപ്പിക്കാത്തതിനും അളവിൽ കുറവ് നൽകിയതിനും 3 കഫേകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പരിശോധനയെ തുടർന്ന് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ പോപ്കോൺ 99 രൂപയ്ക്ക് ലഭ്യമാക്കുമെന്നും ടിക്കറ്റുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുമെന്നും മൾട്ടിപ്ലക്സ് തിയേറ്റർ മാനേജ്മെന്റുകൾ അറിയിച്ചു.
0: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങുമെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ദേശീയപാത ഹെൽപ്പ് ലൈൻ 1033 സേവനങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ച് NHAI. യാത്രക്കാർക്ക് വേഗത്തിൽ സഹായം ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 1033 വിളിക്കുന്നവരുടെ ലൊക്കേഷൻ, ഭാഷ എന്നിവ മനസ്സിലാക്കി കൃത്യമായ സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് മ്യൂൾ അക്കൌണ്ടുകളിലൂടെ എന്ന് സംശയിക്കുന്ന 1000 രൂപയ്ക്ക് മുകളിലെ പണമിടപാടുകളിൽ അക്കൌണ്ട് മുഴുവനായി മരവിപ്പിക്കുന്നതിന് പകരം തർക്കത്തിലുള്ള തുക മാത്രം താൽക്കാലികമായി മരവിപ്പിക്കുന്ന കാര്യം പരിഗണിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി റിസർവ് ബാങ്ക്. നിർദ്ദേശങ്ങൾ 2027 ഏപ്രിൽ 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഇന്ത്യയിലെ വാർഷിക റീറ്റെയിൽ പണപ്പെരുപ്പം ഓഗസ്റ്റ് മാസത്തിൽ 4.82% ഉയർന്നെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയർന്ന നിലയിൽ തുടരുന്നതാണ് പണപ്പെരുപ്പ് നിരക്ക് ഉയരാൻ കാരണം. വിനായക ചതുർത്ഥിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗുജറാത്തിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, കിഴക്കൻ രാജസ്ഥാൻ, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിലും ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും സമാനമായ കാലാവസ്ഥയാണ്. തെക്കൻ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ കൂടുതൽ ദ്വീപുകൾ യമനിലെ ഹൂതി വിമതർ പിടിച്ചെടുത്തതായി റിപ്പോർട്ട്. ഗ്രേറ്റർ ഹാനിഷ്, ലെസർ ഹാനിഷ് ദ്വീപുകളിൽ വിമത പോരാളികളെ വിന്യസിച്ചതായി യമൻ ഭരണകൂടവും ഹൂതി വക്താവും അറിയിച്ചു. സൌദി പിന്തുണയുള്ള യമൻ സൈന്യത്തിൽ നിന്ന് മോഖ തുറമുഖ നഗരവും മയൂൻ ദ്വീപും കഴിഞ്ഞയാഴ്ച വിമതർ പിടിച്ചെടുത്തിരുന്നു. പ്രളയത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ദിവസേന

0: 8 മണിക്കൂർ വൈദ്യുതി നൽകുന്നതിന് ഊർജ മന്ത്രാലയം അനുമതി നൽകി. കഴിഞ്ഞയാഴ്ചയുണ്ടായ പ്രളയത്തിൽ നേപ്പാളിന്റെ ജലവൈദ്യുത പദ്ധതികളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ആഭ്യന്തര ഉൽപ്പാദന ശേഷി കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ഈ വർഷം ഡിസംബർ 31 വരെയാണ് വൈദ്യുതി നൽകുന്നത്. പാക് അധീന കശ്മീരിലെ പ്രതിഷേധങ്ങളിൽ ആശങ്കയറിയിച്ച് POK മനുഷ്യാവകാശ കൌൺസിൽ 100 ദിവസം പിന്നിട്ട പ്രതിഷേധം അവസാനിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അവിശ്വാസവും അസ്ഥിരതയും വർദ്ധിക്കുമെന്ന് കൌൺസിൽ മുന്നറിയിപ്പ് നൽകി. ഉടൻ ചർച്ചകൾ ആരംഭിക്കാനും ജനാധിപത്യപരമായ പരിഹാരം തേടാനും കൌൺസിൽ പാകിസ്ഥാൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. യുക്രൈൻ അതിർത്തിക്ക് സമീപം റഷ്യൻ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുമെന്ന് പോളണ്ട്. കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ റഷ്യൻ സൈനിക നീക്കങ്ങൾ ശക്തമാക്കാൻ ഇടയുള്ളതിനാൽ സാധ്യമായ സംയുക്ത പ്രതികരണത്തെക്കുറിച്ച് നാറ്റോ സഖ്യരാജ്യങ്ങളുമായി ചർച്ച നടത്തുമെന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘാടന ശേഷി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന് കരുത്തുപകരുന്നതായി ഹിന്ദി ദിവസ് ആശംസകൾ നേർന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കൾക്ക് യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ജോബിൻ, നിർമ്മൽ ടി ജോൺ, ജബനസി എ എന്നിവർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. ജോബിൻ ആലപിക്കുന്ന ഒരു ഭക്തിഗാനത്തോടെ നമുക്ക് ആരംഭിക്കാം.

0: നന്ദി ചൊല്ലുന്നു ഞാൻ.
1: ഇനി ജപനസി ആലപിക്കുന്ന ഒരു കവിത കേൾക്കാം.
2: സി വി അബ്ദുൾ റഷീദ് രചിച്ച ഗ്രാമം എന്ന കവിതയാണ് ഞാൻ ചൊല്ലുവാൻ പോകുന്നത്.

0: യുവവാണിയിൽ ഇനി നിർമ്മൽ പി ജോൺ അവതരിപ്പിക്കുന്ന ഒരു പുസ്തക നിരൂപണം കേൾക്കാം.
1: പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾക്ക് പ്രായം ഏകദേശം ഒരു 35 വയസ്സ് വരും. ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലൊന്നായ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ നിയമം പഠിച്ച് വലിയൊരു കരിയർ സ്വപ്നം കണ്ട് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. പക്ഷേ എത്തിയ നിമിഷം നിങ്ങളുടെ നാട് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കണ്ട് നിങ്ങൾ തരിച്ചു നിൽക്കുകയാണ്. 1965 ഓഗസ്റ്റ് 9 മലേഷ്യ നിങ്ങളുടെ നാടിനെ സ്വന്തം കൂട്ടത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നു. നിങ്ങളുടെ കയ്യിൽ സ്വന്തമായ ഒരൊറ്റ തുള്ളി കുടിവെള്ളമില്ല, കൽക്കരിയില്ല, പെട്രോളില്ല, ഒരു പ്രകൃതി വിഭവങ്ങളുമില്ല, കനികളോ കാടുകളോ ഇല്ല. ജനസംഖ്യയിൽ പകുതിയിലധികം നിരക്ഷരാണ്. ചൈനക്കാരും മലായികളും തമിഴരുമെല്ലാം തെരുവിൽ വംശീയ കലാപങ്ങൾ നടത്തും.

പട്ടിണിയും തൊഴിലില്ലായ്മയും ക്രമസമാധാന തകർച്ചയും നാടിനെ വിഴുങ്ങുന്നു. ലോകഭൂപടത്തിൽ ഈ കുഞ്ഞു നാടിന് ഒരു വിലാസം പോലുമില്ല. ഏറ്റവും ഭയാനക കാര്യം എന്താണെന്നറിയാമോ? അയൽ രാജ്യങ്ങൾ ഉപേക്ഷിച്ച തകർന്നു തരിപ്പണമായ ഈ കുഞ്ഞു മണ്ണിനെ നയിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടെ ചുമലിൽ വന്ന് വീഴുകയാണ്. സഹായിക്കാൻ വൻ ശക്തികളില്ല, കയ്യിൽ പണമില്ല, കൂടെയുള്ളത് കട്ടയ്ക്ക് കൂടെ നിൽക്കുമെന്ന വിശ്വാസമുള്ള വിരളിലെണ്ണാവുന്ന ഏതാനും ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ മാത്രം. അല്പസമയത്തേക്ക് ആലോചിച്ചു നോക്കൂ, ആ അവസ്ഥയിൽ നിങ്ങളായിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? നാടുവിട്ടോടുമായിരുന്നു? അതോ തലയിൽ കൈവച്ച് കരയുമായിരുന്നു? ഇതൊരു സിനിമയിലെ തിരക്കഥയല്ല കൂട്ടുകാരെ. 1965 ഒരു 35 വയസ്സുകാരനായ മനുഷ്യൻ അനുഭവിച്ച യാഥാർത്ഥ്യമാണ്. തൻ്റെ രാജ്യത്തിൻ്റെ അവസ്ഥ തൻ്റെ ജനങ്ങളോട് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞ ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് ലീ ക്വാൻ യു. ആ നാടിൻ്റെ പേരായിരുന്നു സിംഗപ്പൂർ. ആ കണ്ണീരിൽ നിന്നാണ് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അത്ഭുത കഥ ജനിച്ചത്. സിംഗപ്പൂരിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ കൈവരിച്ച ഭരണാധികാരിയായ ലീ ക്വാൻ യു രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച ശേഷം 800 പേജുകളുള്ള അദ്ദേഹത്തിൻ്റെ അതിബൃഹത്തായ ആത്മകഥയാണ് ഫ്രം ദ തേർഡ് വേൾഡ് ടു ദ ഫസ്റ്റ്, ദ സിംഗപ്പൂർ സ്റ്റോറി എന്ന പുസ്തകം. പ്രകൃതി വിഭവങ്ങൾ ഒന്നുമില്ലാത്തൊരു നാടിനെ അദ്ദേഹം എങ്ങനെയാണ് കെട്ടിപ്പടുത്തുന്നതെന്ന് വളരെ ലളിതമായും വ്യക്തമായും ഈ പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നു. കയ്യിൽ പ്രകൃതി വിഭവങ്ങൾ ഇല്ലെങ്കിൽ എന്താ? തൻ്റെ ജനങ്ങളുടെ ബുദ്ധിയും കഴിവുമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവർക്ക് ലോകോത്തര വിദ്യാഭ്യാസം നൽകി, നിയമങ്ങൾ കർശനമാക്കി, അഴിമതി നടത്തുന്നവർ ആരായാലും കടുത്ത ശിക്ഷ ഉറപ്പാക്കി. ചൈനക്കാരും മലായും തമിഴരുമെല്ലാം ഒരേ സിംഗപ്പൂരുകാരനാണ് എന്ന ദേശീയ ബോധം വളർത്തി. കടൽ ഗതാഗതത്തിൻ്റെ കേന്ദ്രമായ സിംഗപ്പൂർ തുറമുഖത്തെ അദ്ദേഹം മാറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഹബ്ബായി ഒരു ചെറിയ ദ്വീപിനെ പരിവർത്തനം ചെയ്തു. ഒരു തലമുറയുടെ ആയുസ് കൊണ്ട്, അതായത് വെറും 30 വർഷം കൊണ്ട്, വംശീയ കലാപങ്ങളും പട്ടിണിയും നിറഞ്ഞ ഒരു ചെറിയ പ്രദേശത്തെ ലീ ക്വാൻ യു ലോകത്തെ അതിശയിപ്പിച്ച ഒരു മഹാശക്തിയാക്കി മാറ്റി. ലീ ക്വാൻ യു വിഭജനം ചെയ്ത ഈ അടിത്തറയിലാണ് ഇന്നത്തെ സിംഗപ്പൂർ നിലനിൽക്കുന്നത്. ന്യൂയോർക്കിനും ലണ്ടനിനുമൊപ്പം നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ ഹബ്ബായി സിംഗപ്പൂർ മാറി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത വരുമാനമുള്ള രാജ്യങ്ങളിലൊന്ന്, ലോകത്തിലെ ഏറ്റവും കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്ന്, ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ രീതികളിലൊന്ന്, ചാങ്കി എയർപോർട്ട് പോലെയുള്ള ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു രാജ്യം. ലീ ക്വാൻ യുവിൻ്റെ എഴുത്തുരീതി വളരെ ആകർഷകവും നേരായതുമാണ്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ വെറുമൊരു പ്രസംഗമല്ല ഇതിലുള്ളത്, മറിച്ച് പൂജ്യത്തിൽ നിന്ന് ഒരു രാജ്യത്തെ എങ്ങനെ പടുത്തുയർത്താം എന്നതിൻ്റെ കൃത്യമായ ബ്ലൂ പ്രിൻ്റാണ് അദ്ദേഹം ഇതിൽ വരച്ചു കാട്ടുന്നത്. 800 പേജുകൾ നീളുന്ന ഈ പുസ്തകം കേവലം ഒരു ആത്മകഥ മാത്രമല്ല, ഇത് നേതൃത്വം, പ്രതിസന്ധികളെ തരണം ചെയ്യൽ, രാഷ്ട്രീയ ജാഗ്രത, മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യം എന്നിവയെക്കുറിച്ചുള്ള ഒരു മികച്ച വഴികാട്ടിയാണ്. രാഷ്ട്രീയ അജ്ഞതയിലും ചുറ്റുമുള്ള പ്രശ്നങ്ങളും കണ്ട് തളരുന്ന ഏതൊരു ചെറുപ്പക്കാരനും ഈ പുസ്തകം വലിയൊരു പ്രചോദനമാണ്. പ്രതികൂല സാഹചര്യങ്ങളല്ല നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്, മറിച്ച് നമ്മുടെ കാഴ്ചപ്പാടും കഠിനാധ്വാനമാണെന്ന് ഈ പുസ്തകം തെളിയിക്കുന്നു. നാളെയെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഓരോ യുവ പൗരനും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു എവർഗ്രീൻ മാസ്റ്റർ പീസാണ് ഫ്രം ദ തേർഡ് വേൾഡ് ടു ദ ഫസ്റ്റ്, ദ സിംഗപ്പൂർ സ്റ്റോറി എന്ന ഈ പുസ്തകം. എന്തിനാണ് കൂട്ടുകാരെ ഞാനിന്ന് 2026 കേരളത്തിലിരുന്ന് ആകാശവാണിയിലൂടെ ലീ ക്വാൻ യുവിൻ്റെ കഥ നിങ്ങളോട് പറയുന്നത്? കാരണം നമ്മൾ നമ്മുടെ രാഷ്ട്രീയ ബോധം വളർത്തണം. നമ്മൾ കരുതുന്നത് രാഷ്ട്രീയമെന്നാൽ നമ്മുടെ നാട്ടിലെ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ വാർത്താ പത്രത്തിലെ ഇന്നത്തെ

0: അക്കങ്ങളെയോ കുറിച്ച് മാത്രമാണ്. അല്ല, ലോകം രാഷ്ട്രനിർമ്മാണത്തിന് ആയിരം മാതൃകകൾ തീർത്തിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കളുടെയും ലോകശില്പികളുടെയും ജീവചരിത്രങ്ങൾ വായിക്കുമ്പോഴാണ് നമ്മൾ ഇടുങ്ങിയ ഈ ചിന്താഗതിയിൽ നിന്ന് പുറത്തു കടക്കുക. നമ്മൾ സൗത്ത് ആഫ്രിക്കയിലെ നെൽസൺ മണ്ടേലയെക്കുറിച്ച് വായിക്കുമ്പോൾ പ്രതികാരമല്ല മറിച്ച് ക്ഷമയും ഐക്യവുമാണ് ഒരു നാടിനെ കെട്ടിപ്പടുത്തുന്നതെന്ന് നാം പഠിക്കുന്നു. നമ്മൾ അമേരിക്കയിലെ എബ്രഹാം ലിങ്കണെ കുറിച്ച് വായിക്കുമ്പോൾ സ്വന്തം ചോര ചിന്തിയെങ്കിലും രാജ്യത്തെ ഒന്നിച്ചു നിർത്താനുള്ള ആർജവം എന്താണെന്ന് പഠിക്കുന്നു. നമ്മൾ ലീ ക്വാൻ യുവിൻ്റെ ഫ്രം ദ തേർഡ് വേൾഡ് ടു ദ ഫസ്റ്റ് എന്ന പുസ്തകം വായിക്കുമ്പോൾ വിഭവങ്ങളില്ലാത്ത ഒരു ദീർഘവീക്ഷണമുണ്ടെങ്കിൽ വികസനം കൊണ്ടുവരാമെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ നമ്മുടെ സി സുബ്രഹ്മണ്യത്തെയും എം എസ് സ്വാമിനാഥനെയും കുറിച്ച് വായിക്കുമ്പോൾ കൃഷിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഒരു നാടിൻ്റെ പട്ടിണി മാറ്റിയ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ തൊട്ടറിയുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇൻസ്റ്റഗ്രാം റീലുകളിലും 15 സെക്കൻഡ് വീഡിയോകളിൽ നിന്ന് കിട്ടുന്നതല്ല രാഷ്ട്രീയ ബോധം. പുസ്തകത്താളുകളിൽ നിന്ന്, ചരിത്രാനുഭവങ്ങളിൽ നിന്ന്, മഹാന്മാരുടെ ജീവിത പോരാട്ടങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയ ബോധം. പരിമിതികൾ നമ്മുടെ ചിന്തകളിലാണ്, അല്ലാതെ നമ്മൾ ജീവിക്കുന്ന മണ്ണിലല്ല. ഇന്ത്യയിൽ വിഭവങ്ങളുണ്ട്, മഹാന്മാരായ ജനങ്ങളുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ യുവശക്തിയാണ് നാം. അപ്പോൾ പിന്നെ നാം എന്തിനെയാണ് പേടിക്കുന്നത്? അപ്പോൾ പിന്നെ നാം എന്തിനെയാണ് മടിക്കുന്നത്? 2026 എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, രാഷ്ട്രീയം സങ്കീർണമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. വായിക്കൂ, പഠിക്കൂ. സർക്കാരിൻ്റെ നയങ്ങളെയും സാമ്പത്തിക ശാസ്ത്രത്തെയും കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകൂ. ലോകം കാട്ടിക്കൊടുത്ത ഈ വലിയ മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അറിവുള്ളവരും ചോദ്യം ചോദിക്കുന്നവരും രാഷ്ട്രീയ ബോധമുള്ളവരുമാകുമ്പോൾ മാത്രമേ ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലെത്തുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ സിംഗപ്പൂരിൻ്റെ സ്ഥാപക പ്രധാനമന്ത്രിയായ ലീ ക്വാൻ യുവിൻ്റെ ആത്മകഥാ പുസ്തകമാണ് ഫ്രം ദ തേർഡ് വേൾഡ് ടു ദ ഫസ്റ്റ്, ദ സിംഗപ്പൂർ സ്റ്റോറി എന്ന പുസ്തകം. നമ്മുടെ ചിന്തകളെ പരിമിതികളിൽ നിന്ന് ഉയർത്തുകയും നമ്മളെ കർമ്മപഥത്തിൽ മുന്നേറുവാൻ ഒത്തിരിയേറെ സഹായിക്കുമെന്ന് ഈ പുസ്തകം ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുസ്തകം ഓർമ്മയുണ്ടല്ലോ. ഇത് ചെറിയൊരു പുസ്തകമല്ല, കാരണം ഇതൊരു ചെറിയ രാജ്യത്തിൻ്റെ വലിയ കഥയാണ്. പ്രിയ കൂട്ടുകാരെ, ഈ പേര് നിങ്ങൾ ഓർത്ത് വെച്ചുകൊള്ളൂ. എൻ്റെ പേര് നിർമ്മൽ പഴയതോട്ടത്തിൽ ജോൺ. ജയ് ഹിന്ദ്, വന്ദേ മാതരം.
1: ജപനസി എ ആലപിക്കുന്ന ഒരു ലളിതഗാനമാണ് യുവവാണിയിൽ അടുത്തത്.

era

ജോബിൻ, നിർമ്മൽ പി ജോൺ, ജബനസി എ എന്നിവർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ശ്രോതാക്കൾ യുവവാണിയിൽ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ഷഹ്ന. യുവവാണിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി 6856 1 3. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് എഫ് എം എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ഇന്നത്തെ യുവവാണി ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.

അനുഭൂതി എന്ന ചിത്രത്തിലെ ഗാനമാണിപ്പോൾ കേട്ടത്. ചിത്ര പാടിയത് എം ഡി രാജേന്ദ്രൻ്റെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.

0: ഹലോ, നമസ്കാരം. ഷാൻ ചേച്ചിയാണ്. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? പെട്ടി പോലുള്ള അമ്മയ്ക്ക് കുറ്റി പോലുള്ള 100 മക്കൾ. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്നത്തെ ഇതളുകളിൽ നമ്മുടെ കൂടെ ഉള്ളത് രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കാഡറ്റ്സ് ആണ്. അവരുടെ പരിപാടികൾ കേൾക്കാം. ഒരു ഇംഗ്ലീഷ് കവിത കേട്ടാലോ ആദ്യം? ഹന്ന റോസ് ബിനോയാണ് ചൊല്ലണേ.
1: 10,000 Reasons was written by Matt Redman and Jonas Myrin.

ഘാസവിശേഷണമേ തിമൃ

0: ആരാധ്യ അജയ് നമ്മുടെ അടുത്ത് എന്തോ പറയാൻ പോവാ, അതെന്താണെന്ന് കേൾക്കാം.
1: രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസും ഇമമിത്ര പുരസ്കാര ജേതാവുമായ ശ്രീമതി സിന്ധു ഗോപാലൻ രചിച്ച ചെറുകഥ കേൾക്കൂ കേൾക്കൂ. കേട്ടുകൊണ്ടേയിരിക്കും. ആ തലച്ചു പെയ്യുന്ന മഴയ്ക്കപ്പുറം ആകാശം പതിയെ ചിരിച്ചു തുടങ്ങിയിരുന്നു. മുറ്റത്തിന് ഇരുവശവും തിങ്ങി നിന്നിരുന്ന പടർപ്പൻ പുല്ലുകൾക്കിടയിൽ കണ്ണുനീർത്തുള്ളി ഇടം പിടിച്ചു നിന്നു. ഓടിച്ചെന്ന് പൊട്ടിച്ചെടുത്തു കണ്ണിലിറ്റിക്കാൻ പ്രായം അനുവദിച്ചില്ല. തിണ്ണയിലിരുന്നു. മഴ കണ്ടു കണ്ട് കൊതി തീരുന്നില്ല. ഒഴുകിപ്പരുന്നൊരു പുഴയാകാൻ മുറ്റവും കൊതിച്ചു. ഇടയ്ക്കൊരു കടലാസ് വഞ്ചിയാകാൻ മനസ്സും. അമ്മമ്മ എന്തെടുക്കുവാ കുണുങ്ങി കൊഞ്ചി ചിരിച്ച് ദേവോട്ടി അരികിലെത്തിയപ്പോഴാണ് മഴ മാറി വെയിൽ എന്നെ പൊതിഞ്ഞത്. പുന്നാരം പറഞ്ഞ് മുഖം നിറയെ ഉമ്മ തന്ന് അവളുമായി അടുക്കളയിലേക്ക്. അവിടെ ദേവുവിൻ്റെ അമ്മ ഭാമ നാലുമണി പലഹാരത്തിൻ്റെ ലിസ്റ്റ് യൂട്യൂബിൽ തിരിഞ്ഞുകൊണ്ടിരുന്നു. ഒരു ഞായറാഴ്ചയുടെ ബാക്കി പത്രം. നാളെ മുതൽ ഓഫീസിലേക്ക് ഓടണമല്ലോ എന്നുള്ള പതിവ് പദം പറിച്ചിൽ. കേട്ടതായി ഭാവിക്കാതെ ഞാനും ദേവൂട്ടിയും ഞങ്ങളുടെ മാത്രമായ ലോകത്തേക്ക്. ചായക്കുള്ള സമയമായപ്പോൾ ഭാമയുടെ നീട്ടിയുള്ള വിളി. ചിലപ്പോൾ ഒരു നിലവിളി പോലെയാകും അത്. ഉടനെ ചെന്നില്ലെങ്കിൽ ഇന്നത്തെ യൂട്യൂബ് പലഹാരം എന്നത്തെയും പോലെ പഴമ്പോളി തന്നെ. ഒന്നും പറയാതെ ദേവൂട്ടിക്ക് കൊടുത്ത് ഞാനും കഴിച്ചു. അപ്പോഴേക്കും ദേവൂട്ടിയുടെ മൂത്തവൻ ശ്രീഹരി എവിടെയൊക്കെയോ ചുറ്റിതിരിഞ്ഞ് വീടെത്തി. ചായ കുടിക്കുക ഹരിക്കുട്ട എന്നുള്ള ഭാമയുടെ പറച്ചിലിനെ കടന്ന് അവൻ്റെ മുറിയുടെ സ്വകാര്യതയിലേക്ക് പന്ത്രണ്ടാം ക്ലാസ്സുകാരൻ കടന്നപ്പോൾ നക്ഷത്ര കണ്ണമായി യു കെ ജിക്കാരി ദേവൂട്ടി ഏട്ടനെ നോക്കിയിരുന്നു. ഈയിടെയായി ഒരിക്കൽ പോലും അവളെ ഒന്ന് തൊടുക പോലും ചെയ്യാത്ത ഏട്ടനോട് അവൾക്ക് സ്നേഹമാണോ? ആ ചോദ്യം എൻ്റെ മനസ്സിൽ അവശേഷിച്ചു. സങ്കടം പെയ്യാൻ തുടങ്ങിയ കണ്ണുകൾ ഞാൻ കാണാതെ മറച്ചു പിടിച്ചു ഭാമ. സന്ധ്യ വന്ന് തിരിതെളിയിക്കുവോളം ഞങ്ങൾ പരസ്പരം മിണ്ടിയതേയില്ല. രാത്രിയായിട്ടും വാതിൽ തുറക്കാതെ ഹരി. കൗമാരത്തിൻ്റെ പ്രശ്നം എന്ന് കരുതി അവഗണിച്ചു വിട്ടു പലതും. ഇപ്പം വരവും പോക്കും പോലും ആരെയും അറിയിക്കാതെയായി. അവൻ്റെ അച്ഛനെ പോലും. രാത്രി എത്തി രാവിലെ ജോലിക്ക് പോകുന്ന അച്ഛൻ പകുതി കാര്യങ്ങൾ അറിയുന്നുകൂടിയില്ല. ഭാമ പേടിച്ചിട്ട് പറയാറുമില്ല. അച്ഛൻ്റെയും മകൻ്റെയും നടുവിൽ എരിഞ്ഞുതിരാൻ ഒരു പെൺജന്മം കൂടി. ഞങ്ങളുടെ ഓമന മകൾ ഭാമ. ഭിത്തിയിലെ മാല ചാർത്തിയ ചിത്രം ഒന്ന് അനങ്ങിയോ? പതിയെ ഒരു നെടുവീർപ്പിട്ട് മുറിയിലേക്ക്. എപ്പോഴും കൂട്ടായുള്ള റേഡിയോ ഓൺ ചെയ്തു. ജോൺസൺ മാഷിൻ്റെ പാട്ട്. ഓർമ്മകൾ ഒരുപാട് പുറകിലേക്ക്. വീട്ടിൽ അച്ഛൻ ആദ്യമായി റേഡിയോ വാങ്ങി വന്ന ദിവസം. അന്ന് ഞാൻ രണ്ടിലോ മൂന്നിലോ അറിയില്ല. വീടിൻ്റെ മുറ്റം നിറയെ ആളുകളുള്ളൊരു ദിവസം. കൊയ്ത്തും മെതിയും നടക്കുന്ന കാലം. ഫിലിപ്സിൻ്റെ റേഡിയോ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് അച്ഛൻ വീട്ടിലേക്ക് നടന്നു കയറിയത്. റേഡിയോ വന്ന ഒരു അത്ഭുത വസ്തുവാണ്. ഞാൻ ആദ്യമായി കേട്ട പ്രോഗ്രാം വയലും വീടും, പിന്നെ ആ റേഡിയോയ്ക്ക് ചുറ്റുമുള്ള ജീവിതം. രഞ്ജിനി കേൾക്കാനും നാടകം കഥ കവിതയൊക്കെ അരങ്ങു തകർക്കുന്ന കാലം. റേഡിയോയുടെ ചൂട്ടിൽ ചെവി ചേർത്ത് വെച്ച് കിടക്കും. ഓരോ പാട്ടും ആസ്വദിച്ച് ആ ഓർമ്മ നിലനിർത്തുന്നത് ഇപ്പോഴത്തെ കൊച്ചു റേഡിയോയിലൂടെ. എപ്പോഴോ ഉറങ്ങിപ്പോയതും അറിഞ്ഞില്ല. ഉറക്കെയുള്ള ഹരിക്കൂട്ടൻ്റെ അലർച്ച കേട്ടാണ് ഞെട്ടി ഉണർന്നത്. അവൻ അമ്മയെ പേടിപ്പിക്കുകയാണ്, പൈസ വേണമെന്നും പറഞ്ഞ്. ഭാമ എതിർത്ത് നിൽക്കുന്നുണ്ട്. ഇനി നിനക്ക് ഒറ്റ പൈസ ഈ വീട്ടിൽ നിന്നും തരില്ല എന്നും പറഞ്ഞു.

0: എന്തൊക്കെയോ ചവിട്ടി തകർത്ത് ഹരി ഇറങ്ങിപ്പോയി. ഈ കുട്ടി ഇനി പഴയപോലെ ആവില്ലേ ഈശ്വര? തളർന്നു തുടങ്ങി മനസ്സും. എത്ര നാളായവനിങ്ങനെ? എത്ര ഡോക്ടേഴ്സിനെ കാണിച്ചു, എന്നിട്ടും ഇപ്പോഴും? എങ്ങനെയൊക്കെയോ ഭാമ റെഡിയായി ഓഫീസിലേക്ക് പോയി. അതിരാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്ന ഹരിയുടെ അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ട് കൂടിയില്ല. ദേവോട്ടിക്ക് വേണ്ടി എന്തൊക്കെയോ ഉണ്ടാക്കി സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടു. പിന്നെ പതിയെ റേഡിയോ ഓൺ ചെയ്തു. താളത്തിൽ മഴയും തുടങ്ങി. പതിയെ മയങ്ങിത്തുടങ്ങി അങ്ങനെ ഇരുന്ന്. വാതിൽ വലിച്ചു തുറക്കുന്ന ശബ്ദം. ഹരി വന്നതായിരിക്കും, സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല. പെട്ടെന്ന് മുറിയിലേക്ക് അവൻ വന്നു. തെല്ലൊരു പേടി തോന്നി. ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ കയ്യിലെ വള ബലമായി പിടിച്ചു ഊരിയെടുത്തു. പിടിവലിയിൽ മേശപ്പുറത്തിരുന്ന റേഡിയോ നിലത്ത് വീണ് പൊട്ടിപ്പോയി. വളയും കൊണ്ട് അവൻ ഓടിപ്പോയി. റേഡിയോ തകർന്നു കിടക്കുന്ന കാഴ്ച എൻ്റെ ഹൃദയം തകർന്നുപോയി. പതിയെ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. എത്രയോ ഓർമ്മകൾ സമ്മാനിച്ച റേഡിയോ, രഞ്ജിനിയിലൂടെ കേൾക്കുന്ന ഓരോ ചലച്ചിത്രഗാനവും മനസ്സിനെ എത്രമാത്രം സന്തോഷിപ്പിച്ചിരുന്നു. ഒരിറ്റു കണ്ണീർ ഉരുകി വീണു. ആ ഇരിപ്പിൽ നിന്നും എണീറ്റതേയില്ല ഭാമ വരുവോളം. അവനേതോ കൂട്ടുകെട്ടിൽ മയക്കുമരുന്നും ഉണ്ടാകുമോ എന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് എൻ്റെ മടിയിൽ കിടന്ന് കരഞ്ഞു. പാവം. അന്ന് വൈകിട്ട് ഹരിയുടെ അച്ഛൻ അവനെ തിരക്കി എവിടേക്കോ പോയി. പാതിരാത്രി തിരികെ എത്തുമ്പോഴും ഒരു വിവരവും കിട്ടിയില്ല. പിറ്റേ ദിവസം ഉച്ചയോടടുത്ത് അവൻ്റെ ക്ലാസ് ടീച്ചർ വീട്ടിൽ വന്നു. നിറഞ്ഞ ചിരിയോടെ, ഐശ്വര്യം തുളുമ്പുന്ന മുഖം. പുതിയ ക്ലാസ് ടീച്ചർ. അവരും ഹരിയുടെ എല്ലാ കാര്യവും അറിഞ്ഞുള്ള വരവാണ്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചിട്ട് പോയി. മരിച്ചു മരവിച്ചു പോയ അവസ്ഥ. വൈകുന്നേരമായപ്പോൾ കുറച്ച് രാഷ്ട്രീയ നേതാക്കളും പോലീസുകാരും കൂടെ ഹരിക്കുട്ടനും. ദേവകി ടീച്ചറുടെ കൊച്ചുമോനായതുകൊണ്ട് മാത്രം എന്ന് പോലീസുകാർ. ടീച്ചർ എത്രയോ കുട്ടികളെ നേർവഴി നടത്തിയിട്ടുണ്ട്, അതിൻ്റെ പുണ്യം എന്നാരോ പറഞ്ഞു. തൊണ്ടയിൽ തടഞ്ഞ കരച്ചിൽ അങ്ങനെ തന്നെ നിന്നു ഏറെ നേരം. പിറ്റേ ദിവസം ഹരിയുടെ അച്ഛൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാർ വീട്ടിൽ വന്നു. ആ കൂടെ മൂന്ന് പേരും പോയി. ദേവൂട്ടി ചിണുങ്ങിയെങ്കിലും അവളെ കൂട്ടിയില്ല. ഡി അഡിക്ഷൻ സെൻറ്ററിലേക്കെന്നറിയാം. ഒന്നും ചോദിച്ചില്ല. എത്രയോ നാളുകൾ, പിന്നെ എപ്പോഴോ നോവ് പെയ്തിറങ്ങുന്ന ഒരു രാത്രിയിൽ അമ്മമ്മയുടെ ഹരിക്കുട്ടൻ തെളി നിലാവ് പോലെ ചിരിച്ച് തിരികെ വീട്ടിലേക്ക്. ആ ദിവസമാണ് വീടും ചിരിച്ചത്. ഏറെ നാളുകൾക്ക് ശേഷം ദേവൂട്ടിയുടെ കൊഞ്ചലിന് ഏട്ടിൻ്റെ മറുചിരി ഉണ്ടായി. ഭാമ യൂട്യൂബിൽ നോക്കി ഭക്ഷണമുണ്ടാക്കി തുടങ്ങി. വീണ്ടും മഴ പെയ്ത് തോർന്നു. ഒരു സന്ധ്യയിൽ വീട് മുഴങ്ങുന്ന ഒച്ചയിൽ റേഡിയോ FM. എൻ്റെ റേഡിയോ വീണ്ടും. ഓടി വന്ന് നോക്കിയപ്പോൾ എൻ്റെ പഴയ ഹരിക്കുട്ടൻ സ്നേഹത്തിൻ്റെ തൂവൽ കൊണ്ട് എന്നെ തലോടി. നിറഞ്ഞു തൂവിയ കണ്ണുകൾക്കൊപ്പം മഴ പെയ്തുകൊണ്ടേയിരുന്നു. ഒപ്പം എൻ്റെ ഇഷ്ടഗാനവും. അവനെ കേൾക്കാൻ ആരുമുണ്ടായില്ലല്ലോ, ഞാനും. ഇനി ഒരിക്കലും എൻ്റെ ജീവിതം താളം തെറ്റില്ലെന്നുള്ള ഹരിക്കുട്ടൻ്റെ ഉറപ്പ്. മൊബൈലും മോശം കൂട്ടുകെട്ടും എന്നെ ഞാനല്ലാതാക്കി എന്ന് പറഞ്ഞു വിതുമ്പിയ എൻ്റെ പൊന്നുമോനെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരായുസിൻ്റെ പുണ്യം മനസ്സിൽ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടേയിരുന്നു. റേഡിയോ FM-ൽ നിന്നും അപ്പോഴും കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും.
1: അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? പെട്ടി പോലുള്ള അമ്മയ്ക്ക് കുറ്റി പോലുള്ള 100 മക്കൾ. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? തീപ്പെട്ടി. അപ്പൊ ഇന്നത്തെ ഇതളുകളില് ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേക്കണേ. ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട. അച്ഛന്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കാം. ഇന്ന് ശാൻസിച്ച് പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. ടാറ്റാ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 June 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1st നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2nd. ബെസ്റ്റ് പെർഫോമിംഗ് ULB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1st, മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2nd നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1st നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൗമ്യ ഐജി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: സമയം 8:34:52. അല്പസമയത്തിനകം വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘാടന ശേഷി ലോകരാജ്യങ്ങൾക്ക് കാണാൻ സാധിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോകം സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന കാലയളവിലാണ് ഇക്കുറി ഉച്ചകോടി നടന്നത്. സമാധാനം, സുരക്ഷ, സുഗമ വ്യാപാരം, ഊർജം, പൌരസുരക്ഷ എന്നിവയിൽ സംയോജിത പ്രസ്താവനയ്ക്ക് രൂപം നൽകാൻ ബ്രിക്സ് രാജ്യങ്ങൾക്ക് സാധിച്ചതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾക്കിടയിലാണ് ഇത്തരത്തിൽ സമവായത്തിലെത്താൻ സാധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കാനും ബ്രിക്സ് നേതാക്കൾ ആഹ്വാനം ചെയ്തിരുന്നു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഈ മാസം 28 വോട്ടെടുപ്പ്, 29 ഫലം പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച് ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു യോഗം. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങുമെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. വനാതിർത്തി പ്രദേശങ്ങളിൽ കർഷകർ നേരിടുന്ന രൂക്ഷമായ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള കർഷക സംഘടനാ പ്രതിനിധികളുടെ രണ്ടാംഘട്ട യോഗം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിവിധ കർഷക സംഘടനകളുടെ പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കാളികളാകും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന 6 ദിവസത്തെ മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി ഒഡീഷയിലെത്തിയ മാധ്യമ സംഘം കൊണാർക്കിലെ പ്രസിദ്ധമായ സൂര്യക്ഷേത്രവും പുരിയിലെ ജഗന്നാഥ ക്ഷേത്രവും സന്ദർശിച്ചു. ഒഡീഷയുടെ സമ്പന്നമായ സാംസ്കാരിക, ആത്മീയ, കലാപാരമ്പര്യങ്ങൾ നേരിട്ടറിയാൻ ലക്ഷ്യമിട്ടായിരുന്നു സന്ദർശനം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ് ജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. വയനാട് ബത്തേരി സ്റ്റേഷനിൽ നിന്നും തൊണ്ടി മുതലായ 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സബിത്തിനെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത്. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ലോഗോ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്താണ് പരിപാടി. പൊതുവിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ അവസര

0: ഉറപ്പാക്കാൻ സൗജന്യ AI അധിഷ്ഠിത പരിശീലന പോർട്ടൽ സജ്ജമാക്കി. കൈറ്റിന്റെ നേതൃത്വത്തിലാണ് മുകുൾ പോർട്ടൽ സജ്ജമാക്കുന്നത്. പോർട്ടലിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പത്തനംതിട്ട ജില്ലയിൽ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. സംസ്ഥാനത്തെ മൂന്നാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇത്. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 113,000 രൂപയും ഗ്രാമിന് 14,125 രൂപയുമാണ് ഇന്നത്തെ വില. അധ്യാപക നിയമന പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന അദാലത്ത് റിസോൾവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന ചിത്രത്തിലെ ഗാനം എസ് ജാനകി പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം പകരുന്നത് വി ദക്ഷിണമൂർത്തി.

0: As India showed strong convening power, global leaders praised BRICS Summit for strengthening cooperation among developing nations and advancing priorities of Global South. US-based analyst says New Delhi declaration reflects India's ability to build consensus. India approves 18-hour power supply to flooded Nepal till December end amid hydropower crisis. Human Rights Council of Pakistan-occupied Jammu and Kashmir expresses concern over prolonged protests and unrest in the region. Ganesh Chaturthi has been celebrated across country with grandeur, devotion and festive gaiety. And for details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And that is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
2: സാഹിത്യരചന എന്താണെന്നും എഴുത്തുകാരൻ ആരാണെന്നുമുള്ള അന്വേഷണം സാഹിത്യ സൃഷ്ടി ഉണ്ടായ കാലം മുതൽ തന്നെ ആരംഭിച്ച ഒന്നാണ്. എഴുത്തിന്റെ പിന്നാമ്പുറം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ, മലയാള സർവകലാശാലയിലെ സാഹിത്യരചനാ വിദ്യാലയം ഡയറക്ടറും എഴുത്തുകാരനുമായ ഡോക്ടർ അൻവർ അബ്ദുള്ള.
3: എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ആകുന്നത് എങ്ങനെ പലരെയും അലട്ടുന്ന ചോദ്യമാണ്. പലരും എഴുത്തുകാരാണെന്ന് സ്വയം കരുതി ജീവിക്കുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയും സ്വന്തം പബ്ലിഷിങ്ങും കിൻഡിൽ ഡയറക്റ്റ് പബ്ലിഷിങ്ങും ഓഡിയോ ബുക്സും യൂട്യൂബും മറ്റും വന്നതോടെ ആർക്കും എഴുത്തുകാരാകാൻ പ്രയാസമില്ലാതായി. എങ്കിലും എഴുത്തുകാരെന്ന സ്വയം ഭാവിക്കലല്ലാതെ, അത്തരം ആൾക്കാർ എണ്ണത്തിൽ കൂടുന്നതല്ലാതെ ഒരു ബഷീറോ തകഴിയോ സക്കറിയയോ സുഗതകുമാരിയോ സാറാ ജോസഫോ ഒക്കെ ഉണ്ടാകുന്നത് അപൂർവം. അങ്ങനെ ആഴവും ഔന്നത്യവുമുള്ള രചനകൾ നിർവഹിക്കുന്ന വലിയ എഴുത്തുകാരാകാൻ എങ്ങനെ സാധിക്കും? അത് ജന്മസിദ്ധമായ കഴിവാണോ, ദൈവികമായ വരസിദ്ധിയാണോ, പൂർവികമായ വാസനയാണോ, അലൗകികമായ അജ്ഞേയ സൗഭാഗ്യമാണോ? അങ്ങനെയൊക്കെ പലരും പറഞ്ഞ് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. എഴുത്തുകാർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലതും എഴുതിക്കഴിഞ്ഞ് പിന്നീട് ഇത് താൻ തന്നെ എഴുതിയതാണോ എന്ന് അത്ഭുതപ്പെടാറുണ്ട് എന്ന്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ചിലപ്പോഴൊക്കെ എനിക്കും അങ്ങനെ തോന്നിയിട്ടുമുണ്ട്. ചിലർ എഴുതുമ്പോൾ താൻ ദിവ്യാനുഭൂതികൾക്കും വിചിത്ര അനുഭവങ്ങൾക്കും വിസ്മയ ബാധകൾക്കും വിധേയരാകാറുണ്ടെന്നും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നോബൽ സമ്മാനം നേടിയ നദീൻ ഗോതിമർ എന്ന എഴുത്തുകാരി എഴുത്ത് ഏകാന്ത സാഗരത്തിൽ ഏകാഗിയായ തോണിക്കാരന്റെ തുഴഞ്ഞുപോക്കാണ് എന്നാണ് പറഞ്ഞത്. ഇതൊന്നും തെറ്റാണെന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ ഇതൊക്കെ തന്നെയും പലപ്പോഴും എഴുത്തുകാർ സ്വന്തം ആത്മശേഷി അതിന്റെ പൂർണതയിൽ പുറത്തു വരുന്നത് സ്വയം മനസ്സിലാക്കാതെ തെറ്റിദ്ധാരണയിൽ പെട്ടു പറയുന്നത് മാത്രമാണ്. ഹൈസ്കൂളിൽ പഠിക്കാനുള്ള ഒരു കവിതയുണ്ട്, ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. നിങ്ങളിൽ പലരും അത് പഠിച്ചിട്ടുള്ളതായിരിക്കും. പകർച്ചവ്യാധി ബാധിച്ച ഗ്രാമത്തിൽ കൂദാശാ ശുശ്രൂഷകനായി വേല ചെയ്ത് തളർന്ന ഗില്ലിഗൻ എന്ന ക്രിസ്തീയ പുരോഹിതൻ അല്പനേരം പള്ളിയിൽ വന്ന് വീണുകിടന്നുറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ താൻ വിട്ടുപോന്ന മരണാസന്നനായ മനുഷ്യന് അന്ത്യകൂദാശ നൽകാതിരുന്നതിൽ വേദനയോടെ അച്ഛൻ അവിടേക്ക് പാഞ്ഞു ചെന്നു. വാതിൽ തുറന്ന സ്ത്രീ പറഞ്ഞു, അച്ഛൻ പിന്നെയും എന്തേ വന്നു? അച്ഛനൊന്നും മനസ്സിലായില്ല. സ്ത്രീ പറഞ്ഞു, അച്ഛൻ അല്പം മുൻപ് വന്ന് അന്ത്യകൂദാശ നൽകിയല്ലോ. രോഗി സന്തുഷ്ടിയോടെ മരിച്ചു. വീണ്ടും അച്ഛൻ പാടുപെട്ട് വന്നതെന്തേ? തനിക്കു പകരം വന്ന് തനിക്കു വേണ്ടി അന്ത്യകൂദാശ ആ രോഗിക്ക് നൽകിയ ക്രിസ്തുദേവന് ഗില്ലിഗൻ നന്ദി അർപ്പിച്ചു. യഥാർത്ഥത്തിൽ ആരാണ് അവിടെ വന്നത്? ഗില്ലിഗനാണോ അതോ ക്രിസ്തുവോ? ഉറക്കത്തിൽ ഉണർന്ന ഗില്ലിഗൻ തന്നെയാണ് വന്ന് അന്ത്യകൂദാശ നൽകി തിരികെ പോയി കിടന്നുറങ്ങിയത്. അത് ആ പാപം ബോധമനസ്സിൽ അറിഞ്ഞില്ല എന്ന് മാത്രം. ഇതാണ് എഴുത്തിലും നടക്കുന്നത്. നല്ല എഴുത്തുകാരിലെല്ലാം ഈ അബോധം നടക്കുന്നുണ്ട്, ഒരുതരം ഭ്രമബോധം. ദസ്തേവിസ്കി എഴുതുമ്പോൾ ഭ്രാന്തിന്റെ വക്കിലാണെന്ന് തോന്നിച്ചിരുന്നു. ഖലീൽ ജിബ്രാൻ തന്റെ തലച്ചോറിലെ ശരിബോധം പോകാൻ വേണ്ടി ദിവസങ്ങളോളം ഉറക്കമിളക്കുകയും തലച്ചോറിനെ തരളമാക്കുകയും ചെയ്യുമായിരുന്നു. മാർക്വേസ് തന്റെ പ്രധാന നോവലിലെ കഥാപാത്രം ജോ സർമേദിയോ ബുവേന്തിയ മരിച്ചപ്പോൾ വാപൊത്തി കരഞ്ഞുകൊണ്ടാണ് എഴുത്താല വിട്ട് ഭാര്യയുടെ പക്കലെത്തിയത്. നമ്മുടെ ബഷീറിന് എഴുത്തും ഭ്രാന്തും ഭ്രമഭാവനകളും രണ്ടല്ലായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ നല്ല എഴുത്തുകാരാകാൻ എന്തു വേണം? അതിന് തീർച്ചയായും ധാരാളം കാര്യങ്ങൾ വേണം. എന്താണ് സാഹിത്യം? എന്തിനാണ് സാഹിത്യം? എങ്ങനെയാണ് സാഹിത്യം രൂപപ്പെടുന്നത്? ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാതെ, ചരിത്രപരമായി തന്നെ ഗ്രഹിക്കാതെ ഒരാൾക്കും നല്ല ആധുനിക രചയിതാക്കളാകാനാകും.

ഇല്ല. ഒന്നുമറിയാത്ത ഒരാൾ നല്ല ഒരു കൃതി രചിക്കുന്നെങ്കിൽ അതിൽ ഇതെല്ലാം സന്നിഹിതമായിരിക്കും, അയാൾ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും. എന്താണ് സാഹിത്യം? കാട്ടിൽ കഴിഞ്ഞിരുന്ന കാലം മുതൽ മനുഷ്യർ തങ്ങളുടെ ജീവിതം ആവിഷ്കരിക്കുന്നതിൽ തൽപരരായി. ഗുഹാചിത്രങ്ങളും അഗ്നിനൃത്തവും വായ്ത്താരികളും അതിന്റെ ഭാഗമാണ്. ഭാഷയും കലയും സംഗീതവും ഉൾച്ചേരുന്ന സംസ്കാര വികാസത്തിന്റെ പ്രാരംഭമാണത്. അതിൽ നിന്ന് വളർന്ന ഭാഷയുടെ ആവിഷ്കാര രൂപമാണ് സാഹിത്യമായി തീർന്നത്. ഇതിഹാസങ്ങൾ മുതൽ വലിയ കഥപറച്ചിലുകൾ തുടങ്ങുന്നു. മതങ്ങൾ കഥകളാണ് പറഞ്ഞത്. ആ കഥപറച്ചിലാണ് ആധുനിക യുഗപ്പിറവിയോടെ ആധുനിക സാഹിത്യ രൂപങ്ങളായ കവിത, ചെറുകഥ, നോവൽ, ആധുനിക നാടകം, കഥേതര സാഹിത്യം എന്നിവയൊക്കെയായി ഇന്ന് നാം കാണുന്നതും ആവിഷ്കരിക്കുന്നതും ആസ്വദിക്കുന്നതും. സാഹിത്യം പ്രാചീനമായാലും മധ്യകാലികമായാലും ആധുനികമായാലും അവയ്ക്കെല്ലാം വേണ്ട ചിലതുണ്ട്. പ്രചോദനം, പ്രതിഭ, ഭാവന, അങ്ങനെ ചിലത്. ഇവിടെ ഒരു ചോദ്യം: പ്രചോദനവും പ്രതിഭയും ഭാവനയും ഇല്ലാത്തവരായി ആരുണ്ട്? ആരും തന്നെ ഇല്ല. എഞ്ചിനീയർക്കും ശാസ്ത്രജ്ഞനും ഡോക്ടർക്കും അധ്യാപകർക്കും ഭാവനയും പ്രചോദനവും വേണ്ടേ? തീർച്ചയായും വേണം. കറി വെക്കുന്ന വീട്ടമ്മയ്ക്കും പറമ്പ് കിളക്കുന്ന പണിക്കാരനും കുറ്റമന്വേഷിക്കുന്ന പോലീസുകാരനും തുന്നൽ ജോലി ചെയ്യുന്ന തുന്നൽക്കാരിക്കും ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർക്കും ഭാവന വേണ്ടേ? പ്രചോദനം വേണ്ടേ? പ്രേരണ വേണ്ടേ? വേണം എന്ന് ശ്രദ്ധിച്ച് നിരീക്ഷിച്ചാൽ മനസ്സിലാകും. മനുഷ്യർക്ക് മാത്രമല്ല, വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം ചലിക്കാനും ജീവിക്കാനും അതിജീവിക്കാനും പ്രതിഭയും പ്രചോദനവും ഭാവനയും വേണം. അപ്പോൾ സാഹിത്യത്തിലെ സർഗാത്മകതയ്ക്ക് വിശേഷിച്ച് ചിലതെല്ലാം വേണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? അവയെ നമുക്കൊന്ന് പരിശോധിക്കാം. സർഗാത്മക രചന എന്നാൽ എന്താണെന്ന ചോദ്യത്തിന് ആദ്യം ഉത്തരം തേടട്ടെ. സാഹിത്യ മൂലകങ്ങൾ അഥവാ ഘടകങ്ങൾ, തന്ത്രങ്ങൾ അഥവാ ഉപായങ്ങൾ, സങ്കേതങ്ങൾ എന്നിവ ഉപയോഗിച്ചും അതിൽ തന്നെ ആഖ്യാന വൈദഗ്ധ്യം, കഥാപാത്ര വികാസ സൗന്ദര്യം എന്നിവയിൽ സമർത്ഥമായി ഊന്നിയും കാവ്യകല അല്ലെങ്കിൽ സാഹിത്യകല എന്നതിൻ്റെ ഏതെങ്കിലും പാരമ്പര്യത്തിൽ വരുന്നതുമായ ഏതൊരു രചനയെയും സർഗാത്മക സാഹിത്യരചന എന്ന് പറയാം. നിർവചനത്തിലെ താക്കോൽ വാക്കുകളുടെ സവിശേഷമായ സങ്കീർണത കൊണ്ട് ഫീച്ചർ എഴുത്തുകളെയും മാധ്യമരചനകളെയും പത്ര റിപ്പോർട്ടുകളെയും ഇത് ഉൾക്കൊള്ളുന്നു എന്ന് തോന്നാം. അവയും സർഗാത്മക രചനകൾ തന്നെ. എന്നാൽ ഭാവനാത്മകത, പ്രമേയം, ഇതിവൃത്ത ഘടന, പ്രചോദനം, ദർശനം, കാലികത എന്നിവയിലെ വ്യത്യാസം അവയെ വ്യത്യസ്തമാക്കുന്നു. എഴുത്തിൻ്റെ സർഗാത്മക സ്വഭാവത്തിന് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ എഴുതുന്നയാൾക്ക് വേണ്ട അവശ്യം ഗുണങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കാം: സർഗാത്മകത, പ്രചോദനം, ഭാവന, ഭാഷ, ശില്പകൗശലം, ആശയം, പ്രമേയം, പ്രമേയത്തെ ഇതിവൃത്ത ഘടനയാക്കി വികസിപ്പിക്കാനുള്ള പ്രാഗൽഭ്യം, തനിക്കും രചനയ്ക്കും യോജിച്ച രൂപത്തെ മനസ്സിലാക്കാനും അതിനെക്കുറിച്ചുമുള്ള സൂക്ഷ്മജ്ഞാനം, ഭാവത്തെ രൂപത്തിൽ അന്തർഭവിപ്പിക്കാനുള്ള ധാരണയും ധിഷണയും, ജീവിത വീക്ഷണം അഥവാ ദർശനം, അനുഭവജ്ഞാനം, നിരീക്ഷണ വ്യഗ്രത, അറിഞ്ഞതിനെ പുനഃസൃഷ്ടിക്കാനുള്ള അഭിവാഞ്ഛ, രചനാചേരുവകളെ ചേർത്ത് വയ്ക്കാൻ അവയെപ്പറ്റിയുള്ള സാമാന്യമായ വസ്തുനിഷ്ഠജ്ഞാനം, അനന്യവും അനുപമവുമായ സവിശേഷജ്ഞാനം, അസാധാരണവും അമാനുഷമെന്നു പോലും വിചാരിക്കാൻ പോകുന്ന വിധത്തിൽ പ്രചോദിതമായ വേളയിലെങ്കിലും ഉള്ള ഇന്ദ്രിയക്ഷമത, ഇതിനെ അതീന്ദ്രിയത്വമെന്നോ അല്പം കൂടി കടത്തി ആറാം ഇന്ദ്രിയത്വം എന്നോ വിളിച്ചോളൂ. പിന്നെ കൽപ്പനാവൈഭവം, അലങ്കാര മികവ്, സൗന്ദര്യബോധം, വൈകാരിക ചലനശേഷി, ഓർമ്മ, വൈചാരികമായ ഔന്നത്യം, രചനാ തത്വജ്ഞാനം, ഇതൊക്കെ എഴുത്തുകാർക്ക് വേണം. കുറേ അധികം കാര്യങ്ങളായി അല്ലേ? എളുപ്പത്തിൽ പറയാം, ഇവയെല്ലാം ചേർന്ന പ്രതിഭ എന്ന സവിശേഷമായ സ്ഥിതിയും അതിൽ ലക്ഷ്യപ്രാപ്തി വരെ തുടരാനുള്ള യജ്ഞശേഷിയും ക്ഷമയും ഉള്ള ഏതൊരാൾക്കും എഴുത്തുകാരാകാം. ഇത്രയും സമ്മേളിക്കുന്ന ഒരു ക്രിയാത്മക വ്യക്തിത്വമാണ് സത്യത്തിൽ ഒരു എഴുത്താൾ. നവവും മൂല്യവത്തുമായ എന്തിൻ്റെയെങ്കിലും നിർമ്മാണത്തിന് ഉതകുന്ന പ്രതിഭാസത്തെയാണ് സർഗാത്മകത എന്ന് വിശേഷിപ്പിക്കുന്നത്. സാഹിത്യം മാത്രമല്ല, ശാസ്ത്രവും സർഗാത്മകതയുടെ ഫലം തന്നെയാണ്. ക്രിയർ എന്ന ലത്തീൻ ധാതുവിൽ നിന്നാണ് പദനിഷ്പത്തി, സൃഷ്ടിക്കുക എന്നർത്ഥം. അതിന് മതേതരമായ ഒരർത്ഥവും സങ്കല്പവും ഉണ്ടാകുന്നത് ജ്ഞാനോദയത്തോടെയാണ്. അതുവരെ ദൈവികമായ ഒരു ശേഷിയായിട്ടാണ് സർഗാത്മകത പരക്കെ കണക്കാക്കപ്പെട്ടത്. ലിയനാർഡോ ഡാവിഞ്ചിയെ പോലുള്ള കലാകാരന്മാരുടെ സൃഷ്ടികളോടെയാണ് പുതിയൊരു വെളിച്ചത്തിൽ സർഗാത്മക ശേഷിയെ നോക്കിക്കാണാൻ ആരംഭിച്ചത്. ഇന്നത്തെ കാലത്ത് പൊതുവെ വിലയിരുത്തുന്നത് മനുഷ്യന്റെ പ്രാകൃതവും സഹജവുമായ വാസനയാൽ നിർഭരമെങ്കിലും സാംസ്കാരികമായ വർദ്ധിത ശേഷി എന്ന നിലയ്ക്കാണ്. എങ്കിലും ഓരോരുത്തരിലും സർഗശേഷി എങ്ങനെ വിഭിന്നമായിരിക്കുന്നു എന്നത് കൃത്യമായ ഉത്തരം പറയാവുന്ന ചോദ്യമല്ല. അവ്യക്തതയും സന്ദിഗ്ധതയും ബാക്കി നിൽക്കുന്നതിനാൽ ദൈവികമെന്നോ ദൈവദത്തമെന്നോ വിളിക്കാവുന്ന അല്ലെങ്കിൽ പരമ്പരാഗത സിദ്ധി എന്നോ പറയാവുന്ന ഒന്നായി ആളുകൾ അതിനെ കണക്കാക്കുന്നു. പക്ഷേ ആ സങ്കല്പങ്ങൾ പാടേ നീങ്ങിപ്പോയിട്ടില്ലെങ്കിലും അവ യുക്തിപരമായ ഉത്തരങ്ങൾ

അല്ലേയല്ല. സവിശേഷമായും സർഗാത്മകമായ ഒരു കർമ്മത്തിനായി മാനസികമായി ഉത്തിഷ്ഠമാകുന്ന പ്രക്രിയയാണ് പ്രചോദനം. വിശുദ്ധ വെളിപാടുകളെ നിരൂപിക്കാനും വിനിമയം ചെയ്യാനും ഒരാൾക്ക് അതിശേഷി നൽകുന്നതായി കരുതിപ്പോരുന്ന ദൈവികമായ സ്വാധീനം അല്ലെങ്കിൽ ക്രിയ. ഇതിൽ ദൈവികതയില്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. ഒരു മനസ്സിൻ്റെ വൈകാരിക മനോഭാവത്തിൻ്റെ ഉന്നത നിലയിലുള്ള പ്രക്ഷുബ്ധ ജിജ്ഞാസാ തോന്നലാണ് അല്ലെങ്കിൽ കർമ്മമാണ് പ്രേരണ. സർഗാത്മകമായ സൃഷ്ടിയിൽ ഏർപ്പെടാൻ തോന്നലുളവാക്കുന്ന ആഴമാർന്നതും വേരുറച്ചതുമായ അഭിവാഞ്ച, ചുരുക്കത്തിൽ സർഗകർമ്മത്തിൽ ഏർപ്പെടാനുള്ള അദമ്യമായ അഭിലാഷം സൃഷ്ടിക്കുന്ന അനന്യമായ അനിഷേധ്യമായ പ്രേരണ. ഇതിൻ്റെ പ്രഭവകേന്ദ്രം ഒരു സംഭവമോ വസ്തുവോ വ്യക്തിയോ കാഴ്ചയോ ഓർമ്മയോ തോന്നലോ സ്വപ്നമോ വിശദീകരിക്കാനാകാത്ത മറ്റെന്തെങ്കിലുമോ ഒക്കെ ആയിരിക്കാം. സായന്തനത്തിൽ കടപ്പുറത്തുകൂടി നടന്നുപോയ തകഴി കേട്ട കറുത്തമ്മോ എന്ന വിദൂരമായ വിളിയാണ് പിന്നെ എന്നോ ചെമ്മീൻ എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്. ഒരു തീവണ്ടി യാത്രയ്ക്ക് സ്റ്റേഷനിൽ എത്തിയ ടോൾസ്റ്റോയ് ഏതോ മാന്യമഹിള തീവണ്ടിക്കടിപ്പെട്ട സംഭവം കണ്ടതാണ് അന്നാ കരനിന എന്ന മഹത്തായ കൃതിക്ക് പ്രചോദനം. അദ്ദേഹം ആലോചിച്ചുപോയി, അവർ വീണതാണോ അതോ ചാടിയതോ? ചാടിയതാണെങ്കിൽ എന്തിനാവും അവരത് ചെയ്തത്? ഈ ചിന്ത ഒരാൾക്ക് വരണമെങ്കിൽ മനുഷ്യവിചാരം പോരാ, കരുണാനിർഭരമായ സഹജീവി സ്നേഹം തന്നെ വേണം. അതിൽ എല്ലാ മനുഷ്യരെയും എല്ലാ സംഭവങ്ങളെയും നിർമ്മിക്കാൻ ഭാവന വേണം, അത് പകർത്താൻ ഭാഷ വേണം, ഭംഗിയാക്കാൻ സാങ്കേതിക ശില്പ വൈദഗ്ധ്യവും വേണം. മുൻപില്ലാത്ത ആളുകളെയും വസ്തുക്കളെയും ആശയങ്ങളെയും പ്രത്യക്ഷമായ ഇന്ദ്രിയ സഹായമില്ലാതെ സൃഷ്ടിക്കാനും രൂപപ്പെടുത്തി വികസിപ്പിക്കാനുമുള്ള പ്രാപ്തിയുടെ പേരാണ് ഭാവന. വാസ്തവത്തിൽ ഇല്ലാത്തതും എന്നാൽ സങ്കല്പത്തിലൂടെ രൂപം കൊടുക്കുന്നതുമായത് അല്ലെങ്കിൽ സങ്കല്പശേഷിയെന്ന് ഇതിനെ ചുരുക്കി പറയാം. ആശയവിനിമയത്തിനായി മനുഷ്യർ ഉപയോഗിക്കുന്ന വ്യവഹാര മാധ്യമമാണ് ഭാഷ. സാഹിത്യപരമായ വിനിമയത്തിനായി സവിശേഷമായ ഭാഷ ഉപയോഗിക്കുന്നു എന്നു മാത്രം. പ്രാദേശികവും വ്യക്തിപരവും വിഷയപരവുമായ താൽപര്യങ്ങൾ അതിൽ കലർന്നിരിക്കും. ഒപ്പം എഴുതുന്നയാളിന്റെ ഭാഷാജ്ഞാനം, പദസമ്പത്ത്, പദവിനിയോഗ ചാതുര്യം എന്നിവയും അയാളുടെ സർഗാത്മക കൗശലങ്ങളും ചേർന്നാണ് അയാളുടെ ഭാഷയെ നിർമ്മിക്കുന്നത്. സാഹിത്യരൂപത്തിന്റെ പ്രത്യേകതകളും ഭാഷയെ സൃഷ്ടിക്കുന്നതിന് കാരണമാകും. ശില്പം എന്ന് പറയുന്നത് രചനയുടെ സവിശേഷമായ രൂപസൗകുമാര്യമാണ്. പ്രമേയത്തിനും ഇതിവൃത്തത്തിനും ദർശനത്തിനും പ്രാപ്യത കൈവരിക്കാൻ പോകുന്ന വിധത്തിൽ രൂപത്തിൽ നടത്തുന്ന ഇടപെടലും പരീക്ഷണവും ശില്പത്തെ ലക്ഷ്യവേദിയും പുതുതുമാക്കുന്നു. ഇതിഹാസം, നോവൽ, നാടകം പോലെയുള്ള രൂപശില്പങ്ങളുണ്ട്. നോവൽ, കഥ, കവിത പോലെയുള്ള ജനുസ്സുശില്പങ്ങളുണ്ട്. മഹാകാവ്യം, ഖണ്ഡകാവ്യം, ഭാവഗീതം പോലുള്ള ഉപജനുസ്സുശില്പങ്ങളുണ്ട്. പാരഡി, കോമഡി, ട്രാജഡി പോലുള്ള ഭാവശില്പങ്ങളുണ്ട്. പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ശില്പം രൂപപ്പെടുന്നത്. ശില്പത്തിന്റെ ഉത്തമമായ നിർമ്മാണം സാധ്യമായാൽ അത് പണിക്കുറ തീർന്ന സൃഷ്ടിയാകും. അതിൽ നിന്ന് ഒരു വാക്കോ വാക്യമോ ഒരു കഥാപാത്രമോ കഥാസന്ദർഭമോ കഥാഗുപ്തിയോ സംഭവമോ മാത്രം നീക്കിയാൽ പോലും കലാസൃഷ്ടി തകരുന്ന വിധത്തിൽ കുറവും കൂടുതലുമില്ലാത്ത സമ്പൂർണ്ണ സൃഷ്ടിയായി ഒന്ന് തീരുന്നത് അതിൻ്റെ ശില്പസമഗ്രത കൊണ്ടാണ്. ഒരു ലഘുഘടകത്തിന് സ്ഥാനമാറ്റം സംഭവിച്ചാൽ ശില്പം തകരും. സാമാന്യഗതിയിൽ ഓരോ എഴുത്തുകാർ തങ്ങളുടെ രചനയിൽ കഥ പറയുവാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളുടെ ആകെത്തുകയെ ശില്പം എന്ന് പറയാം. ഇത്രയും കേട്ടതിന്റെ ഫലശ്രുതിയായി നമുക്ക് ഒരു കഥ എഴുതാൻ ശ്രമിച്ചാലോ? അല്ല, ഒരുപാട് കഥകൾ. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഓരോ കഥ എഴുതാൻ ശ്രമിക്കാം. വലിയ ഒരു സാഹിത്യ രചന അധ്യാപകന്റെ പരീക്ഷണമാണിത്. ഫ്ലാറ്റ് ടയർ എക്സർസൈസ് എന്നാണ് അതിന്റെ പേര്. നമുക്ക് ശ്രമിക്കാം. ഇത്രയുമേ ഉള്ളൂ, ഞാനൊരു കഥയുടെ തുടക്കം പറയാം, ബാക്കി നിങ്ങൾ എഴുതണം. ഇതാ തുടക്കം. അവർ രണ്ടാളും ആ കാറിൽ അതിവേഗം പായുകയായിരുന്നു. പൊടുന്നനെയാണ് കാറിന്റെ ടയറുകളിലൊന്ന് വെടിപൊട്ടും പോലെ പൊട്ടിയത്. വണ്ടി ഒരോരത്തേക്ക് ചാഞ്ഞു നിരങ്ങി നിന്നു. അവർ അങ്കലാപ്പോടെ പരസ്പരം നോക്കി. ഇതാണ് തുടക്കം. ഇനി ബാക്കി നിങ്ങൾ ഓരോരുത്തരും എഴുതിക്കോളൂ. നിൽക്കണേ, തിടുക്കപ്പെട്ട് എഴുതാൻ തുടങ്ങിയവരോട് ഒരു ചോദ്യം. നിങ്ങൾ എന്താണ് തിടുക്കപ്പെട്ട് എഴുതാൻ പോകുന്നത്? അതെ, എന്താണ് എഴുതാൻ പോകുന്നത് എന്ന് ഒരു നിമിഷ നേരം ആലോചിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ടി വരും. ആ ഉത്തരങ്ങൾ പൂരിപ്പിച്ച് പൂരിപ്പിച്ച് ചെന്നാൽ നിങ്ങൾക്കൊരു കഥ കിട്ടും, ഒരു പുതിയ കഥ. എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ? ഒന്നാമത്, ആരൊക്കെയാണ് ആ രണ്ടുപേർ? ഭാര്യയും ഭർത്താവുമാണോ? കാമുകനും കാമുകിയുമാണോ? അച്ഛനും മകളുമാണോ? സഹോദരനും സഹോദരിയുമാണോ? കൂട്ടുകാരാണോ? ശത്രുക്കളാണോ? വെറും രണ്ടേ രണ്ട് പേർ. അവർ ആരൊക്കെ ആയിരിക്കാം എന്നുള്ളതിന് അനന്ത സാധ്യതകളാണുള്ളത്. ഇനി അടുത്തത്, അവർ എന്തിനാണ് പാഞ്ഞു പോകുന്നത്? ആ ദമ്പതികളിൽ ഒരാളുടെ അച്ഛൻ മരണാസന്നനായി കിടക്കുകയാണോ? അതോ ആ കാമുകി കാമുകരുടെ പിന്നാലെ മാതാപിതാക്കൾ പാഞ്ഞു വരികയാണോ? അതോ ആ മിത്രങ്ങൾ തങ്ങളുടെ മറ്റൊരു മിത്രത്തെ മരണവക്രത്തിൽ നിന്ന് രക്ഷിക്കാൻ പോവുകയാണോ? അതോ ആ സഹോദരൻ സഹോദരിയെ എൻട്രൻസ് എക്സാം സെന്ററിലേക്ക് എത്തിക്കാൻ കുതിക്കുകയാണോ? ഇതിൽ ആദ്യത്തെ ചോദ്യം നമുക്കെടുക്കാം. ആ ദമ്പതികളിൽ ഒരാളുടെ അച്ഛൻ മരണാസന്നനായി കിടക്കുകയാണോ? എങ്കിൽ അദ്ദേഹം മരിക്കും.

0: കുട്ടി ഇണക്കലിനൊടുവിൽ എഴുതി തുടങ്ങൂ. അവർ രണ്ടാളും കാറിൽ അതിവേഗം പായുകയായിരുന്നു. പൊടുന്നനെ കാറിന്റെ ഒരു ടയർ പഞ്ചറായി.
1: എഴുത്തിന്റെ പിന്നാമ്പുറം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ സാഹിത്യരചനാ വിദ്യാലയം ഡയറക്ടറും എഴുത്തുകാരനുമായ ഡോക്ടർ അൻവർ അബ്ദുള്ള.
2: ആകാശവാണി തുഷാർ മുരളീകൃഷ്ണ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. വയലിൻ എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം മങ്ങാട് കെ ബി ജഗദീന്ദ്രൻ, ഗഞ്ചിറ വി ശങ്കരസുബ്രഹ്മണി. ശ്രീ മഹാഗണപതിം എന്നാരംഭിക്കുന്ന അഠാണരാഗത്തിലുള്ള കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. ആദിതാളം ജയചാമരാജേന്ദ്ര വോടയാർ രചിച്ചത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തുഷാർ മുരളീകൃഷ്ണ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മങ്ങാട് കെ ബി ജഗദീന്ദ്രൻ മൃദംഗം, വി ശങ്കരസുബ്രഹ്മണി ഗഞ്ചിറ. അടുത്തതായി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച കരികളഭമുഖം എന്നാരംഭിക്കുന്ന സാവേരി രാഗത്തിലുള്ള കൃതി രൂപകതാളം.

കച്ചേരിയിൽ അവസാനമായി തിലങ്ക് രാഗത്തിൽ അഗസ്ത്യർ രചിച്ച കൃതി പ്രഭോ ഗണപതി എന്നാരംഭിക്കുന്നു ആദിതാളം.

തുഷാർ മുരളീകൃഷ്ണ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ എ എൽ മഞ്ജുല രാജേഷ്, മൃദംഗം മങ്ങാട് കെ ബി ജഗദീന്ദ്രൻ, ഗഞ്ചിറ വി ശങ്കര സുബ്രഹ്മണി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഓർമ്മകളെ തൊട്ടുണർത്തുന്ന ഈണങ്ങളും മനസ്സിൽ കുളരു പകരുന്ന വരികളുമായി നിങ്ങളുടെ പ്രിയപ്പെട്ട ഇഷ്ടഗാന പരിപാടിയായ ഹൃദയരാഗങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഹൃദയരാഗങ്ങളിൽ നിങ്ങൾക്കൊപ്പം ബിനു റോയ്.

ഹൃദയരാഗങ്ങളിലേക്ക് ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്ന ആദ്യത്തെ ശ്രോതാവാണ് ആനന്ദൻ തില്ലാനൂർ. അദ്ദേഹത്തിൻ്റെ സന്ദേശം ഇങ്ങനെയാണ്: നമസ്കാരം, ഹൃദയരാഗം. ഇന്ന് വിനായക ചതുർത്ഥി, അതിനോടനുബന്ധിച്ച് ഹൃദയരാഗത്തിൽ കൂടി ഒരു ഗാനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. പാഥേയം എന്ന സിനിമയിലെ ഗണപതി ഭഗവാൻ അഭയം തരണമെന്ന ഗാനമാണ് കേൾക്കേണ്ടത്. ആനന്ദിൻ്റെ ഈ ഇഷ്ടഗാനം കേൾക്കാം. യേശുദാസും സംഘവും പാടിയത്. കൈതപ്രം എഴുതി, രവി ബോംബെ സംഗീതം നൽകി.

പ്രായിക്കര പാപ്പൻ എന്ന ചിത്രത്തിൽ ജഗദീഷും ചിത്രയും പാടിയ കൊക്കും പൂഞ്ചിറകും എന്നു തുടങ്ങുന്ന ഗാനമാണ് ഹൃദയരാഗങ്ങളിൽ ഇനി. ബിജു തിരുമലയാണ് എഴുതിയത്. എസ് പി വെങ്കിടേഷ് സംഗീതം നൽകി. ഈ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നു രതീഷ് മഞ്ഞപ്ര.

പ്രിയ ഹൃദയരാഗമേ, ഇന്ന് 34-ാം വിവാഹവാർഷികം ആഘോഷിക്കുന്ന ആചാര്യ തിരുവത്രയ്ക്കും ഉഷാനന്ദിനിക്കും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സലിത ജയങ്കരനും വേണ്ടി അങ്ങാടി എന്ന ചിത്രത്തിലെ കണ്ണും കണ്ണും എന്ന ഗാനം കൊടുക്കണേ. സന്ദേശമയച്ചിരിക്കുന്നത് നഫീസ കുഞ്ഞപ്പ പന്താവൂരിൽ നിന്നും. 34-ാം വിവാഹവാർഷികം ആഘോഷിക്കുന്ന ആചാര്യ തിരുവത്രയ്ക്കും ഉഷാനന്ദിനിക്കും, അതുപോലെ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സലിത ജയങ്കറിനും ആശംസകൾ നേർന്നുകൊണ്ട് നഫീസ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. യേശുദാസും എസ് ജാനകിയും പാടിയ ഈ ഗാനം എഴുതിയത് ബിജു തിരുമല, സംഗീതം നൽകിയത് ശ്യാം.

പ്രിയ ഹൃദയരാഗമേ, സുഖമാണോ? ഞാൻ 20 ഏക്കർ സെർവിൻ്റെ എൽ പി സ്കൂൾ അധ്യാപികയാണ്. എൻ്റെ പേര് സിസി ജേക്കബ്. ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും, പ്രത്യേകിച്ച് എൻ്റെ 1-ാം ക്ലാസ്സിലെ മുത്തുമണികൾക്ക് വേണ്ടി, സൂര്യപുത്രൻ എന്ന സിനിമയിലെ കളിയൂഞ്ഞാലാടി നിൽക്കുമെന്ന ഗാനം കേൾപ്പിക്കുമോ? തീർച്ചയായും സിസി ടീച്ചറിൻ്റെ 1-ാം ക്ലാസ്സിലെ മുത്തുമണികൾക്ക് വേണ്ടി ഈ ഗാനം കേൾപ്പിച്ചു തരാം. സൂര്യപുത്രൻ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയതാണ് ഈ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം.

ഹൃദയരാഗത്തിൽ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് ശ്രോതാക്കളാണ്. ഒരേ ഗാനം തന്നെ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആതിര പൂഞ്ഞാർ അടിവാരത്ത് നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഇടുക്കിയിൽ നിന്നും അനിൽ പി കെ, ഇവരുടെ ഇഷ്ടഗാനം മരിക്കുന്നില്ല ഞാൻ എന്ന ചിത്രത്തിൽ വേണുഗോപാൽ പാടിയ ചന്ദന മണിവാതിൽ പാതിചാരി. ഏഴാച്ചേരി രാമചന്ദ്രൻ എഴുതിയ ഈ ഗാനത്തിന് സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: ഉത്സവമേളം എന്ന സിനിമയിലെ അമ്മേ ഗംഗേ മന്ദാകിനി എന്നു തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ചേർത്തല തണ്ണീർമുക്കത്ത് നിന്നും ശശിധരനും സുമാ ശശിധരനും ഇവരുടെ ഇഷ്ടഗാനമാണ്. ഇനി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഒ എൻ വി കുറിപ്പ് എഴുതി, മോഹൻ സിതാര സംഗീതം നൽകി.
1: 1, 2, 3, 4.